ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 28, കൊല്ലവർഷം 1201 കർക്കടകം 3, 2026 ജൂലൈ 19 ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 32 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161

0: വാങ്ങാതെ ആർക്കെന്തു കൊടുത്താലും അത് ദാനമാകുമെന്ന് അവർക്ക് വാദിക്കുകയും സമർത്ഥിക്കുകയും ചെയ്യാം. സമാനാർത്ഥങ്ങളായ ഇതര പദങ്ങളിൽ നിന്ന് ഉയർത്തി നിർത്തുന്ന ഒരു മഹത്വത്തിൻ്റെ പരിവേഷം ദാനത്തിനുണ്ട് എന്നറിയുന്നവർ ചുരുക്കമാണ്. ആ മഹത്വമാണ് ഈ ചൊല്ലിൻ്റെ പ്രതിപാദ്യം. മനുഷ്യർ പലതരക്കാരാണ്. ആവശ്യക്കാരൻ്റെ യാചനകൾക്കും അഭ്യർത്ഥനകൾക്കും നേർക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണ് നല്ലൊരു പങ്കും. അഭ്യർത്ഥന യാഥാർത്ഥ്യമോ വ്യാജമോ എന്നൊന്നും അന്വേഷിക്കാതെ തന്നെ അതിനെ നിരസിക്കുന്നവർ യഥാർത്ഥമാണെന്നറിഞ്ഞാലും അതിനോടവർ ആഭിമുഖ്യം പ്രദർശിപ്പിച്ചു എന്ന് വരില്ല. സ്നേഹവും ദയവും സഹതാപവും ഒന്നും അവരുടെ മനസ്സിൻ്റെ ഭാഗമല്ല എന്നർത്ഥം. അഭ്യർത്ഥന യഥാർത്ഥമാണെന്നറിയുകയും അതിൻ്റെ ഫലമായി സ്നേഹമോ സഹതാപമോ മനസ്സിൽ ഉദിക്കുകയും ചെയ്യുന്നവർ തന്നെ പലതരക്കാരായിരിക്കും. ക്ലേശവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരല്ലേ എന്തെങ്കിലും കൊടുത്തേക്കാം എന്ന് വിചാരിക്കുന്നവരിൽ തന്നെ നല്ലൊരു ശതമാനവും തങ്ങൾക്ക് ആവശ്യമില്ലാത്തതോ പ്രയോജനമില്ലാത്തതോ ആയതെന്തെങ്കിലും കൊടുക്കാം എന്ന് വിചാരിക്കുന്നവരാണ്. ഭൂമിയാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഫലഭൂയിഷ്ഠമായതോ ആദായമുള്ളതോ ആയിരിക്കുകയില്ല. പാറയോ ചെങ്കല്ലോ നിറഞ്ഞ തരിശുഭൂമിയോ ദുഷ്പ്രാപ്യമായ വിദൂരസ്ഥലത്ത് എവിടെയെങ്കിലും സ്ഥിതി ചെയ്യുന്ന ഭൂമിയോ ആവും അത്. ഉടുവസ്ത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ തുണിയും തയ്യലും തരം താണതായിരിക്കും. അതണിഞ്ഞുകൊണ്ട് ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പ്രയാസമായിരിക്കും. അന്നമാണ് കൊടുക്കുന്നതെങ്കിൽ അത് സ്വാദില്ലാത്തതോ ശരിക്ക് വേവാത്തതോ വളിച്ചതോ ആവും. തങ്ങൾക്കിഷ്ടമുള്ളതോ പ്രയോജനമുള്ളതോ ആയ എന്തെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ സ്നേഹവും സഹതാപവും തോന്നുന്നവർ പോലും സാധാരണഗതിയിൽ സന്നദ്ധരാവുകയില്ല. ഇതാണ് മനോഭാവമെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യക്കാർക്ക് എന്തെങ്കിലും നൽകുന്നതിനെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയല്ലെന്നാണ് പറഞ്ഞു വച്ചത്. കൊടുക്കൽ സ്നേഹസഹതാപങ്ങളാൽ പ്രേരിതനായി വിവേചനങ്ങളൊന്നും കാണിക്കാതെ ആത്മാർത്ഥമായി ചെയ്യുന്ന മഹത്തായൊരു കർമ്മമാകുമ്പോഴാണ് അത് ദാനം എന്ന പേരിന് അർഹമായി ഭവിക്കുന്നത്. നമുക്കിതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ, ഇതെടുത്ത് കൊടുത്തേക്കാം എന്ന് കണ്ണിറുക്കി പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കുമ്പോൾ അത് ആവശ്യക്കാരന് പ്രയോജനപ്രദമായി തോന്നിയാൽ തന്നെയും മഹത്തായ ഒരു കർമ്മമാകുന്നില്ല. നേരെ മറിച്ച് അത്യന്തം പ്രയോജനകരമെന്ന് തോന്നുന്ന ഒരു വസ്തു അന്യന് നൽകാനുള്ള വിശാല മനസ്കതയും ദയാദാക്ഷിണ്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കൊടുക്കൽ ദാനം എന്ന മഹത്തായ പേരിൽ അറിയപ്പെടും. സ്വധനം അന്യന് കൊടുക്കുക, അന്യൻ്റെ ധനസമ്പാദനത്തിൽ സന്തോഷം തോന്നുക, അപൂർവ വസ്തുക്കൾ അന്യന് കൊടുക്കുക എന്നിവയെല്ലാം ദാനത്തിൽ ഉൾപ്പെടുന്നുവെന്ന് നിഘണ്ടുകാരൻ പറയുന്നു. എന്നാൽ കൊടുക്കുന്നയാളിൻ്റെ മാനസികാവസ്ഥയാണ് കൊടുക്കലിൻ്റെ മഹത്വത്തെ അളക്കാനുള്ള മാനദണ്ഡമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആളിൻ്റെ മനസ്സിൽ നിന്ന് അത് വായിച്ചെടുക്കാൻ പ്രയാസമാണെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അത് ഏറെക്കുറെ നിർണ്ണയിക്കാൻ സാധിക്കും. പൂർണ്ണ മനസ്കനായാണ്, യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെയാണ് കൊടുക്കുന്നതെന്നുകൂടി അറിഞ്ഞു കഴിയുമ്പോൾ ആ കർമ്മത്തിൻ്റെ വിശുദ്ധിയും മഹത്വവും തിരിച്ചറിയാനും അതിന് ദാനമെന്ന് പേരിടാനും കഴിയുന്നു. സൂക്ഷ്മമായ അർത്ഥമറിയാതെയാണ് നാം പലപ്പോഴും പദങ്ങൾ പ്രയോഗിക്കുന്നത്. അത്തരം പ്രയോഗങ്ങൾ വ്യാപകമാവുകയും മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ചെയ്തു കഴിയുമ്പോൾ അത് ശരിയാണ്, അതാണ് ശരി എന്നീ മട്ടിലുള്ള തോന്നലുകൾ നമ്മിൽ സുദൃഢമാകുന്നു. കൊടുക്കുന്നത് എന്തായാലും ഏത് മനോഭാവത്തോടെ ആയാലും അത് ദാനമാണെന്ന തോന്നൽ നമ്മിൽ വേരുറച്ചത് ഈ സാഹചര്യത്തിലാണ്.
1: സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ്. ആകാശവാണി.
2: ഉഷമലരി.
3: ഇന്ന് ഉഷമലരിയിൽ ബാലാമണിയമ്മയുടെ മഴുവിന്റെ കഥ എന്ന കവിത. ആലാപനം വസുധ വാസുദേവൻ.

10-20 നിയമരംഗം, അന്താരാഷ്ട്ര ക്രിമിനൽ നീതി വ്യവസ്ഥ, അഡ്വക്കേറ്റ് അഭിരാമി എസ് എം സംസാരിക്കുന്നു. 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11 ബാലലോകം. തിരുവനന്തപുരം കുന്നുംപുറം ചിന്മയ വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 എന്തൊരു മഹാനുഭാവുലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി. ഇതിൽ മാവേലിക്കര കെ വേലുക്കുട്ടി നായർ. 12 ഏകധാര, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര മുണ്ടിനേര്, ഡോക്ടർ സിനിയ ടി നുജും സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 രഞ്ജിനി, 2:15 ചലച്ചിത്രഗാനങ്ങൾ, 2:30 സ്പൈസ് സ്പോൺസർ പരിപാടി, 2:45 ഹരിതവാണി, കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര പുനഃപ്രക്ഷേപണം 9 ഭാഗം. ഇതിൽ പാതിരാക്കോക്ക്, രചന സി റഹീം. 3:00

45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം. 9 ഓർമ്മച്ചപ്പ്, 10 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം, അന്താരാഷ്ട്ര ക്രിമിനൽ നീതി വ്യവസ്ഥ, അഡ്വക്കേറ്റ് അഭിരാമി എസ് എം സംസാരിക്കുന്നു, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11 ബാലലോകം, തിരുവനന്തപുരം കുന്നുംപുറം ചിന്മയ വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 11:30 എന്തൊരു മഹാനുഭാവുലു മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി, ഇതിൽ മാവേലിക്കര കെ വേലുക്കുട്ടി നായർ. 12 ഏകധാര, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര മുണ്ടിനീര് ഡോക്ടർ സിനിയ ടി നുജും സംസാരിക്കുന്നു, 12:50 വാർത്തകൾ, 1 രഞ്ജിനി, 2:15 ചലച്ചിത്ര ഗാനങ്ങൾ, 2:30 സ്പൈസ് സ്പോൺസർ പരിപാടി, 2:45 ഹരിതവാണി, കിളിക്കൊഞ്ചൽ പക്ഷികളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര പുനഃപ്രക്ഷേപണം 9 ഭാഗം, ഇതിൽ പാതിരാക്കോക്ക് രചന സി റഹീം. 3 24.2°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 25°C, പെയ്ത മഴ 0.5 mm. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം. 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ, സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം, ശുദ്ധം, സുഗമം, സമ്പൂർണം. കൊല്ലവർഷം 1702 മനോരമ പഞ്ചാംഗം കാണിപ്പയൂർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. ഒരു വർഷത്തെ നക്ഷത്രഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
2: രാമായണ പാരായണം 3ാം ദിവസം.
3: ശ്രീരാമ രാമ രാമ
2: വിശ്വാമിത്രന്റെ യാഗരക്ഷ, താടകാവധം തുടങ്ങിയ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത്

ഉള്ള ദൗത്യത്തിന് മിഷൻ ആഗമൻ എന്നാണ് പേര്. അഹമ്മദാബാദിലെ റാമോൺ മേഖലയിലെ അനധികൃത പടക്കശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 9 പേർ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്നലെ വൈകുന്നേരം 3:30 സ്ഫോടനം. ചോദ്യക്കടലാസ് മാറി നൽകിയതിനെ തുടർന്ന് 4 തസ്തികയ്ക്കുള്ള 10-ാം തലം പൊതു പ്രാഥമിക പരീക്ഷ PSC റദ്ദാക്കി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നടത്താനിരുന്ന 1.69 ലക്ഷം പേർക്കുള്ള പരീക്ഷയാണ് റദ്ദാക്കിയത്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ഏതൊക്കെ ഫീഡറിൽ എത്ര മണിക്കാണ് വൈദ്യുതി വിച്ഛേദിക്കുന്നത് എന്ന് ഉപയോക്താക്കളെ തലേന്ന് തന്നെ അറിയിക്കണമെന്ന് KSEBയോട് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് അർജന്റീന സ്പെയിനിനെ നേരിടും. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30 മുതൽ. ഇന്ത്യ ഇംഗ്ലണ്ട് 3-ാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന്.

0: വാർത്താവലോകനം
1: വാർത്താവലോകനം തയ്യാറാക്കിയത് വി ആർ പ്രതാപ്, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് മലയാള മനോരമ.
2: കുവൈറ്റിൽ കനത്ത വ്യോമാക്രമണവുമായി ഇറാൻ. കുവൈറ്റിലെ കടൽജല ശുദ്ധീകരണ പ്ലാന്റുകൾ ആക്രമിക്കപ്പെട്ടു. പിന്നാലെ കുവൈറ്റ് വ്യോമപാത അടച്ചു. പശ്ചിമേഷ്യയിൽ ഇറാൻ യുഎസ് സംഘർഷം വീണ്ടും കനക്കുകയാണ്. ഇരു രാജ്യങ്ങളും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നു. യുഎസ് ആക്രമണങ്ങൾ തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കി. ഇറാനെതിരെ തുടർച്ചയായ 7-ാം ദിവസവും ആക്രമണം നടത്തിയതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. യുഎസ് ഇറാൻ സംഘർഷത്തിൽ ജനവാസ മേഖലകളെ ലക്ഷ്യം വച്ചുള്ള ആക്രമണങ്ങളെ യുഎസ് സെക്രട്ടറി ജനറൽ അപലപിച്ചു. ഇത്തരം നടപടികൾ അസ്വീകാര്യമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലിന്റെ വക്താവ് വിശേഷിപ്പിച്ചു. സംഗീത വിസ്മയമായ ഗായിക എസ് ജാനകി അന്തരിച്ചു. മൈസൂരുവിലെ വസതിയിൽ ഈ മാസം 11-ന് ആയിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. 20-ഓളം ഭാഷകളിൽ 20,000-ത്തിലേറെ പാട്ടുകളുമായി ഹൃദയങ്ങൾ കീഴടക്കിയ വാനമ്പാടി 2017 ഒക്ടോബറിൽ 79-ാം വയസ്സിലാണ് പൊതുവേദിയിൽ നിന്ന് വിരമിച്ചത്. തൊട്ട് തലേവർഷം പുറത്തിറങ്ങിയ 10 കൽപ്പനകളിലെ അമ്മപ്പൂവിന് എന്ന താരാട്ടാണ് അവസാനമായി മലയാള സിനിമയ്ക്ക് വേണ്ടി പാടിയ ഗാനം. ആന്ധ്ര ഗുണ്ടൂരിലെ ആയുർവേദ ഡോക്ടർ ശിസ്തല രാമമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായി 1938 ഏപ്രിൽ 23-നായിരുന്നു ജാനകിയുടെ ജനനം. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ 4 തവണയും കേരള സർക്കാരിന്റെ ബഹുമതി 11 തവണയും സ്വന്തമാക്കി. മറ്റു സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങൾ 22 എണ്ണമാണ്. ഇതിനിടെ ഗാനരചയിതാവായും സംഗീത സംവിധായികയായും തിളങ്ങി. 2013 പത്മഭൂഷൺ പുരസ്കാരം ജാനകി നിരസിച്ചു. ഏകമകനും നർത്തകനുമായ മുരളീകൃഷ്ണ ഹൃദയാഘാതത്തെ തുടർന്ന് 65-ാം വയസ്സിൽ മരിച്ചത് ജാനകിക്ക് കടുത്ത ആഘാതമായിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷമുണ്ടാക്കിയ ആഘാതത്തെ തുടർന്ന് ജൂണിൽ രാജ്യമാകെയുള്ള വിലക്കയറ്റ തോത് 4.38% ഉയർന്നു. മേയിൽ ഇത് 3.48% ഭക്ഷ്യവസ്തുക്കളുടെ വില വർധനയടക്കമുള്ളവയാണ് കണക്കിൽ പ്രതിഫലിച്ചത്. 2024 ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. വിലക്കയറ്റം സംബന്ധിച്ച് റിസർവ് ബാങ്കിന്റെ സഹന പരിധിയായ 4% കടക്കുന്നത് ഇക്കൊല്ലം ആദ്യമായാണ്. വിലക്കയറ്റ തോത് 4% താഴെ നിർത്തുകയാണ് RBIയുടെ ലക്ഷ്യം. സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം 10-ാമതാണ്. മേയിൽ 4.3% വിലക്കയറ്റ തോത് ജൂണിൽ 4.34% സ്വർണം, വെള്ളി, ഡയമണ്ട്, പ്ലാറ്റിനം ആഭരണങ്ങൾ, ഇഞ്ചി, തക്കാളി, ഉണക്കമുന്തിരി തുടങ്ങിയവയുടെ വിലയാണ് കാര്യമായ വർധന കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയത്. ബഹിരാകാശത്തേക്ക് ആദ്യ മലയാളി സഞ്ചാരി അനിൽ മേനോനുമായി കുതിച്ചുയർന്ന് സോയൂസ് റോക്കറ്റ്. നാസ സഞ്ചാരിയായ യുഎസ് സ്പേസ് ഫോഴ്സ് കേണൽ ഡോക്ടർ അനിൽ മേനോൻ, റഷ്യൻ സഞ്ചാരികളായ പ്യോത്തർ ഡുബ്രോവ്, അന്ന കിക്കിന എന്നിവരെ വഹിച്ചുകൊണ്ടുള്ള പ്രോഗ്രസ് പേടകവുമായി 14-ന് രാത്രി 8:17 ആണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. ഭൂമിയെ 2 തവണ വലം വച്ച ശേഷം പേടകം ഉയരങ്ങൾ താണ്ടി. 3 മണിക്കൂറോളം നീണ്ട യാത്രയ്ക്ക് ശേഷം 11:30 പേടകം നിലയത്തിലെ റഷ്യൻ മോഡ്യൂളായ പ്രീച്ചലിന്റെ കവാടം

0: ഡോമായി ഡോക്ക് ചെയ്തു. രാജ്യാന്തര ബഹിരാകാശ നിലയം അനിലിന് സ്വാഗതം നോതി. ഇനി 8 മാസം ഇതാണ് അനിലിന്റെ വീട്. ഇവിടെ അദ്ദേഹം പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തും. ഒപ്പം ഫ്ലൈറ്റ് എഞ്ചിനീയർ എന്ന നിലയിലും പ്രവർത്തിക്കും. ഒരേ സമയം ഡോക്ടറും എഞ്ചിനീയറുമായ അനിലിന്റെ കണ്ടെത്തലുകൾ മുതൽക്കൂട്ടാകുമെന്നാണ് നാസയുടെ പ്രതീക്ഷ. വിയറ്റ്നാം സന്ദർശനത്തിന് എത്തിയവരുടെ ബോട്ട് കടലിൽ മുങ്ങി മലയാളി ദമ്പതിമാർ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ചു. 10 തമിഴ്നാട്ടുകാരും 3 ആന്ധ്രാപ്രദേശുകാരുമാണ് മരിച്ച മറ്റുള്ളവർ. 32 ഇന്ത്യക്കാരും 4 ജീവനക്കാരുമായി പോയ സ്പീഡ് ബോട്ട് ഫുക്കോക് ദ്വീപിന് സമീപമാണ് മുങ്ങിയത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരളം, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള ബിസിനസ്സുകാർക്കായി മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് നിർമ്മാണ കമ്പനി ഏർപ്പെടുത്തിയ യാത്രയാണ് അപകടത്തിൽ കലാശിച്ചത്. കൊല്ലം കൊട്ടാരക്കര സ്വദേശി എ.സി. തോമസ്, ഭാര്യ ലൌനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ഇവരുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയത് മൂലം സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രതിസന്ധിയും അനുബന്ധ പ്രശ്നങ്ങളും പഠിക്കാൻ ഗതാഗത വകുപ്പ് 5-അംഗ സമിതിയെ നിയോഗിച്ചു. മുൻ DGP കെ പത്മകുമാർ അധ്യക്ഷനായ സമിതി 45 ദിവസങ്ങൾക്കകം പഠനം പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മന്ത്രി CP ജോൺ ബസ്സുടമകളുമായി നടത്തിയ ചർച്ചയ്ക്കുശേഷം പറഞ്ഞു. സ്വകാര്യ ബസ്സുകൾക്ക് ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കാൻ, കുറിയർ പാഴ്സൽ സർവീസുകൾ ബസ്സിനുള്ളിലും പുറത്തും പരസ്യങ്ങൾ അനുവദിക്കുന്നത് എന്നിവ കേന്ദ്ര ചട്ടങ്ങൾക്ക് വിധേയമായി അനുവദിക്കും. സമഗ്രമായ പുതിയ ഗതാഗത നയം തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. റോഡ് നികുതി കുറച്ചതിന് പുറമെ ഓരോ മാസവും നികുതി അടയ്ക്കാനുള്ള സൌകര്യം നൽകും. നാട്ടുകാരിയായ കരോലിൻ മുഹോവയ്ക്ക് ചെക്ക് പറഞ്ഞ് ലിൻഡ നൊസ്കോവ വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ജേതാവായി. ചെക്ക് റിപ്പബ്ലിക് താരങ്ങളായ ഇരുവരുടെയും ആദ്യ ഗ്രാൻഡ്സ്ലാം ഫൈനൽ പോരാട്ടത്തിൽ 2-6, 7-5, 3-6 നൊസ്കോവയുടെ ജയം. ടൂർണമെന്റ് ചരിത്രത്തിൽ ആദ്യമായാണ് ചെക്ക് റിപ്പബ്ലിക്കൻ താരങ്ങൾ ഫൈനലിൽ നേർക്കുനേർ വരുന്നത്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നർ നിലനിർത്തി. ഫൈനലിൽ 4 സെറ്റ് നീണ്ട ആവേശ പോരാട്ടത്തിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ 6-7, 7-6, 6-3, 6-4 പരാജയപ്പെടുത്തി. തുടർച്ചയായ 2-ാം വർഷമാണ് സിന്നർ വിംബിൾഡൺ കിരീടത്തിൽ മുത്തമിടുന്നത്. ഈ വിജയത്തോടെ സിന്നറുടെ കരിയറിലെ ആകെ ഗ്രാൻഡ്സ്ലാം കിരീടങ്ങളുടെ എണ്ണം 5. കാലവർഷം ദുർബലമായതിന് പിന്നാലെ ചൂടും വൈദ്യുതി ഉപയോഗവും റെക്കോർഡുകൾ ഭേദിച്ച് ഉയർന്നതോടെ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന രാത്രികാല പവർകട്ട് അടിയന്തരമായി പിൻവലിക്കാൻ കഴിയില്ലെന്ന് KSEB വ്യക്തമാക്കി. വൈദ്യുതി ആവശ്യകതയേറുന്ന സമയങ്ങളിൽ സംസ്ഥാനത്ത് നിലവിൽ 500 മെഗാവാട്ടിന്റെ ദൌർലഭ്യമാണ് നേരിടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ രാത്രി 7 മണി മുതൽ പുലർച്ചെ 2 മണിവരെ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം തുടരേണ്ടി വരുമെന്ന് KSEB ചെയർമാൻ MG രാജമാണിക്യം അറിയിച്ചു. അതേസമയം ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശക്കൊട്ടിന് വൈദ്യുതി മുടങ്ങില്ലെന്ന ഉറപ്പ് KSEB നൽകിയിട്ടുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലഭിച്ചത് 20 പരാതികൾ. ഇവയുടെ വിശദ അന്വേഷണത്തിനായി രേഖകൾ ആവശ്യപ്പെട്ട് PSC കത്ത് നൽകി. ആസൂത്രണ ബോർഡ് ചീഫ് അടക്കമുള്ള പരീക്ഷകളുടെ ഉത്തരക്കടലാസ്, ഉത്തരസൂചിക, പരീക്ഷയിലും അഭിമുഖത്തിലും പങ്കെടുത്തവരുടെ പട്ടിക എന്നിവയാണ് ക്രൈംബ്രാഞ്ച് IG അജിത ബേഗത്തിന്റെ നേതൃത്വത്തിലുള്ള SIT ആവശ്യപ്പെട്ടത്. എഴുത്തു പരീക്ഷയിലെയും അഭിമുഖത്തിലെയും മാർക്കിൽ അസ്വാഭാവികതയുണ്ടെന്ന് വ്യക്തമായാൽ PSC അധികൃതരിൽ നിന്ന് മൊഴിയെടുക്കും. ഉദ്യോഗാർത്ഥികളുടെ മൊഴിയും PSC രേഖകളും പരിശോധിച്ച ശേഷം ക്രമക്കേട് ബോധ്യപ്പെട്ടാൽ കേസ് രജിസ്റ്റർ ചെയ്യും. ഇന്ത്യയുമായുള്ള 4 20-20 മത്സരങ്ങളിലും ഇംഗ്ലണ്ടിന് ജയം. കഴിഞ്ഞ 11 നടന്ന അവസാന മത്സരത്തിൽ 56 റൺസിനാണ് ആതിഥേയരായ ഇംഗ്ലണ്ട് ഇന്ത്യയെ വീഴ്ത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇനി അർജന്റീനയും സ്പെയിനും തമ്മിലെ പോരാട്ടം. ആദ്യ സെമിഫൈനലിൽ ഫ്രാൻസിനെ 2-0 തോൽപ്പിച്ച് സ്പെയിൻ ഫൈനലിൽ കടന്നു. മിക്കൽ ഒയാർസബാൽ, പെഡ്രോ പോറോ എന്നിവരാണ് സ്പെയിനിനായി ഗോളുകൾ നേടിയത്. ലോകകപ്പിൽ ഇതുവരെ ഒരു കളിപോലും തോൽക്കാതെ ആക്രമണ ഫുട്ബോൾ കളിച്ച ഫ്രാൻസ് സ്പെയിനിന് മുന്നിൽ അടിത്തെറ്റി വീഴുകയായിരുന്നു. രണ്ടാം സെമിയിൽ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം രണ്ട് ഗോൾ തിരിച്ചടിച്ച് ഇംഗ്ലണ്ടിന് വീഴ്ത്തിയ അർജന്റീന തുടർച്ചയായി രണ്ടാം തവണ ലോകകപ്പ് ഫൈനലിലെത്തി. ഞായറാഴ്ച രാത്രി 12:30 ആണ് ഫൈനൽ മത്സരം. LDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതികൾക്ക് ഊർജ്ജം പകരുകയും പിന്നീട് വിവാദത്തിലാക്കുകയും ചെയ്ത കിഫ്ബിയുടെ അഴിച്ചുപണിക്കായി രാജ്യാന്തര പ്രശസ്തരായ വിദഗ്ധരെ ഉൾപ്പെടുത്തി സർക്കാർ സമിതിയെ വച്ചു. കേരള കേഡർ മുൻ IAS ഉദ്യോഗസ്ഥയും കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ മുൻ മെമ്പർ സെക്രട്ടറിയുമായ സുധാ പിള്ളയാണ് സമിതിയുടെ അധ്യക്ഷ. കിഫ്ബിയുടെ ചട്ടക്കൂട്, ഭരണരീതി, ദീർഘകാല നിലനിൽപ്പ്, അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ഇനി വഹിക്കാൻ കഴിയുന്ന പങ്ക് തുടങ്ങിയവയെക്കുറിച്ച് പഠിച്ച് 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം.
1: വാർത്താ അവലോകനം തയ്യാറാക്കിയത് VR പ്രതാപ്, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് മലയാള മനോരമ.
2: വാർത്താ അവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
3: പ്രഭാതഭേരി സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: ചേച്ചി, ജോലി കിട്ടി.
5: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
4: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
5: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
4: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
5: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
4: പക്ഷേ ചേച്ചി,
5: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
4: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
6: RBI പറയുന്നു,
7: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
8: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനം. മാൾഡോവയിലേക്കും നോർത്ത് മാസിഡോണിയയിലേക്കും ഇന്ത്യൻ രാഷ്ട്രപതി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനം എന്ന നിലയിൽ ഇതിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. 1994 ശേഷം ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലേക്ക് നടത്തുന്ന ആദ്യ ഔദ്യോഗിക സന്ദർശനവുമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഇന്ത്യയും എസ്റ്റോണിയയും തമ്മിൽ വാണിജ്യം, നിക്ഷേപം, നൂതന ആശയങ്ങൾ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ കൂടുതൽ ശക്തമായ സഹകരണം സാധ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ടാലിനിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഇന്ത്യയും എസ്റ്റോണിയയും തമ്മിൽ വാണിജ്യം, നിക്ഷേപം, നൂതന ആശയങ്ങൾ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ കൂടുതൽ ശക്തമായ സഹകരണം സാധ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ടാലിനിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ

0: യിൽ ചേർന്ന 20 വിമത തൃണമൂൽ കോൺഗ്രസ് എംപിമാർക്ക് ലോക്സഭയിൽ പ്രത്യേക ഇരിപ്പിടം അനുവദിക്കാൻ സ്പീക്കർ ഓം ബിർള അനുമതി നൽകി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലെ ശിവസേനയിൽ 6 ശിവസേന എംപിമാർ ലയിക്കുന്നതിനും അദ്ദേഹം അംഗീകാരം നൽകി. ലയനത്തോടെ പാർലമെന്റിന്റെ അധോസഭയിൽ ശിവസേനയുടെ അംഗബലം 7 നിന്ന് 13 ഉയർന്നു. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ റബ്ബറിന് 250 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത ഘട്ടമായി അത് 300 ആക്കും. കേരളത്തിന്റെ മണ്ണിൽ കർഷകന്റെ കണ്ണീര് വീഴരുതെന്നാണ് ഗവൺമെന്റ് നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അടിസ്ഥാന സൌകര്യ വികസനം, കൃഷി, തുറമുഖ വികസനം തുടങ്ങി കോട്ടയം ജില്ലയുടെ സമഗ്ര പുരോഗതിക്ക് ഉപകരിക്കുന്ന നിരവധി പദ്ധതികൾ നടപ്പാക്കും. ബൈപ്പാസിന് സ്ഥലം വിട്ടുനൽകിയവരെയും നിർമ്മാണം പൂർത്തീകരിച്ച കരാറുകാരനെയും ചടങ്ങിൽ മുഖ്യമന്ത്രി ആദരിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദിച്ചു. ദേശീയ പുരസ്കാരത്തിൽ മലയാള സിനിമ തലയുയർത്തി നിൽക്കുന്നുവെന്നും മമ്മൂട്ടി മലയാളിക്ക് വെറുമൊരു പേരല്ല, ഒരു ശീലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ മനസ്സും പുതിയ വേഷങ്ങൾ കണ്ടെത്താനുള്ള ചെറുപ്പവുമാണ് മമ്മൂട്ടിയെ ഇന്ത്യൻ സിനിമയിലെ പ്രതിഭാസമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഛായാഗ്രാഹകൻ ഷഹനാദ് ജലാൽ, ഗായിക വൈക്കം വിജയലക്ഷ്മി, മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, അണിയറ പ്രവർത്തകർ, നോൺ ഫീച്ചർ വിഭാഗത്തിൽ പ്രത്യേക ജൂറി പരാമർശം നേടിയ ഭദ്രകാളി നാടകത്തിന്റെ അണിയറ പ്രവർത്തകർ എന്നിവരെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ഈ മാസം 21-നും അന്തിമ പട്ടിക അടുത്ത മാസം 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയക്കോട്.
1: തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം എന്നിവ വഴിയുണ്ടായ ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേരുൾപ്പെടാത്തവർക്ക് ഈ മാസം 21 മുതൽ അടുത്ത മാസം 5 വരെ അപേക്ഷ നൽകാം. 2026 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പേര് ചേർക്കുന്നതിനായി www.scc.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജകമണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനുള്ള അപേക്ഷകളും ഓൺലൈനായി നൽകാം. എന്നാൽ പട്ടികയിൽ നിന്നും പേരൊഴിവാക്കാൻ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷകളുടെ പ്രിന്റൌട്ട് നേരിട്ടോ തപാൽ വഴിയോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നൽകണം. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും.
0: സംസ്ഥാനത്ത് കുട്ടികളെ കുത്തിനിറച്ച് ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ കണ്ണൂർ ഇരിക്കൂർ നിയോജകമണ്ഡലതല പരിപാടി ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് ലഹരിക്കെതിരായ പോരാട്ടം ഇന്ന് നടത്തിയില്ലെങ്കിൽ നാളെ നാം പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് മയക്കുമരുന്നുൾപ്പെടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമെന്നും മന്ത്രി പറഞ്ഞു. CBSE 10-ാം ക്ലാസ് 2-ാം ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് results.digilocker.gov.in എന്ന ലിങ്ക് വഴി ഡിജിലോക്കർ പോർട്ടലിൽ ഫലം പരിശോധിക്കാവുന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ശുപാർശകൾക്കനുസൃതമായി ഈ വർഷം മുതൽ 10-ാം ക്ലാസ്സിന് 2 ബോർഡ് പരീക്ഷകൾ CBSE ഏർപ്പെടുത്തിയിരുന്നു. വ്യത്യസ്ത ക്വാട്ടകൾ വേണമെന്ന നിബന്ധന തെറ്റിച്ചാണ് നിലവിലെ വഖഫ് ബോർഡിനെ പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ബോർഡിനെ റെഗുലറൈസ് ചെയ്യാൻ നടപടികൾ ഗവൺമെന്റിന് സ്വീകരിക്കാമെന്നാണ് കോടതി പറഞ്ഞത്. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ എല്ലാ അവകാശവും ഗവൺമെന്റിനുണ്ടെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്ത പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിന് ശുപാർശ സമർപ്പിക്കുന്നതിന് രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ആദ്യ മേഖലായോഗം എറണാകുളത്ത് ചേർന്നു. പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകളുടെ വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ബസ് ഉടമകളുടെയും മറ്റ് ബന്ധപ്പെട്ട കക്ഷികളുടെയും അഭിപ്രായങ്ങൾ വിദഗ്ധ സമിതി നേരിട്ട് കേട്ടു. ഇവർ സമർപ്പിച്ച നിവേദനങ്ങളും ജില്ലാടിസ്ഥാനത്തിലെ ഫീൽഡ് വിവരങ്ങളും ശേഖരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടത്തിൽ രാത്രി 12:30 അർജന്റീന സ്പെയിനെ നേരിടും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം. പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ തകർത്തു. മിയാമിയിൽ 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഗോൾ മഴ പെയ്ത മത്സരത്തിൽ മിയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ പിറന്നത് എണ്ണം പറഞ്ഞ 10 ഗോളുകൾ.

0: ിലൂടെ കളിയുടെ മൂന്നാം മിനിറ്റിൽ ഗോൾ വേട്ട തുടങ്ങിയ ഇംഗ്ലണ്ട് ആദ്യ പകുതി അവസാനിച്ചപ്പോൾ മറുപടിയില്ലാത്ത നാല് ഗോളുകൾക്ക് മുന്നിൽ. രണ്ടാം പകുതിയിൽ സടകുടഞ്ഞെഴുന്നേറ്റ ഫ്രാൻസ് ശക്തമായി തിരിച്ചടിച്ചപ്പോൾ ഇംഗ്ലണ്ട് വലയിൽ തുടർച്ചയായി പന്തെത്തി. ഇരട്ട ഗോൾ നേടി എംബാപ്പെ ഫ്രാൻസ് ആക്രമണത്തിന് ആക്കം കൂട്ടി. 48-66 മിനിറ്റുകളിലായിരുന്നു ഗോൾഡൻ ബൂട്ടിനുള്ള മത്സരത്തിൽ മെസ്സിയെ പിന്തള്ളി മുന്നേറാൻ വഴിയൊരുക്കിയ എംബാപ്പെ ഗോളുകൾ പിറന്നത്. തകർപ്പൻ ഫോമിലേക്ക് ഇറങ്ങുന്ന ഇംഗ്ലണ്ട് മുന്നേറ്റ താരം ബുക്കയ സാക്ക ഹാട്രിക് നേടി ഫ്രാൻസിനെ വിറപ്പിച്ചു. മത്സരത്തിന്റെ അവസാന മിനിറ്റിൽ ഡംബലെ ഫ്രാൻസിന് വേണ്ടി ഗോൾ നേടിയപ്പോൾ ജൂൻ ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന്റെ ആറാം ഗോൾ നേടി. 6 പതിറ്റാണ്ടുകൾക്കിപ്പുറം ലോകകപ്പിൽ ഇംഗ്ലണ്ടിന് മറ്റൊരു മെഡൽ സമ്മാനിച്ചു.
1: ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഇരു ടീമുകളും ഓരോ ജയം നേടി പരമ്പര സമനിലയിലാണ്. വനിതാ ഗുസ്തിയിൽ 76 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ താരം കാജൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ അമേരിക്കൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് കാജൽ സ്വർണം നേടിയത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ 16 സെപ്റ്റംബർ വരെയാണ് വള്ളസദ്യ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലെ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നതിനാൽ ട്രെയിൻ സർവീസുകൾ താൽക്കാലിക ക്രമീകരണം ഏർപ്പെടുത്തിയതായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസ് അറിയിച്ചു. കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന 56632, 56617 നമ്പർ ട്രെയിനുകൾ ഇന്നു മുതൽ ഈ മാസം 26 വരെ കോഴിക്കോടിന് പകരം വെസ്റ്റ്ഹിലിൽ സർവീസ് അവസാനിപ്പിക്കും. പത്തനംതിട്ട റാന്നി കണമലയിൽ ഫയർഫോഴ്സ് വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരിച്ചു. തിരുവല്ല ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ കൊല്ലം ആയൂർ സ്വദേശി എസ് ആർ രഞ്ജിത്താണ് മരിച്ചത്. 6 പേർക്ക് പരിക്കേറ്റു. പത്തനംതിട്ടയിൽ ഷട്ടിൽ കളിക്കുന്നതിനിടയിൽ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് 13-വയസ്സുകാരൻ മരിച്ചു. തട്ട പടവുങ്കൽ മേലേമ്പുറി വിനോദ് ഭവനിൽ അർജുനാണ് മരിച്ചത്. ഇന്ന് വൈകിട്ടായിരുന്നു അപകടം. പത്തനംതിട്ട അടൂരിൽ 1.5-വയസ്സുകാരൻ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റു. ഏഴംകുളം പ്ലാന്റേഷൻ മുക്കിൽ മുഹമ്മദ് റംസാനാണ് കടിയേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ കഴിഞ്ഞു.
2: വാർത്താഹ ശ്രൂയന്താം. പ്രവാചക ഡോക്ടർ ഗണേശ ഹെഗഡെ. അഥ വാർത്താഹ. സംസദഃ ആഗാമി മാൻസൂൺ സെഷൻ ഇതി പ്രാവൃത സത്രാത് പൂർവം അദ്യ സർവകാരേണ സർവദലീയ സഭാ ആഹൂതാ. സത്രസ്യ കാലഖണ്ഡേ സംസദഃ ദ്വയോഃ സദനയോഃ സുചാരുരൂപേണ കാര്യം കർത്തും സർവകാരഃ സർവേഭ്യഃ രാജനൈതികദലേഭ്യഃ സഹകാര്യം യാചയിഷ്യതി. ശ്വഃ ആരഭ്യ മാൻസൂൺ സത്രം അഗസ്ത് മാസസ്യ ത്രയോദശ ദിനാങ്ക പര്യന്തം ഭവിഷ്യതി. സത്രസ്യ കാലഖണ്ഡേ അനേകേ മഹത്വപൂർണാഃ വിധേയകാഃ ചർച്ചയൈ പാരിതാർഥഞ്ച സുനിശ്ചിതാഃ സന്തി. ഭാരതീയ ജനതാ പാർട്ടീതി ദലേന വർണിതം യത് സർവകാരസ്യ ഇഥേനാൽ മിശ്രണ കാര്യക്രമഃ ഭാരതസ്യ ബൃഹത്തമേഷു സാർവജനിക നീതി സഫലതാ കാര്യേഷു അന്യതമഃ കാര്യക്രമഃ വർത്തതേ യേന കൃഷകാണാം ആയഃ വർദ്ധിതഃ ഊർജാ സുരക്ഷാ സുദൃഢാ ഭവത് ആയാതിത അസംസ്കരിത പെട്രോളിയം തൈലസ്യ നിർഭരതാ ച ന്യൂനീകൃതാ. സാമാജിക മാധ്യമ പട്ടലെ ഭാജപാ ദലസ്യ സൂചനാ പ്രൌദ്യോഗികി കോശ പ്രമുഖ അമിത മാലവീയ അവദത് യത് E20 മിശ്രണ കാര്യക്രമ രാജനൈതിക ബിന്ദു അങ്ക നിർധാരണേന ചാലിതായാഃ പക്ഷപാത പൂർണ ആലോചനായാഃ അപേക്ഷയാ സമഗ്ര സാക്ഷ്യ ആധാരിത മൂല്യാങ്കനായ യോഗ്യഃ അസ്തി തഥാ ച ഏതാദൃശ പരിണാമസ്യ സാർവജനിക നീതേഃ മാപനീയ പരിണാമൈഃ ന്യായഃ കരണീയഃ. 20% ഇഥേനാൽ മിശ്രണസ്യ ഉപലബ്ധിം ഭാരതസ്യ അത്യന്തം പരിണാമി നീതി സഫലതാസു അന്യതമം ഇതി കഥയൻ സഹ അവദത് യത് ഏതേന ഉപക്രമേണ കൃഷക കല്യാണം ഗ്രാമീണ വികാസഃ സഹകാരിയ സംസ്ഥാഃ ഊർജാ സുരക്ഷാ പര്യാവരണസ്യ സ്ഥായിത്വം ച ഇത്യാദിഷു ക്ഷേത്രേഷു യുഗപത് ഔന്നത്യം ദൃഷ്ടം. NTA इति राष्ट्रिय परीक्षण संस्थया समीक्षार्थं OMR पत्राणां प्रस्तुतीकरणस्य विषये छात्राणां अभिभावकानां च कृते सचेतक पत्रं प्रकाशितम्। NTA इत्यनेन प्रकाशितं यत् अद्यतनकाले समीक्षार्थं प्रदत्तानि बहूनि OMR पत्राणि कृत्रिमाणि प्राप्तानि। NTA इत्यनेन उक्तं यत् प्राप्तस्य प्रत्येकस्य पत्रस्य सक्रियरूपेण परीक्षणं क्रियते, परन्तु यदि कृत्रिमम् अथवा AI जनितानि OMR पत्राणि प्रस्तूयन्ते तर्हि गभीराः न्यायिकपरिणामाः भवितुम् अर्हन्ति इति सचेतना दत्ता। केन्द्रीय माध्यमिक शिक्षा बोर्ड CBSE द्वारा ऐषमः दशमकक्षायाः द्वितीय बोर्ड परीक्षायाः परिणामः घोषितः। ये छात्राः द्वितीय बोर्ड परीक्षां लिखितवन्तः ते डिजीलाकर रिजल्ट इत्यस्य माध्यमेन तेषां परिणामान् प्राप्तुं शक्नुवन्ति। राष्ट्रिय शिक्षा नीतेः अनुशंसानाम् अनुरूपं CBSE संस्थया दशमकक्षायाः कृते अस्मात् वर्षात् बोर्ड परीक्षाद्वयं प्रवर्तितमासीत्। केन्द्रीय वाणिज्य उद्योग मन्त्री पीयूष गोयलः एस्टोनिया देशस्य आधिकारिक यात्रायाः समये टेलिन नगरे भारत एस्टोनिया व्यापार मञ्चं सम्बोधितवान्। अस्मिन् अवसरे सः व्यापारे निवेशे नवीनतायां प्रौद्योगिक्यां च गहन सहकार्यस्य आह्वानं कृतवान्। मञ्चे द्विपक्षीय आर्थिक सहकार्यस्य सुदृढीकरणाय नूतनानां मार्गाणाम् अन्वेषणार्थम् उभय देशानां वरिष्ठ सर्वकारीय प्रतिनिधयः, उद्योगनेतारः, व्यापार प्रतिनिधिमण्डलस्य च सदस्याः एकत्र आगतास्सन्ति। जम्मूकश्मीरे श्री अमरनाथजी यात्रा प्रतिकूल ऋतोः पूर्वानुमानं दृष्ट्वा पहलगाम बालताल इति द्वयोः मार्गयोः अपि अद्यारभ्य स्थगिता जाता। एकः अधिकारी अवदत् यत् भारतस्य ऋतुविज्ञानविभागेन यात्रिकाणां सुरक्षां कल्याणञ्च सुनिश्चित्य आगामिषु कतिपयेषु दिनेषु ऋतोः प्रतिकूलतायाः पूर्वानुमानस्य अनन्तरम् एषः निर्णयः कृतः। अधिकारी अवदत् यत् यावत् अग्रिम आदेशः न भवति तावत् बालताल नूनवान चन्दनवारी आधारशिला शिभ्रात् यात्रीणाम् अग्रे गमनस्य अनुमतिः न भविष्यति इति वार्ताः।
3: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
4: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
5: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
3: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ VR പ്രബോധചന്ദ്രൻ നായർ.
6: കഴൽ പല്ലവം തൊട്ടാൽ കല്ലും കാമിനിയായിടും. ശ്രീരാമചന്ദ്രന്റെ പരിശുദ്ധമായ കാലടി പതിഞ്ഞപ്പോൾ ശിലാരൂപം കൈവെടിഞ്ഞ് അഹല്യ എന്ന ത്രിലോകസുന്ദരി ഉയർത്തുവന്ന രാമായണകഥയാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. കഴൽ പല്ലവം എന്നാൽ കാൽ തളിർ, അതായത് ഇളം തളിരുപോലെ മാലിന്യലേശ സ്പർശമില്ലാത്ത കാലടി. അത് മെല്ലെ പതിയുകയെ വേണ്ടു. അന്നോളം ചെയ്തുപോയ പാപമെല്ലാം ഒഴിവായി ആരും എല്ലാവിധത്തിലുമുള്ള പരിശുദ്ധിയോടെ പുനർജനിക്കാൻ. സംസർഗം മൂലം ഒരാൾ നന്നാവും, നശിച്ചെന്നും വരും. ആരോടാണ് സംസർഗം ഉണ്ടാവുന്നത് എന്ന വസ്തുതയാണ് പ്രധാനം. അന്യൻ്റേതെങ്കിൽ ആയിക്കോട്ടെ, സത്യം പാലിക്കും ഉത്തമൻ. ശ്രീരാമൻ കാട്ടിലേക്ക് പോയതിൻ്റെ കാരണം എന്താണ്? അച്ഛൻ കൈകേയി മാതാവിന് പണ്ടു നൽകി എന്ന് ആ സ്ത്രീ തന്നെ പറഞ്ഞു കേട്ട വരപ്രതിജ്ഞ പാലിക്കാൻ. തന്നെ ബന്ധനസ്ഥനാക്കിയിട്ട് രാജ്യം നീ തന്നെ ഭരിക്ക് എന്നുവരെ ദശരഥ മഹാരാജാവ് രാമനോട് പറയുകയുണ്ടായി. രാമൻ സ്വന്തം

0: ഉപദേശം പാലിച്ചു കളയാമെന്നല്ല നിശ്ചയിച്ചത്. പ്രതിജ്ഞ തൻ്റേതെങ്കിൽ അത് പാലിക്കുക തന്നെ വേണം. അന്യൻ്റേതെങ്കിലോ അത് പാലിക്കേണ്ടത് അയാളുടെ ചുമതല എന്ന ഭാവത്തിൽ രാമന് ആ ബദ്ധപ്പാടിൽ നിന്ന് സുഖമായി തലയൂരാമായിരുന്നു. രാമായണ കഥാനായകൻ പുരുഷോത്തമനാണ്. അതിനാൽ പിതാവിൻ്റെ സത്യം വീൺവാക്കാകാതെ നോക്കാൻ താൻ കടപ്പെട്ടിരിക്കുന്നു എന്ന സുവ്യക്തബോധത്തോടെ അദ്ദേഹം വനവാസം സ്വീകരിച്ചു. അതോടെ അന്യഥാ സംഭവിക്കാമായിരുന്ന വലിയ ഒരു കുടുംബകലഹവും മഹാദുരന്തവും ഒഴിഞ്ഞുകിട്ടി. രാവണവധം എന്ന രാമൻ്റെ അവതാരോദ്ദേശ്യവും യഥാവിധി നിറവേറ്റി. അച്ഛനെ ഈശനായി കാണും സ്വച്ഛന് ഗുണമേ വരൂ. ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പുറപ്പെട്ടത് അച്ഛൻ്റെ നിർദ്ദേശ അനുസരണമല്ല, അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പോലും അല്ല. പണ്ടെന്നോ കൈകേയി മാതാവിന് അദ്ദേഹം കൊടുത്ത വാക്ക് സാർത്ഥകമാകാൻ വേണ്ടി മാത്രം. അച്ഛൻ ഈശ്വരൻ തന്നെ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ വാക്ക് ഫലവത്താകാൻ തക്കവണ്ണം പ്രവർത്തിക്കുകയാണ് രാമൻ ചെയ്തത്. ഇതെന്റെ നിയോഗം എന്ന പ്രയോഗത്തിന് ഇത് എനിക്ക് ഏതോ അദൃശ്യശക്തിയിൽ നിന്ന് കിട്ടിയ അനുജ്ഞ എന്നർത്ഥമാവുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. രാമനെ സംബന്ധിച്ചിടത്തോളം പ്രസക്ത സന്ദർഭത്തിൽ അച്ഛൻ ഈശ്വരതല്യൻ ആവുന്നു. സ്വച്ഛൻ എന്നാൽ സു അച്ഛൻ, അത്യന്തം നിർമ്മലൻ എന്നർത്ഥം.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പുലർവെട്ടത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം
1: കാർഷിക മേഖല വാർത്തകൾ. കർഷക സുരക്ഷയും വിള സംരക്ഷണ

0: വാക്ക് സാർത്ഥകമാകാൻ വേണ്ടി മാത്രം അച്ഛൻ ഈശ്വരൻ തന്നെ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ വാക്ക് ഫലവത്താകാൻ തക്കവണ്ണം പ്രവർത്തിക്കുകയാണ് രാമൻ ചെയ്തത്. ഇതെന്റെ നിയോഗം എന്ന പ്രയോഗത്തിന് ഇത് എനിക്ക് ഏതോ അദൃശ്യശക്തിയിൽ നിന്ന് കിട്ടിയ അനുജ്ഞ എന്നർത്ഥമാവുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. രാമനെ സംബന്ധിച്ചിടത്തോളം പ്രസക്ത സന്ദർഭത്തിൽ അച്ഛൻ ഈശ്വരതല്യൻ,
1: അതായത് വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. ഈ വർഷത്തെ ആദ്യ സീസണായ ഖാരിഫിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയം ഈ മാസം 31 വരെ നീട്ടിയിട്ടുണ്ട്. വിള, ഇൻഷുറൻസ് ഏജന്റുമാർ, CSSC എന്നിവ വഴി കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. ബാങ്ക് വായ്പയെടുത്ത കർഷകർക്ക് ബാങ്ക് മുഖിക്കുക. സപ്ലൈക്കോയ്ക്ക് വേണ്ടി 2026-27 സീസണിൽ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് സംസ്കരിച്ച് അരിയാക്കാൻ താൽപര്യമുള്ള സംസ്ഥാനത്തെ മില്ലുടമകളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിച്ചു. അപേക്ഷകർക്ക് ഈ രംഗത്ത് ചുരുങ്ങിയത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. സപ്ലൈക്കോ നിഷ്കർഷിക്കുന്ന മാനദണ്ഡപ്രകാരം പ്രവർത്തിക്കണം. താൽപര്യപത്രം എറണാകുളം കടവന്ത്ര സപ്ലൈക്കോ ഹെഡ് ഓഫീസിൽ ഓഗസ്റ്റ് 5 മുൻപ് സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് www.supplyco.pd.in സന്ദർശിക്കുക. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ചടയമംഗലം, വെളിനെല്ലൂർ, ഇളമാട്, ഇട്ടിവ, കടയ്ക്കൽ, ചിതറ, കുമ്മിൾ, നിലമേൽ എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് ചടയമംഗലം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9496371409. അരുവിക്കര കൃഷിഭവന്റെ പരിധിയിൽ താമസിക്കുന്ന കർഷകർക്ക് വിതരണം ചെയ്യുന്നതിനായി കരിമുണ്ട ഇനത്തിൽപ്പെട്ട കുരുമുളക് വള്ളികളുടെ വിതരണം നടക്കുന്നു. 10 സെന്റ് ഭൂമിയെങ്കിലും സ്വന്തമായുള്ള കർഷകർ കരമടച്ച രസീത്, ആധാർ എന്നിവയുമായി കൃഷി ഓഫീസിലെത്തി സൌജന്യമായുള്ള കുരുമുളക് തൈകൾ കൈപ്പറ്റണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. മഷ്റൂം ഫാമേഴ്സ് ആന്റ് ബൈപ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരയുടെ നേതൃത്വത്തിൽ ഈ മാസം 22-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ കൈമനം കൂൺപുരയിൽ വെച്ച് സൌജന്യ കൂൺ കൃഷി പരിശീലനം നടത്തുന്നതാണ്. കൂടാതെ ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരവരുടെ സ്ഥലത്ത് വച്ച് പരിശീലനം നൽകുന്നതിനോടൊപ്പം കൃഷിക്കാവശ്യമായ വിത്തും മറ്റ് സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നതാണ്. കർഷകരിൽ നിന്നും കൂൺ വിലയ്ക്കെടുക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9847328979.

കൊല്ലം ജില്ലയിലെ ചടയമംഗലം, വെളിനെല്ലൂർ, ഇളമാട്, ഇട്ടിവ, കടയ്ക്കൽ, ചിതറ, കുമ്പിൾ, നിലമേൽ എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് ചടയമംഗലം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9496371409. അരുവിക്കര കൃഷിഭവന്റെ പരിധിയിൽ താമസിക്കുന്ന കർഷകർക്ക് വിതരണം ചെയ്യുന്നതിനായി കരിമുണ്ട ഇനത്തിൽപ്പെട്ട കുരുമുളക് വള്ളികളുടെ വിതരണം നടക്കുന്നു. 10 സെന്റ് ഭൂമിയെങ്കിലും സ്വന്തമായുള്ള കർഷകർ കരമടച്ച രസീത്, ആധാർ എന്നിവയുമായി കൃഷി ഓഫീസിലെത്തി സൌജന്യമായുള്ള കുരുമുളക് തൈകൾ കൈപ്പറ്റണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. മഷ്റൂം ഫാമേഴ്സ് ആന്റ് ബൈപ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരയുടെ നേതൃത്വത്തിൽ ഈ മാസം 22-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ കൈമനം കൂൺപുരയിൽ വെച്ച് സൌജന്യ കൂൺ കൃഷി പരിശീലനം നടത്തുന്നതാണ്. കൂടാതെ ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരവരുടെ സ്ഥലത്ത് വച്ച് പരിശീലനം നൽകുന്നതിനോടൊപ്പം

രാഷ്ട്രീയ അട്ടിമറികളിൽ ഒന്നായിരുന്നു. 40 പതിറ്റാണ്ടിലേറെയായി നിക്കരാഗ്വ ഭരിച്ചിരുന്ന US പിന്തുണയുള്ള ക്രൂരമായ സോമോസ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന് ഇതോടെയാണ് അന്ത്യമായത്. അഗസ്റ്റോ സിസാർ സാന്റിനോ എന്ന സ്വാതന്ത്ര്യ സമരനായകന്റെ പേരിൽ രൂപീകരിച്ച FSLN ആണ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. സാന്റിനിസ്റ്റ സൈന്യം തലസ്ഥാനമായ മനാഗോ പിടിച്ചടക്കിയതോടെ ഏകാധിപതിയായ അനസ്താസിയോ സോമോസ ഡേബലിന് രാജ്യം വിട്ട് ഓടിപ്പോകേണ്ടതായി വന്നു. ക്യൂബൻ വിപ്ലവത്തിനു ശേഷം ലാറ്റിൻ അമേരിക്കയിൽ അമേരിക്കൻ വിരുദ്ധ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു.

ജനിച്ചത് 1814 ജൂലൈ 19-നാണ്. തോക്ക് നിർമ്മാണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു അമേരിക്കൻ കണ്ടുപിടുത്തക്കാരനും പ്രമുഖ വ്യവസായിയുമായിരുന്നു അദ്ദേഹം. തോക്കുകളുടെ ഭാഗങ്ങൾ യന്ത്രസഹായത്തോടെ ഒരേ അളവിൽ വൻതോതിൽ നിർമ്മിച്ച് കൂട്ടിയോജിപ്പിക്കുന്ന രീതി ആദ്യമായി വിജയകരമായി നടപ്പിലാക്കിയവരിൽ ഒരാളാണ് ഇദ്ദേഹം. ഇത് വ്യവസായ വിപ്ലവത്തിന് വലിയ വേഗത നൽകി. അദ്ദേഹം സ്ഥാപിച്ച കോൾസ് പേറ്റന്റ് ഫയർ ആംസ് മാനുഫാക്ചറിംഗ് കമ്പനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആയുധ നിർമ്മാണ കമ്പനികളിൽ ഒന്നായി മാറി. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു, സാമുവൽ കോൾട്ട് അവരെ തുല്യരാക്കി എന്നൊരു പ്രശസ്തമായ ചൊല്ലുപോലും അമേരിക്കയിൽ നിലവിലുണ്ട്. അദ്ദേഹത്തിന്റെ

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളുടെ കാഴ്ച പ്രശ്നങ്ങൾ ഡോക്ടർ ദേവൻ പ്രഭാകർ സംസാരിക്കുന്നു.
2: സാധാരണയായി ഇപ്പോൾ എല്ലാ ജനനങ്ങളും നടക്കുന്നത് ആശുപത്രിയിലാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തുന്നത് കുട്ടി ജനിച്ച ഉടൻ തന്നെ പ്രസവമെടുത്ത ഗൈനക്കോളജിസ്റ്റും അത് കഴിഞ്ഞ് കുട്ടിയെ കാണുന്ന പീഡിയാട്രീഷ്യനുമാണ്. ആ അവസരത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഗൈനക്കോളജിസ്റ്റോ പീഡിയാട്രീഷ്യനോ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു നേത്രവിദഗ്ധനെ കാണിക്കാൻ കുട്ടിയുടെ മാതാപിതാക്കളോട് അപേക്ഷിക്കും. കുട്ടി ഒരു നേത്ര രോഗങ്ങളെപ്പറ്റി പറയുന്നില്ല എങ്കിലും കുട്ടിക്ക് കാഴ്ചക്കുറവോ മങ്ങലോ കണ്ണിൽ ചൊറിച്ചിലോ ഒന്നും ഇല്ല എങ്കിൽ പോലും ഒരു നേത്ര പരിശോധന 4 വയസ്സിനും 5 വയസ്സിനും നടത്തേണ്ടത് വളരെ പ്രധാനമാണ്. ചില അവസരങ്ങളിൽ കുട്ടിക്ക് ഒരു കണ്ണിൽ മാത്രമാണ് കാഴ്ചയ്ക്ക് മങ്ങൽ ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു മങ്ങലേ ഉള്ളെങ്കിൽ ഇത് രണ്ടും കുട്ടിക്ക് മനസ്സിലാക്കാനോ അത് മാതാപിതാക്കൾക്ക് കണ്ടുപിടിക്കാനോ സാധിക്കുകയില്ല.

റെറ്റിനൽ പ്രോബ്ലംസ്. ഇവ ഇത്രയുമാണ് ഒരു നേത്രവിദഗ്ധൻ സമ്പൂർണ്ണ നേത്ര പരിശോധനയിൽ പരിശോധിച്ച് ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നത്. ചില മാതാപിതാക്കൾക്കെങ്കിലും ഒരു വിഷമമുണ്ട്. ചെറിയ പ്രായത്തിൽ കുട്ടി കണ്ണടകൾ വെച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആ പവർ കൂടിക്കൂടി വരുമെന്നും അത് സ്ഥായിയായ കാഴ്ചക്കളിലോട്ട് പോകുമെന്നും വിചാരിച്ച് പലപ്പോഴും മാതാപിതാക്കൾ കുട്ടികൾക്ക് നിർബന്ധമായും കണ്ണടകൾ വെക്കണമെന്ന് പറയാറില്ല. കണ്ണടകൾ ആവശ്യമുള്ളൊരു കുട്ടി കണ്ണടകൾ വെച്ചതുകൊണ്ട് മാത്രം ആ കുട്ടിയുടെ പവർ കൂടുകയോ കുറയുകയോ ഇല്ല. കണ്ണാടി വെച്ചാലും കണ്ണാടി വെച്ചില്ല എങ്കിലും

വ്യത്യാസം വരാറില്ല. കണ്ണടകൾ വെച്ചില്ല എങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മാതാപിതാക്കൾ ചോദിക്കാറുണ്ട്. വളരുന്ന പ്രായത്തിൽ തെളിഞ്ഞ കാഴ്ച തലച്ചോറിൽ എത്തിയില്ല എങ്കിൽ കുട്ടിയുടെ കണ്ണിൻ്റെയും തലച്ചോറിൻ്റെയും വികസനം പൂർണ്ണ രീതിയിൽ വരാതെ കുട്ടിക്ക് വലുതായി കണ്ണടകൾ വെച്ചാൽ പോലും കാഴ്ച കിട്ടാത്ത ഒരവസ്ഥയിലോട്ട് പോകുന്നു. ഇതിനാണ് ആംബ്ലിയോപ്പിയ അഥവാ ലേസി ഐ എന്ന് പറയുന്നത്. ഇങ്ങനെ കണ്ണടകൾ വെച്ചാൽ പോലും കാഴ്ച കിട്ടാത്ത അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിർബന്ധമായും കണ്ണടകൾ ആവശ്യമുള്ള കുട്ടികൾ നിരന്തരം അത് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ കാഴ്ചശക്തി നമുക്ക് നല്ല രീതിയിൽ നിലനിർത്താൻ സാധിക്കും.

ചീഫ് മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഗ്യാസ് സോഴ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ്, ജനറൽ മാനേജർ ഗ്യാസ് സോഴ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ജനറൽ മാനേജർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ചീഫ് ജനറൽ മാനേജർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. അപേക്ഷ ഫീസ് SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർ 1180 രൂപ ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിംഗ് എന്നിവ വഴി ഓൺലൈനായി ഫീസ്

0: 30 ഒഴിവാണുള്ളത്. വിഷയങ്ങളും ഒഴിവും കെമിക്കൽ എഞ്ചിനീയറിംഗ് 4, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2, സിവിൽ എഞ്ചിനീയറിംഗ് 1, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 1, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 1. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ്സോടെ ബിഇ ബിടെക് ബിരുദവും നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് യോഗ്യതയും. പ്രായം 28 വയസ്സ് കവിയരുത്. എസ്സി എസ്ടി വിഭാഗക്കാർക്ക് 5 വർഷവും ഒബിസി വിഭാഗക്കാർക്ക് 3 വർഷവും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. അഭിമുഖ തീയതി: കെമിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾക്ക് ഓഗസ്റ്റ് 4, സിവിൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾക്ക് ഓഗസ്റ്റ് 5. സ്ഥലം: ബ്രിക് എസ് കെ മസൂംദാർ മാർഗ്, തിമാർപൂർ, ഡൽഹി. വിലാസം ഒരിക്കൽ കൂടി: ബ്രിക് എസ് കെ മസൂംദാർ മാർഗ്, തിമാർപൂർ, ഡൽഹി. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.drdo.gov.in.
1: തൊഴിൽ ദർശനം. പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം ഇനി 7:35 തുടരും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം.

0: പുരസ്കാരം നാലാം തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. പ്രമേയത്തിലൂടെ
1: അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി എസ്റ്റോണിയയിലെത്തിയ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ

ഇംഗ്ലണ്ടിന്റെ മൂന്നാം സ്ഥാനം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ചേട്ടനെ അറിയിച്ചിട്ടില്ല.
1: ഇതിന് ചെലവില്ലല്ലോ മാഡം, ഈ വർക്ക് ചെയ്തിട്ട് ഞങ്ങളങ്ങ് പൊയ്ക്കോളാം.
0: ആ എങ്കിൽ ചെയ്തോളൂ, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്.
2: അമ്മയുടെ ശബ്ദം. എന്നും കാലം
0: സാക്ഷി. ഓ വായി കയറാത്ത, ഇതൊക്കെ എവിടുന്ന് ഒപ്പിച്ച്? പുതിയ കമ്പിയാണല്ലോ കെട്ടിയിരിക്കുന്നത്.
1: മാഡം വലിച്ചു മുറുക്കിയപ്പോ കമ്പി പൊട്ടിപ്പോയി.
0: പുതിയ കമ്പി കേട്ട ആര് പറഞ്ഞു? എന്നോട് ചോദിച്ചാ, ഞാനിവിടെ ഉണ്ടായിരുന്നല്ല.
1: അതൊക്കെ ദൈവ നിശ്ചയമല്ലേ മാഡം? സർവവ്യാപിയായ ദൈവം.
2: ശബ്ദം. എന്നും കാലം
1: സാക്ഷി. ആ കിടക്കുന്നു രണ്ട് പാത്രമായിട്ട്.
0: ഓ എന്തിനു പുതിയ കമ്പി കെട്ടി? അതിന് മറുപടി പറ.
1: മാഡം കെട്ടിയിരുന്ന കമ്പി പൊട്ടിയാൽ അത് ഉപേക്ഷിച്ച് കടന്നു കളയുന്നത് മര്യാദയാണോ മാഡം? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, തെങ്ങ് ചരിഞ്ഞ് വീടിന് മുകളിൽ വീഴില്ലേ? റെസ്പോൺസിബിലിറ്റി വേണ്ടേ മാഡം? ആകെ 4000 രൂപ ചെലവായി മാഡം. 4000 മാത്രം.
0: 4000 രൂപയോ?
1: അതെ മാഡം, കമ്പിയുടെ വിലയും ഞങ്ങളുടെ കൂലിയും ചേർത്ത് ടോട്ടൽ 4000 ഒള്ളി.
0: 1 രൂപ പോലും തരില്ല. കുളിച്ചൊരുങ്ങി ഇറങ്ങിയിരിക്കുക, രാവിലെ ആൾക്കാരെ പറ്റിക്കാൻ.
1: മാഡം ബഹളം വെച്ചിട്ട് കാര്യമില്ല, ഞങ്ങളുടെ കൂലി വേണ്ട. കമ്പിയുടെയെങ്കിലും വില തന്നാ മതി, ഞങ്ങളങ്ങ് പൊയ്ക്കോളാം.
0: അങ്ങനെ പോകാൻ വരട്ടെ, ഞാൻ പോലീസിനെ അറിയിക്കും.
1: അറിയിച്ചോളൂ മാഡം, ഞങ്ങൾ പറയാനുള്ളത് പോലീസിനോട് പറഞ്ഞോളാം. ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. പഴയ കമ്പി വലിച്ചു, അത് പൊട്ടി, പുതിയ കമ്പി കെട്ടി. വെരി സിമ്പിൾ.
0: ഫ്രീ ആയിട്ട് കമ്പി കെട്ടാമെന്ന് പറഞ്ഞ അനുമതി വാങ്ങുക, കമ്പി വലിച്ചു പൊട്ടിക്കുക, പുതിയത് കെട്ടുക. തട്ടിപ്പിന്റെ പുതിയ തന്ത്രം, വെരി സിമ്പിൾ ചീറ്റിംഗ്. ഇത്തരം തട്ടിപ്പിനി തുടരാൻ അനുവദിക്കില്ല. നിങ്ങൾ നിങ്ങൾ കടന്നു കളയരുത്, ഞാൻ പോലീസിനെ അറിയിക്കാൻ പോവുക.
1: ഞങ്ങൾ ഇവിടെ തന്നെ കാണും മാഡം, പോലീസ് വരട്ടെ, കമ്പിയുടെ വില വാങ്ങിയിട്ടേ ഞങ്ങൾ പോകും. വി ആർ വെയിറ്റിംഗ് ഫോർ പോലീസ്.
3: പിന്നണിയിൽ സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, രജു കോലിയക്കോട്. രചന ജെ ഷംസുദ്ദീൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നമുക്ക് ചുറ്റും തിരുവനന്തപുരം കുരിയാത്തി സെക്ഷന്റെ കീഴിലുള്ള സീവേജ് ലൈനിലെ മാൻഹോളുകൾ പുതുക്കി പണിയുന്നതിനാൽ നാളെ മുതൽ ഓഗസ്റ്റ് 9 വരെ ലോ കോളേജ് ജംഗ്ഷൻ തേക്കുമൂട് റോഡും തേക്കുമൂട് പൊട്ടക്കുഴി റോഡും താൽക്കാലികമായി അടച്ചിടുമെന്ന് കേരള വാട്ടർ അതോറിറ്റി അറിയിച്ചു. ജഗതി ഗവൺമെന്റ് ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷിൽ ഒഴിവുണ്ട്. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് നടക്കും. തിരുവനന്തപുരം സഹകരണ പരിശീലന കോളേജിൽ HDC ആൻഡ് BM കോഴ്സിന് ഈ മാസം 31 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.scu.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കാനറ ബാങ്കിന്റെ കമ്പ്യൂട്ടർ പരിശീലന കേന്ദ്രത്തിൽ തൊഴിലധിഷ്ഠിത സൌജന്യ കമ്പ്യൂട്ടർ പരിശീലന പരിപാടിയിലേക്ക് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ള +2 ഡിഗ്രി പാസായ 18-നും 25-നും ഇടയ്ക്ക് പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും മറ്റ് ദുർബല വിഭാഗക്കാർക്കും മുൻഗണന. സൌജന്യ ഭക്ഷണ സൌകര്യവും ലഭ്യമാണ്. താൽപര്യമുള്ളവർ 9349932-3676 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ കാനറ ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, 2nd ഫ്ലോർ, LIC ബിൽഡിംഗ്, പട്ടം, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ നേരിട്ട് ഹാജരാകുകയോ ചെയ്യുക. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും. പുലർവെട്ടത്തിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: നസ്രാണി എന്ന ചിത്രത്തിനു വേണ്ടി മഞ്ജരിയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന അനിൽ പനച്ചൂരാൻ, സംഗീതം ബിജി ബാർ.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത്.

0: ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്.
1: യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം SP വെങ്കടേഷ്, ചിത്രം കൗരവർ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ പുലർവട്ടം ഇവിടെ പൂർണ്ണമാകുകയാണ്. പുലർവട്ടവുമായി ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ബിനേഷ് സോമൻ. എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിക്കുന്നു.

0: take on Spain in final tonight. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി.
2: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: മേലധികാരത്തിൽ നിന്ന് വീണ്ടും വീണ്ടും കൽപ്പനകൾ വന്നു. ഓരോന്നും വാങ്ങി വായിക്കുക കൂടി ചെയ്യാതെ മുക്കിലേക്ക് ചുരുട്ടിക്കൂട്ടിയെറിഞ്ഞു. എന്നിട്ട് വയറും പിടിച്ചിരുന്നു ഞരങ്ങി. ഹൌ! ഒടുവിലത്തെ കൽപ്പന വന്നപ്പോൾ എന്തോ അയാളത് വായിച്ചു. എന്നിട്ട് പൊട്ടിച്ചിരിച്ചു. അത് വന്നോ? നന്നായി, ഉപദ്രവം തീർന്നല്ലോ. രാധ അതെടുത്തു വായിച്ചു. ഒരു കനത്ത മുഖഭാവത്തോടെ അമ്മയൊന്നു നോക്കി. പ്രതീക്ഷിച്ച ആപത്ത് അവസാനം വന്നു ചേർന്നിരിക്കുന്നു. അമ്മ മകളോടോ മകൾ അമ്മയോടോ ഒന്നും പറഞ്ഞില്ല. ആരും ആരോടും സംസാരിച്ചില്ല. നിശ്ചലം, നിശബ്ദം. ആ വീട്ടിൽ അന്ന് മാസ്റ്റർ ഒഴികെ ആരും ഉറങ്ങിയില്ല. പിറ്റേന്ന് മാധവിയമ്മ കറവുപറ്റിയ ആടിന്റെ രണ്ട് കുട്ടികളുണ്ടായിരുന്നവയെ പിടിച്ചുവിറ്റു. പണം വാങ്ങി പെട്ടിയിൽ വയ്ക്കുമ്പോൾ അവർ സ്വയം പറഞ്ഞു, തീരുന്നതുവരെ തിന്നോട്ടെ. മാസ്റ്റർ ഇത് കേട്ടുവോ? കുറേ ദിവസമായി അയാൾ ഒന്നും കേൾക്കാറില്ല. രോഗിണിയായ മകളുടെയും വിശ്വത്തിൻ്റെയും കാര്യത്തിൽ മുമ്പൊക്കെ അയാൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഇന്ന് അവരെപ്പറ്റിപ്പോലും ചോദിക്കാറില്ല. അയാൾ കട്ടിലിൽ ചുരുണ്ടുകൂടി.
5: വിശ്വം രാവിലെ പോയതാ, ഇതേവരെ വന്നില്ല.
4: ആഹാ! മാസ്റ്ററുടെ അന്വേഷണം അവിടം കൊണ്ട് അവസാനിക്കും.
5: ഈ കുട്ടി ഇങ്ങനെ അയാൾ പറ്റില്ലല്ലോ. തോട്ട് വരുമ്പത്ത് ചെന്ന് വെള്ളച്ചാലിലേക്ക് നോക്കി അന്തം വിട്ട് നിൽക്കുന്നുണ്ടാവും,
4: രാധ ഇടയിൽ കടന്നു പറഞ്ഞു.
5: ഈ കുട്ടിക്ക് എന്തു പറ്റി?
4: മാധവിയമ്മ അത്ഭുതപ്പെട്ടു. എല്ലാവർക്കും പറ്റിയത് തന്നെ. മാസ്റ്റർ ക്രൂരമായി ഒന്ന് ചിരിച്ചു. മൂത്ത മകൾ കിടക്കുന്ന മുറിയിലേക്ക് ദുർലഭമായി അയാൾ കാലെടുത്തു വയ്ക്കാറുള്ളൂ. അയാൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് തന്നെ അവൾ പറയും, എനിക്കിപ്പോൾ സുഖമുണ്ടച്ച. ഒട്ടിയ കവളും ഇടിഞ്ഞ ചുമലും തിളക്കം കൂടിയ കണ്ണുകളുമായി ഉദയാസ്തമനം ആ തഴപ്പായയിൽ കഴിച്ചുകൂട്ടുകയായിരുന്നു ബാലാമണി. അവൾ ഒരു വാഴച്ചപ്പ് പോലായിരിക്കുന്നു. ജീവൻ വറ്റുകയായിരുന്നു. മാസ്റ്റർ മകളെ ഒന്നു നോക്കി പുറത്തേക്ക് കടന്നു. ക്രൂരമായ ഒരുതരം നിർലേപത മാസ്റ്ററെ ബാധിച്ചു കഴിഞ്ഞിരുന്നു. എനിക്കൊന്നും പേടിക്കാനില്ല എന്ന മട്ടാണ്. കുത്തിത്തറയ്ക്കുന്ന ഫലിതങ്ങൾ അയാൾ കൂടെ കൂടെ പറഞ്ഞു. കുട്ടികൾ കഞ്ഞി കുടിക്കുന്നത് നോക്കിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഈ തൊഴിൽ മറന്നിട്ടില്ലേ? ആരും അതിന് സമാധാനം പറഞ്ഞില്ല. പതുക്കെ പതുക്കെ ആ തൊഴിൽ വിസ്മരിക്കണമെന്നായപ്പോഴേക്കും മാസ്റ്റർ അനങ്ങിയില്ല.
5: എന്താ കുഞ്ഞിരാമ ഇനി വഴി?
4: മാധവിയമ്മ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു.
5: എന്താണ് പറയേണ്ടത്?
4: ചുമലിലേക്കെറിഞ്ഞ റബ്ബർ പന്തു പോലെ ആ ചോദ്യം തിരിച്ചുവന്നു. എന്നിട്ട് കുഞ്ഞിരാമൻ മൊയ്തീൻ ഹാജിയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ വിസ്തരിച്ചു പറഞ്ഞു.
5: ആ മേട്രോട് ഒന്നിങ്ങട്ട് വരാൻ പറയി,
4: ഹാജി തുടർന്നു.
5: പഹേൻ കോയിനെ പൊരുത്തിന് വെച്ച ജയിലിക്ക് കുടുംബത്തിരുന്നാ പറ്റുമോ?
4: വരാൻ പറയാം. മാസ്റ്റർ വന്നു. അവശനും നിർലേപനുമായി തീർന്ന അയാളെ കണ്ടപ്പോൾ മൊയ്തീൻ ഹാജി പറഞ്ഞു,
5: ഞമ്മക്കിത്തിരി കണക്കെയ്താനുണ്ട്, ഇങ്ങളതൊന്ന് സരിപ്പെടുത്തണം.
4: ഒരു കെട്ട് പുസ്തകവും അഞ്ചുറുപ്പുകയും മാസ്റ്റർ ഏൽപ്പിക്കുകയും ചെയ്തു. അതും താങ്ങി മാസ്റ്റർ വീട്ടിലേക്ക് പോന്നു. കണക്കുകൾ കുഞ്ഞിരാമൻ ശരിപ്പെടുത്തി ഉറുപ്പിക മാധവിയമ്മ ചെലവാക്കുകയും ചെയ്തു. അങ്ങനെ കുടിച്ചും കുടിക്കാതെയും ആ കുടുംബം പുലർന്നു. ഇതിനിടയിലാണ് വിശ്വത്തിൻ്റെ യാത്രകൾ. അവൻ്റെ സാന്നിധ്യം തന്നെ ആരും അറിയാറില്ല.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി സ്മൃതിമധുരം. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളിലെ നായിക വന്ദനയിൽ കവിഭാവനകളുടെ അതിര് നിർണയിക്കാനാവില്ല, പ്രണയഗാനങ്ങളിൽ പ്രത്യേകിച്ചും. ലോകത്തുള്ള മനോഹര വസ്തുക്കളുമായി നായികയുടെ അങ്കലാവണ്യത്തെ, നായികയുടെ മൊഴികളെ ഉപമിക്കും. പവിഴം, മുത്ത്, മധുരമൂർന്ന ഫലങ്ങൾ എന്നിങ്ങനെയെല്ലാമായി അവയെ വരികളിലൂടെ ചിത്രീകരിക്കും. അതിലേക്ക് ഉദാത്തമായ സംഗീതവും അതുല്യമായ സ്വരവും ചേർന്നാലോ മനോഹര ഗാനങ്ങൾ പിറക്കുകയായി. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറുപ്പിന്റെ ഭാവന, ജോൺസന്റെ സംഗീതം, യേശുദാസിന്റെ ആലാപനം.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
3: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
2: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
3: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
2: സന്ദർശിക്കൂ www.irctctourism.com.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
2: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
3: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
2: അരേ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
1: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
2: ചേടാ,
1: കണ്ടില്ലേ, ഇതിലെന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൌണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരനും സുജാതയും പാടിയ ഗാനം കേൾക്കാം. സംഗീതം അവസ്ഥപ്പച്ചൻ, എസ് രമേശൻ നായർ എഴുതിയ വരികൾ. മുത്തും പവിഴവും മൊഴികളിൽ പൊഴിയുമോ.

0: മനോഹര വസ്തുക്കളുമായി നായികയുടെ അങ്കലാവണ്യത്തെ മൊഴികളെ ഉപമിച്ച ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
1: പ്രിയ ശ്രോതാക്കളെ, ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ MD രാജേന്ദ്രൻ എഴുതിയ നിർവചിക്കാനാകുമോ നമ്മുടെ നിരുപമ ഹൃദയവികാരം എന്നു തുടങ്ങുന്ന ഗാനത്തിന്റെ 3 പാഠഭാഗം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് മുട്ടറ BN രവീന്ദ്രൻ, പഠിക്കുന്നത് ജാനകി M നായർ.

0: കഴിഞ്ഞ ക്ലാസ്സിൽ അനുപല്ലവി പഠിച്ചു, ഇനി നമുക്ക് ചരണത്തിലേക്ക് പോവാം. ചരണത്തിന്റെ സാഹിത്യം എഴുതിയെടുത്തോളൂ. ആകാശ നീലിമ പോലെ,
1: ആകാശ
0: നീലിമ പോലെ.

0: പോലെ
1: ധന്യത പോലെ
0: ആകാശനീലിമ പോലെ അഗാധമാം സാഗര ധന്യത പോലെ ആണല്ലോ.
1: അതെ സർ.
0: അടുത്ത വരി സൗഹൃദ സംഗമ
1: സൗഹൃദ സംഗമ
0: സുഷമകൾ വിണ്ണിൽ
1: സുഷമകൾ വിണ്ണിൽ
0: വെള്ളിപ്പിറാവുകൾ പോലെ
1: വെള്ളിപ്പിറാവുകൾ പോലെ.
0: ഇത് പൂർണ്ണമായിട്ടൊന്ന് വായിക്കൂ.
1: ആകാശ നീലിമ പോലെ അഗാധമാം സാഗര ധന്യത പോലെ സൗഹൃദ സംഗമ സുഷമകൾ വിണ്ണിൽ വെള്ളി പിറാവുകൾ പോലെ.
0: ഇത് അനുപല്ലവി പോലെ എന്ന് പറയാൻ പറ്റില്ല, അല്പ വ്യത്യാസമുണ്ട് തുടക്കത്തിൽ.

0: ഒന്ന് പാടും.
1: ആകാശനീലിമപ്പോലെ
0: അഗ ചേർത്ത് പറയണേ.

ഹരിക്കൊരു ഗമകമുണ്ട്. പിന്നെ ഗാ സൈലന്റ് ഗപകരി സദപക രീതിയില്ല ഗാ.

ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ എം ഡി രാജേന്ദ്രൻ എഴുതിയ ഗാനത്തിന്റെ മൂന്നാം പാഠഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് മുട്ടറ ബി എൻ രവീന്ദ്രൻ, പഠിച്ചത് ജാനകി എം നായർ.

0: ഇപ്പോൾ സമയം 9 മണി.
1: ആകാശവാണി. ഓർമ്മച്ചെപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഓർമ്മച്ചപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു സുഹൃത്തിന്റെ ചോദ്യം: ഓർമ്മച്ചപ്പിൽ മുതിർന്നവരുടെ ഓർമ്മകൾ മാത്രമേ പങ്കുവയ്ക്കുകയുള്ളൂ എന്ന്. ഒരിക്കലുമല്ല കേട്ടോ, ഓർമ്മകളും അനുഭവങ്ങളും മുതിർന്നവർക്ക് മാത്രമല്ലല്ലോ ഉള്ളത്. പക്ഷേ ലഭിക്കുന്ന കത്തുകളിൽ പലതും വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകളാകുമ്പോൾ ചിലത് മുതിർന്ന വ്യക്തികളാണെന്ന് തോന്നുമായിരിക്കും. സാങ്കേതികമായി വയസ്സ് എന്നത് വെറുമൊരു സംഖ്യ മാത്രമാണ് എന്നാണല്ലോ. പിന്നെ ഓർമ്മകൾക്ക് പ്രായവുമില്ലല്ലോ. പലരിലും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ്. അങ്ങനെ ഓർമ്മകളും പാട്ടുകളുമായി ഓർമ്മച്ചപ്പ് മുന്നേറട്ടെ അല്ലേ.

0: പക്ഷികൾ
1: പലരിലും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണല്ലോ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഗാനങ്ങൾ കൊണ്ട് വ്യത്യസ്ത ഓർമ്മകളും അനുഭവങ്ങളും സമ്മാനിച്ച് നമ്മുടെ സ്വപ്നങ്ങളിലും ദിനരാത്രങ്ങളിലും കൂടെ വന്ന ആ മഞ്ഞണി പൂനിലാവ് അസ്തമിച്ചു. എങ്കിലും ആ ഗാനപ്രകാശം പരത്തിയ ശോഭ മങ്ങുന്നില്ല. എസ് ജാനകി എന്ന അതുല്യ ഗായികയുടെ ആലാപനത്തോടൊപ്പം നാം എത്രയോ രാപകലികൾ സഞ്ചരിച്ചു, ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ആ മാന്ത്രിക സ്വരത്തിനൊപ്പം നാം മുന്നോട്ടു പോകും, തലമുറകൾ വ്യത്യാസമില്ലാതെ.

ഓർമ്മിച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് കൂവളശ്ശേരിയിൽ നിന്നും ലൈല. കത്ത് വായിക്കാം. എൻ്റെ ചേട്ടൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനാണ് ഈ കത്ത് എഴുതുന്നത്. അച്ഛൻ്റെ പേര് അർജുനൻ എന്നാണ്. അച്ഛന് നാല് മക്കളാണ്, രണ്ടാണും രണ്ട് പെണ്ണും. നാലാമത്തെ ആളാണ് ചേട്ടൻ. അച്ഛനും അമ്മയും ചേട്ടനും ഞാനും എൻ്റെ രണ്ടു മക്കളും അടങ്ങുന്നതായിരുന്നു എൻ്റെ കുടുംബം. ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. ഇന്ന് എൻ്റെ അമ്മയും അച്ഛനും ചേട്ടൻ്റെ അമ്മയും അച്ഛനും ഞങ്ങളോടൊപ്പമില്ല. അച്ഛൻ വളരെ സാധുവായ ഒരാളായിരുന്നു. എൻ്റെ മക്കളെ അവർക്ക് ജീവനായിരുന്നു. അവരോട് ഒത്തിരി സ്നേഹവും ഇഷ്ടവും എൻ്റെ മക്കൾക്കും ഉണ്ടായിരുന്നു. 86-ാമത്തെ വയസ്സിൽ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. അവസാന നാളുകളിൽ ചെറിയ രീതിയിൽ ഓർമ്മക്കുറവുണ്ടായിരുന്നു. അമ്മയും അച്ഛനും തമ്മിൽ നല്ല സ്നേഹമായിരുന്നു. ചില രാത്രികളിൽ അസമയത്ത് ഉണർന്നിട്ട് അമ്മയെ വിളിച്ചു പറയും, എടി പിള്ളേർ ഇതുവരെയും പഠിക്കാൻ പോയിട്ട് വന്നില്ലല്ലോ എന്ന്. അച്ഛൻ്റെ ഉപബോധ മനസ്സിൽ പോലും എൻ്റെ മക്കളോടുള്ള സ്നേഹമുണ്ടായിരുന്നു. 2013 ജൂലൈ 13-നാണ് അച്ഛൻ ഞങ്ങളെ വിട്ടുപോകുന്നത്.

അന്ന് എൻ്റെ മകൾ ആര്യ പ്ലസ് ടുവിന് പഠിക്കുകയായിരുന്നു. അന്ന് എൻ്റെ കുഞ്ഞിന് ഉച്ചവരെയേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയോടെ അച്ഛൻ്റെ അവസ്ഥ മോശമായി. ഈശ്വരൻ പറഞ്ഞയച്ചതുപോലെ എൻ്റെ കുഞ്ഞ് ആ സമയത്ത് വന്നു. അച്ചാമ്മ അവളോട് അച്ചാച്ചന് വെള്ളം കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ മകൾ ഓടിച്ചെന്ന് ബിസ്ക്കറ്റ് എടുത്തു കൊണ്ടുവന്ന് അച്ചാച്ചന് കൊടുത്തു. അച്ഛൻ തല അല്പം പൊക്കി കണ്ണുകൾ തുറന്ന് എൻ്റെ വാവയെ നോക്കി. കൈകൾ നീട്ടി ആ ബിസ്ക്കറ്റ് വളരെ സ്നേഹത്തോടെ വാങ്ങി വായിൽ വെച്ചു. അവൾ വെള്ളവും നൽകി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ അടഞ്ഞു. അവസാനമായി അച്ഛൻ അവസാനമായി കഴിച്ച ആഹാരവും അതായിരുന്നു. എൻ്റെ മനസ്സിൽ ഇന്നും പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു ഓർമ്മയാണ് അത്. ഈ മാസം 13-ാം തീയതി അച്ഛൻ്റെ 13-ാം ചരമവാർഷികമാണ്. അച്ഛന് വേണ്ടി സൂര്യനായി തഴുകി ഉണർത്തും എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മച്ചെപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് തിരുവനന്തപുരം കോവളശ്ശേരിയിലുള്ള ലൈല ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. അച്ഛനെ സ്നേഹിക്കുന്ന എല്ലാ മക്കൾക്കുമായി ഈ ഗാനം ഓർമ്മിച്ചപ്പിലൂടെ ഇതാ. ഈ ഗാനത്തിൻ്റെ വരികൾ കൈതപ്രം, സംഗീതം വിദ്യാസാഗർ, പാടിയത് ചിത്ര.

തൃശൂർ ജില്ലയിലെ ചാവക്കാട് നിന്നും ആചാര്യ തിരുവത്ര അയച്ച കത്താണ് ഓർമ്മിച്ചപ്പിൽ ഇനി. 1977 പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് പല്ലവി. ഈ ചിത്രത്തിന്റെ മുഴുവൻ ചിത്രീകരണവും ഞങ്ങളുടെ നാടായ തിരുവത്ര ചാവക്കാട് വെച്ചായിരുന്നു. സോമൻ, വിൻസെന്റ്, ജയഭാരതി, ജനാർദ്ദനൻ, നെല്ലിക്കോട് ഭാസ്കരൻ, ബഹദൂർ, വീരൻ തുടങ്ങി ഒരു വൻ താരനിര തന്നെ ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് പി ഭാസ്കരൻ, പരത്തുള്ളി രവീന്ദ്രൻ എന്നിവരാണ്. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട് കേന്ദ്രീകരിച്ചായിരുന്നു പല്ലവിയുടെ ഷൂട്ടിംഗ്. ആ ചിത്രത്തിൽ അഭിനയിച്ച നടീനടന്മാരെ നേരിൽ കാണാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. ഈ ചിത്രത്തിൽ ഒരു മുഖം കാണിക്കാൻ ഭാഗ്യവുമുണ്ടായി. ദേവീക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ എന്ന ഗാനരംഗം ചിത്രീകരിച്ചത് നേരിൽ കണ്ടത് ഇന്നും മറക്കാനാകാത്ത ഒരനുഭവമാണ്. ഓർമ്മിച്ചപ്പിലൂടെ ആ ഗാനം ഒരിക്കൽ കൂടി കേൾപ്പിക്കുമോ എന്നാണ് ആചാര്യ തിരുവത്ര ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. പരത്തുള്ളി രവീന്ദ്രൻ എഴുതി, കണ്ണൂർ രാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: പത്തനംതിട്ട ജില്ലയിലെ വളത്തുകാടിലുള്ള സദാശിവൻ പി കെ പങ്കുവയ്ക്കുന്ന ഓർമ്മകൾ ഇനി കേട്ടാലോ. ഒരു 10-40 കൊല്ലം പിന്നിലേക്ക് സഞ്ചരിച്ചപ്പോൾ മനസ്സിൽ ഓടിയെത്തിയതാണ് ഈ സംഭവം. ഏത് സംഭവം എന്നുള്ളത് കത്ത് വായിക്കുമ്പോഴറിയാം. 1985 ഞാൻ തൃശൂർ ജില്ലയിലെ പഴയന്നൂരിലുള്ള ആശുപത്രിയിൽ ലെപ്രസി ഹെൽത്ത് വിസിറ്ററായി ജോലി നോക്കുന്ന കാലം.

മർക്കടമുഷ്ടി എന്ന വാക്ക് അർത്ഥവത്താക്കുന്ന ഒരു കാഴ്ച നേരിൽ കാണാൻ ഇടവന്നതിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ആശുപത്രിക്കടുത്തുള്ള പാട്ടുകൊട്ടും കാവിലായിരുന്നു അന്ന് ഞാൻ താമസിച്ചിരുന്നത്. കൽപ്പാത്തിപ്പുഴയുടെ കൈവഴികളിലൊന്നായ ചീരക്കുഴി പുഴയിലായിരുന്നു ഞാൻ ദിവസവും രാവിലെ കുളിക്കാൻ പോയിരുന്നത്. ഒരു ദിവസം രാവിലെ കുളിക്കാൻ ചീരക്കുഴി പുഴയുടെ കുളിക്കടവിനെത്തിയപ്പോൾ ഒരു കുരങ്ങൻ ഒരു മൂർഖൻ പാമ്പിനെ പിടിച്ചു വച്ചിരിക്കുന്നു. കുരങ്ങൻ തന്റെ സകല ശക്തിയും ഉപയോഗിച്ച് ആ മൂർഖനെ പിടിച്ചു വച്ചിരിക്കുന്നു. ഒരു ചലനവുമില്ലാതെ ഒരു നിശ്ചിത അകലത്തിൽ അവ രണ്ടും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അങ്ങനെ ഇരിക്കുന്നു. രസകരമായ കാഴ്ചയാണെങ്കിലും മനസ്സുവല്ലാതെ വേദനിച്ചു. കാരണം കുരങ്ങിനെയും പാമ്പിനെയും രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് ഓർത്തും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ടതുള്ളതുകൊണ്ടും കുളി കഴിഞ്ഞ് ഞാൻ ഉടനെ തന്നെ തിരികെ പോയി. ഉച്ചയോടെ അതിന്റെ പരിസമാപ്തി എന്തെന്നറിയുവാൻ ഞാൻ ചീരക്കുഴി പുഴയുടെ കരയിലെത്തി. ആ സ്ഥലത്ത് കുരങ്ങനും പാമ്പും ചത്തുകിടക്കുന്നു. അന്നാണ് മർക്കടമുഷ്ടി എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് പൂർണ്ണമായും മനസ്സിലായത്. കുരങ്ങൻ പിടിച്ച പിടി ചത്താൽ പോലും അയക്കുകയോ വിടുകയോ ചെയ്യില്ല എന്നതാണല്ലോ സത്യം. അന്നത്തെ ആ കുരങ്ങന്റെ മുഖവും വെപ്രാളവും ഒരു സിനിമയിലെന്ന പോലെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നിശ്ചയദാർഢ്യം സ്വജീവൻ ഇല്ലാതാക്കിയ ആ കുരങ്ങന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ഗാനം കേൾപ്പിക്കുമോ എന്നാണ് സദാശിവൻ പി കെ കത്തിൽ എഴുതിയിരിക്കുന്നത്. ഗാനം കേൾക്കാം. നാടുമാറി കൂടുമാറി മരഞ്ചാടി നടന്നൊരു കുരങ്ങൻ എന്ന ഗാനമാണ് സദാശിവൻ പി കെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം അങ്കക്കുറി. ഗാനത്തിന്റെ രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

കോട്ടയം തമ്പലക്കാട് നിന്ന് വി പി ഗോപാലകൃഷ്ണൻ നായർ അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാനിപ്പോൾ 64 വയസ്സുള്ള ഒരാളാണ്. 1983 അതായത് എനിക്ക് 21 വയസ്സുള്ളപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അന്ന് എൻ്റെ നാടായ തമ്പലക്കാട്ട് നിന്നും ഇടുക്കി ജില്ലയിലെ പ്രധാന നഗരമായ തൊടുപുഴയ്ക്ക് നടന്നു. രാവിലെ 5:30 യാത്ര ആരംഭിച്ച് ഞാൻ വൈകുന്നേരം 4 മണിയോടുകൂടി തൊടുപുഴയിലെത്തി. വളരെ ബുദ്ധിമുട്ടി ക്ലേശിച്ച് അന്ന് നടത്തിയ 48 കിലോമീറ്റർ യാത്രയെപ്പറ്റി ഞാനിവിടെ കൂടുതലൊന്നും പറയുന്നില്ല. വിയർത്ത് കുളിച്ചാണ് തൊടുപുഴയിലെത്തിയത്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം ഒരാറും കുളിക്കടവുമുണ്ടെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നതിനാൽ അങ്ങോട്ട് നടന്നു. അവിടെ എത്തി ആറിന്റെ കരയ്ക്ക് വസ്ത്രങ്ങൾ വെച്ച് ഞാൻ കുളിക്കാനിറങ്ങി. കുളി കഴിഞ്ഞ് കരയ്ക്ക് കയറി വസ്ത്രം മാറാൻ തുടങ്ങുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ വെച്ചിരുന്ന പേഴ്സ് കാണാനില്ല. എങ്ങനെ തിരികെ വീട്ടിൽ പോകും എന്നോർത്ത് ആകെ വിഷമത്തിലായി. അതിലും വിഷമിപ്പിച്ച മറ്റൊരു കാര്യം, ഭയങ്കരമായ വിശപ്പ് തോന്നി എന്നതാണ്. ഒരു നയാ പൈസ പോലും കയ്യിലില്ലാതെ എങ്ങനെ ആഹാരം കഴിക്കും? ഞാൻ അമ്പലത്തിന് സമീപത്തുള്ള ഒരു ചെറു റോഡിൽ കൂടി മുന്നോട്ട് നടന്നു. ഇതുവരെയും ഒരു വീട്ടിൽ നിന്നും ഇരുന്ന് ഭക്ഷണം വാങ്ങിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാതെ നിവൃത്തിയില്ല. ആദ്യം കണ്ട 2 വലിയ വീടുകളിൽ നിന്നും ഭക്ഷണം ചോദിക്കേണ്ട എന്ന് തീരുമാനിച്ചു. 3-ാമത് കണ്ട ഒരു സാധാരണക്കാരുടെ വീട് പോലെ തോന്നിച്ച വീടിന്റെ ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നു. ഗൃഹനാഥനെ പോലെ തോന്നിച്ച ഒരാൾ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് എന്റെ അവസ്ഥ പറഞ്ഞു. ഇത് പറയുമ്പോൾ എന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി. ഒരു മുറിയിൽ ഒരു കസേരയിലിരുത്തി ആദ്യം ചൂട് ജീരകവെള്ളം തന്നു. അതിനുശേഷം ഒരു പാത്രത്തിൽ ചോറും കറികളുമെല്ലാം വിളമ്പി. ഞാൻ വയറ് നിറച്ച് ചോറ് കഴിച്ചു. അപ്പോൾ സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് പിന്നെയും നിറഞ്ഞു. ആ വ്യക്തിയോട് നന്ദി പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങി. പിന്നീട് അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ആ വ്യക്തിയുടെ ഓർമ്മയ്ക്ക് സ്നേഹഗംഗയിൽ പൂത്തുവന്നൊരു എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് വി പി ഗോപാലകൃഷ്ണൻ നായർ എഴുതിയിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. കളിത്തോഴൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ജെ ദേവരാജൻ.

ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്ത് നിന്നും പി ആർ ഓമന അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി കത്ത് വായിക്കാം. ആകാശവാണി സന്ദർശിച്ചതിൻ്റെയും ഒട്ടുമിക്ക കലാകാരന്മാരെയും കലാകാരികളെയും പരിചയപ്പെട്ട അനുഭവമാണ് മാരാരിക്കുളത്തുള്ള പി ആർ ഓമന കത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഒരു ഓണാഘോഷ സമയത്താണ് ആകാശവാണിയിലേക്ക് കടന്നു വന്നത്. ഓണസദ്യ കഴിച്ച അനുഭവവും മറ്റ് കലാപരിപാടികൾ കണ്ടതിനെയും കുറിച്ച് പി ആർ ഓമന കത്തിൽ എഴുതിയിരിക്കുന്നു. അതോടൊപ്പം ആകാശവാണി സന്ദർശിച്ചത് ചന്ദ്രയാൻ 3 വിക്ഷേപണം നടന്ന ചരിത്ര ദിനത്തിൽ കൂടിയാണ് എന്നുകൂടി കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ആകാശവാണിയുടെ സഹയാത്രികയായിട്ട് 56 കഴിയുന്നു എന്ന സന്തോഷവും പി ആർ ഓമന കത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നു. ഈ അവസരത്തിൽ സുകൃതം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾപ്പിക്കുമോ എന്നാണ് മാരാരിക്കുളത്തുള്ള പി ആർ ഓമന ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. സുകൃതം എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പെഴുതി, ബോംബെ രവി ഇണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: കൊട്ടാരക്കര നീലേശ്വരത്ത് നിന്ന് സത്യശീലൻ അയച്ച കത്ത് ഇനി വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. ഓർമ്മച്ചപ്പ് പരിപാടിയും പതിവായി കേൾക്കാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോയ അനുഭവമാണ് ഇന്ന് എനിക്ക് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാനുള്ളത്. എന്റെ വീട്ടിൽ ഒരു കളിയിൽ ഉണ്ടായിരുന്നു, ഇതോടൊപ്പം ഒരു മുറിയും ഉണ്ടായിരുന്നു. ഈ മുറിയാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. രാത്രി ആഹാരം കഴിച്ചതിനു ശേഷം ഞാൻ തനിച്ചാണ് ഈ മുറിയിൽ കിടക്കുന്നത്. എന്നാൽ ചില ദിവസങ്ങളിൽ ഞാൻ മറ്റു കുടുംബാംഗങ്ങൾ അറിയാതെ സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോകും. വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് തിയേറ്റർ. മിക്കവാറും നടന്നാണ് പോകുന്നത്. ചിലപ്പോൾ ഓട്ടം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഓട്ടോറിക്ഷ കിട്ടാനും സാധ്യതയുണ്ട്. സിനിമ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് നടന്നു തന്നെയാണ്. ഒരു ദിവസം ഇങ്ങനെ സിനിമ കണ്ട ശേഷം മടങ്ങി വരുമ്പോൾ പകുതി ദൂരമെത്തിയപ്പോൾ ഒരു ഓട്ടോറിക്ഷ എന്നെ ഇടിച്ചിട്ടിട്ട് കടന്നു കളഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ഞാൻ ദൂരെ തെറിച്ച് വീഴുകയും എൻ്റെ ഒരു കൈ കുറച്ച് മുറിയുകയും ചെയ്തു. എൻ്റെ കയ്യിലിരുന്ന ടോർച്ച് താഴെ വീണ് കേടായി. സമയം ഏകദേശം 12:30. വിജനമായ റോഡ്, സഹായത്തിന് ആരുമില്ല. ഏതായാലും വീട്ടിൽ പോയി മുറിവ് കഴുകി മരുന്ന് വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയപ്പോഴാണ് ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്.

എൻ്റെ പോക്കറ്റിൽ കിടന്ന എൻ്റെ മുറിയുടെ താക്കോൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. താക്കോലില്ലാതെ മുറി തുറക്കാൻ പറ്റില്ല. ഞാൻ അപകടം നടന്ന സ്ഥലത്തേക്ക് തിരിച്ചു നടന്നു. അവിടെ എത്തിയ റോഡിൽ പരിശോധന നടത്തിയപ്പോൾ താക്കോൽ കിട്ടി. വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് നടന്നു. അന്ന് ആ ഭാഗത്ത് ഒരു ഡോക്ടർ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ടായിരുന്നു. അവിടെ പോയി മുറിവ് ഡ്രസ്സ് ചെയ്തു. ഭാഗ്യത്തിന് ക്ലിനിക്കിൽ കൊടുക്കാനുള്ള പണം എൻ്റെ പക്കലുണ്ടായിരുന്നു. പിന്നീട് ഏതാനും ദിവസങ്ങൾ എൻ്റെ കയ്യിലെ മുറിവ് കുടുംബാംഗങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഫുൾ കൈ ഷർട്ട് ധരിക്കുകയും കൈയുടെ മടക്ക് നിവർത്തിയിടുകയും ചെയ്യുമായിരുന്നു. ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ മുറിവ് ഉണങ്ങി ഭേദമായി. ഇപ്പോൾ ആ കളിയിൽ പൊളിച്ചു മാറ്റി പുതിയ വീട് പണിതു. ഈ അവസരത്തിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം അരുവി തേനരുവി എന്ന ഗാനമാണ്. നമുക്ക് ആ ഗാനം കേട്ടാലോ? വയലാർ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, മലയാളികളുടെ മനസ്സിൽ ഓർമ്മകളുടെ ഒരുപിടി പുഷ്പങ്ങൾ വാരിയിട്ടാണ് എസ് ജാനകി എന്ന അതുല്യ കലാകാരി മടങ്ങുന്നത്. ആ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമമർപ്പിച്ചുകൊണ്ട് എസ് ജാനകി ആലപിച്ച ഒരു ഗാനം ഓർമ്മച്ചപ്പിൽ ഇപ്പോൾ കേൾക്കാം.

0: വേണ്ട വിലാസം ഓർമ്മച്ചപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ.ജെ. ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം, നിർവഹണം: എൻ.ജെ. ജോഷിലാൽ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

മഴമുകിൽ പോലെ എന്ന ചിത്രത്തിനു വേണ്ടി കൂത്താട്ടുകുളം ശശി വരികളെഴുതി നൂറനാട് കൃഷ്ണൻകുട്ടി ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം.

0: ആകാശവാണി. പ്രിയ ശ്രോതാക്കൾക്കെല്ലാം ഇന്നത്തെ എഴുത്തുപെട്ടിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം.
1: പതിവ് പോലെ ശ്രോതാക്കൾ വളരെ സ്നേഹത്തോടെ അയച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഞങ്ങളുടെ മുന്നിലുണ്ട്. ഓരോന്നായി വായിച്ചു തുടങ്ങാം.
0: ആദ്യം സജീവ് മണക്കാട്ടുപുഴ അയച്ച കത്തായാലോ. ഒരുപാട് കാലത്തിന് ശേഷം എഴുത്തുപെട്ടിയിലേക്ക് എഴുതുകയാണ്. അന്തരീക്ഷത്തിലെ വിവിധ പാളികൾ, അവയുടെ ഘടനാ സവിശേഷതകൾ തുടങ്ങിയ കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ടുള്ള പ്രഭാഷണം യുവവാണിയിൽ അധ്യാപകനായ ജിതിൻ നടത്തിയത് വിദ്യാർത്ഥികൾക്കും അറിവ് തേടുന്നവർക്കും ഒത്തിരി പ്രയോജനകരമായിരുന്നു. ഒരുപാട് കാലങ്ങളായി യുവവാണി കേട്ടിട്ട് വളരെ സന്തോഷം തോന്നി. പ്രഭാഷകന് അഭിവാദനങ്ങൾ. യുവവാണിക്ക് ശേഷം കേട്ട പരസ്യത്തിൽ ഇന്നുച്ചയ്ക്ക് പ്രകാശധാരയിൽ എന്ന് തുടങ്ങുന്ന വാചകം പ്രകാശധാരയിലെ പരിപാടിയെക്കുറിച്ചുള്ളതാണ്. പക്ഷേ സമയം തെറ്റി പ്രക്ഷേപണം ചെയ്തു. രാവിലെ കേൾപ്പിക്കേണ്ടിയിരുന്നത് അറിയാതെ രാത്രി ഈ സമയം കേൾപ്പിച്ചതാണെന്ന് കരുതേണ്ടി വരുന്നു. അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചതിൽ ഖേദിക്കുന്നു. 8 മണിക്കുള്ള സാഹിത്യവേദിയിൽ മാറനല്ലൂർ സുധി അവതരിപ്പിച്ച കവിത സായാഹ്നം മക്കൾ ഉപേക്ഷിച്ച പിതാവിന്റെ ദുരവസ്ഥ വരച്ചു കാട്ടുന്നതായി. വർത്തമാനകാലത്തെ സാംസ്കാരിക കേരളത്തിന്റെ അപചയങ്ങളിലൊന്നാണ് വർദ്ധിച്ചു വരുന്ന വൃദ്ധസദനങ്ങൾ. എത്രയോ കഷ്ടതകൾ സഹിച്ചു വളർത്തിയ മക്കളാൽ നിഷ്കാസിതരാക്കപ്പെടുന്ന അച്ഛനമ്മമാരുടെ നാട് ഇന്ന് കേരളം എന്നത് ഏറെ ദുഃഖകരമത്രേ. VMA ലത്തീഫ് അവതരിപ്പിച്ച കഥ വളരെയധികം ഇഷ്ടപ്പെട്ടു. കവിക്കും കഥാകാരനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സജീവ് മണക്കാട്ടുപുഴ മറ്റൊരു കത്ത് കൂടി എഴുതിയിട്ടുണ്ട്. മൺമറഞ്ഞ പ്രതിഭകളെ ഓർമ്മിക്കുകയും അവരുടെ ശബ്ദത്തിലൂടെ ശ്രോതാക്കളിലേക്ക് അവരെ വീണ്ടും വീണ്ടും എത്തിക്കുകയും ചെയ്യുന്ന കാലം സാക്ഷി എന്ന പരിപാടിക്ക് അഭിവാദനങ്ങൾ. ഭാവതീവ്രമായ നിരവധി പാട്ടുകൾക്ക് സംഗീതം നൽകി അണിയിച്ചുരുക്കി ശ്രോതാക്കളിലേക്ക് എത്തിച്ച അനുഗ്രഹീതനായ സംഗീത സംവിധായകൻ മുരളി സിത്താരയെ ഓർമ്മയിലേക്ക് എത്തിച്ച കാലസാക്ഷി പരിപാടിക്ക് ഭാവുകങ്ങൾ. അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിൽ ആ ശബ്ദം കേൾപ്പിച്ചതിന് നന്ദി. ആകാശവാണിക്ക് വേണ്ടി ലളിതഗാനങ്ങൾ ഒരുക്കുകയും നിരവധി സിനിമാ പാട്ടുകൾ അണിയിച്ചൊരുക്കുകയും ചെയ്ത അദ്ദേഹം എന്നെന്നും ജനഹൃദയങ്ങളിൽ നിലനിൽക്കും. ഞായറാഴ്ച പ്രകാശധാരയിൽ ഡോക്ടർ ശബരിശ്രീ ഡിസ്ക് തള്ളിവരുന്നതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച അറിവുകൾ ഏറെ ഉപകാരപ്രദമായിരുന്നു. അന്തരിച്ച പ്രിയ ഗായിക ജാനകിയമ്മ പാടി അനശ്വരമാക്കിയ ഗാനത്തോട് തുടങ്ങിയ കഴിഞ്ഞയാഴ്ചത്തെ രഞ്ജിനി വളരെ സുന്ദരവും ഭാവതീവ്രമായി അവതരിപ്പിച്ച ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ. സജീവ് മണക്കാട്ടുപുഴ.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്ന് MD ശിവരാമൻ, ഗീതാ ശിവരാമൻ എന്നിവരാണ്. 6 തീയതി വൈകുന്നേരം 5 മണിക്ക് പ്രക്ഷേപണം ചെയ്ത അക്ഷരശ്ലോകം പരിപാടി കേട്ടു. ഈ പരിപാടിയിൽ സ്ഥിരം വിമർശനം ഉന്നയിക്കുന്നത് ശരിയല്ല. അതിനാൽ ഇനി നിലവാരമുള്ള ശ്ലോകങ്ങൾ മാത്രം ശ്രദ്ധിക്കുകയും അവയ്ക്ക് ആസ്വാദനം എഴുതി അയക്കുകയും ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് ശ്രോതാവ് എഴുതുന്നത്. കാരണം ഈ പരിപാടി അത്രയ്ക്ക് ഇഷ്ടപ്പെടുകയും 10 പതിറ്റാണ്ടുകൾക്ക് മുൻപ് പങ്കെടുക്കുകയും ചെയ്തതുകൊണ്ടാണ്. മറ്റൊരു കത്തിൽ 7 തീയതി രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത സർഗ കേരളത്തിൽ ഉൾപ്പെടുത്തിയ വിഭവങ്ങൾ വിജ്ഞാനപ്രദവും ഹൃദ്യവുമായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് PK ബാലകൃഷ്ണൻ കാലത്തിന്റെ ജ്വാലാമുഖം പ്രദീപ് പനങ്ങാടിന്റെ പ്രഭാഷണം. അത്യധികം വിജ്ഞാനപ്രദമായിരുന്നു. പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരി തന്നെ. ഇനി ഞാൻ ഉറങ്ങട്ടെ, പല ആവർത്തി വായിച്ചിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ രചനകളിൽ കൂടി ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയിരിക്കുന്നു. ഏഴാച്ചേരി രാമചന്ദ്രന്റെ കവിതയും KR മല്ലികയുടെ കഥയും വളരെ ഹൃദ്യമായി തോന്നി. 10 തീയതി വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദി നന്നായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ രണ്ടുപേരുടെ കവിതകളും ഒരാളുടെ കഥയും. മാറനല്ലൂർ സുധിയുടെ കവിത സായന്തനം, തർപ്പണം, ഓമനപ്പൂവ് എന്നിവ നന്നായിരുന്നു. VMA ലത്തീഫിന്റെ കഥ ചില ദിനങ്ങളിൽ അയാൾ നന്നായിരുന്നു, നല്ല പ്രമേയം. സുശീലാദേവി പുനലൂരിന്റെ കവിത കണ്ണീർ പൂക്കൾ ഹൃദ്യവും ഒപ്പം മനസ്സിനൊരു നേരിയ നീറ്റലും അനുഭവപ്പെട്ടു. അഭിനന്ദനങ്ങൾ. മറ്റൊരു കത്തിൽ 11 തീയതി രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ലിയോ ടോൾസ്റ്റോയുടെ 3 ചോദ്യങ്ങൾ ആസ്പദമാക്കിയുള്ള നാടകാവിഷ്കാരം ഉന്നത നിലവാരം പുലർത്തി. ഭാവം, ശബ്ദ നിയന്ത്രണം, അഭിനയം ഇവയിലെല്ലാം സംവിധായിക റൂബി ബാബുവിന്റെ സജീവ ശ്രദ്ധ പതിഞ്ഞിരിക്കുന്നു. അതിലെ രാജാവ് നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. രചയിതാവ് ലക്ഷ്മൺ മാധവനും റൂബി ബാബുവിനും മറ്റഭിനേതാക്കൾക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
0: സാഹിത്യവേദിയിൽ മാറനല്ലൂർ സുധി അവതരിപ്പിച്ച തർപ്പണം, ഓമനപ്പൂവ് എന്ന കവിതകൾ ഏറെ ഇഷ്ടപ്പെട്ടു. ഒപ്പം സുശീലാദേവി പുനലൂർ അവതരിപ്പിച്ച കവിത കണ്ണീർ പൂക്കൾ സാഹിത്യവേദിയിൽ കേട്ടു. അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഓച്ചിറ ശിവകുമാർ പ്രയാർ വടക്ക്. ഒരു കത്ത് കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെത്. റജി ജോസഫ് അവതരിപ്പിച്ച കവിത വളരെ നന്നായിരുന്നു. ഇത്തരം കവിതകൾക്ക് പ്രാധാന്യം കൊടുത്ത് പ്രക്ഷേപണം ചെയ്യണമെന്നാണ് ഓച്ചിറ ശിവകുമാർ പ്രയാർ വടക്ക് ആവശ്യപ്പെടുന്നത്.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ചക്കുവരിക്കൽ രാമചന്ദ്രൻ പിള്ളയാണ്. 9 തീയതി രാത്രി 9:30 മുതൽ പ്രക്ഷേപണം ചെയ്ത കഥകളി പദങ്ങൾ കേട്ടു സംതൃപ്തിയും സന്തോഷവുമായി. കഥാസന്ദർഭം

0: ച്ച അവതരണം ആസ്വാദനത്തിനും സഹായകമായി. കോട്ടക്കൽ മധുവും സംഘവും ബാണയുദ്ധം ആട്ടക്കഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ ആയത്നലളിതമായി പാടിയപ്പോൾ ശ്രോതാക്കൾ സംഗീത സുധാരസം അനുഭവിക്കുകയായിരുന്നു.
1: ഇതൊരു പുനഃപ്രക്ഷേപണമായിരുന്നു.
0: യുവജനതയുടെ പ്രതീക്ഷകളും ലക്ഷ്യങ്ങളും ഇന്നിനും നാളേക്കും വേണ്ടി യാഥാർത്ഥ്യമാക്കുക എന്ന സന്ദേശവുമായി ജനസംഖ്യാ ദിനത്തിലെ പ്രകാശധാരയിൽ ഡോക്ടർ മഹിദ നടത്തിയ പ്രഭാഷണം വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നു. സിനിമാ നാടക അഭിനേത്രിയും നാടൻപാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം കൂട്ടുകാരിയിൽ പ്രക്ഷേപണം ചെയ്ത് ആദ്യാവസാനം ശ്രോതാക്കളെ ആവേശഭരിതരാക്കി. മറ്റൊരു കത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പോലെ എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാണ് എങ്കിലും വിദ്യാലയങ്ങളിൽ ചേരിതിരിഞ്ഞും അല്ലാതെയും വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങളിൽ വ്യാകുലപ്പെടുന്നവർ, പ്ലസ് വൺ പ്രവേശനത്തിന് കാത്തിരിക്കുന്നവരുടെ രക്ഷകർത്താക്കൾ, സർവോപരി ഭാഷാസ്നേഹികളായ ശ്രോതാക്കൾ എന്നിവരെല്ലാം തൃപ്തിപ്പെടുത്തുന്ന വ്യത്യസ്ത പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്ന ആകാശവാണിയുടെ വിദ്യാഭ്യാസ രംഗം ശില്പികളെ അനുമോദിക്കുന്നു. വഴക്കടിക്കുന്ന കുട്ടികളെ ശാന്തരാക്കാൻ പര്യാപ്തമായ മനഃശാസ്ത്ര സമീപനം വിശദമാക്കിയ 28-ാം തീയതിയിലെ ചിത്രീകരണത്തിലെ ആശയം സ്വീകാര്യവും പ്രായോഗികവുമാണ്. പ്ലസ് വൺ പ്രവേശനം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പരമ്പരയിൽ ബോട്ടണിയുടെ സാധ്യതകൾ വിശദമാക്കി വി എസ് രഞ്ജിനി നൽകിയ വിവരങ്ങൾ പ്രതീക്ഷ നൽകുന്നതായിരുന്നു.
1: ഷീജ മുരളി മുണ്ടപ്പള്ളി എഴുതുന്നു. 7-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 മാവേലിക്കര ചന്ദ്രദാസ് അവതരിപ്പിച്ച യുഗപ്രഭാവൻ ശ്രീനാരായണ ഗുരു എന്ന കഥാപ്രസംഗം വിജ്ഞാനപ്രദവും ശ്രവണ മധുരവുമായിരുന്നു. ദിവ്യമായ ജീവിതവും ആത്മീയ തത്വദർശനങ്ങളും ജനഹൃദയത്തിൽ എത്തിച്ച കാഥികന് അഭിനന്ദനങ്ങൾ. അന്ന് രാത്രി ശ്രീ കോട്ടക്കൽ മധുവും സംഘം അവതരിപ്പിച്ച കഥകളിപ്പദം അതീവ കർണാമൃതമായി. ഉഷ അനിരുദ്ധ കഥ എത്ര സുതാര്യമായി. ശ്രവണ സുഖം തരുന്ന ഇമ്പമാർന്ന മധുസാറിന്റെ ആലാപനം ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോവുകയില്ല. 13-ാം തീയതി വൈകുന്നേരം 5:45 പുരാണ പാരായണം ശ്രീ കളമച്ചൽ ഭുവനേന്ദ്രൻ നായർ അവതരിപ്പിച്ചത്. കലിയുഗത്തിൽ ജനങ്ങൾക്ക് മോക്ഷപ്രാപ്തിയും ഭഗവത് സായുജ്യവും ലഭിക്കുന്നതിന് പ്രകീർത്തിക്കപ്പെട്ട അമൃത തുല്യമായ മഹദ്ഗ്രന്ഥത്തിലെ പ്രതിപാദ്യങ്ങൾ ശാശ്വത ശാന്തിയും സമാധാനവും ശ്രോതാക്കളിൽ ഏകട്ടെ. ഭാഗവതത്തിലെ കഥകൾ ഭക്തിപുരസരം ശ്രോതാക്കളിലേക്ക് എത്തിച്ച പ്രിയവാണിക്ക് നമസ്കാരം. ഷീജ മുരളി മുണ്ടപ്പള്ളി.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് കല്ലറ എന്ന സ്ഥലത്ത് നിന്ന് വക്കം വാഹിദാണ്. 12-ാം തീയതി പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ് അവതരിപ്പിച്ച സുഭാഷിതം, ഉഷമലരിയിൽ ലതിക മോഹൻ ആലപിച്ച വൈലോപ്പിള്ളിയുടെ സർപ്പക്കാട് എന്ന കവിത, 6:15 പ്രക്ഷേപണം ചെയ്ത ഉദയഗീതം, 8:30 പ്രക്ഷേപണം ചെയ്ത നോവൽ സഞ്ചാരം, 9:00 എൻ ജെ ജോഷിലാൽ അവതരിപ്പിച്ച ഓർമ്മച്ചെപ്പ്, 11:00 എസ് കെ വി എച്ച് എസ് എസിലെ കൂട്ടുകാർ അവതരിപ്പിച്ച ബാലലോകത്തിലെ പരിപാടികൾ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് ശ്രോതാവ് അറിയിക്കുന്നത്. ഇതുകൂടാതെ ഏകധാരയിൽ എം ജി ശ്രീകുമാർ പാടിയ ലളിതഗാനങ്ങളും തുടർന്ന് കന്യാരാജ് അവതരിപ്പിച്ച രഞ്ജിനിയും ഹരിതവാണിയിലെ മാധുര്യമുള്ള കിളിക്കൊഞ്ചലുകളും ഇഷ്ടമായി. സായന്തനത്തിൽ പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ളയുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖവും പണ്ടിൽ സുഷമ അനിൽ പറഞ്ഞ കഥയും അന്തരിച്ച ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടിയും ഏറെ ആസ്വദിച്ചു എന്നാണ് അദ്ദേഹം എഴുതുന്നത്.
1: ആർ ദിലീപ്, പുതിയവിള, പട്ടോളി മാർക്കറ്റ്, കായംകുളം. എത്ര തിരക്കുണ്ടെങ്കിലും എഴുത്തുപെട്ടി കേൾക്കും. കാരണം പല ശ്രോതാക്കളുടെയും അഭിപ്രായം അറിയണമല്ലോ. പ്രത്യേകിച്ച് എൻ ജെ ജോഷിലാൽ അവതരിപ്പിച്ച ഓർമ്മച്ചെപ്പ് വളരെ ഉന്നത നിലവാരം പുലർത്തി. ലങ്കേഷ് അവതരിപ്പിച്ച രഞ്ജിനി ഏറെ പ്രത്യേകതകളുള്ളായിരുന്നു. ഇത് വളരെ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് ആർ ദിലീപ്, പുതിയവിള, പട്ടോളി മാർക്കറ്റ് എഴുതുന്നു.
0: നഫീസ കുഞ്ഞിപ്പ പന്താവൂർ എഴുതിയിരിക്കുന്ന കത്താണ് അടുത്തത്. 10-ാം തീയതി എം അബ്ദുൽ ഹക്കീം മൗലവി അവതരിപ്പിച്ച ഖുറാൻ പാരായണം നന്നായി. ഭക്തിയും ദാനവും ടി ജി രാമചന്ദ്രൻ പിള്ളയുടെ സുഭാഷിതം ശ്രദ്ധേയമായി. അവയവദാനത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിയമരംഗത്തിൽ അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ നടത്തിയ പ്രഭാഷണത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും കഴിഞ്ഞു.
1: ചന്ദിരൂർ താഹ, ഇമ്പമാർന്ന പാട്ടുകളുടെ തേനും വയമ്പുമായ മധുര ശബ്ദം, ശുദ്ധ മലയാളം. എസ് ജാനകിയമ്മയെ ഓർത്തത്, പ്രണാമം അർപ്പിച്ചത് വേദനയോടെയാണ് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയത്. ഒരു അത്ഭുതമായിരുന്നു ജാനകിയമ്മ. മലയാളത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ശബ്ദം. എത്രയെത്ര ഭാഷകൾ, എത്രയെത്ര ഭാവങ്ങൾ. ഹിന്ദി, ബംഗാളി, പഞ്ചാബി, ഒഡിയ, ഇംഗ്ലീഷ്, സംസ്കൃതം, കൊങ്ങിണി, തുളു, സൗരാഷ്ട്ര, സിംഹള. ഹോ, അത്ഭുതം തന്നെ. എങ്ങനെയാണ് അമ്മയെ വിശേഷിപ്പിക്കുക? വാക്കുകളില്ല. ലോകമെന്നും ഓർക്കും അമ്മയെ, ആ മധുര ശബ്ദത്തെ. കണ്ണീരുമ്മയോടെ, സങ്കടത്തോടെ ചന്ദിരൂർ താഹ എഴുതിയിരിക്കുന്നു.
0: ശ്രീകാര്യത്ത് നിന്ന് ജെബിൻ അയച്ചിരിക്കുന്ന കത്താണ്. 12-ാം തീയതി ഞായറാഴ്ച രാവിലെ വാർത്താവലോകനത്തിൽ വന്ന ഒരു തെറ്റ് ജെബിൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഈ കാര്യം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ആ ദിവസം പ്രക്ഷേപണം ചെയ്ത കണ്ടതും കേട്ടതും വളരെ നന്നായിരുന്നു. അരുമ മൃഗങ്ങളെ തെരുവിൽ ഉപേക്ഷിക്കുന്നതിനെതിരെയുള്ള ശക്തമായ താക്കീതായിരുന്നു ആ കണ്ടതും കേട്ടതും. ഇതേ ദിവസം 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാര വളരെ വിജ്ഞാനപ്രദമായിരുന്നു.

0: ഡിസ്ക് പ്രൊലാപ്സ് സംബന്ധിച്ച പല വിവരങ്ങളും ഇതിലൂടെ അറിയാൻ കഴിഞ്ഞു.
1: വെള്ളായണിയിൽ നിന്ന് കിരൺ എസ് എന്ന കൊച്ചുകൂട്ടുകാരൻ എഴുതിയ കത്താണ്. ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള, പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ്, ഡോക്ടർ കായംകുളം യൂനസ് എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതങ്ങൾ നല്ല നിലവാരം പുലർത്തി എന്നറിയിക്കുന്നു.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് എടപ്പാളിൽ നിന്ന് മുരളി മേലപ്പാട്ടാണ്. 6 രാത്രി 8 പ്രക്ഷേപണം ചെയ്ത ഹലോ ഡോക്ടർ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നതായിരുന്നു. അതിൽ പങ്കെടുത്ത ഡോക്ടർ ചിന്ത എസ് ശ്രോതാക്കളുടെ സംശയങ്ങൾ നൽകിയ മറുപടി ശ്രദ്ധേയമായി. ജോൺ ബുക്കാന്റെ 39 പടവുകൾ എന്ന നോവൽ മായാമുദ്രകളിലൂടെ കേട്ടപ്പോൾ ഒരു സിനിമ കണ്ട പോലെ അനുഭവപ്പെട്ടു. റിച്ചാർഡ് ഹെനെ എന്ന കഥാപാത്രം പാൽക്കാരന്റെയും റോഡ് പണിക്കാരന്റെയും വേഷങ്ങൾ ധരിച്ച് ചാരസംഘത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതും സൈന്യത്തിൽ ചേർന്ന് ക്യാപ്റ്റൻ പദവിയിൽ എത്തുന്നതും വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. ജേക്കബ് എബ്രഹാം, കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി, എൻ ജെ ജോഷിലാൽ, പി ശ്രീകല, ഐശ്വര്യ തുടങ്ങിയവർക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രകാശധാരയിൽ വയോജനങ്ങളെ പരിചരിക്കുന്നവർ അനുവർത്തിക്കേണ്ട ആരോഗ്യചര്യകൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്ന് ക്യാപ്റ്റൻ പദവിയിൽ എത്തുന്നതും വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. ജേക്കബ് എബ്രഹാം, കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി, എൻ ജെ ജോഷിലാൽ, പി ശ്രീകല, ഐശ്വര്യ തുടങ്ങിയവർക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രകാശധാരയിൽ വയോജനങ്ങളെ പരിചരിക്കുന്നവർ അനുവർത്തിക്കേണ്ട ആരോഗ്യചര്യകൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു.
1: കൃഷ്ണചന്ദ്രൻ പാടിയ ലളിതഗാനങ്ങൾ ശ്രവണ സുന്ദരമായിരുന്നു. ജാനകിയമ്മ പാടിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ചലച്ചിത്ര ഗാന പരിപാടി ആ ഗാനഗോകുലത്തോടുള്ള ആദരാഞ്ജലിയായി എന്നെഴുതിയിരിക്കുകയാണ് കോട്ടയം പനച്ചിക്കാട് നിന്ന് ശ്രീജിത്ത് എം എസ്.
0: കഴിഞ്ഞ ആഴ്ച എഴുത്തുപെട്ടിയിലൂടെ കത്ത് വായിച്ച സന്തോഷമാണ് കാസർഗോഡ് ജില്ലയിലെ ബണ്ടിച്ചാലിൽ നിന്ന് ജമീല, ജസ്രീന, ജംഷീദ്, ഫൗസിയ എന്നിവർ പങ്കുവച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രകാശധാരയിൽ പാമ്പ് കടിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ പരിപാടിയും ആയുരാരോഗ്യത്തിൽ കുട്ടികൾക്ക് പനി വന്നാൽ അപസ്മാരമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ പരിപാടിയുമൊക്കെ ഇഷ്ടപ്പെട്ടു. അറിയാത്ത കാര്യങ്ങളൊക്കെ ആകാശവാണിയിലൂടെ അറിയാൻ സാധിക്കുന്നു എന്ന സന്തോഷവും ശ്രോതാക്കൾ പങ്കുവയ്ക്കുന്നു.
1: അഭിലാഷ് പാറക്കാടിയുടെ കത്താണ്. ഹരിതവാണിയിലെ കിളിക്കൊഞ്ചലിൽ 5 കാട്ടുതറാവുകളെ കുറിച്ച് കേട്ടു. എൻ ജെ ജോഷിലാലും ലിജി അനിലും ചേർന്ന് അവതരണം ഗംഭീരമാക്കി. 7 ആയുരാരോഗ്യത്തിൽ കുട്ടികളിലെ മോണരോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ സൈമൺ മോറിസൺ പറഞ്ഞു തന്ന കാര്യങ്ങളും ഹലോ ഡോക്ടർ പരിപാടിയിലെ പകർച്ചപ്പനിയെപ്പറ്റി പറഞ്ഞു തന്ന കാര്യങ്ങളും അവസരോചിതമായി.
0: നേത്ര സംബന്ധമായ അസുഖങ്ങൾ ഇന്ന് പലർക്കും ഒരു കീറാമുട്ടിയായി കൊണ്ടിരിക്കുകയാണ്. യാന്ത്രികമായ ജീവിത സാഹചര്യ ചുറ്റുപാടുകൾ പലരെയും പല തരത്തിലുള്ള രോഗാവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണ്. അതിനെ വളരെ സൂക്ഷ്മതയോടെ പരിപാലിക്കേണ്ട ചുമതല ഗൗരവമായി കണക്കിലെടുക്കേണ്ടതാണ്. 5 ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ നേത്ര സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ച് ആര്യ AS നടത്തിയ പ്രഭാഷണം വളരെയേറെ വിജ്ഞാനപ്രദമായി എന്നറിയിച്ചു.
1: വൈക്കം തലയാഴത്ത് നിന്ന് അജിത് കുമാർ. ജാനകിയമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി അനശ്വര ഗായികയ്ക്ക് നൽകിയ ബാഷ്പാഞ്ജലിയായി. 13 രാത്രി 7:35 മായാമുദ്രയിൽ സുനിൽ ഗംഗോപാധ്യയുടെ ആത്മപ്രകാശം എന്ന നോവൽ ഉൾപ്പെടുത്തിയത് വളരെ നന്നായി. 9:30 കോന്നിയൂർ സുരേഷ് കെ നായരുടെ സംഗീത കച്ചേരി ഹൃദ്യമായിരുന്നു. ഒരു നിർദ്ദേശം കൂടിയുണ്ട്. പ്രഭാതങ്ങളിൽ അവതരിപ്പിക്കുന്ന സുഭാഷിതങ്ങൾക്ക് മുൻപുള്ള അത്ര ഗൗരവം ഇല്ലാതെയായി തോന്നുന്നു. മെഴിവുറ്റ സുഭാഷിതങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഈ ഒരു നിർദ്ദേശം കൂടി അജിത് കുമാർ തലയാഴം വൈക്കം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.
0: തീർച്ചയായും ശ്രോതാക്കളുടെ സർഗാത്മകമായിട്ടുള്ള വിമർശനങ്ങളും അഭിപ്രായങ്ങളും വളരെ ഗൗരവത്തോടു കൂടി തന്നെ പരിഗണിക്കും.
1: ഇനി നമുക്ക് AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ വന്ന സന്ദേശങ്ങൾ വായിക്കാം. കെ പുരുഷൻ പുതുപ്പള്ളി കായംകുളം അയച്ച സന്ദേശമാണ്. അന്തരിച്ച ഗായിക ജാനകിയമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആകാശവാണി പ്രക്ഷേപണം ചെയ്ത പരിപാടി ആ ഗാനകോകിലത്തിന് നൽകിയ ഉചിതമായ അർച്ചനയായി. അരനൂറ്റാണ്ടുകാലം മലയാള സിനിമയിൽ അവർ പാടിയ ഗാനങ്ങൾ മാത്രം മതി അനുഗ്രഹീതയായ ആ ഗായികയെ എന്നെന്നും ഓർക്കാൻ. ഇത് മറ്റു പലർക്കും നേടാനാവാത്തൊരു അവാർഡാണ്. രാഷ്ട്രം നൽകിയ അവാർഡ് പോലും ആ അമ്മ നിരസിച്ചത് ഒരുപക്ഷേ ജനങ്ങൾ നൽകുന്ന ആദരവിനോളം വലുതായി മറ്റൊരു അവാർഡില്ല എന്ന് കരുതിയതുകൊണ്ടാകാം. അവർ പാടിത്തിളങ്ങിയ കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നത് നാം ഓരോരുത്തരുടെയും ഭാഗ്യമായി ഞാൻ കാണുന്നു. 1964 ലോവർ പ്രൈമറി ക്ലാസ്സിൽ വെച്ച് ലളിതഗാനത്തിന് എനിക്ക് ലഭിച്ച 1 സമ്മാനത്തിന് എന്നെ അർഹനാക്കിയത് ജാനകിയമ്മ പാടിയ പവിഴക്കുന്നിൻ പളുങ്കുമലയിൽ എന്ന ഗാനം ആലപിച്ചതുകൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു. മലയാളികൾ ഉള്ള കാലത്തോളം ജാനകിയമ്മയുടെ ഓർമ്മകൾ നമ്മെ അനുഗമിക്കുമെന്ന കാര്യം തീർച്ച.
0: ദുബായിൽ നിന്ന് റസാഖ് ആലപ്പാട് അയച്ചിരിക്കുന്ന മെയിലാണ്. പലപ്പോഴും തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഓൺലൈനായി ആകാശവാണി പരിപാടികൾ കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. പ്രകാശധാരയിൽ ഡോക്ടർ ജീന ബദർ സംസാരിച്ചത് കേട്ടപ്പോൾ എനിക്ക് സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് കൂടുതലായി പറഞ്ഞത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് പാമ്പ് കടിയേറ്റിരുന്നു. കടിച്ച

0: ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു. രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ ഡോക്ടർമാർക്ക് പോലും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അതിനുശേഷം 2 കൊല്ലം മരുന്ന് കഴിച്ചിട്ടാണ് പൂർണ്ണമായി മാറിയത്. ഇതുപോലുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. ആകാശവാണിക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത ഡോക്ടറിനും നന്ദി അറിയിക്കുകയാണ് അദ്ദേഹം.
1: ഞാൻ പത്മകുമാർ പെരുന്താന്നി. കേട്ട പരിപാടികളിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണ്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ ഓങ്കോളജിസ്റ്റും കഥകളി കലാകാരനുമായ ഡോക്ടർ രാജീവ് അവതരിപ്പിച്ചത് വളരെ നന്നായിരുന്നു. അദ്ദേഹം അവസാനം കേൾപ്പിക്കാൻ തെരഞ്ഞെടുത്ത സ്വപ്നങ്ങൾ ചൂടിയ പൂങ്കാവേ എന്ന ഗാനം വളരെ കാലത്തിന് ശേഷമാണ് റേഡിയോയിൽ കേട്ടത്. അദ്ദേഹവുമായി സംസാരിച്ച MS ആശയ്ക്കും അഭിനന്ദനങ്ങൾ. മുഖത്തല ശ്രീകുമാർ അവതരിപ്പിച്ച പാട്ടും പൊരുളും പരിപാടി വളരെ നന്നായിരുന്നു. ഹലോ സന്ദേശഗാനം മനീഷിന്റെ അവതരണം, ഓർമ്മച്ചെപ്പ് NJ ജോഷിലാലിന്റെ അവതരണം, ഇതെല്ലാം മെച്ചപ്പെട്ടതാണ്. ഉഷമലരിയിൽ സൗമ്യ സനാതനൻ ആലപിച്ച ലളിതാംബിക അന്തർജനത്തിന്റെ യുഗപുഷ്പം എന്ന കവിത വളരെ നന്നായിരുന്നു. മായാമുദ്രകളിൽ കൽക്കട്ടയിലെ ഒരു കൂട്ടം യുവാക്കളുടെ ജീവിത പശ്ചാത്തലത്തിൽ യുവാക്കളുടെ ആത്മസംഘർഷങ്ങളും പ്രണയവും ചർച്ച ചെയ്ത വിഖ്യാത ബംഗാളി എഴുത്തുകാരൻ സുനിൽ ഗംഗോപാധ്യായയുടെ നോവലായ ആത്മപ്രകാശത്തെ വിലയിരുത്തിയ മായാമുദ്രകൾ വളരെ നന്നായി. നമുക്കറിയാവുന്ന യാഥാർത്ഥ്യങ്ങളെ ഭാവനയാക്കി മാറ്റുകയും അതിലെല്ലാം വക്രിച്ച ചിരി ചേർക്കുകയും ആധുനികതയുടെ ഗൃഹാതുര വായനയെ ഹാസ്യപ്രധാനമായ കണ്ടുപിടുത്തങ്ങളിലൂടെ ധിക്കരിക്കുകയും ചെയ്ത കഥാകൃത്താണ് VP ശിവകുമാർ. 14th സാഹിത്യരംഗത്തിൽ VP ശിവകുമാറിന്റെ കഥാലോകത്തെ വിലയിരുത്തിക്കൊണ്ട് EV റെജി നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി. GS മനോജ്കുമാർ അവതരിപ്പിച്ച എന്റെ അച്ഛന്റെ മകൻ എന്ന കഥ കാണാത്ത അച്ഛനെ കാത്തിരുന്ന ഒരു മകളുടെ അവസ്ഥ വരച്ചു കാട്ടി. ശ്രീരഞ്ജിനി മാന്നാർ അവതരിപ്പിച്ച അർത്ഥസമ്പുഷ്ടമായ കവിതകൾ വിദ്യാലയത്തിലേക്ക്, നവോത്ഥാനം എന്നിവ ഏറെ ഇഷ്ടപ്പെട്ടു. 15th തൊഴിലാളി മണ്ഡലത്തിൽ പ്രായപൂർത്തിയായതു മുതൽ ഡ്രൈവർ ജോലി ചെയ്ത് ഉപജീവനം തേടുന്ന മോഹനുമായി സെബിൽ ജിഹാൻ നടത്തിയ അഭിമുഖം വളരെ ഇഷ്ടപ്പെട്ടു. ഈ സന്ദേശങ്ങൾ അയച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ പെരുന്താന്നിയിൽ നിന്നും പത്മകുമാറാണ്.
0: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അയച്ചിരിക്കുന്ന ഇമെയിലുകൾ വായിക്കാം. ഇനി നിയമരംഗത്തിൽ മനുഷ്യാവയവങ്ങൾ മാറ്റിവെക്കൽ നിയമത്തെയും അതിന്റെ മാനദണ്ഡങ്ങളെയും കുറിച്ച് 12th അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ നടത്തിയ പ്രഭാഷണം ഈ നിയമത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഉപകരിക്കുന്നതായിരുന്നു. നീണ്ട 60 വർഷക്കാലം 20 ഭാഷകളിലായി 50,000 പാട്ടുകൾ ആലപിച്ച സംഗീത വിസ്മയം S ജാനകിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് വിദ്യാധരൻ മാസ്റ്റർ K ജയകുമാർ, രവി മേനോൻ, രാജീവ് ആലുങ്കൽ, സുശീല ദേവി, പ്രേംപ്രകാശ്, രമേശ് നാരായണൻ, കല്ലറ ഗോപൻ, മധുവന്തി നാരായണൻ, അൻവർ അലി, റോണി റാഫേൽ, ശരത് എന്നിവർ പങ്കെടുത്ത പ്രത്യേക പരിപാടി 12th രാത്രി 9:30 പ്രക്ഷേപണം ചെയ്തത് അവസരോചിതമായി. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ സ്വന്തം സങ്കടമായി കാണുന്നതും പ്രതിഫലം ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്നതും ജീവജാലങ്ങളോട് സ്നേഹത്തോടെയും ദയയോടെയും പെരുമാറുന്നത് നല്ല മനുഷ്യരുടെ സ്വഭാവ ഗുണങ്ങളിൽ പെടുന്നു. 13th കായംകുളം യൂനസ് അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. 11th നേർവഴിയിൽ നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകറുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം വളരെ വിജ്ഞാനപ്രദമായിരുന്നു.
1: വൃക്കരോഗങ്ങളുടെ ചികിത്സ ഹോമിയോപ്പതിയിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ വിമൽകുമാർ പ്രകാശധരയിൽ അവതരിപ്പിച്ച പ്രഭാഷണം വിലപ്പെട്ട ഒട്ടേറെ വിവരങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചു എന്ന് സന്ദേശമയച്ചിരിക്കുന്നു ദിലീപ് വി മുഹമ്മദ്, മൂവാറ്റുപുഴ. വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെയായിട്ട് ഇന്നത്തെ എഴുത്തുപെട്ടിയിലേക്ക് കത്തുകളയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി. വീണ്ടും കത്തുകളയക്കുക. വിലാസം ഇതാണ്: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 695014.
0: ഇമെയിലിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നവർ
1: AR@gmail.com എന്ന വിലാസത്തിൽ നിങ്ങളുടെ വിലയേറിയ സന്ദേശങ്ങൾ ഞങ്ങൾ അയച്ചു തരിക.
0: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം: AIR@gmail.com.
1: ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി,
0: നമസ്കാരം.

0: ആകാശവാണി.
1: നിയമരംഗം. ഇന്റർനാഷണൽ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം അഥവാ അന്താരാഷ്ട്ര ക്രിമിനൽ നീതി വ്യവസ്ഥ, ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് അഭിരാമി എസ് എം സംസാരിക്കുന്നു.
2: അന്താരാഷ്ട്ര ക്രിമിനൽ നിയമം എന്നത് പ്രധാനമായും വ്യക്തികളുടെ ക്രിമിനൽ ബാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പൊതു അന്താരാഷ്ട്ര നിയമത്തിന്റെ ഒരു ശാഖയാണ്. പാരമ്പര്യമായി അന്താരാഷ്ട്ര നിയമം രാജ്യങ്ങളെ മാത്രമാണ് ബാധിക്കുന്ന ഒന്നായി കണക്കാക്കിയിരുന്നത്. എന്നാൽ ഒരു ഭരണകൂടത്തിന്റെ മറവിൽ വ്യക്തികൾ നടത്തുന്ന കുറ്റകൃത്യങ്ങൾക്ക് അവരെ

െ വ്യക്തിപരമായി ഉത്തരവാദികളാക്കേണ്ടതുണ്ട് എന്ന നിയമപരമായ മാറ്റം സംഭവിക്കുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നാം പ്രധാനമായും ഓർക്കേണ്ട ഒരു ദിനമുണ്ട്. ജൂലൈ 17 നാം അന്താരാഷ്ട്ര ക്രിമിനൽ നീതിന്യായ ദിനമായി ആചരിക്കുന്നു. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനുമുള്ള ആഗോള ശ്രമങ്ങളെ ഏകീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ദിനം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. വ്യക്തികളാണ് അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്, അല്ലാതെ അമൂർത്തമായ രാജ്യങ്ങളല്ല എന്ന ന്യൂറംബർഗ് ട്രിബ്യൂണലിന്റെ വിധി പ്രസ്താവനം ഈ നിയമശാഖയുടെ അടിസ്ഥാന തത്വമായി മാറി. പിന്നീട് ശീതയുദ്ധകാലത്ത് ഈ രംഗത്ത് വലിയ പുരോഗതികൾ ഉണ്ടായില്ലെങ്കിലും 1990-കളിൽ രൂപീകരിക്കപ്പെട്ട യൂഗോസ്ലാവിയ, റുവാണ്ട എന്നിവയ്ക്കായുള്ള ഐക്യരാഷ്ട്രസഭയുടെ അഡ്ഹോക്ക് ട്രിബ്യൂണലുകൾ ഒരു സ്ഥിരം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അനിവാര്യത നിയമപണ്ഡിതന്മാരെയും ലോകരാജ്യങ്ങളെയും ബോധ്യപ്പെടുത്തി. ഈ ട്രിബ്യൂണലുകൾ നിർദ്ദിഷ്ട സംഭവങ്ങൾക്ക് വേണ്ടി മാത്രം രൂപീകരിച്ചവരായിരുന്നു. ഒരു സ്ഥിരം സംവിധാനം എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ റോം സമ്മേളനം വിളിച്ചു ചേർത്തത്. 1998 ജൂലൈ 17 അംഗീകരിക്കപ്പെട്ട റോം സ്റ്റാറ്റ്യൂട്ടിന്റെ അടിസ്ഥാനത്തിൽ 2002 ജൂലൈ 1 നെതർലാൻഡ്സിലെ ഹേഗ് ആസ്ഥാനമായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നിലവിൽ വന്നു. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന നീതിന്യായ വിഭാഗമായ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി. അന്താരാഷ്ട്ര നീതിന്യായ കോടതി രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുമ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വ്യക്തികളെയാണ് വിചാരണ ചെയ്യുന്നത്. റോം സ്റ്റാറ്റ്യൂട്ടിലെ ആർട്ടിക്കിൾ 5 പ്രകാരം പ്രധാനമായും 4 ഗണത്തിൽപ്പെടുന്ന അതിഗുരുതരമായ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് അധികാരപരിധിയുള്ളത്. ആദ്യമായി വംശഹത്യ. ഒരു പ്രത്യേക ദേശീയ, വംശീയ അല്ലെങ്കിൽ മതവിഭാഗത്തെ പൂർണമായോ ഭാഗികമായോ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള പ്രവൃത്തികൾ. രണ്ടാമതായി മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ, സിവിലിയൻ ജനതയ്ക്കെതിരെ വ്യാപകമായി അല്ലെങ്കിൽ ആസൂത്രിതമായി നടത്തുന്ന ആക്രമണങ്ങൾ, ഇതിൽ കൊലപാതകം, അടിമത്തം, നാടുകടത്തൽ തുടങ്ങിയവ ഉൾപ്പെടുന്നു. മൂന്നാമതായി യുദ്ധകുറ്റങ്ങൾ. 1949 ജനീവ കൺവെൻഷനുകളുടെയും മറ്റ് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും ഗുരുതരമായ ലംഘനങ്ങൾ, യുദ്ധ തടവുകാരോടും സാധാരണക്കാരോടുമുള്ള പെരുമാറ്റം ഇതിൽ നിർവചിക്കപ്പെട്ടിരിക്കുന്നു. നാലാമതായി ആക്രമണോത്സുക കുറ്റകൃത്യം. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിനോ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനോ എതിരെ മറ്റൊരു രാജ്യത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തികൾ നടത്തുന്ന സൈനിക ആക്രമണം. 2010 കമ്പാല ഭേദഗതിയിലൂടെയാണ് ഇതിന് കൃത്യമായ നിർവചനം ലഭിച്ചത്. കോടതിയുടെ അധികാരപരിധി നിലവിൽ വരുന്നത് 3 സാഹചര്യങ്ങളിലാണ്. 1, കുറ്റകൃത്യം നടന്നത് അംഗരാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലാകുമ്പോൾ. 2, കുറ്റാരോപിതൻ ഒരു അംഗരാജ്യത്തെ പൗരനാകുമ്പോൾ. 3, ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി ഒരു വിഷയം കോടതിയുടെ പരിഗണനയിലേക്ക് അയക്കുമ്പോൾ. അന്താരാഷ്ട്ര കോടതിയിൽ അംഗമല്ലെങ്കിലും ശക്തമായ ആഭ്യന്തര നിയമങ്ങളിലൂടെ നീതി നിർവചനം നടത്തുന്ന രാജ്യമാണ് ഇന്ത്യ. 1998 സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘം ഉന്നയിച്ച നിയമപരവും നയതന്ത്രപരവുമായ വിയോജിപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഈ തീരുമാനമെടുത്തത്. ഈ കാരണങ്ങളെ നമുക്ക് താഴെ പറയുന്ന രീതിയിൽ തരംതിരിക്കാം. ആദ്യമായി പരമാധികാരവും പരസ്പര പൂരകത്വ തത്വവും. അന്താരാഷ്ട്ര ക്രിമിനൽ നിയമത്തിലെ അടിസ്ഥാന തത്വമാണ് പരസ്പര പൂരകത്വം. അതായത് ഒരു രാജ്യത്തെ ദേശീയ കോടതികൾക്ക് കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനോ വിചാരണ ചെയ്യാനോ താല്പര്യമില്ലാതിരിക്കുകയോ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഇടപെടാൻ കഴിയൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുസജ്ജവും സ്വതന്ത്രവുമായ ഒരു ആഭ്യന്തര നീതിന്യായ വ്യവസ്ഥയുണ്ട്. അതിനാൽ ബാഹ്യമായ ഒരു കോടതിക്ക് ഇന്ത്യയുടെ പ്രക്രിയകളുടെ കാര്യക്ഷമത വിലയിരുത്താൻ അധികാരം നൽകുന്നത് രാജ്യത്തിന്റെ നിയമപരമായ പരമാധികാരത്തിന്മേലുള്ള ലംഘനമായി ഇന്ത്യ വിലയിരുത്തുന്നു. യു രക്ഷാസമിതിയുടെ അമിതാധികാരം. റോം സ്റ്റാറ്റ്യൂട്ടിലെ ആർട്ടിക്കിൾ 16 പ്രകാരം ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിക്ക് ഏതൊരു കേസിന്റെയും അന്വേഷണം താൽക്കാലികമായി നിർത്തിവെപ്പിക്കാൻ അധികാരമുണ്ട്. വീറ്റോ അധികാരമുള്ള 5 സ്ഥിരാംഗങ്ങൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ സമിതിയായ യു രക്ഷാസമിതിക്ക് ഒരു സ്വതന്ത്ര ജുഡീഷ്യൽ പ്രക്രിയയിൽ ഇടപെടാൻ അധികാരം നൽകുന്നത് കോടതിയുടെ നിഷ്പക്ഷതയെ നശിപ്പിക്കുമെന്ന് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നു. നിയമത്തിന്മേൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്ന ഈ വ്യവസ്ഥയെ ഇന്ത്യ നയപരമായി എതിർക്കുന്നു. അടുത്തതായി ഭീകരവാദത്തെ ഉൾപ്പെടുത്താത്തത്. അന്താരാഷ്ട്ര സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ റോം സ്റ്റാറ്റ്യൂട്ടിലെ കുറ്റ

0: കൃത്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ലോകരാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇന്ത്യ കാലങ്ങളായി നേരിടുന്ന ഈ വലിയ സുരക്ഷാ പ്രശ്നത്തെ അവഗണിച്ച ഒരു ഉടമ്പടി ഇന്ത്യക്ക് സ്വീകാര്യമല്ല. കൂട്ടനശീകരണ ആയുധങ്ങളുടെ ഉപയോഗം, ആണവ ആയുധങ്ങൾ പോലുള്ള വിനാശകരമായ ആയുധങ്ങളുടെ പ്രയോഗം നേരിട്ട് യുദ്ധകുറ്റങ്ങളുടെ നിർവചനത്തിൽ ഉൾപ്പെടുത്താൻ റോം സമ്മേളനത്തിൽ ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചില വൻകിട രാജ്യങ്ങളുടെ സമ്മർദ്ദം കാരണം ഇത് വ്യക്തമായി ഉൾപ്പെടുത്തപ്പെട്ടില്ല. ഈ നിലപാടുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യ അന്താരാഷ്ട്ര നീതി എന്ന ആശയത്തിനെതിരല്ല, മറിച്ച് അതിന്റെ പ്രായോഗികമായ വ്യവസ്ഥകളിലെ അസമത്വങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നാണ്. അടുത്ത കാലത്തായി ഇന്ത്യയുടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ ചരിത്രപരവും ഘടനാപരവുമായ മാറ്റങ്ങൾ സംഭവിച്ചു. 19-ാം നൂറ്റാണ്ടിൽ കൊളോണിയൽ ഭരണകൂടം രൂപീകരിച്ച ഇന്ത്യൻ ശിക്ഷാനിയമം 1860, ക്രിമിനൽ നടപടി നിയമസംഹിത 1973, ഇന്ത്യൻ തെളിവ് നിയമം 1872 എന്നിവയ്ക്ക് പകരമായി 3 പുതിയ നിയമസംഹിതകൾ 2024 ജൂലൈ 1 പ്രാബല്യത്തിൽ വന്നു. ശിക്ഷ എന്ന കൊളോണിയൽ സങ്കല്പത്തിൽ നിന്നും നീതി എന്ന ആധുനിക സങ്കല്പത്തിലേക്കുള്ള മാറ്റമായാണ് ഈ നിയമനിർമ്മാണത്തെ നിയമപണ്ഡിതർ വിലയിരുത്തുന്നത്. ആദ്യമായി ഭാരതീയ ന്യായസംഹിത. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി വന്ന ഈ നിയമം കുറ്റകൃത്യങ്ങളെ പുനർനിർവചിക്കുകയും ശിക്ഷകൾ കാലോചിതമായി പരിഷ്കരിക്കുകയും ചെയ്യുന്നു. സാധാരണ ക്രിമിനൽ നിയമത്തിൽ ആദ്യമായി ഭീകരവാദത്തിന് കൃത്യമായ നിർവചനം ഉൾപ്പെടുത്തി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന പ്രവർത്തികളും ഇതിന്റെ പരിധിയിൽ വരും. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏറ്റവും വിവാദമായ വകുപ്പ് 124A അഥവാ സെഡിഷൻ പൂർണ്ണമായി എടുത്തുമാറ്റി. പകരം വകുപ്പ് 152 ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും തകർക്കുന്ന സായുധ പ്രവർത്തനങ്ങളെയും വിഘടനവാദത്തെയും കുറ്റകരമാക്കുന്ന പുതിയ വ്യവസ്ഥ ഉൾപ്പെടുത്തി. ഭരണകൂടത്തിനെതിരെയുള്ള വിമർശനങ്ങൾ കുറ്റകരമല്ലാതായി. ആഗോളവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ വർദ്ധിച്ചു വരുന്ന സൈബർ തട്ടിപ്പുകൾ, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, മനുഷ്യക്കടത്ത് എന്നിവയെ ഒരുമിച്ച് ചേർത്ത് സംഘടിത കുറ്റകൃത്യങ്ങൾ എന്ന പ്രത്യേക വിഭാഗമാക്കി. ന്യായസംഹിതയ്ക്ക് പുറമെ നടപടിക്രമങ്ങളിലും അടിസ്ഥാനപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ക്രിമിനൽ നടപടി നിയമസംഹിത 1973 അഥവാ CRPC പകരമായി വന്ന ഈ നിയമം നീതി നിർവഹണത്തിലെ കാലതാമസം ഒഴിവാക്കുന്നതിനും സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിനും ഊന്നൽ നൽകുന്നു. സമൻസുകൾ ഇലക്ട്രോണിക് രൂപത്തിൽ നൽകാനും സാക്ഷികളുടെ വിസ്താരം ഉൾപ്പെടെയുള്ള കോടതി നടപടികൾ പൂർണ്ണമായും ഓഡിയോ വീഡിയോ സംവിധാനങ്ങളിലൂടെ നടത്താനും വ്യവസ്ഥ ചെയ്യുന്നു. 0 FIR, EFIR എന്നിവയ്ക്ക് വ്യക്തമായ നിയമസാധുത നൽകി. കൂടാതെ അന്വേഷണം, വിചാരണ, വിധിപ്രസ്താവം എന്നിവയ്ക്ക് കൃത്യമായ സമയപരിധി നിർദ്ദേശിക്കുന്നു. ഭാരതീയ സാക്ഷ്യ അധിനിയമം. ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായുള്ള ഈ നിയമം ആധുനിക ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോണിക് ഡിജിറ്റൽ റെക്കോർഡുകളെ പഴയ നിയമത്തിലെ സെക്കൻഡറി എവിഡൻസ് എന്നതിൽ നിന്നു മാറ്റി പ്രാഥമിക തെളിവുകളുടെ പദവിയിലേക്ക് ഉയർത്തി. അന്താരാഷ്ട്ര ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ എന്നത് ആഗോളതലത്തിൽ ഉത്തരവാദിത്വം ഉറപ്പാക്കാനും ദണ്ഡനമില്ലായ്മ അവസാനിപ്പിക്കാനുമുള്ള ഒരു സുപ്രധാന നീതിന്യായ സ്ഥാപനമാണെന്ന് കാണാം. ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ പരമാധികാരവും പൌരന്മാരുടെ മനുഷ്യാവകാശ സംരക്ഷണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് പുതിയ നിയമസംഹിതകളുടെ അടിസ്ഥാന ലക്ഷ്യം. കാലതാമസമില്ലാത്തതും സുതാര്യവും സാങ്കേതികമായി ഉന്നതവുമായ ഒരു നിയമവ്യവസ്ഥയിലേക്ക് മാറാനുള്ള പ്രായോഗിക സമീപനമാണ് ഇന്ത്യ നിലവിൽ പിന്തുടരുന്നത്.
1: ഇന്റർനാഷണൽ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം അഥവാ അന്താരാഷ്ട്ര ക്രിമിനൽ നീതി വ്യവസ്ഥ, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് അഭിരാമി SM.
2: നിയമരംഗം
3: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനമാണ് ആദ്യം. രചന KJ, സംഗീതം രവീന്ദ്രൻ.

കിട്ടത്തോ. എം ജി ശ്രീകുമാറും മിൻമിനിയും സംഘവും പാടിയത്. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ. ചിത്രം വിയറ്റ്നാം കോളനി.

0: എം ജി ശ്രീകുമാറും അലക്സും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഒ എൻ വി, സംഗീതം എസ് പി വെങ്കടേഷ്. ചിത്രം മാന്ത്രികൻ. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള രഞ്ജിനിയിൽ കേൾക്കാം. ആകാശവാണി, സമയം 11 മണി.
1: ബാലലോകം.

എല്ലാവർക്കും ഇന്നത്തെ ബാലലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവനന്തപുരം കുന്നംപുറം ചിന്മയ വിദ്യാലയത്തിലെ കൂട്ടുകാരാണ് നമ്മളോടൊപ്പം പരിപാടികളുമായുള്ളത്. ഇന്ന് ആദ്യം ഒരു ശാസ്ത്രീയ സംഗീതമായാലോ. പാടുന്നത് നിരഞ്ജൻ എം എസ്.

ദപമഗരിയ ആനന്ദ ഗരീസനി ദപനടമാടുവാർത്തില്ലൈ സരിഗമ പദ പസ ഗരിസനി ദരിസനി ദപദപമഗരിയ ആനന്ദ ഗരി സ നിധരി സ നീതപ സി ദപ്പമ നട്ടമാടുവാർത്തില്ലൈ സരിഗമ പദപമ ഗരിഗമ പദ പസാനി ദ സരി സരിഗമ ഗരി സനി ദ സരി പമഗമ പ ആനന്ദ സനി ദ പമ പദ പസാനി ദ

ഗരി സസ സ സ ദശരി ഗ മ പ മ ദ പ മ ഗരി ഗ മ പ ദ ദശരി ഗ പ മ ഗരി സനി ദ പ മ പ ദ പ സനി ഗരി സനി ദ ഗരി സനി ദരി സനി ദ പ ഗരി സനി ദരി സനി ദ പ ദ പ മ ഗരി സരി ഗ മ ഗ സരി

0: നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും ക്ഷമ നഷ്ടപ്പെടാറില്ലേ? നമ്മുടെ ജീവിതത്തിൽ ക്ഷമ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു പ്രാർത്ഥനാ പിഎം.
1: ശരിയായ അവബോധമുണ്ടെങ്കിൽ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും തിരിച്ചറിയാനും തെറ്റായ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാനും നമുക്ക് കഴിയും. അവബോധമെന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക എന്നാണ് അർത്ഥം. ക്രോധം, അസൂയ തുടങ്ങിയവയെ നിയന്ത്രിക്കാനും അലസത, അക്ഷമ, അത്യാഗ്രഹം തുടങ്ങിയവയെ ഒഴിവാക്കാനും അവബോധം കൊണ്ട് സാധിക്കും. ഒരിക്കൽ ഒരു വൃദ്ധ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഒരു സ്റ്റോപ്പിൽ വെച്ച് അഹങ്കാരിയായ ഒരു ചെറുപ്പക്കാരി കുറേ ബാഗുകളുമായി ബസ്സിൽ കയറി. അവർ ആ ബാഗുകളെല്ലാം വൃദ്ധയുടെ മുന്നിൽ വെച്ച് അടുത്ത സീറ്റിലിരുന്നു. വൃദ്ധയ്ക്ക് കാൽ വെക്കാനുള്ള സ്ഥലം പോലുമില്ലായിരുന്നു. പക്ഷേ അവർ ഒരു പരാതിയും പറയാതെ ശാന്തയായിരുന്നു. ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയപ്പോൾ അവർ എണീറ്റു. ഇതെല്ലാം ശ്രദ്ധിച്ചിരുന്ന മറ്റൊരു യാത്രക്കാരി അവർ

0: അവരോട് ചോദിച്ചു, ആ ചെറുപ്പക്കാരി നിങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിച്ചിട്ടും എന്തേ നിങ്ങൾ പരാതിയൊന്നും പറഞ്ഞില്ല? വൃദ്ധ പുഞ്ചിരിയോടെ പറഞ്ഞു, സഹോദരി, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മനഃശാന്തി കളയണോ? എന്റെ യാത്ര ഈ സ്റ്റോപ്പിൽ തീരും. ഞാൻ ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ ആ തരംഗങ്ങളുമായിട്ടായിരിക്കും ഞാൻ വീട്ടിലേക്ക് മടങ്ങുന്നത്. എന്റെ മക്കളോടും മരുമക്കളോടും ഞാൻ ദേഷ്യം കാണിച്ചുവെന്ന് വരാം. നമ്മുടെ ജീവിതയാത്ര വളരെ ചെറുതാണ്. മറ്റുള്ളവരോട് പൊരുത്തപ്പെട്ട് മുന്നോട്ടു പോകാൻ കഴിഞ്ഞാൽ നമുക്കു തന്നെയാണ് അതിന്റെ ഗുണം. ഈ കഥയുടെ സാരം അധർമ്മത്തോട് വിട്ടുവീഴ്ച ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ടു പോകണം എന്നല്ല, മറിച്ച് ആത്മനിയന്ത്രണമുണ്ടെങ്കിൽ നമുക്കും മറ്റുള്ളവർക്കും ഒരുപോലെ പ്രയോജനമുണ്ടാകും എന്നാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മൾ നിയന്ത്രണം പാലിച്ചാൽ നമ്മുടെ ആ നല്ല മാതൃക മറ്റുള്ളവരിലും മാറ്റമുണ്ടാക്കാം. ക്ഷമ നമ്മുടെ ശരീരത്തിലും മനസ്സിലും നമ്മുടെ കർമ്മങ്ങളിലും ജീവിതത്തിലുള്ള സ്ഥാനമാനങ്ങളിലും കൂടുതൽ ഗുണങ്ങൾ നൽകും. ക്ഷമ ഏറ്റവും ശക്തമായ ഒരു കവചമാണ്. മനസ്സിനെ നമ്മുടെ കയ്യിൽ നിർത്താനുള്ള ഒരു ഉപായമാണ്. ക്ഷമിക്കാനുള്ള ശക്തി നാം ഓരോരുത്തരും ആർജിക്കുക തന്നെ വേണം.
1: അടുത്തതൊരു ലളിതഗാനമാണ്, പാടുന്നത് എസ് ശിവാനി.

ഒരു ശ്രുതിലയയാമം ശ്യാമകൃഷ്ണ ഹരഭാഗ്യം സാധകസായുജ്യ സൗരത്രയം.

0: തംപുരു ശ്രുതിലയയാമം.
1: എല്ലാവർക്കും ഇന്നത്തെ ബാലലോകം ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം കുന്നംപുറം ചിന്മയ വിദ്യാലയത്തിലെ കൂട്ടുകാരാണ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

മലയാളക്കരയിൽ ഏവരുടെയും പ്രിയങ്കരനായ മൃദംഗ വിദ്വാൻ മാവേലിക്കര വേലുകുട്ടി നായർ 1926 ഒക്ടോബർ മാസം 2 മാവേലിക്കരയിലുള്ള ചെട്ടികുളങ്ങരയിൽ ജനിച്ചു. അന്നത്തെ പ്രശസ്ത മൃദംഗ വിദ്വാനായിരുന്ന മുതുകുളം എസ് കുമാരപിള്ളയുടെയും കാർത്യായനി അമ്മയുടെയും മകനായി ജനിച്ച വേലുകുട്ടി നായർ സ്കൂൾ പഠനം മാവേലിക്കരയിലാണ് നടത്തിയത്.

0: 9 വയസ്സ് മുതൽ സംഗീത പരിപാടികളിൽ മൃദംഗം വായിച്ചു പോന്ന വേലുക്കുട്ടി നായരുടെ ആദ്യ പ്രധാന കച്ചേരി 11 വയസ്സിൽ മാവേലിക്കര കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് അന്ന് പ്രമുഖ സംഗീത വിദ്വാനായിരുന്ന മാവേലിക്കര വീരമണി അയ്യരുടെ കൂടെയായിരുന്നു. അക്കാലത്തെ ഏറ്റവും ജനപ്രിയ കലാരൂപമായ സംഗീത നാടകങ്ങളിലെ പ്രധാന സംഗീത ഉപകരണങ്ങൾ ഹാർമോണിയവും മൃദംഗവുമായിരുന്നു. ധാരാളം സംഗീത നാടകങ്ങളിലെ അന്നത്തെ പ്രഗത്ഭ സംഗീത നായകന്മാരായ വൈക്കം വാസുദേവൻ നായർ, സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ, മലബാർ ഗോപാലൻ നായർ തുടങ്ങിയവരോടൊപ്പം പ്രവർത്തിച്ചു.
1: പിന്നെയാണ് കോറസൊക്കെ ഈ വേറെ രീതിയൊക്കെ ആയ പിന്നെ സെബാസ്റ്റ്യൻ കുഞ്ഞുവാര് വരെയും പാടും. അന്ന് അങ്ങനെ വന്ന് പല കീർത്തനങ്ങളൊക്കെ പാടി
2: സംഭാഷണത്തിനിടയ്ക്ക് തന്നെ പാട്ടുകൾ.
1: അപ്പൊ ഈ നാടക കമ്പനിയിൽ പിന്നെ വന്ന് ചേർന്നു. അതിനു മുമ്പ് ഞാൻ ഇവിടെ സമ്മാനിച്ച അവിടെ പോകുന്നതിന് മുമ്പ് സംഗീത നാടകത്തിന് കോടപ്പള്ളി ഗോപാലുള്ള സാറിന്റെ മെയിൻ പാർട്ടായിട്ടുള്ള ഒരു നാടക കമ്പനി കോടാവിളങ്ങനെ വാസുപിള്ളിയായിരുന്ന എന്റെ മാനേജർ, അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ കുറെ എക്സ്പീരിയൻസ് ഉണ്ട് നാടകത്തിന് വായിച്ചു.
0: മൃദംഗത്തിലെ ആദ്യ ഗുരു പിതാവായ മുതുകുളം കുമാരപിള്ളയായിരുന്നു. തുടർന്ന് 16 വയസ്സ് മുതൽ മൃദംഗ ചക്രവർത്തിയായ പാലക്കാട് മണിയയ്യരുടെ ശിഷ്യത്വം സ്വീകരിച്ച് ഗുരുകുല സമ്പ്രദായ പ്രകാരം മൃദംഗ പഠനം നടത്തി. മൃദംഗവാദന രംഗത്ത് ശാസ്ത്രീയമായും ചിട്ടയായുമുള്ള ഒരു ശൈലി കേരളക്കരയിൽ രൂപപ്പെടുത്തുന്നതിൽ മാവേലിക്കര വേലുക്കുട്ടി നായർക്കുള്ള പങ്ക് നിസ്തുലമാണ്. അതിന് അദ്ദേഹത്തെ ഏറെ സഹായിച്ചത് പാലക്കാട് മണിയയ്യരുടെ ശിഷ്യത്വമാണ്.
1: അവിടുത്തെ അഭ്യാസന രീതി പറഞ്ഞാൽ അവിടെ ഇപ്പൊ വേറെ ഒന്നുമില്ല. ഇപ്പൊ ഞങ്ങള് ഗുരുകുലത്തെ ഞങ്ങൾക്ക് പ്രത്യേക റൂം ഉണ്ട് സാധനം ചെയ്യാനൊക്കെ. അപ്പൊ അവിടെ പോയി പിടിപ്പിനെ 4 മണിക്ക് എണീക്കും. ഞങ്ങള് 4 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. കുളിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ പച്ചക്കറി വാങ്ങിക്കാൻ ഒരാൾ അങ്ങോട്ട് പോകും, ഒരാൾ മറ്റേ ചില കാര്യങ്ങൾ ഒക്കെ നോക്കി അങ്ങനെ അത് കഴിഞ്ഞിട്ട് വന്ന് അല്ല 4 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ ആദ്യം പിന്നെ പല്ലൊക്കെ തേച്ചതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സാധകം സാധകം ചെയ്തിട്ടൊരു 6 മണി വരെ ആ സാധകം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരും ഓരോ ജോലിയിൽ ഏർപ്പെടും. ഗുരുനാഥനെ ഒരാള് വെള്ളം ചൂടാക്കും, ഒരാള് ഇതാകും, ഒരാള് പിന്നെ പച്ചക്കറി വാങ്ങിക്കാൻ പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ആയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് പിന്നെ ഉള്ള ദിവസം അവിടെ ഉള്ള ദിവസം നല്ല തിരക്കുള്ള ആളല്ലേ, വളരെ തിരക്കുള്ള ആളല്ലേ, എങ്ങനെയായാലും ആഴ്ചയെ ഒരു ക്ലാസ് കിട്ടും. ചിലപ്പോ
2: ഈ സാധകം ചെയ്യുമ്പോൾ അദ്ദേഹം വന്ന് ഇരിക്കുക അത് കേൾക്കുക,
1: ചില സമയത്ത് വരാറ്
2: സമയം അനുസരിച്ച്
1: ചില സമയത്ത് സാധകം ചെയ്യുമ്പോൾ വരാറുണ്ട്. അല്ലേ പറഞ്ഞോണ്ട് പിന്നെ കുറച്ച് ഇന്നത്തെ ഇപ്പൊ നമ്മുടെ അക്കാഡമികളിലും മറ്റും പഠിപ്പിക്കുന്ന ഇപ്പൊ ഒരു 4 വർഷം കൊണ്ട് ഒരാൾ പഠിക്കുന്നത് അന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു 10 വർഷമെങ്കിലും ഗുരുകുലത്തിലിരിക്കണം. പക്ഷേ അന്ന് ആ മനസ്സിലാക്കുന്നത് ഇന്നത്തെ പോലല്ല,
2: അത് മനസ്സിൽ പതിയും
1: പതിയും പ്രയോഗിക്കുന്നു.

0: ുന്നതും അതുപോലെയാണ്. ഇവര് വായിക്കുന്നത് മുഴുവൻ നമ്മൾ കേൾക്കുക, നമ്മുടെ സീനിയർ കുട്ടികൾ അവർ വായിക്കുന്നതും ആയിട്ടുള്ള ഇത് വരിക. മൃതങ്ങ എങ്ങനെ, ഇപ്പൊ പറഞ്ഞല്ലോ മൃതങ്ങത്തിന്റെ ഘടനയുടെ കാര്യം പറഞ്ഞല്ലോ, ഇതൊക്കെ മൃതങ്ങത്തെ പറ്റി അറിയണമെങ്കിൽ നല്ല ഗുരുനാഥന്മാരുടെ കൂടെ നിന്ന് നമ്മൾ പഴകണം.
1: 75 വർഷക്കാലം നീണ്ടുനിന്ന സംഗീത ജീവിതത്തിൽ 5 തലമുറയിൽപ്പെട്ട സംഗീത വിദ്വാൻമാരോടൊപ്പം പ്രവർത്തിച്ച മാവേലിക്കര വേലുക്കുട്ടി നായർ മൃദംഗം വായിച്ച കച്ചേരികളിലെ സംഗീതജ്ഞരുടെ പേരുകൾ എണ്ണിയാൽ തീരാത്തവയാണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, അരിയക്കുടി രാമാനുജ അയ്യങ്കാർ, ആലത്തൂർ ബ്രദേഴ്സ്, ജി എൻ ബാലസുബ്രഹ്മണ്യം, മധുരൈ മണി അയ്യർ, മുസൂരി സുബ്രഹ്മണ്യ അയ്യർ, ശമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർ, ഡി കെ പട്ടമ്മാൾ, എം എൽ വസന്തകുമാരി, ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ, നെയ്യാറ്റിൻകര വാസുദേവൻ, കെ ജെ യേശുദാസ്, ഇങ്ങനെ പോകുന്നു സംഗീതജ്ഞരുടെ ആ നീണ്ട നിര.

0: മൃദംഗത്തിൽ മാത്രമല്ല, ഒരു സംഗീതജ്ഞനായും അദ്ദേഹം ഏറെ കച്ചേരികൾ നടത്തി. കുട്ടിക്കാലത്ത് അച്ഛനിൽ നിന്നും മൃദംഗ പഠനം തുടങ്ങിയ കാലത്തു തന്നെ വായ്പാട്ടിലും പഠനം ആരംഭിച്ചിരുന്നു. അക്കാലത്തെ മാവേലിക്കരയിലെ പ്രശസ്ത സംഗീതജ്ഞരായ ചേർത്തല ബാലകൃഷ്ണൻ നായർ, കണ്ണമംഗലം വേലുപണിക്കർ, കോടംപള്ളി ഗോപാലപിള്ള എന്നിവരായിരുന്നു ഗുരുനാഥന്മാർ. പിൽക്കാലത്ത് സംഗീതം മനസ്സിലുള്ളതുകൊണ്ട് നിരവധി പ്രശസ്തരായ സംഗീത വിദ്വാൻമാർക്ക് മൃദംഗം വായിക്കുമ്പോൾ ലഭിച്ച അനുഭവ സമ്പത്ത് അദ്ദേഹത്തിന്റെ വായ്പാട്ടിനെ ഏറെ സ്വാധീനിച്ചു. ഗാംഭീര്യം നിറഞ്ഞ ശബ്ദവും അനർഗളമായി ഒഴുകുന്ന സ്വരപ്രസ്ഥാനവും ലക്ഷണജ്ഞാനവും വായ്പാട്ടിലെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളാണ്.
1: ആ സേവയും പള്ളിവേട്ട വരവുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ കുട്ടിക്കാലത്ത് അത് തന്നെ എല്ലായിടത്തും പോവും. എന്നെ അച്ഛൻ എല്ലായിടത്തും കൊണ്ടുപോകും. അത് കേട്ട് കേട്ട് കേട്ട് കേട്ട് ആ സംഗീതജ്ഞാനം നമ്മുടെ മനസ്സിൽ, അവ രാഗങ്ങളുടെ ഒരു ഒരു ജ്ഞാനം വാസ്തവത്തിൽ എനിക്ക് കിട്ടാൻ കാരണം നാസലത്തിൽ നിന്നാണ്. അവർ വായിക്കുന്ന രാഗങ്ങളെല്ലാം വീട്ടിൽ വന്നിട്ട് പാടി ഞാൻ. അപ്പം അച്ഛനും വലിയ അതിശയമാണ്, എൻ്റെ പാട്ടിനോട് വലിയ കാര്യമാണ്. ജ്യേഷ്ഠൻ പാടുമെങ്കിലും എൻ്റെ പാട്ടിനോട് വലിയ. അപ്പം എന്നെ അച്ഛന് ഒരു വലിയ ഉദ്ദേശം വരിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന എന്നെ ഈ അക്കാഡമിയിൽ ചേർക്കണം, പിന്നെ ഇടയ്ക്ക് പറയും പാലക്കാട് മണിയേരുടെ കൂടെ അയക്കണം അവനെ എന്നിങ്ങനെ രണ്ടു മൂന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതൊന്നും നടന്നില്ല. നേരത്തെ അച്ഛനുണ്ടായിരുന്ന നടന്നു പോയിന്. അങ്ങനെ ആ ഇതെല്ലാം കേട്ട് കേട്ട് വന്ന്
0: 1959 ശ്രീ സ്വാതി തിരുനാൾ സംഗീത അക്കാഡമിയിൽ മൃദംഗ കോഴ്സ് ആരംഭിച്ചത് മാവേലിക്കര വേലുക്കുട്ടി നായരുടെ കൂടി നേതൃത്വത്തിലാണ്. തുടക്കത്തിൽ ഗാനഭൂഷണത്തിലും തുടർന്ന് ഗാനപ്രവീണയിലൂടെയും വളർന്ന കോഴ്സിന്റെ പ്രായോഗികതയും തിയറിയുമായുള്ള പാഠ്യപദ്ധതി തയ്യാറാക്കി അവതരിപ്പിച്ചത് വേലുക്കുട്ടി നായരാണ്. മൃദംഗ കോഴ്സ് തുടങ്ങിയപ്പോൾ മുതൽ 1981 വരെ പ്രൊഫസറായി ഔദ്യോഗിക ജീവിതം നടത്തി.

0: കർണാടക സംഗീതരംഗത്ത് ഏറ്റവും അധികം ശിഷ്യസമ്പത്തുള്ള കലാകാരനാണ് വേലുക്കുട്ടി നായർ. കേരളത്തിനകത്തും പുറത്തും സംഗീത കച്ചേരികളിൽ സജീവ സാന്നിധ്യമായിരുന്ന ഏറെ കലാകാരന്മാർ വേലുക്കുട്ടി നായരുടെ ശിഷ്യന്മാരാണ്. തിരുവനന്തപുരം വി സുരേന്ദ്രൻ, പാറശാല രവി, വൈക്കം വേണുഗോപാൽ, ടി വി വാസൻ, ആലപ്പുഴ ചന്ദ്രശേഖരൻ നായർ, ചങ്ങനാശ്ശേരി ബി ഹരികുമാർ, കടനാട് ഗോപി, ആർ വൈദ്യനാഥൻ, മാവേലിക്കര ആർ വി രാജേഷ്, തൃക്കാക്കര വൈ എൻ ശാന്താറാം, തിരുവനന്തപുരം ബാലസുബ്രഹ്മണ്യം, കടക്കാവൂർ രാജേഷ് നാഥ് തുടങ്ങിയവർ അവരിൽ ചിലർ മാത്രം.
1: പക്ഷെ താഴെ ക്ലാസ്സിൽ വലിയ ആളുകളാണ് വേണ്ടത്. ഇപ്പൊ അങ്ങനല്ല, മേളിലെ ക്ലാസ്സിലാണ് വലിയ പ്രഗത്ഭന്മാർ വരുന്നത്. താഴെ ക്ലാസ്സിൽ അത്രയും ശ്രദ്ധിക്കത്തില്ല, അത് ശ്രദ്ധിച്ചു പോകണം. അതൊരു വലിയ അവരുടെ മേലോട്ടുള്ള വളർച്ചയ്ക്ക്, മൃദംഗം തന്നെ അല്ല, പാട്ടിനായാലും എല്ലാത്തിനായാലും അതൊരു പ്രത്യേകതയാണ്. അപ്പൊ അതൊരു എന്തോ ശിഷ്യന്മാരങ്ങനെ എല്ലാം ഇരിക്കുന്ന ഒരു ഭാഗ്യമാണ്. എൻ്റെ ഇപ്പൊ പറഞ്ഞ എൻ്റെ കൂടെ ഇപ്പൊ പഠിച്ച ശിഷ്യന്മാരിൽ ചില എൻ്റെ കൂടെ ഗുരുകുലമായി പഠിച്ചവരും സ്കോളർഷിപ്പ് കിട്ടി പഠിച്ചവരുടെയും പേരുകൾ ചിലത് പറയാം. അത് ബാക്കി കൂടെ കോളേജ് പഠിച്ച വളരെ വളരെ ആളുകളുണ്ട്. എല്ലാവരും പറഞ്ഞ കൂടുതൽ സമയം കിട്ടുന്നില്ല. പാറശാല രവി, തിരുവനന്തപുരം സുരേന്ദ്രൻ, കടനാട് ഗോപി, വൈക്കം വേണുഗോപാൽ, ടി വി വാസൻ, ഹരിപ്പാട് പാസി, മാവേലിക്കര മന്മഥൻ, മാവേലിക്കര രാജേഷ്, മാവേലിക്കര ബാലചന്ദ്രൻ, ചേർത്തല ദിനേഷ്, തൃക്കാക്കര വൈ എൻ ശാന്താറാം, മങ്ങാട് ജഗദീന്ദ്രൻ, സ്കോളർഷിപ്പിൽ പഠിച്ചവരുടെ ഏതാനും എല്ലാം മറന്നുപോയി തോന്നുന്നു. തിരുവനന്തപുരം ബാലസുബ്രഹ്മണ്യം, കാട്ടാക്കട മൈക്കിൾ, ആലപ്പുഴ ചന്ദ്രശേഖരൻ നായർ, ചങ്ങനാശ്ശേരി ഹരികുമാർ, കടയ്ക്കാവൂർ രാജേഷ് നാഥ്, എരിക്കാവ് സുനിൽ, പരവൂർ സുനിൽ, ഇങ്ങനെ
2: എല്ലാവരും സ്കോളർഷിപ്പോടുകൂടി
1: സ്കോളർഷിപ്പോടെ പഠിച്ചവരാണ്.
3: മാവേലിക്കര വേലുക്കുട്ടി നായരെ കുറിച്ച് ശിഷ്യൻ ചങ്ങനാശ്ശേരി ബി ഹരികുമാർ.
4: എൻ്റെ ഗുരുനാഥനായ ശ്രീ മാവേലിക്കര വേലുക്കുട്ടി നായർ സാർ 1977-ലോ 1978-ലോ ആണെന്ന് തോന്നുന്നു, ചങ്ങനാശ്ശേരിയിലുള്ള വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ഒരു കോൺസെർട്ട് വായിക്കുവാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ മൃദംഗം വായിക്കുമെന്ന് പറഞ്ഞപ്പോൾ

എന്നാൽ നീ ഒന്ന് മൃതകം വായിച്ച് കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വായിച്ച് കാണിച്ചു. അപ്പോൾ എൻ്റെ രണ്ടാമത് ഗുരുനാഥനായ ശ്രീ കൈതവന കെ മാധവദാസ് സാറിൻ്റെ അടുത്ത് ചിൽഡ്രൻ സ്കോളർഷിപ്പിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. മൃതകം വായിക്കുന്നത് കേട്ടിട്ട് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ SLC കഴിയുമ്പോഴേക്കും നിങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് അയക്കൂ, അവിടെ എൻ്റെ കൂടെ തുടർന്ന് പഠിക്കട്ടെ അച്ഛൻ്റെ അടുത്ത് പറയുകയും അങ്ങനെയാണ് എൻ്റെ ഗുരുനാഥൻ്റെ അടുത്തേക്ക് എനിക്ക് പഠിക്കാനുള്ള അവകാശം കിട്ടിയത്. എൻ്റെ ഗുരുനാഥൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം അദ്ദേഹത്തിൻ്റെ ശിഷ്യ സമ്പത്താണ്. നന്നായി മൃതകം വായിക്കുന്ന നിരവധി വിദ്വാൻമാരുണ്ട്, എന്നാൽ ആ അറിവ് അമനിർമ്മണം ചെയ്ത് ശിഷ്യർക്ക് പകർന്നു നൽകുവാനുള്ള കഴിവ് പലർക്കും ഇല്ല. മേലുക്കുട്ടി നായർ സാറിൻ്റെ മഹത്വം അവിടെയാണ്. അദ്ദേഹം തനിക്ക് സ്വായത്തമായ എല്ലാ അറിവും മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ വൈദഗ്ധ്യം ഉള്ള ഗുരുനാഥനായിരുന്നു. അതിൽ അദ്ദേഹം ഒരു തരത്തിലുമുള്ള ലുബ്ധം പക്ഷപാതിത്വവും കാണിച്ചിരുന്നില്ല. ശിഷ്യന്മാരുടെ മനോധർമ്മവും അഭിരുചിയും അനുസരിച്ച് തങ്ങളുടേതായ ഒരു വായനാ സമ്പ്രദായം അവർ സ്വയം ചിട്ടപ്പെടുത്തുന്നതിൽ അദ്ദേഹം യാതൊരു വിധ എതിർപ്പും പറഞ്ഞിട്ടില്ല. ആ കാര്യത്തിൽ വളരെ ലിബറലായ ഗുരുനാഥനായിരുന്നു വേൽക്കുട്ടി നായർ സാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യ സമ്പത്തിൽ വളരെ വലിയ ഒരു സ്പെക്ട്രം നമുക്ക് കാണാൻ കഴിയും. തീർത്തും പരമ്പരാഗതമായി വായിക്കുന്നവർ മുതൽ വളരെ ഇന്നോവേറ്റീവായി വായിക്കുന്നവർ വരെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സും ഹൃദയവും ഒരുപാട് അനുഭവിച്ചറിയാൻ മഹാഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ഞാൻ. ആ മഹാഗുരുവിൻ്റെ പാദസ്മരണയിൽ ആണ് ഞാൻ അന്നും ഇന്നും നിലനിൽക്കുന്നത്. ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും.

സംഗീതലോകത്തുനിന്നും ഏറെ പുരസ്കാരങ്ങൾ മാവേലിക്കര വേലുക്കുട്ടി നായർക്ക് ലഭിച്ചിട്ടുണ്ട്. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാചാര്യ, കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ടാഗോർ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡും ഫെലോഷിപ്പും, ഗുരുവായൂർ ചെമ്പൈ പുരസ്കാരം, ഗായകരത്ന, ലയവാദ്യരത്ന, ഗാനലയ വിശാരദ്, വാദ്യകുലപതി, മൃദംഗ കലാനിധി, മൃദംഗ കലാശിരോമണി തുടങ്ങിയവ വേലുക്കുട്ടി നായർക്ക് ലഭിച്ച പുരസ്കാരങ്ങളാണ്. 75 വർഷക്കാലം കേരളത്തിലെ കർണാടക സംഗീതരംഗത്ത് നിറസാന്നിധ്യമായിരുന്ന അദ്ദേഹത്തിന്റെ സംഗീത ജീവിതം 2012 ജൂലൈ മാസം 24 തീയതി വരെ

തുടർന്നു. ശ്രീ സ്വാതി തിരുനാൾ അക്കാദമിക്ക് വേണ്ടി തയ്യാറാക്കിയ പാഠ്യപദ്ധതിയിലൂടെ മികവുറ്റ ഒരു മൃദംഗ ശൈലി വാർത്തെടുക്കുവാനും അഞ്ച് തലമുറയിൽപ്പെട്ട ശിഷ്യന്മാരെ സംഭാവന ചെയ്യുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. മൃദംഗവാദന രംഗത്ത് മലയാളക്കരയിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന കലാകാരനാണ് മാവേലിക്കര വേലുക്കുട്ടി നായർ.

0: എന്തരോ മഹാനുഭാവലു. സംഗീതലോകത്തെ മഹാരഥന്മാരെ അനുസ്മരിക്കുന്ന ഈ പരിപാടിയിൽ ഇതുവരെ കേട്ടത് മലയാളക്കരയിൽ ഏവരുടെയും പ്രിയങ്കരനായ മൃദംഗ വിദ്വാൻ മാവേലിക്കര വേലുക്കുട്ടി നായരെക്കുറിച്ച്.
1: എന്തൊരു മഹാനുഭാവലു സമാപിക്കുന്നു. രചന NV ബാബുനാരായണൻ, ആഖ്യാനം NJ ജോഷിലാൽ, സംവിധാനം നാഞ്ചിൽ AR അരുൾ, സംവിധാന സഹായം ആര്യലക്ഷ്മി R, നിർവഹണം സന്ദീപ് സുരേഷ്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ആകാശവാണി, സമയം 12 മണി.
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ദുർഗ രാജു പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പി ആർ വിജയലക്ഷ്മി എഴുതിയത്. അന്തിമലർക്കാവിൽ 1000 തേരോട്ടം എന്ന് തുടങ്ങുന്നു. ഗാനത്തിന് സംഗീതം നൽകിയത് KP സഞ്ജീവ് ബാബു.

അഷ്ടപതി പാട്ടുമായി അമ്പാടിയിൽ അലയുന്നു കണ്ണ നിൻ പ്രിയ നായിക. കളർ കോഡ് ചന്ദ്രന്റെ വരികൾ. സംഗീതം നൽകിയത് MG രാധാകൃഷ്ണൻ.

അടുത്തതായി ബിന്ദു തുറവൂർ ഗാനമെഴുതി കെ പി ഉദയഭാനു സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം. ആവണി മാസ പുലരി, തൊടിയിൽ ആഭയഴും പുതുപൂവുകൾ ചൂടി.

ഈ മാനം നീ മറന്നോ കിളിയേ, ഈ ഈണം നീ മറന്നോ. പി ആർ വിജയലക്ഷ്മിയുടെ വരികൾ. സംഗീതം നൽകിയത് KP സഞ്ജീവ് ബാബു.

കിളിമകൾ ഒരു പാട്ടുപാടി മനസ്സിന്റെ കളിയരങ്ങിൽ വന്നിരുന്നു. കളർകോട് ചന്ദ്രൻ ഗാനമെഴുതി, KP സഞ്ജീവ് ബാബു സംഗീതം നൽകിയ ഗാനം.

അവസാനമായി നെടുമങ്ങാട് പി ശ്രീകുമാർ ഗാനമെഴുതി എസ് ആർ മോഹന്റെ സംഗീതത്തിൽ ഒരു ഗാനം കേൾക്കാം. മാനത്തെ പൂങ്കാവിൽ മയിലാടും പൂങ്കാവിൽ മന്ദാരമല്ലിക പൂവിരിഞ്ഞു.

പി ആർ വിജയലക്ഷ്മി, കളർകോട് ചന്ദ്രൻ, ബിന്ദു തുറവൂർ, നെടുമങ്ങാട് പി ശ്രീകുമാർ എന്നിവരുടെ വരികൾക്ക് കെ പി സഞ്ജീവ് ബാബു, എം ജി രാധാകൃഷ്ണൻ, കെ പി ഉദയഭാനു, എസ് ആർ മോഹൻ എന്നിവർ സംഗീതം നൽകി. ദുർഗ രാജുപാടി ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കുമെന്നും മന്ത്രി. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശപ്പോരാട്ടത്തിൽ ഇന്ന് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർവകക്ഷിയോഗം ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം

രേഖപ്പെടുത്തിയതിന് ശേഷം കോൺഗ്രസ് എം പി ജയറാം രമേശ്, സിപിഐഎം നേതാവ് ജോൺ ബ്രിട്ടാസ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ

സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21-നും അന്തിമ പട്ടിക ഓഗസ്റ്റ് 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. 2026 ജനുവരി 1-നോ അതിന് മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാവുന്നതാണ്. പേരു ചേർക്കുന്നതിനായി www.sec.kerala

0: ശ്രീയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കുമെന്നും മന്ത്രി. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശപ്പോരാട്ടത്തിൽ ഇന്ന് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർവകക്ഷിയോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷം കോൺഗ്രസ് എം പി ജയറാം രമേശ്, സിപിഐഎം നേതാവ് ജോൺ ബ്രിട്ടാസ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21-നും അന്തിമ പട്ടിക ഓഗസ്റ്റ് 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. 2026 ജനുവരി 1-നോ അതിന് മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. പേര് ചേർക്കുന്നതിനായി www.sec.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യകാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആറന്മുള പള്ളിയോട സേവാസംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ 16 വരെ സദ്യകൾ നടക്കും. ഇതുവരെ 500 വള്ളസദ്യകളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഉത്രട്ടാതി ജലോത്സവം ആഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമി രോഹിണി സമൂഹ വള്ളസദ്യ. കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ആരോഗ്യപ്രവർത്തകരുടെ നേതൃത്വത്തിൽ 9,653 വീടുകൾ സന്ദർശിച്ച് പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി 2,259 കിണറുകൾ ക്ലോറിനേഷനും 359 കുടിവെള്ള സ്രോതസ്സുകൾ സൂപ്പർ ക്ലോറിനേഷനും നടത്തി. 60 സാമ്പിളുകൾ ക്ലോറോസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധിക്കുകയും 49 സാമ്പിളുകൾ ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. കുട്ടികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ 168 അംഗൻവാടികളിലും 31 സ്കൂളുകളിലും പ്രത്യേക സന്ദർശനം നടത്തി. ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 103 ആരോഗ്യ വിദ്യാഭ്യാസ ക്ലാസുകൾ സംഘടിപ്പിച്ചു. അതിഥി തൊഴിലാളികളുടെ 19 വാസസ്ഥലങ്ങൾ സന്ദർശിക്കുകയും അതിഥി തൊഴിലാളികൾക്ക് പകർച്ചവ്യാധി പരിശോധന.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പിൽ ഇന്ന് പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിന്റെ ആവേശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് 3 സ്ഥാനം. 4 6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് വിജയം നേടിയത്. 1966 ലോക കിരീടം നേടിയ ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ മെഡലാണിത്. ഒരു റിപ്പോർട്ട്.
2: ഫ്ലോറിഡയിൽ നടന്ന മത്സരത്തിൽ ആദ്യ പകുതിയിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ ഇംഗ്ലണ്ട് 4-0 മുന്നിലെത്തി. എന്നാൽ രണ്ടാം പകുതിയിൽ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ച് ഫ്രാൻസ് തിരിച്ചടിച്ചു. അതും 3 വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ തൊട്ടുപിന്നാലെ ലഭിച്ച പെനാൽറ്റിയിൽ ഇംഗ്ലണ്ട് വീണ്ടും ഗോൾ വല ചലിപ്പിച്ചു. ഇഞ്ചുറി ടൈമിൽ ഉസ്മാൻ ഡെംബലെ ഫ്രാൻസിന്റെ 4 ഗോൾ കണ്ടെത്തിയെങ്കിലും ജൂഡ് ബെല്ലിംഗമിന്റെ 6 ഗോളോടെ ഇംഗ്ലണ്ട് വിജയമുറപ്പിച്ചു. ഇംഗ്ലണ്ടിനുവേണ്ടി ബുക്കായോ സാക്ക ഹാട്രിക് നേടിയപ്പോൾ ഡെക്ലാൻ റൈസ്, എസ്രി കൊൻസ, ജൂഡ് ബെല്ലിംഗം എന്നിവർ ഓരോ ഗോൾ വീതം സ്വന്തമാക്കി. ഫ്രാൻസിനായി കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടിയപ്പോൾ ബ്രാഡ്ലി ബർക്കോളയും ഉസ്മാൻ ഡെംബ്ലെയും ഓരോ ഗോൾ വീതം നേടി. ഫ്രാൻസ് പരാജയപ്പെട്ടെങ്കിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരിൽ എംബാപ്പെ ഒന്നാമതെത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.

0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കലാശ പോരാട്ടം ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 12:30 നടക്കും. ഫുട്ബോൾ ഫൈനലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. ജപ്പാന്റെ അഗാനി യമാഗുച്ചിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സിന്ധുവിന്റെ നേട്ടം. ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ബാഡ്മിന്റൺ താരം എന്ന നേട്ടവും ഇതോടെ പി വി സിന്ധുവിന് സ്വന്തമായി. ലോർഡ്സിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം 3:30 മത്സരം. ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച ഇരു ടീമുകൾക്കും പരമ്പര സ്വന്തമാക്കാൻ ഇന്നത്തെ അവസാന മത്സരം നിർണായകമാണ്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ മുഖഛായ മാറ്റിയ ബാങ്ക് ദേശസൽക്കരണത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് ബാങ്ക് ദേശസൽക്കരണ ദിനം ആചരിക്കുന്നു. 1969 ജൂലൈ 19 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തെ പ്രമുഖരായ 14 സ്വകാര്യ ബാങ്കുകളെ ദേശസൽക്കരിച്ചുകൊണ്ടുള്ള ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശ പോരാട്ടത്തിൽ ഇന്ന് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി സമയം 12:00 കഴിഞ്ഞ് 40 മിനിറ്റും 15 സെക്കൻഡും.
2: മുണ്ടിനീര് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സിനിയ ടി നുജൂം സംസാരിക്കുന്നു.
3: പണ്ടുകാലത്ത് വളരെ വ്യാപകമായി കുട്ടികളിൽ കണ്ടുവന്നിരുന്ന ഒരു അസുഖമാണ് മുണ്ടുനീര്. അത്രത്തോളം പിന്നീട് ഈ മംസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ 2-3 വർഷമായിട്ട് വളരെയധികം കേസുകൾ മംസ് അഥവാ മുണ്ടുനീര് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 2026 കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 5500 സ്ഥിരീകരിക്കപ്പെട്ട മംസ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അസുഖത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു വാക്സിൻ എടുക്കുന്നതിലൂടെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കൂടുതൽ ഇത് കുഞ്ഞുങ്ങളിലാണ് കാണുന്നത്. ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് പകരുന്നതും കുറച്ച് ശ്രദ്ധ എടുത്താൽ അത് കുറയ്ക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ആദ്യമായിട്ട് മംസ് അഥവാ മുണ്ടുനീര് എന്താണെന്നുള്ളതാണ്. ഇതൊരു വൈറൽ അണുബാധയാണ്. കൂടുതലും കുട്ടികളിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ ഒരു പഠനത്തിൽ 5 മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ട് മംസ് കണ്ടത്. പാരാമിക്സോ വൈറസ് എന്ന ഗണത്തിൽപ്പെട്ട ഒരു വൈറസാണ് ഇത്. കൂടുതലും നമ്മുടെ ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ, നമ്മുടെ സലൈവറി ഗ്ലാൻസ്, പ്രത്യേകിച്ച് പാരോട്ടിഡ് എന്ന് പറയുന്ന ഗ്രന്ഥിയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും മറ്റു പനിയിൽ നിന്നും തിരിച്ചറിയുന്നത് ഈ ഒരു ഗ്രന്ഥിയുടെ വീക്കം കാരണം നമുക്ക് താടിയെല്ലിന്റെ ഭാഗത്ത്, അതായത് ചെവിക്ക് പിറകിലുള്ള ഭാഗത്തായി കാണപ്പെടുന്ന ഒരു വീക്കം, അങ്ങനെയാണ് നമ്മൾ അതിനെ തിരിച്ചറിയുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത്? ഈ രോഗം ബാധിച്ച ഒരു വ്യക്തി ചുമയ്ക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ പുറപ്പെടുന്ന ചില ചെറിയ കണങ്ങൾ, അതുവഴിയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ അസുഖം പകരുന്നത്. കൂടാതെ തന്നെ ചെറുകണികകൾ ചെന്ന് പറ്റിപ്പിടിക്കുന്ന പ്രതലങ്ങൾ, ഉദാഹരണത്തിന് വ്യക്തി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, ഡോറിന്റെ നോബ്, സ്വിച്ച് ബോർഡ്, ഇങ്ങനെയൊക്കെയുള്ള പ്രതലങ്ങളിൽ ഈ കണികകൾ പറ്റിപ്പിടിക്കുകയും അത് മറ്റൊരു വ്യക്തി തൊടുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ ആ വ്യക്തിയിലേക്ക് ഈ വൈറസ് കയറിപ്പറ്റുകയോ ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വ്യാപനം നടക്കുന്നത്. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ രോഗാണു കടന്നുകൂടിയാൽ ഏകദേശം 2 മുതൽ 3 ആഴ്ച കാലയളവിനകത്താണ് മറ്റേ വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. ഇതാണ് അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. കൃത്യമായി പറഞ്ഞാൽ 12 മുതൽ 25 ദിവസം

0: കഴിഞ്ഞാണ് ആ വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ സാധാരണ ഒരു വൈറൽ അസുഖത്തിന് വരുന്ന പോലെയുള്ള പനി, തലവേദന, ദേഹമാസകലമുള്ള വേദന, വളരെയധികം ക്ഷീണം അനുഭവപ്പെടുക, ഇതൊക്കെ മറ്റു വൈറൽ പനികളിലുള്ളതുപോലെ തന്നെ ഈ മംസ് വരുന്ന ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ വ്യക്തിക്കോ ഉണ്ടാകാം. പക്ഷേ മറ്റു വൈറൽ പനികളിൽ നിന്ന് തിരിച്ചറിയുന്നത് ഉമിനീർ ഗ്രന്ഥിയിൽ വരുന്ന വീക്കം ആണ്. ചിലപ്പോൾ രണ്ടു വശത്തും ഈ വീക്കം കാണാം, അല്ലെങ്കിൽ ഒരു വശത്തായിട്ടായിരിക്കും കാണുന്നത്. നമ്മളൊരു പഠനത്തിൽ കണ്ടത് ഒരു 65% ആൾക്കാരിലും ഒരു വശത്തു മാത്രമേ വീക്കം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളവർക്കാണ് രണ്ട് വശത്തുമായിട്ട് വീക്കം ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാവർക്കും തന്നെ ഇത്തരത്തിൽ ചെവിക്ക് പിറകിലുള്ള ഒരു വീക്കം ഉണ്ടായിരുന്നു. മറ്റ് രോഗലക്ഷണങ്ങൾ കണ്ടത് പനി ഉണ്ടായിരുന്നു, പക്ഷേ അതോടൊപ്പം ചെവിയിലുള്ള ഒരു വേദന, പിന്നെ ആഹാരം ചവയ്ക്കാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ളതാണ് സാധാരണ ഗതിയിലുള്ള രോഗലക്ഷണങ്ങൾ. ഇപ്പം മിക്ക കുട്ടികളിലും ഈ ഒരു അസുഖം ഒരു നേരിയ തോതിൽ വന്ന് പോകാറുണ്ട്. ഒരു 1-2 ആഴ്ചയ്ക്കകം പൂർണ്ണമായും കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ ഇല്ലാതെയാവും. പക്ഷേ അപൂർവമായിട്ട് മംസ് അഥവാ മുണ്ടുനീര് കാരണം നമുക്ക് ഗുരുതരാവസ്ഥകൾ വരാറുണ്ട്. വരാവുന്ന ഗുരുതരാവസ്ഥകൾ എന്ന് പറയുന്നത്, ഒന്ന് മെനിഞ്ചൈറ്റിസ്, നമ്മുടെ ഈ തലച്ചോറിന്റെ ആവരണത്തിൽ വരുന്ന വീക്കം, അങ്ങനെ വരാം. പിന്നെ എൻസെഫലൈറ്റിസ് വരാം. എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ തലച്ചോറിന് വരുന്ന ഒരു വീക്കമാണ്. അതേപോലെ തന്നെ പാൻക്രിയറ്റൈറ്റിസ് വരാം, പാൻക്രിയാസിന്റെ വീക്കം. ഓർക്കൈറ്റിസ്, ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞാല് വൃഷണങ്ങളുടെ വീക്കമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് വരാം. പിന്നെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് പിന്നീട് കേൾവി കുറയുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. ഈ ഒരു അസുഖം കൂടുതലും പേർക്കും നേരിയ തോതിൽ വന്നു പോകുന്നു എങ്കിലും അപൂർവമായിട്ട് ഇത് ഗുരുതരാവസ്ഥയിലേക്ക് പോകാം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൂടുതലും 5 മുതൽ 9 വയസ്സ് വരെ കുട്ടികളിലാണ് ഈ അസുഖം കണ്ടത്. ആ ഒരു പഠനത്തിൽ എനിക്ക് തോന്നുന്നു 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 25 മുതൽ 35 വയസ്സിനിടയിലുള്ള കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൂടുതലും 15 വയസ്സിന് താഴെയുള്ള കുട്ടികളിലായിരിക്കും മിക്കപ്പോഴും ഈ അസുഖം കാണുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിനിത് വന്നാൽ മറ്റൊരു കുട്ടിയിലേക്ക് ഇത് പകരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു രോഗാണു മറ്റൊരാളിലേക്ക് പകരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ ചെവിയുടെ പിറകിൽ വരുന്ന ഒരു വീക്കം കണ്ടു തുടങ്ങി ഒരു 5 ദിവസം. ഈ സമയമാണ് ഏറ്റവും കൂടുതൽ പകർച്ചയുള്ള ഒരു സമയം. ഇങ്ങനെ ഒരു കുട്ടിക്ക് അസുഖം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ കുട്ടിയെ കഴിവതും മറ്റു കുട്ടികളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അവരെ സ്കൂളിലേക്ക് വിടാതിരിക്കുക. ചിലപ്പോ ഒരു സ്കൂളിലൊക്കെ ഒരു കുട്ടിക്ക് ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടികളിലേക്ക് ഇത് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്ത് അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും കുട്ടിക്ക് പനിയുണ്ടോ, കവിളുടെ ഭാഗത്ത് വീക്കമുണ്ടോ എന്നൊക്കെ ദിവസവും ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ മാതാപിതാക്കളോട് അറിയിക്കുകയും അവരെ വീട്ടിൽ തന്നെ വേണ്ട രീതിയിൽ ശുശ്രൂഷിക്കുകയും ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും പാത്രങ്ങളും ഒക്കെ ആണെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ മതിയാവും. പിന്നെ ഈ ഒരു കണികകൾ പറ്റിപ്പിടിക്കാൻ സാധ്യതയുള്ള പ്രതലങ്ങൾ, അവയൊക്കെ നമുക്ക് ബ്ലീച്ച് സൊല്യൂഷൻ വെച്ചിട്ട്, ഇപ്പൊ നമ്മുടെ വീടുകളിലുള്ള ഒരു ഡിസ്ഇൻഫെക്റ്റൻ സൊല്യൂഷൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് എത്രത്തോളം സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് എന്നാണ് പറയുന്നത്, ബ്ലീച്ച് എത്രയാണ് അതിന്റെ കോൺസെൻട്രേഷൻ നോക്കണം. ഇപ്പൊ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 20 ml ആ സൊല്യൂഷൻ മതിയാവും. അങ്ങനെ ഒരു ലായനി ഉണ്ടാക്കി വെച്ചാൽ ഈ പ്രതലങ്ങളൊക്കെ അതുപയോഗിച്ച് നമുക്ക് തുടയ്ക്കാം. പിന്നെ നമ്മൾ കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകിപ്പിക്കണം. അതുവഴി തന്നെ ഈ രോഗാണു നശിച്ചു പോകും. അപ്പൊ ഈ സോപ്പ് ഉപയോഗിച്ച് വസ്ത്രങ്ങളും ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ വൃത്തിയാക്കുക. അതുപോലെ ഈ പ്രതലങ്ങൾ ബ്ലീച്ച് സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിയില്ലെങ്കിൽ സാധാരണ ഹാൻഡ് റബ്ബ് ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് മംസ് ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനായിട്ട് മുൻകരുതലുകൾ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനൊക്കെ പുറമേ ശരിക്കും നമുക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാല് അവർക്ക് വാക്സിൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം മംസിനെതിരെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വാക്സിൻ ഉണ്ട്. ഇത് MMR വാക്സിൻ, അതായത് മംസിനോടൊപ്പം മീസൽസും റുബല്ലയും അങ്ങനെ 3 അസുഖങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തി നൽകുന്ന ഒരു MMR വാക്സിൻ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ ഒരു ദേശീയ പ്രതിരോധ കുത്തിവെപ്പിന്റെ പരിപാടിയിൽ പക്ഷേ നമുക്ക് ഈ MMR വാക്സിൻ ഇപ്പോൾ നിലവിലില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പരിപാടിയിലുള്ളത് MR വാക്സീനാണ്. അതിൽ മീസിൽസും റുബെല്ലയും വാക്സീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ മംസിനെതിരെയുള്ള കുത്തിവയ്പ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നൽകണം എന്നുണ്ടെങ്കിൽ പ്രത്യേകം വാങ്ങി എടുക്കേണ്ടതാണ്. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ ഒരു റെക്കമെൻഡേഷൻ, അവർ നിർദ്ദേശിക്കുന്നത് 3 ഡോസ് MMR വാക്സിൻ എടുക്കണം എന്നാണ്. 9-ാം മാസത്തിലും പിന്നെ 15-ാം മാസത്തിലും പിന്നെ അതിന്റെ ഒരു ബൂസ്റ്റർ 5 വയസ്സിൽ എടുക്കണം എന്നാണ്. അപ്പൊ ഈ 3 ഡോസ് എടുത്താൽ വളരെ ഫലപ്രദമാണ്. പക്ഷെ നമ്മുടെ ഒരു സർക്കാർ പരിപാടിയിൽ ഈ വാക്സിൻ ഇല്ല എന്നുള്ളത് പരിഗണിച്ച് 15 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കെങ്കിലും മാതാപിതാക്കൾക്ക് ഈ MMR വാക്സിൻ കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ഈ ഒരു വാക്സീൻ ഒരുപാട് വിലയുള്ള വാക്സീൻ അല്ല, ഒരു 100-150 രൂപ അതിന്റെ അകത്ത് തന്നെ നമുക്ക് ഈ വാക്സിൻ കിട്ടും. അതുകൊണ്ട് ഈ വാക്സിൻ വാങ്ങി 15 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് 1 ഡോസ് എങ്കിലും മാതാപിതാക്കൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം.
1: മുണ്ടിനീര്. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സിനിയ ടി നുജൂം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ലോകം. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം കാണാൻ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ PV സിന്ധുവിന്. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാൾഡോവയിലെത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റ് മായാ സന്ധുവുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി മാൾഡോവ സന്ദർശിക്കുന്നത്. ചൊവ്വാഴ്ച നോർത്ത് മാസിഡോണിയയിലെത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. മാസിഡോണിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി അടക്കമുള്ളവരുമായി ശ്രീമതി മുർമു കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വ്യാഴാഴ്ച ശ്രീമതി മുർമു റൊമാനിയയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, രാജ്യസഭയിലെ സഭാ നേതാവ് JP നദ്ദ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: സർവകക്ഷി യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, DMK, JMM, തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി എന്നിവരുൾപ്പെടെയുള്ള മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധ സൂചകമായി യോഗം ബഹിഷ്കരിച്ചതായി തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര മാധ്യമങ്ങളോട് പറഞ്ഞു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷം കോൺഗ്രസ് MP ജയറാം രമേശ്, CPIM നേതാവ് ജോൺ ബ്രിട്ടാസ്, JMMന്റെ മഹുവ മാജി, തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വരുന്ന വർഷകാല സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട നിരവധി നിയമനിർമ്മാണങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പാസാക്കുന്നതിനുമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ യോഗത്തിലൂടെ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. വർഷകാല സമ്മേളനം നാളെ ആരംഭിച്ച് അടുത്ത മാസം 13 വരെ തുടരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സ്വാതന്ത്ര്യ സമര സേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷികത്തിൽ

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജന്മനാടിന്റെ അഭിമാനവും അന്തസ്സും കാത്തുസൂക്ഷിക്കാൻ മംഗൾ പാണ്ഡെ ജീവൻ ബലി നൽകിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ധീരതയും ത്യാഗവും ഇന്നും ഓരോ ഇന്ത്യക്കാരനിലും അഭിമാനം നിറയ്ക്കുന്നുവെന്നും വരും തലമുറകൾക്കും പ്രചോദനമായി തുടരുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും മംഗൾ പാണ്ഡെയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാൻസിബാർ പ്രസിഡന്റുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഫ്രിക്കൻ രാഷ്ട്രമായ ടാൻസാനിയയിലെ അർദ്ധ സ്വയംഭരണ പ്രദേശമാണ് സാൻസിബാർ. ഉന്നത വിദ്യാഭ്യാസം, ജലവിതരണം, ആരോഗ്യം, നിർമ്മിത ബുദ്ധി അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ ടാൻസാനിയ ബന്ധം വളർത്താനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യമുള്ള അമ്മമാരിലും പോഷകാഹാരം ലഭിക്കുന്ന കുട്ടികളിലുമാണ് ഇന്ത്യയുടെ അടിത്തറ നിലകൊള്ളുന്നത് എന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി. ശരിയായ പോഷകാഹാരം അമ്മയുടെ ആരോഗ്യം സംരക്ഷിക്കുക മാത്രമല്ല വരും തലമുറകൾക്ക് ശക്തമായ അടിത്തറ പാകുകയും ചെയ്യുന്നതായും കേന്ദ്രമന്ത്രി വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി.
1: ഗർഭാവസ്ഥ ലേക്കർ ബച്ചെ ദോ വർഷ പൂരെ ഹോനെ തക് പെലെ 1000 ദിന ഉസ്കെ പൂരെ ജീവൻ കി ദിശ തയ് കർത്തെ ഹൈ ക്യൂംകി ആജ് കാ മാതൃ പോഷണ ഹി കൽ കെ സ്വസ്ഥ സക്ഷം ഔർ വികസിത ഭാരത് കി സബ്സെ മജ്ബൂത് നീവ് ഹൈ. ആയിയെ ഹം സബ് മിൽകർ സങ്കൽപ് ലെ മാതൃ പോഷണ കി ഡോർ ഉജ്ജ്വല ഭവിഷ്യ കി ഓർ.
0: 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി പനാമയുടെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. പൊതു താൽപര്യം, മൂല്യങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ ഒരടുത്ത ബന്ധമാണ് ഇന്ത്യയ്ക്കും പനാമയ്ക്കും ഇടയിലുള്ളതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. മേഘവിസ്ഫോടനവും ശക്തമായ മഴയും മൂലം ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. പ്രദേശത്തെ നദികളിൽ ജലനിരപ്പ് സാധാരണയിലും ഉയർന്ന നിലയിലാണ്. മൺവീടുകൾ തകരുകയും നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോവുകയും ചെയ്തു. പ്രദേശത്തെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജമ്മു ഡിവിഷനിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രജൌരി ജില്ലയിലുണ്ടായ പ്രളയ സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരുമായി സംസാരിച്ചു. ദുരന്തബാധിതരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സഹായങ്ങളും ശ്രീ ഷാ ഉറപ്പു നൽകി. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബാൽതാൽ റൂട്ടുകളിലൂടെയുള്ള അമർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. ഈ മാസം 3 ആരംഭിച്ച യാത്ര ഓഗസ്റ്റ് 28 സമാപിക്കും. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ജമ്മുകാശ്മീരിലെ വൈഷ്ണോദേവി യാത്രയും താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ വിജയികളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 അർജന്റീനയും സ്പെയിനും കലാശപ്പോരാട്ടത്തിൽ ഏറ്റുമുട്ടും. ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ തയ്യാറാക്കുന്ന റിപ്പോർട്ട്.
3: ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ ഇന്നത്തെ പോരാട്ടം വിശ്വ കിരീടത്തിന് വേണ്ടിയുള്ളതാണ്. ഈ ലോകകപ്പിലെ 104th മത്സരം. കിരീടം നിലനിർത്താൻ ഉറച്ച അർജന്റീന, 2010 ആവർത്തിക്കാൻ സ്പാനിഷ് ടീം. ഇരുവശത്തും ശക്തരും പ്രതിഭാസമ്പന്നരുമായ താരങ്ങൾ. ലോക ഫുട്ബോളിലെ എക്കാലത്തെയും സൂപ്പർ താരം മെസ്സി അർജന്റീനയുടെ പടനായകൻ. 19 ചുറുചുറുക്കും വേഗതയും കൈമുതലുള്ള ലെമിൻ യമാൽ സ്പെയിനിന്റെ കുന്തമുന. വിജയം നേടിയേ മടങ്ങൂ എന്ന് പ്രഖ്യാപിച്ച തുല്യ ശക്തികളുടെ മുഖാമുഖം ഇന്നത്തെ കലാശപ്പോരിന്റെ വീറും വാശിയും ഇരട്ടിയാക്കുന്നു.
0: ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും സമൂഹമാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം പി വി സിന്ധുവിന് കന്നി ജപ്പാൻ ഓപ്പൺ കിരീടം. ഇതോടെ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി സിന്ധു മാറി. ഫൈനലിൽ 3 തവണ ലോക ചാമ്പ്യനായ അഗാന യമഗുച്ചിയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ കിരീട നേട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ലണ്ടനിലെ ലോഡ്സിൽ നടക്കും. വൈകുന്നേരം 3:30 കളി. പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ചിട്ടുള്ളതിനാൽ ഇന്നത്തെ ഫലം നിർണായകമാണ്. ആഴ്ചയിൽ 1 മണിക്കൂർ സൈക്കിൾ ചവിട്ടുന്നത് ശാരീരിക ക്ഷമത നിലനിർത്താനും വായുമലിനീകരണം കുറയ്ക്കാനും രാജ്യത്തിന്റെ ഇന്ധന സമ്പത്ത് സംരക്ഷിക്കാനും സഹായിക്കുമെന്ന് കേന്ദ്ര യുവജന കായിക

0: മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ 82nd സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഞായറാഴ്ചയും ഒരു മണിക്കൂർ സൈക്കിൾ ചവിട്ടാനായി മാറ്റിവെക്കണമെന്ന് ശ്രീ മൻസുഖ് മാണ്ഡവ്യ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ മാസം 26th. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ കണക്കിലെടുത്ത് അമേരിക്കൻ പൌരന്മാർക്കായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആഗോള യാത്രാ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മേഖലയിൽ UNന്റെയും ഇറാന്റെയും ഭാഗത്തുനിന്നുള്ള വർദ്ധിച്ചുവരുന്ന സൈനിക നടപടികൾക്കിടയിൽ സങ്കീർണമായ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം, സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ലോകം. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം കാണാൻ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ PV സിന്ധുവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി, സമയം 1:00. രഞ്ജിനി ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന പ്രിയ ഗാനങ്ങൾ കേൾപ്പിക്കുന്ന പരിപാടി.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും രഞ്ജിനിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ കത്തുകളിലേക്ക് കടക്കാം. ആദ്യ കത്ത് എഴുതിയിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. ഹരിപ്പാട് നിന്നും രാജൻ എഴുതുന്നു, ഞാൻ രക്തം എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസും വാണി ജയറാമും പാടിയ മഞ്ഞൽ ചേക്കേറും മകര പെൺപക്ഷി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. ഈ ഗാനം രഞ്ജിനി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. ഗാനശില്പികൾ ആർ കെ ദാമോദരൻ ജോൺസൺ. സ്നേഹാദരവോടെ രാജൻ.

0: നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്കായുള്ള വായ്പാ പദ്ധതി PM സ്വനിധി. വായ്പ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്നവർക്ക് 7% പലിശ സബ്സിഡി നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആദ്യ വായ്പ വിജയകരമായി തിരിച്ചടച്ചാൽ 2 തവണ 20,000 രൂപ വരെ വായ്പ നേടാം. തുടർന്ന് 3 തവണ 50,000 രൂപ വരെ ഉയർന്ന വായ്പയും ലഭിക്കുന്നതാണ്.
1: രഞ്ജനിലെ അടുത്ത കത്ത് ആരുടേതാണെന്ന് നോക്കാം. കരുനാഗപ്പള്ളിയിലുള്ള കോഴിക്കോട് പെരുന്നെല്ലിക്കൽ മഠം ശങ്കരൻ തിരുമേനി എഴുതുന്നത്, റേഡിയോയുടെ സ്ഥിരം ശ്രോതാവായ തന്റെ സുഖമില്ലാതെയിരിക്കുന്ന അച്ഛനു വേണ്ടി ശങ്കരാഭരണം എന്ന ചിത്രത്തിലെ ശങ്കര എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. ശങ്കരാഭരണം എന്ന ചിത്രത്തിൽ വെട്ടൂരി ശങ്കരരാമമൂർത്തി എഴുതി, KV മഹാദേവൻ സംഗീതം നൽകി, SP ബാലസുബ്രഹ്മണ്യം പാടിയതാണ് ഈ ഗാനം. അദ്ദേഹത്തിനായി ഈ ഗാനം കേൾപ്പിക്കാം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: രഞ്ജിനി തുടരുന്നു. അടുത്ത കത്ത് വായിക്കാം. ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജിനിക്ക് ജനോപകാരപ്രദങ്ങളായ ഒട്ടേറെ പരിപാടികൾ ഒരുക്കിത്തരുന്ന ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ആകാശവാണി തിരിച്ചും നന്ദി അറിയിക്കുന്നു. ഞാൻ കിടങ്ങൂർ കോട്ടയത്തു നിന്നും അക്കാമ ജോസഫ്. നിലയത്തിന്റെ എല്ലാ പരിപാടികളും തന്നെ കേൾക്കുന്ന ഒരു ശ്രോതാവാണ് ഞാൻ. ഇപ്പോൾ ഈ കത്ത് എഴുതുന്നത് ഒരു ഗാനത്തിനു വേണ്ടിയാണ്. 14/7/2026 എന്റെ അമ്മയുടെ ചരമദിനത്തിന്റെ ഓർമ്മയാണ്. നല്ല ഒരു റേഡിയോ ശ്രോതാവായിരുന്നു എന്റെ അമ്മ. റേഡിയോ സ്ഥിരമായി കേൾക്കാനുള്ള പ്രോത്സാഹനം തന്നത് അമ്മയാണ്. ആ പ്രിയപ്പെട്ട അമ്മയുടെ ഓർമ്മയ്ക്കായി മാടമ്പി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ഈ തീയതി കഴിഞ്ഞു വരുന്ന രഞ്ജിനിയിലാണെങ്കിലും മതി, ഇതേ മാസം തന്നെയാണല്ലോ. കേൾപ്പിച്ചു തരുമെന്ന പ്രതീക്ഷയോടെ സ്നേഹപൂർവ്വം അക്കാമ ജോസഫ്, കിടങ്ങൂർ. അമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ഗാനം കേൾപ്പിക്കുന്നു. മാടമ്പി എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: രഞ്ജിനിയിലെ അടുത്ത കത്ത് വന്നിരിക്കുന്നത് വയലാറിൽ നിന്നും രാധ. അഷ്ടപതി എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ രചിച്ച്, വിദ്യാധരൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനത്തിനായി വയലാറിൽ നിന്നും രാധയ്ക്കായി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
2: പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനി തുടരുന്നു. ആകാശവാണിയുടെ ഒരു കൊച്ചു ശ്രോതാവിന്റെ കത്താണ് അടുത്തത്. എന്റെ പേര് ആദിദേവ്. ഞാൻ ആലപ്പുഴ മണ്ണഞ്ചേരി തമ്പകച്ചുവട് ഗവൺമെന്റ് UP സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ബാലലോകം പരിപാടി കേൾക്കാറുണ്ട്. എനിക്ക് രഞ്ജിനിയിലൂടെ കേൾക്കേണ്ട ഗാനം മണിച്ചേട്ടൻ പാടിയ മിന്നാമിനുങ്ങേ എന്ന പാട്ടാണ്. ഈ പാട്ട് എന്റെ സ്കൂളിലെ ടീച്ചർമാർക്കും എന്റെ സഹപാഠികൾക്കും സമർപ്പിക്കുന്നു. ആദിദേവിനും കൂട്ടുകാർക്കും ടീച്ചർമാർക്കും വേണ്ടിയിട്ട്, കബഡി കബഡി എന്ന ചിത്രത്തിൽ ബാബുരാജ് തൃപ്പൂണിത്ര എഴുതി നാദിർഷ സംഗീതം നൽകി കലാഭവൻ മാണി പാടിയ ഗാനം കേൾപ്പിക്കാം.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണിയിലൂടെ രഞ്ജിനിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനി, ഞാൻ ആവശ്യപ്പെടുന്ന ഈ ഗാനം തിരുവനന്തപുരം ഹോമിയോ മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്യുന്ന എന്റെ മകൾ ഡോക്ടർ അർച്ചന ദാസിനും മറ്റ് സഹപ്രവർത്തകർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ചിത്രം വർഷങ്ങൾ പോയതറിയാതെ, ഗാനം ഇലപൊഴിയും ശിശിരത്തിൽ. ഗാനരചന കോട്ടയ്ക്കൽ കുഞ്ഞു മൊയ്തീൻകുട്ടി, സംഗീതം മോഹൻ സിത്താര, ആലാപനം യേശുദാസ്. കത്തയച്ചിരിക്കുന്നത് തിരുവത്ര ചാവക്കാട് നിന്നും ആചാര്യ.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ. സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.
1: പ്രിയപ്പെട്ട രഞ്ജിനിക്ക് നിന്റെ ആരാധികയാണ് ഞാൻ. നിന്നിൽ നിന്ന് എനിക്കൊരു ഗാനം കേൾക്കാം. കേൾപ്പിക്കുമല്ലോ ചിത്രം മിന്നാമിനിങ്ങിനും മിന്നുകെട്ട്. പാടിയത് MG ശ്രീകുമാർ, സ്വർണലത, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി. മഞ്ഞിൽ പൂത്ത സന്ധ്യയെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാനായി ആഗ്രഹിക്കുന്നു മയ്യനാട് കൊല്ലത്തു നിന്നും മുംതാസ് ബീഗം.

രഞ്ജിനിയിലെ അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് മുരളീധരൻ KB, കിഴിയടുത്ത് ഹൗസ്, കുഴൂർ, ചാലക്കുടി. പ്രിയപ്പെട്ട രഞ്ജിനി, രഞ്ജിനി തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് അത്. ഫോണിൻ പ്രോഗ്രാം വന്നപ്പോൾ രഞ്ജിനി നിർത്തി, വീണ്ടും തുടങ്ങി. ഇപ്പോൾ എനിക്ക് വേണ്ട ഗാനം നാഗമടത്ത് തമ്പുരാട്ടി എന്ന ചിത്രത്തിലേതാണ് ജയചന്ദ്രൻ പാടിയത്. മാൻമിഴിയാൾ മനം കവർന്നു എന്ന് തുടങ്ങുന്നത് ദേവദാസ് രചന നിർവഹിച്ച് MK അർജുനൻ സംഗീതം നൽകി P ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇത്.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുക്കുന്നു.
1: ഗുപ്തനായർ സാറായിരുന്നു ഡോക്ടർ കമ്മിറ്റിയുടെ ചെയർമാൻ. ഞങ്ങള് എഴുതി ഡോക്ടർ കമ്മിറ്റി ചെന്നപ്പം അവിടെ കമ്മിറ്റിയിലെല്ലാം ഉണ്ടായിരുന്ന ചിലര് ചോദിച്ചു, ഇതെന്താ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണോ വർണ്ണം അതോ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: രഞ്ജിനി തുടരുന്നു. സ്നേഹം നിറഞ്ഞ രഞ്ജിനിക്ക് ഞാൻ കുറച്ചു നാൾ മുൻപാണ് രഞ്ജിനിയിലൂടെ ഒരു ഗാനം ആവശ്യപ്പെട്ടത്. ആ ഗാനം കേൾക്കാനും സാധിച്ചു. വളരെ സന്തോഷവും നന്ദിയുമുണ്ട്. ഈ കത്തിലൂടെ ഞാൻ ആവശ്യപ്പെടുന്ന ഗാനം ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാട രാത്രിയിൽ പോയിരുന്നു എന്നതാണ്. കേൾപ്പിക്കുമെന്ന വിശ്വാസത്തോടെ ഈ പരിപാടി കേൾക്കുന്ന എല്ലാ നല്ല ആളുകൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഗോപാലകൃഷ്ണൻ, റാന്നി. ഉത്തരാ സ്വയംവരം എന്ന് തുടങ്ങുന്ന ഗാനം ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്ന ചിത്രത്തിലേതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ രചന, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, യേശുദാസ് പാടിയത്.

സ്നേഹം നിറഞ്ഞ രഞ്ജിനിക്ക് ഞാൻ കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ആഴ്ച ഒരു കത്തയച്ചിരുന്നു. എനിക്ക് ശനിയും ഞായറും രഞ്ജിനി കേൾക്കാൻ പറ്റിയില്ല. വളരെ വിഷമമായി. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് എരുവയിൽ നിന്നും നളിനി ഗോപാലകൃഷ്ണനാണ്. എനിക്കൊരു പാട്ട് വേണം, വച്ചു തരുമല്ലോ? സിനിമയുടെ പേര് അറിയില്ല, യേശുദാസ് പാടിയതാണെന്നറിയാം. വാകപ്പൂ മരം ചൂടും വാരളം പൂങ്കുലയ്ക്കുള്ളിൽ എന്നാണ് തുടങ്ങുന്നത്. അടുത്ത രഞ്ജിനിയിൽ കൂടി എനിക്ക് ഈ പാട്ട് കേൾപ്പിച്ചു തരണം, എന്നെ നിരാശപ്പെടുത്തരുത് എന്നപേക്ഷിക്കുന്നു. ഒരു നിരാശയും വേണ്ട രഞ്ജിനിയിലൂടെ ഈ ഗാനം കേൾക്കാം. ഞാൻ അടുത്ത രഞ്ജിനിക്ക് വേണ്ടി കാത്തിരിക്കും, എന്നെ നിരാശപ്പെടുത്തുകയില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നളിനി ഗോപാലകൃഷ്ണൻ. അനുഭവം എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല രചിച്ച് എ ടി ഉമർ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം നളിനി ഗോപാലകൃഷ്ണന് വേണ്ടി കേൾപ്പിക്കാം.

രഞ്ജനിയിലെ അടുത്ത കത്ത് ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ എഴുതിയതാണ്. ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജനിക്ക് എനിക്കൊരു ഗാനം വെച്ചു തരുമോ, സോപാനം എന്ന സിനിമയിലെ താരനോപുരം ചാർത്തി എന്ന് തുടങ്ങുന്നതാണ് ഗാനം. ഗാനം വെച്ചു തരും എന്ന പ്രതീക്ഷയോടെ നിലയത്തിലെ എല്ലാവർക്കും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ. ഈ ഗാനം സോപാനം എന്ന ചിത്രത്തിൽ യേശുദാസും മഞ്ജുവും പാടിയത്. കൈതപ്രത്തിന്റെ രചന എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, രഞ്ജനിയിലേക്ക് കത്തുകളയച്ച ഏവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇനിയും കത്തുകളയക്കുക. കത്തുകളയക്കേണ്ട വിലാസം രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇന്നത്തെ രഞ്ജിനിയുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ദീപ്തി പി എസ്.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: ബിച്ചു തിരുമലയുടെ രചനയ്ക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. എസ് ജാനകി പാടിയ ഗാനം കേൾക്കൂ. ചിത്രം തേനും വയമ്പും.

0: effect on your whole body than you likely realize, which positively impacts your immune system. Friends, when we are cooking, olive oil is one of the best known healthy fats. It's at the core of the most effective dementia and Alzheimer's diet. The great thing about healthy fats like olive oil is that our body can use them as a cleaner energy source than carbs. Whereas carbs turn into glucose for energy, fats turn into ketones for energy. Monounsaturated fats, the good fats in olive oil, can also help you lower your total cholesterol. Eating more monounsaturated fat increases your HDL levels and lowers your LDL levels. I am sure you can prevent and fight dementia, or advise those in need of the many natural foods which can save people from brain degeneration. You've been listening to Spice, the Voice of Hope, a program produced and sponsored by Adventist Media Center. You can call or message us on 0951522703. I repeat, 0951522703, or write to us at feedbackamc1@gmail.com. That's feedbackamc1@gmail.com. Look after yourself, my dear friends, as they say, health is wealth. This is Chetan, your RJ, saying a sweet little bye.
1: ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി സ്പൈസ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
3: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
2: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
3: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
2: സന്ദർശിക്കൂ www.irctctourism.com.
4: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
2: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
3: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
2: അരേ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
1: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
2: ചേടാ,
1: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായെന്നെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൌണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂലൈ 20, അതായത് നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതി രാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495565321, 9495569321. മറക്കാതെ വിളിക്കുക നാളെ രാവിലെ 11:02.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
4: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
3: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
4: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
3: സന്ദർശിക്കൂ www.irctctourism.com.

0: ആകാശവാണി, സമയം 2 മണി കഴിഞ്ഞ 45 മിനിറ്റ്.
1: ആകാശവാണി.
2: ഹരിതവാണി.

0: കിളിക്കൊഞ്ചൽ, ചിത്രീകരണ പരമ്പര 9-ാം ഭാഗം. രചന സി റഹീം. പാതിര കൂക്ക്.
1: രാത്രിയിൽ ഇര തേടുന്ന പക്ഷികളെയാണ് പൊതുവെ പാതിര കിളിയെന്ന് വിളിക്കുന്നത്. രാത്രികളെ സംഗീതസാന്ദ്രമാക്കുന്ന പക്ഷികളാണിവ. നിലാവുള്ള സുന്ദര രാത്രികളെ കൂടുതൽ ആകർഷകമാക്കാൻ രാക്കിലുകളുടെ പാട്ട് സഹായിക്കുന്നു. കവികളെയും കലാകാരന്മാരെയും രാക്കിലുകളുടെ പാട്ട് പ്രചോദിപ്പിക്കാറുണ്ട്. രാക്കിലുകളെക്കുറിച്ച് എത്രയെത്ര കവികൾ പാടിയിരിക്കുന്നു.

0: എല്ലാ രാക്കിളികളുടെയും ശബ്ദം സുന്ദരമാണെന്ന് പറയാനാകില്ല. രാത്രിയുടെ കനത്ത ഇരുട്ടിനെ കൂടുതൽ ഭയാനകമാക്കുന്നതാണ് കാലൻ കോഴിയുടെ കരച്ചിൽ. കുറ്റാകുറ്റിരുട്ടുള്ള രാത്രിയിൽ കാവിനുള്ളിൽ നിന്ന് കാലൻ കോഴിയുടെ കരച്ചിൽ കേട്ടാൽ ആരും ഭയപ്പെട്ടു പോകും. അതുപോലെയാണ് ഇടതടവില്ലാതെ പിപ്പിയാ പിപ്പിയാ എന്നുച്ചത്തിൽ കരയുന്ന പേക്കുയിലിന്റെ ശബ്ദവും. ഉറക്കമില്ലാത്ത രാത്രികളെ അത് കൂടുതൽ അസ്വസ്ഥമാക്കും. കുയിൽ വർഗക്കാരും മൂങ്ങകളും എരണ്ടകളും കൊക്കു വർഗക്കാരുമെല്ലാം രാത്രികളെ ശബ്ദാനമാക്കുന്ന പക്ഷികളാണ്. രാത്രിയിൽ ഇര തേടുന്ന പക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു പക്ഷിയാണ് പാതിരാക്കൊക്ക്.
1: പാതിരാക്കൊക്കുകൾക്ക് പകലുണ്ണാൻ എന്നുകൂടി പേരുണ്ട്. പകൽ നേരത്ത് ഇര തേടാതെ ഏതെങ്കിലും കാവിലോ മരത്തിലോ ഇരുന്ന് വിശ്രമിക്കുന്നതിനാലാണ് ഇങ്ങനെയൊരു പേര് വീഴാൻ കാരണം. പകലുണ്ണാത്ത പക്ഷി എന്നാണ് ഇതിനർത്ഥം. എന്തായാലും ഈ പക്ഷിയുടെ സ്വഭാവം ശ്രദ്ധിച്ചിട്ടാണ് ഇവയ്ക്ക് പേരിട്ടതെന്ന് വ്യക്തമാണ്. നമ്മുടെ പൂർവികർ നമ്മോടൊത്ത് ജീവിക്കുന്ന ജീവികളെക്കുറിച്ച് നല്ലതുപോലെ ബോധവാന്മാരായിരുന്നു. ഭക്ഷണത്തിനും മരുന്നിനും ഇത്തരം അറിവുകൾ ആവശ്യവുമായിരുന്നു. അതിജീവനത്തിന് പലപ്പോഴും കാട്ടുമൃഗങ്ങളോട് ഏറ്റുമുട്ടേണ്ടതായും വരും. അപ്പോഴവയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്.
0: പാതിരാക്കൊക്കുകളെ ജലാശയങ്ങളോട് ചേർന്നുള്ള കുറ്റിക്കാടുകളിലും പാടങ്ങളുടെ സമീപത്തുള്ള കാവുകളിലും വളരെ സാധാരണമായി കാണാനാകും. നനഞ്ഞ പാടവരമ്പുകളിലൂടെ നടക്കുമ്പോൾ ഷ്വാക്ക് വാർക്ക് ഷ്വാക്ക് വാർക്ക് എന്നിങ്ങനെയുള്ള പരുക്കൻ ശബ്ദം അടുത്തുള്ള മരക്കൊമ്പിൽ നിന്ന് കേൾക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, പാതിരാക്കൊക്ക് അവിടെ ഉണ്ടെന്ന്. പൂവൻ കോഴി കൊക്കരിക്കുമ്പോഴും പശുക്കളും ആടുകളുമൊക്കെ കരയുമ്പോഴും ഏതു പട്ടണ നടുവിലാണെങ്കിലും നമ്മൾ ഗ്രാമീണതയുടെ അനുഭൂതിയിലായി പോകും. പാതിരാക്കൊക്കുകളെയും വെള്ളക്കൊക്കുകളെയും എല്ലാം കാണുമ്പോഴും അവയുടെ ശബ്ദം കേൾക്കുമ്പോഴും ഗ്രാമ്യമായൊരു ആനന്ദം ആർക്കാണ് ഉണ്ടാകാതിരിക്കുക?

0: ഒറ്റനോട്ടത്തിൽ പാതിരാക്കൊക്കിനെ കണ്ടാൽ ചാരനിറവും വെള്ളനിറവും ഉള്ളൊരു പക്ഷിയാണെന്ന് തോന്നാം. എന്നാൽ സൂക്ഷ്മമായി നോക്കിയാൽ പല നിറങ്ങളാൽ അലങ്കരിക്കപ്പെട്ടൊരു പക്ഷിയാണെന്ന് മനസ്സിലാകും. ഇവയുടെ തലയും പുറവും നല്ല പച്ച ചായയുള്ള കറുപ്പാണ്. കഴുത്ത്, താടി, തൊണ്ട എന്നിവ നല്ല വെളുപ്പാണ്. ചിറകുകൾ ചാരനിറമായിരിക്കും. കണ്ണുകൾ മാണിക്കക്കല്ല് പോലെ ചുവന്ന് തിളങ്ങും. കൂടൊരുക്കുന്ന കാലത്ത് ഇളം പച്ചയായ കാലുകൾ മഞ്ഞയോ ഇളം ചുവപ്പോ ആയി മാറും. ഈ സമയത്ത് പക്ഷികൾ കൂടുതൽ നിറമുള്ളതായി മാറും. മിക്ക സമയത്തും തലയിൽ അമർന്നു കിടക്കുന്ന ശിഖയിൽ വെളുത്ത നാടത്തൂവലുകൾ കിളിർത്തുവരും. ഇംഗ്ലീഷിൽ നൈറ്റ് ഹെറോൺ എന്നാണ് ഇവയുടെ പേര്. ശാസ്ത്രനാമം നിക്റ്റികോറാക്സ് എന്നാണ്.
1: പക്ഷികളില്ലാത്ത ലോകത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല.
2: പക്ഷി നിരീക്ഷകനും ഗ്രന്ഥകാരനും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുമായ അൻവർ സാദിത് പി.
1: ഭക്ഷ്യ ശൃംഖല നിലനിർത്തുന്നതിൽ പക്ഷികൾ പ്രധാന പങ്ക് വഹിക്കുന്നു. പക്ഷങ്ങൾ അഥവാ ചിറവുകൾ ഉള്ളതിനാലാണ് ഇവയെ പക്ഷികൾ എന്ന് വിളിക്കുന്നത്. ഉരഗങ്ങൾ പരിണാമചക്രഗതിയിൽപ്പെട്ട് ആകാശ സഞ്ചാരികളായ പക്ഷികളായെന്നാണ് വിശ്വാസം. കൈകൾ തൂവലുകളായും വായ കൊക്കായും മാറി. പല്ലുകൾ കാലക്രമേണ ഇല്ലാതായി. ഏകദേശം 9,900 വർഗം പക്ഷികൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. സിക്കോണിയൈഡേ കുടുംബത്തിൽപ്പെട്ട ജലപക്ഷികളാണ് കൊക്കുകൾ. മിക്കവാറും എല്ലാ കൊക്കുകൾക്കും നീണ്ട കാലും വലിയ കൊക്കുകളുമാണുള്ളത്. വെള്ളത്തിനോട് ചേർന്നാണ് ഇവയുടെ വാസം. വെള്ളരിക്കൊക്ക്, അരിവാൾ കൊക്ക്, കുളക്കൊക്കുകൾ, ഉണ്ടികൾ തുടങ്ങിയ ഇനങ്ങൾ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. സാഹിത്യത്തിലും സംഗീതത്തിലും കലയിലുമൊക്കെ കൊക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ചിന്നമുണ്ടി, ചെറുമുണ്ടൻ മുണ്ടി, പെരുമുണ്ടി, കാലുമുണ്ടി തുടങ്ങിയവ കേരളത്തിൽ സാധാരണ കണ്ടുവരുന്ന കൊക്കുകളാണ്. നമ്മുടെ പാരമ്പര്യ പക്ഷി പ്രദർശന ചിത്രത്തിൽ കാണുന്ന

സാഹിത്യത്തിലും സംഗീതത്തിലും കലയിലുമൊക്കെ കൊക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ചിന്നമുണ്ടി, ചെറുമുണ്ടൻ മുണ്ടി, പെരുമുണ്ടി, കാലുമുണ്ടി തുടങ്ങിയവ കേരളത്തിൽ സാധാരണ കണ്ടുവരുന്ന കൊക്കുകളാണ്. നമ്മുടെ പാരമ്പര്യ പക്ഷി പ്രദർശന ചിത്രത്തിൽ കാണുന്ന കന്നു

0: ബ്ലാക്ക് ക്രൗൺഡ് നൈറ്റ് ഹെറോൺ എന്നാണ് ഇവയുടെ ഇംഗ്ലീഷിലെ പേര്. പാതിരാക്കൊക്ക് സൗമ്യതയുടെ പര്യായമാണ്. ശാന്തശീലമുള്ള പാതിരാക്കൊക്ക് കാണാൻ ഭംഗിയുള്ളതും ആകർഷണീയത വിളിച്ചോതുന്നവയുമാണ്. മനുഷ്യനുമായി അത്ര പെട്ടെന്ന് ഇടപഴകാത്ത കൊക്കുകൾ എന്നാൽ ഉപദ്രവകാരികളല്ല. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്കും കാലാവസ്ഥാ സ്ഥിരതയ്ക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും കൊക്കുകൾ ചെലുത്തുന്ന കാലികമായ പങ്ക് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല.
1: പാതിരാക്കൊക്കുകളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകത, മനുഷ്യൻ ഉറങ്ങുകയും പാതിരാക്കൊക്ക് ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ സാധാരണ മനുഷ്യൻ്റെ കണ്ണിൽ പെടാത്ത ഒരു സമയത്താണ് പാതിരാക്കൊക്കുകൾ ഈര തേടി ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് ഇതിനെ കണ്ടാൽ വളരെ സൗമ്യമായ ചെറിയ ഒരു പക്ഷിയാണ് പാതിരാക്കൊക്കുകൾ. അവയുടെ രൂപവും ആകൃതിയും ഭംഗിയുമെല്ലാം മനുഷ്യന് ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലാണ്. അവയുടെ ചുവന്ന കണ്ണുകൾ മാത്രമാണ് അല്പമെങ്കിലും ഭയാനകത തോന്നുന്നത്. ആ കണ്ണുകൾ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അവ വളരെയധികം ശാന്തവും സൗമ്യശീലരുമാണ് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ. കൊക്കുകൾ പലവിധ ഉള്ളതുകൊണ്ട് പാതിരാക്കൊക്കുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടത്. ഈ ചുവന്ന കണ്ണുകൾ ഉള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. തിരിച്ചറിയാൻ വളരെ എളുപ്പമുള്ളതാണ് ഈ ചുവന്ന കണ്ണുകൾ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കാലുകളും, പ്രജനന കാലത്ത് ഇതിൻ്റെ കാലിൻ്റെ നിറം വ്യത്യാസപ്പെടുന്നു. അങ്ങനെയും ഇതിനെ തിരിച്ചറിയാം. ഒരു ബൈനോക്കുലറിൻ്റെ സഹായത്തോടു കൂടി പാതിരാക്കൊക്കിനെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
2: പാടത്തും ചതുപ്പിലും ഇരതേടി നടക്കുന്ന പാതിരാക്കൊക്കുകൾ മണ്ണിനെ നീരൊഴുക്കുള്ളതാക്കുന്നതിലും വളസമ്പുഷ്ടമാക്കുന്നതിലും വലിയ സഹായം ചെയ്യുന്നു. ഇവയുടെ കാഷ്ടം സസ്യങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന പോഷകങ്ങളാൽ സമൃദ്ധമാണ്. നീർപക്ഷികൾ കൂടൊരുക്കുന്ന ഇടങ്ങൾ കർഷകർ പുണ്യമായി കരുതിയിരുന്നു. ഇതിൻ്റെ പിന്നിലെ രഹസ്യം, യാതൊരു ചിലവുമില്ലാതെ നല്ല ജൈവവളം അവ കൃഷിക്ക് നൽകുന്നുവെന്നതുകൊണ്ടുകൂടിയാണ്. പകൽ നേരം ഏതെങ്കിലും മരത്തിലിരുന്ന് വിശ്രമിച്ച ശേഷം വൈകിട്ടത്തെ പോക്കുവെയിൽ കൊള്ളാനായി ഇവ ചില്ലയുടെ അറ്റത്ത് വന്നിരിക്കുന്ന പതിവുണ്ട്. ഈ നേരത്ത് ഇവയെ നമുക്ക് നന്നായി കാണാൻ കഴിയും. കുളക്കൊക്കിനേക്കാൾ അല്പം കൂടി തടിച്ചതും വലിപ്പമുള്ളവയുമാണ് പാതിരാക്കൊക്കുകൾ. പകൽ നേരം കുറ്റിക്കാട്ടിലും ഇലപ്പടർപ്പുള്ള മരങ്ങളിലും ഇരുന്നുറങ്ങുന്ന ഇവ വലിയ തോതിൽ വേട്ടയാടപ്പെടാറുണ്ട്.
3: ജലജീവികളാണ് ഇവയുടെ ആഹാരം. ഫെബ്രുവരി മാസം മുതൽ ഇവ കൂടൊരുക്കൽ തുടങ്ങും. മറ്റു നീർപക്ഷികൾക്കൊപ്പം കൂട്ടമായും ഇവ കൂടൊരുക്കാറുണ്ട്. കേരളത്തിൽ ഇടവപ്പാതി മഴക്കാലത്ത് ധാരാളം നീർപക്ഷികളുടെ കൂടൊരുക്കൽ കേന്ദ്രങ്ങൾ രൂപപ്പെടാറുണ്ട്. റോഡരികിലെ മരങ്ങളിലും വിവിധ ജാതി നീർപക്ഷികളുടെ കൂടുകൾക്കൊപ്പം പാതിരാക്കൊക്കിന്റെ കൂടുകളും കാണാം. 4-5 മാസങ്ങൾ മാത്രമേ ഇത്തരത്തിലുള്ള പക്ഷിസങ്കേതങ്ങൾ കാണുകയുള്ളൂ. പക്ഷികൾ കൂടൊരുക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതും അവയുടെ സ്വാഭാവികമായ ആവാസ കേന്ദ്രങ്ങളുടെ നാശവും കാരണം പക്ഷികൾക്ക് കൂടൊരുക്കാനുള്ള അവസരമില്ലാത്ത നിലയാണുള്ളത്.
2: നമ്മുടെ ഭൂപ്രകൃതി ഈ അടുത്ത കാലത്തായി വളരെ മാറിപ്പോയി. വികസനത്തിന്റെ പേരിലാണ് പ്രകൃതിയുടെ സന്തുലനം വലിയ തോതിൽ നശിപ്പിക്കുന്നത്. പുഞ്ചകളും പാടങ്ങളും കണ്ടങ്ങളും ഏതാണ്ട് ഇല്ലാതായി വരികയാണ്. കുന്നുകളും കുറ്റിക്കാടുകളും ഇല്ലാതാകുന്നു. കൂറ്റൻ മരങ്ങൾ തണൽ വിരിച്ചു നിന്ന നാട്ടുകവലകളും കാവുകളും വലിയ തോതിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പാതിരാക്കൊക്കുകൾ ഉൾപ്പെടെയുള്ള പക്ഷിവർഗങ്ങളെയും ചെറുജീവികളെയും വംശനാശത്തിലേക്ക് നയിക്കുകയാണ്.
3: പ്രകൃതിയുടെ സന്തുലനം കാത്തുസൂക്ഷിക്കുന്നതിൽ പക്ഷികൾ വലിയ സഹായമാണ് ചെയ്യുന്നത്. പക്ഷികളില്ലെങ്കിൽ ഈ പ്രകൃതി ഇതുപോലെ നിലനിൽക്കുകയില്ല. മനുഷ്യരുടെ നിലനിൽപ്പിന് പ്രകൃതി ഇതേപോലെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇക്കാര്യത്തിൽ പാതിരാക്കൊക്കുകൾക്കും വലിയ ഉത്തരവാദിത്തമാണ് ചെയ്യാനുള്ളതെന്ന കാര്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 9 ഭാഗം സമാപിക്കുന്നു. രചന സി റഹി, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം, അവതരണം ആകാശവാണി തിരുവനന്തപുര നിലയം.
1: ഹരിതവാണി സമാപിക്കുന്നു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
2: ആകാശവാണി, സമയം 3:00. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിൽ കൈതപ്രം രചിച്ച് രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസും ചിത്രയും പാടിയ ഗാനം

കൈലാസ് മീനുവിന്റെ സംഗീതത്തിൽ ഹരിശങ്കറും നിത്യാമാമനും പാടിയ ഗാനമാണ് അടുത്തത്. എടക്കാട് ബറ്റാലിയൻ 06 എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് ഹരിനാരായണൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. മേഘമൽഹാർ എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് ONV കുറുപ്പ്, സംഗീതം നൽകിയത് രമേഷ് നാരായണൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ജൂലൈ 20, അതായത് നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതി രാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321, 9495565631, 9495569321. മറക്കാതെ വിളിക്കുക നാളെ രാവിലെ 11:02.
2: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

0: പ്രിയ ശ്രോതാക്കളെ, റിട്ടയർഡ് അധ്യാപകനും കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ മണപ്പള്ളി ഉണ്ണികൃഷ്ണനാണ് ഇന്ന് സായന്ത്രത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഇന്ന് സായന്ത്രം പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ശ്രീ മണപ്പള്ളി ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്കളുടെ കുട്ടിക്കാലം, അതുപോലെ തന്നെ കുട്ടിക്കാലത്തെ താങ്കളുടെ ആ പ്രദേശത്തെ, മണപ്പള്ളി ആ പ്രദേശങ്ങളിലെ അന്നത്തെ ഒരു ജീവിത സാഹചര്യം, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: തഴവ പഞ്ചായത്തിലെ ഒരു കുഗ്രാമമാണ് ഈ മണപ്പള്ളി എന്ന് പറയുന്നത്. വികസനം ഒന്നും വളരെ എത്തി നോക്കിയിട്ടില്ലാത്ത ഒരു പ്രദേശമാണ്. യാത്രാ സൗകര്യങ്ങൾ പോലും ഒന്നുമില്ല. അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് ഒരു മണപ്പള്ളിയോട് തൊട്ട് ചേർന്ന് തന്നെ കിടക്കുന്ന പാവുമ്പ, ഇതിൻ്റെ രണ്ടിൻ്റെയും പൊതുവെ ഒരേ ഒരു സംസ്കാരത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒരു പ്രദേശമാണത്. ഒരുപാട് പുഞ്ചപ്പാടങ്ങളുണ്ട്.
1: ഒരു കാർഷിക സംസ്കാരം,
2: കാർഷിക സംസ്കൃതിയാണ് മുഖ്യമായിട്ടുള്ളത്. പുഞ്ചപ്പാടങ്ങള്, കൊച്ചു കൊച്ചു നീരൊഴുക്കുകൾ, കുളങ്ങള്, പിന്നെ വൃക്ഷ ലതാദികളൊക്കെ തന്നെയുള്ള ഒരു കുഗ്രാമം. അവിടെ ഈ പറഞ്ഞ പോലെ കാർഷിക വൃത്തിയിലാണ് പ്രധാനമായിട്ടും ജനങ്ങളുടെ തൊഴിലും. മറ്റ് തൊഴിൽ സാധ്യതകളൊക്കെ അന്ന് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വളരെ കുറവായിരുന്നു. പിന്നെ അതിനുശേഷം അവിടെ ഇഷ്ടീയ വ്യവസായമൊക്കെ വളരെ വികസിച്ച് വന്നിട്ടുണ്ടെങ്കിലും മറ്റുള്ള ഒരുപാട് മാറ്റങ്ങൾ ആ പ്രദേശത്തുണ്ടായിട്ടുണ്ടെങ്കിലും ഈ എൻ്റെയൊക്കെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വെറും ഒരു ഓണം കയറാ മൂല എന്നൊക്കെ പണ്ട് പറയുന്ന തരത്തിലുള്ള ഒരു പ്രദേശമായിരുന്നു. പക്ഷേ ആ പ്രദേശത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ടായിരുന്നു. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ പോലും സാംസ്കാരികമായി ചില ഔന്നിത്യങ്ങളൊക്കെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്.
1: ആ കാലം മുതൽ,
2: ആ കാലത്ത് എനിക്കൊക്കെ മുമ്പ് തന്നെ അവിടെ ഒരു സാംസ്കാരികമായ നല്ല പ്രവർത്തനങ്ങൾ നടന്നിരുന്ന ഒരു ഇതാണ്. കഥകളി, ഓട്ടൻതുള്ളൽ, കാക്കാരിശി നാടകം, ശാസ്താംപാട്ട് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ പ്രദേശത്തൊക്കെ അറിയപ്പെടുന്ന ഒട്ടേറെ കലാകാരന്മാർ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഞങ്ങളുടെ ഈ മണപ്പള്ളിയും പവുമ്പായും. രണ്ടും ഒന്നിച്ചു വേണം പറയേണ്ടത്, അങ്ങനത്തെ ഒരു സംസ്കാരമാണ്. അപ്പം ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഹരിപ്പാട് രാമകൃഷ്ണപിള്ളി എന്ന് പറയുന്ന പ്രശസ്തനായ കഥകളി നടനുണ്ടായിരുന്നല്ലോ, സാറിന് അറിയാമായിരിക്കും. അദ്ദേഹം ജനിച്ചത് ഞങ്ങളുടെ മണപ്പള്ളിയിലാണ്. കുട്ടിക്കാലം അവിടെയായിരുന്നു. അദ്ദേഹം അതിനുശേഷമാണ് ഹരിപ്പാട്ടേക്ക് അമ്മാവൻ്റെ അടുത്തേക്ക് പോവുകയും അവിടെ വിവാഹ ശേഷം അവിടെ നിന്ന് ഹരിപ്പാട് രാമകൃഷ്ണപിള്ള എന്ന പേരിൽ പ്രശസ്തനാകുകയും ചെയ്തത്. അപ്പോൾ അന്ന് തന്നെ കഥകളിയുടെ ഒരു അന്തരീക്ഷം ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഉണ്ട്. പിന്നെ ഓട്ടൻതുള്ളൽ കലാകാരന്മാർ പലരും ഉണ്ടായിരുന്നു അവിടെ. അതിൽ വലിയ വീട്ടിൽ നാണുപിള്ള എന്ന് പറയുന്ന ഒരാൾ അന്ന് കുറേ പ്രശസ്തനായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഒക്കെ ആയിട്ട് ഒട്ടേറെ ആളുകൾ ആ മേഖലയിലുണ്ടായിരുന്നു. പിന്നെ ഈ കാക്കാരിശി എന്ന് പറയുന്ന നമ്മുടെ ഒരു കലയുണ്ടല്ലോ, അതിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അതിൽ കൊച്ചുകളികൾ പരമുള്ള എന്നൊക്കെ പറയും. ഇവരൊക്കെ എനിക്ക് നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് എൻ്റെ കുട്ടിക്കാലം. പിന്നെ ശാസ്താംപാട്ടിൻ്റെ കലാകാരന്മാർ, ഇങ്ങനെയൊക്കെയുള്ള കലാപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങളോടെ അറിയപ്പെടുന്ന ഒരു മൃദംഗിസ്റ്റ് ഉണ്ടായിരുന്നു, പരടയിൽ അപ്പുകൂടൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം അദ്ദേഹമൊക്കെ മരിച്ചുപോയി. അങ്ങനെ കുറേ ഏറെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ടായിരുന്നു. പിന്നെ എഴുത്തിൻ്റെ മേഖലയിലാണെങ്കിൽ പൗമ്പ പത്മനാഭൻ എന്ന് പറഞ്ഞ ഒരാളിനെ സാറൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹവും അവിടുത്തുകാരനാണ്. അദ്ദേഹം കുറച്ചൊക്കെ എഴുതിയിരുന്നു, സാഹിത്യ മേഖലയുമായി കുറച്ച് ബന്ധമൊക്കെ ഉള്ള ആൾ. അപ്പം ഇങ്ങനെ ഒരു സാംസ്കാരിക പല ഗ്രന്ഥശാലകൾ, ഗ്രന്ഥശാല പ്രധാനമായും അവിടെ അന്ന് ഒരു ഗ്രന്ഥശാല ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രദേശത്ത്. അത് ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാല എന്ന് പറയും, അത് ഇന്നും ഉണ്ട്. അപ്പോൾ അത് കേന്ദ്രീകരിച്ച് ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മകൾ അവിടെ ധാരാളം ഉണ്ടായിരുന്നു. അവർ കൈയെടുത്ത് മാസിക പ്രസിദ്ധീകരിക്കുക, നാടകങ്ങൾ അഭിനയിക്കുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ പലരും ഇന്നും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാംസ്കാരികമായ പ്രവർത്തനങ്ങളൊക്കെ നടന്ന ഒരു പ്രദേശമാണ്. ആളുകൾക്ക് ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലായിരുന്നെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങളിൽ അവർ കുറേയേറെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു പ്രദേശമാണ്.
1: വീട്ടിലെ ഒരു അന്തരീക്ഷവും ചുറ്റുപാടും ഒക്കെ എങ്ങനെയായിരുന്നു?
2: എൻ്റെ വീട് വലിയ ബുദ്ധിമുട്ട് കൂടാതെ ജീവിച്ചു പോകാവുന്ന ഒരു ഇടത്തരം കുടുംബമായിരുന്നു.
1: കാർഷിക കുടുംബമായിരുന്നു?
2: ആ, കാർഷിക കുടുംബമാണ്. അച്ഛന് കൃഷി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ചെറിയ ബിസിനസ്സും ഉണ്ടായിരുന്നു. ബിസിനസ് എന്ന് പറയുന്നത് പലചരക്ക് വ്യാപാരം. ഞങ്ങളുടെ വീട്ടിലെ കടയായിരുന്നു ആ പ്രദേശത്ത് അന്ന് വളരെ മികച്ചു നിന്ന ഒരു കട. ധാരാളം ആളുകൾ വരികയും വായിക്കുന്ന അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നത്. പക്ഷെ അന്നത്തെ ഈ നമ്മുടെ ഈ അന്തരീക്ഷത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ജീവിക്കാനുള്ള അത്യാവശ്യം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും മറ്റുള്ള ആർഭാടങ്ങളൊന്നും ജീവിതത്തിൽ
1: പൊതുവേ കുറവായിരുന്നു.
2: ആ കുറവായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ ഇന്നൊക്കെ ആണെങ്കിൽ എത്രയോ ജോഡി വസ്ത്രങ്ങളാണ് നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. അന്നൊക്കെ ഏറിയ ഒരു 3 ജോഡി അങ്ങനെ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ പണം ധാരാളമായി വാരി ചെലവാക്കിക്കൊണ്ട് കുട്ടികൾക്ക് വേണ്ടി
1: ചെയ്യുന്നു. അന്ന് പൈസ ആൾക്കാരുടെ കയ്യിൽ
2: ഇല്ലായിരുന്നു എന്നുള്ള ഒരു സത്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം മറ്റേ നമ്മുടെ നിത്യവൃത്തിക്ക് നമുക്ക് വലിയ
1: ബുദ്ധിമുട്ടില്ലാത്ത
2: ഒരു കുടുംബത്തിലാണ് ഞാൻ വളർന്നത്.
1: സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ
2: സ്കൂൾ വിദ്യാഭ്യാസം ഞാനവിടെ LP സ്കൂളിൽ രണ്ട് സ്കൂളിലായിട്ടാണ് പഠിച്ചത്. അത് ഒന്ന് ഒരു AP-UPS എന്ന് പറഞ്ഞ് ഇപ്പോഴുള്ള പഴയ ഒരു LPS ഉണ്ടായിരുന്നു. ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല, അപ്പം അന്ന് അങ്ങനെയൊക്കെ പറ്റുമായിരുന്നു. ഒന്നാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് കൊണ്ട് അവസാന പരീക്ഷയ്ക്ക് ഇരുത്തിയിട്ട് രണ്ടാം ക്ലാസ്സിലേക്ക്.
1: അതിന് പ്രത്യേക കാരണമല്ലോ ഉണ്ടായിരുന്നു,
2: പ്രത്യേക കാരണമൊന്നുമില്ല, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം നമ്മൾ അതിനുമുമ്പ് തന്നെ എല്ലാം പഠിച്ചിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. അക്ഷരമായാലും അക്കങ്ങളുടെ ആയാലും കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ പഠിച്ചിരിക്കും. ഇപ്പം രണ്ടാം ക്ലാസ്സിൽ അവിടെ പഠിച്ചു, പിന്നെ അവിടെ നിന്ന് തന്നെ മൂന്നാം ക്ലാസ്സിലേക്ക് വേറൊരു ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റി. അതിനൊരു സാഹചര്യമുണ്ട്, എൻ്റെ രണ്ട് ബന്ധുക്കൾ ഈ ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകരായതുകൊണ്ട് അവർ
1: താല്പര്യമെടുത്ത്
2: അങ്ങോട്ട് കൊണ്ടുപോയി. ഇങ്ങനെ മൂന്ന് നാല് അഞ്ച്, അന്ന് LPSൽ അഞ്ചാം ക്ലാസ് ഉണ്ട്. അപ്പോൾ അഞ്ചാം ക്ലാസ് വരെ ആ LP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ UP സ്കൂള് മണപ്പള്ളിയിൽ ഒരെണ്ണം പഴയ ഒരു UP സ്കൂളുണ്ട്. അതിപ്പോൾ അത് NSSന്റെ മാനേജ്മെൻറ്റിലാണെങ്കിലും അന്ന് NSSന് ആയിരുന്നില്ല, SVPM UPS എന്നായിരുന്നു അന്ന് അതിൻ്റെ പേര്. ഇപ്പോൾ അത് SVPM NSS UPS ആണ്. അപ്പോൾ ആ സ്കൂളിലാണ് 6-7 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത്. അത് നമ്മുടെ തെന്നല ബാലകൃഷ്ണനിലൊക്കെ പഠിച്ച സ്കൂളാണ്.
1: കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഒന്ന് ഓർത്തെടുക്കാമോ?
2: പിന്നെ ഹൈസ്കൂൾ തഴവായിലായിരുന്നു. അത് പിന്നെ വളരെ കൂടുതൽ നടന്നു പോകണം, ബസ് സൗകര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ 6-7 കിലോമീറ്റർ നടന്നാണ് ഹൈസ്കൂളിലൊക്കെ പോയി പഠിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് വിദ്യാഭ്യാസം സംബന്ധിച്ച്.
1: ഇപ്പോഴത്തെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ്. ഇത് സാറ് പറഞ്ഞ പോലെ തന്നെ സ്കൂളിൽ നടന്നു പോവുക, 6 കിലോമീറ്റർ നടന്നു പോവുക, കൂട്ടുകാരുമൊത്ത് കളിച്ച് ചിരിച്ച് പോകുന്ന ഒരു രീതിയൊക്കെ.
2: ആ രീതി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കുളിക്കാൻ പോകുന്നത് ഞങ്ങൾ അമ്പലത്തിൻ്റെ കുളത്തിലാണ്. അവിടെ ഒരു വലിയ ക്ഷേത്രമുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ പഴയ ക്ഷേത്രമാണ്, ഇപ്പോഴും വളരെ പ്രശസ്തമാണ്. ആ ക്ഷേത്രത്തിൻ്റെ കുളത്തിലാണ് ഞങ്ങൾ കുട്ടികൾ കുളിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പോലെ നമ്മുടെ വീടുകളിലൊന്നുമല്ല. പിന്നെ അന്നത്തെ ഈ കുളിയിൽ എനിക്കൊരു അനുഭവമുണ്ട്. ഒരു തവണ ഞാൻ വലിയ കുളമാണ്, ഉയരമുണ്ട് എൻ്റെ, അവിടെ നിൽക്കുമ്പോൾ കുളത്തിലേക്ക് മറിഞ്ഞ് വീട് 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പക്ഷേ എനിക്ക് നീന്തറിയാമായിരുന്നത് കൊണ്ട് അതിൻ്റെ അടിയിൽ ചെന്നിട്ട് ഞാൻ നീന്തി രക്ഷപ്പെട്ടു.
1: പിന്നെ അതുപോലെ സ്കൂളിൽ സ്കൂളില് മറക്കാനാവാത്ത ചില ഓർമ്മകളൊക്കെ ഉണ്ടാവുമല്ലോ, ചില അധ്യാപകരോടുള്ള താല്പര്യം.
2: സ്കൂളില് ഇപ്പോൾ ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെങ്കിൽ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ട്, രാമകൃഷ്ണപിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചേരാവിളി സാറിൻ്റെ ഭാര്യയുടെ അച്ഛനാണ് രാമകൃഷ്ണപിള്ള എന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അധ്യാപകനായിരുന്നു. ഒരുപാട് ആളുകളുണ്ട് എങ്കിലും ഞാൻ ഓർത്തെടുക്കുന്ന ഒരു അധ്യാപകരിൽ ഒരാൾ അദ്ദേഹമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അധ്യാപകർ നമ്മളിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളുകളാണ്. പൊതുവേ അധ്യാപകർക്കൊക്കെ പ്രിയപ്പെട്ട ഒരു കുട്ടിയെന്നുള്ള നിലയിൽ എനിക്ക് ഇവരോടെല്ലാം ഞാൻ 1-2 പേരുകൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവരോടെല്ലാം വളരെ എളുപ്പമുണ്ട്. അങ്ങനെ കുറേയേറെ അധ്യാപകരുണ്ട്.
1: ഈ എഴുത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിട്ടതിൽ അധ്യാപകർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ?
2: ഉണ്ട്. എഴുത്തിൻ്റെ വഴിയിൽ അത് ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒക്കെയാണ് കൂടുതൽ എഴുതാൻ തുടങ്ങിയത്. അതിനുമുമ്പേ തന്നെ സാഹിത്യത്തോട് താല്പര്യമുണ്ട്.
1: എങ്ങനെ കൂടുതൽ
2: വായിക്കുമായിരുന്നു? അന്നത്തെ പ്രശസ്തങ്ങളായ നോവലുകളൊക്കെ എടുത്ത് ലൈബ്രറിയിൽ നിന്ന് വായിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വായനയുമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴേ ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ആനുകാലികങ്ങൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന ആനുകാലികങ്ങളൊക്കെ മനോരമ പോലെയൊക്കെയുള്ളതാണെന്ന് വായിക്കുന്നു. അതൊക്കെ എടുത്ത് ധാരാളമായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സാഹിത്യത്തോടെ കുട്ടികളുടെ സാഹിത്യം വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സാഹിത്യത്തോടൊരു താല്പര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മനോരമ വായനയൊക്കെ കുറേ കാലം കഴിഞ്ഞപ്പോഴേക്ക് അവിടെ നിന്ന് മാറിയിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വായിക്കുന്ന ഒരു നിലയിലേക്ക് വന്നു. മാറി ഭാഷാഭൂഷണിയൊക്കെ പിന്നീട് വായിക്കുന്നു. ഇപ്പോൾ അതൊക്കെ സ്ഥിരമായി വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യകാലത്ത് എൻ്റെ വായനയുടെ ഒരു കാര്യം മനോരമ ആഴ്ചപ്പതിപ്പ് തന്നെ വായിച്ച് ആണ് തുടങ്ങിയതെന്ന് പറയുന്നതിന് തെറ്റില്ല. അപ്പോൾ അങ്ങനെ വായനയിലൂടെ കൂടുതൽ താല്പര്യം വന്നു. അന്ന് പിന്നെ പഠിക്കുന്ന കാലത്ത് അന്ന് കയ്യെഴുത്ത് മാസികകളുണ്ട്. കയ്യെഴുത്ത് മാസികയിലൊക്കെ കവിതകളൊക്കെ എഴുതി. അങ്ങനെ അധ്യാപകരിൽ നിന്ന് തന്നെ ആ കവിതയുടെ കാര്യത്തിൽ എനിക്ക് പ്രശംസകൾ കിട്ടിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പണ്ഡിതകവി KK പണിക്കർ എന്ന് പറഞ്ഞ വളരെ പ്രശസ്തനായ ഒരാളുണ്ടായിരുന്നു. ഈക്കൽ ആ ഭാഗത്തുണ്ടായിരുന്ന ഒരു 19 പരം ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. ഔഷധി നിഘണ്ടു, അതായത് ഭഗവത്ഗീതയുടെ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം, കുസുമാർ അഴീക്കോട്, കുട്ടികൃഷ്ണമാരാർ തുടങ്ങിയിട്ടുള്ള ആ നിരയിൽപ്പെട്ട ആളുകളുമായിട്ടൊക്കെ സൗഹൃദമുള്ള ഒരാളായിരുന്നു കുഞ്ഞുള്ള പണിക്കർ. അദ്ദേഹം എൻ്റെ അധ്യാപകനായിരുന്നു. അപ്പോൾ ഞാൻ ഈ എഴുതുന്ന ഈ കയ്യെഴുത്ത് മാസികയിൽ എഴുതുന്ന കവിതകൾ അദ്ദേഹം എടുത്തുകൊണ്ട് വന്ന് ക്ലാസ്സിൽ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട് കുട്ടികളെ. അതായത് അസൽ കവിതയെന്നൊക്കെ പുള്ളി പറയും. അങ്ങനെ ഒരു പ്രശംസ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എഴുത്തിനുള്ള
1: പ്രോത്സാഹനമാണ്.
2: പിന്നെ ഈ അദ്ദേഹത്തെ പറ്റി പിന്നെ ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ട്, ഈ അധ്യാപകനെ പറ്റി. അത് മാതൃനാടിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ആളുകൾ പ്രശസ്തരായ ആളുകളെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. ആ അദ്ദേഹം എന്നെ ഇക്കാര്യത്തിൽ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു പ്രിയപ്പെട്ട ശിഷ്യനെന്ന് ഉള്ള ആയിട്ടാണ് അദ്ദേഹം ഇപ്പോണ്ട്. അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയുന്ന ഒരു ആളുമാണ് ഞാൻ. അദ്ദേഹത്തിന്റെ അനുസ്മരണങ്ങൾ ഇപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടിലൊക്കെ അടുത്ത കാലത്ത് വരുമ്പോൾ അതിലെ സംസാരിക്കാൻ തന്നെയാണ് വിളിക്കുന്നത്. കാരണം അദ്ദേഹത്തെ പറ്റി കൂടുതൽ നേരിട്ട് ബന്ധമുള്ള ഒരാൾ ഞാൻ എന്നുള്ള നിലയിൽ അവരെന്നെ വിളിക്കാറുണ്ട്. അങ്ങനെയാണ് എനിക്ക് എഴുത്തിന് കൂടുതൽ ഏറെ താല്പര്യം വരികയും കവിതകളൊക്കെ
1: എഴുതിനെ ഒരു സീരിയസ് ആയിട്ട് കാണാനൊക്കെ തുടങ്ങിയത് ഹൈസ്കൂളിലാണ്.
2: അതിനുശേഷമാണ്.
1: ഹൈസ്കൂൾ പഠനമൊക്കെ എവിടെ ആയിരുന്നു?
2: തഴവ ABHS എന്ന്
1: പറയും. ഇപ്പോഴും അങ്ങനെ
2: ഇപ്പോഴും അത് തന്നെ ഉണ്ട്. അത് തന്നെ ഉണ്ട്. അന്ന് ഞങ്ങൾ നടന്നാണ് പോകുന്നത് എന്നുള്ളത് 7 കിലോമീറ്റർ ദൂരമുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പം ഞങ്ങൾ കുട്ടികളെല്ലാം കൂടെ സംഘമായിട്ട് കടന്നു പോയി പഠിച്ചിരുന്നതാണ്. അപ്പം അങ്ങനെയാണ് എഴുത്തിലേക്ക് വന്ന് കുറച്ച് കവിതകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കവിതാ സമാഹാരം ഒന്നേ പ്രസിദ്ധീകരിച്ചുള്ളൂ. ബാലസാഹിത്യം
1: എപ്പോഴായിരുന്നു
2: കവിത ആദ്യം പ്രസിദ്ധീകരിച്ചത്? 96. അത് KS പിള്ള സാറിൻ്റെയൊക്കെ നിർബന്ധം അതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ അത് സമാഹാരമായിട്ട് പ്രസിദ്ധീകരിച്ചത് അത് പ്രഭാത് ബുക്ക് ഹൗസ് ആയിരുന്നു പ്രസിദ്ധീകരിച്ചത്. തിരുനെല്ലൂർ കരുണാകരൻ സാറിൻ്റെ ബാലസാഹിത്യ കൃതികൾ 2 എണ്ണം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമായിരുന്നു ചെയ്തത്, ഒന്ന് സുജലി പബ്ലിക്കേഷൻസ്. പിന്നെ ഞാൻ നമ്മുടെ ഓണാട്ടുകര ഭാഷയുമായി ബന്ധപ്പെട്ടും അവിടുത്തെ അതിൻ്റെ പ്രയോഗങ്ങളും ശൈലികളും നമ്മുടെ മലയാളത്തിൽ ഇന്ന് അന്യം നിന്ന് പോയ ശൈലികളും വാക്കുകളും ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു പുസ്തകമുണ്ട്, തായ്മൊഴി ചന്തം എന്നാണ് അതിൻ്റെ പേര്. അത് പ്രഭാത് ബുക്ക് ഹൗസാണ് പ്രസിദ്ധീകരിച്ച്. പിന്നെ ഞാൻ ഈ പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരു പ്രാദേശിക FM ചാനലുണ്ടായിരുന്നു, കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാനൊരു 1.5 കൊല്ലക്കാലം സാഹിത്യവും ഭാഷയുമായി ബന്ധപ്പെട്ട പരിപാടി അവതരിപ്പിച്ചിരുന്നു.
1: കോളേജ് വിദ്യാഭ്യാസമൊക്കെ
2: ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് പഠിച്ചത്, പോസ്റ്റ് ഗ്രാജുവേഷനും അല്ലേ. പിന്നെ BEd പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആയിരുന്നു. MEd എനിക്ക് അഡ്മിഷൻ കിട്ടിയതാണ്. പക്ഷേ MEd ഇന്റർവ്യൂ ദിവസം എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി, പിന്നെ ഞാൻ അതിന് ശ്രമിച്ചില്ല.
1: പിന്നെ ഈ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചത് ഏത് വർഷമാണ്?
2: അത് 1974.
1: ഗവൺമെന്റ് സ്കൂളിലാണ്?
2: ആദ്യം ഒരു എയ്ഡഡ് സ്കൂളിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ ഗവൺമെന്റ് സ്കൂളിലേക്ക് പോയി. 74
1: മറക്കാനാകാത്ത ഓർമ്മകൾ അല്ലെങ്കിൽ സാറിന്റെ ഏറ്റവും നല്ല അനുഭവങ്ങൾ, കുറെ അനുഭവങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: അധ്യാപകൻ എന്നുള്ള നിലയിൽ മോശമായ അനുഭവങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. കുട്ടികളിൽ നിന്നൊക്കെ വളരെ കൂടുതൽ സ്നേഹം കിട്ടിയിരുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. ഇപ്പോഴും ഞാൻ റിട്ടയർ ചെയ്ത് കുറേ വർഷമായി കഴിഞ്ഞിട്ടും കുട്ടികളെ പലരെയും പലയിടത്ത് വെച്ച് കാണുമ്പോഴും അവർ എനിക്കവരെ ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും അവരെന്നെ തിരിച്ചറിഞ്ഞു വന്ന് ബഹുമാനവും ആദരവുമൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. സ്കൂളിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് മോശമായ അനുഭവങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ കുട്ടികളുമായി ഇടപെടുകയും സഹപ്രവർത്തകരുമായി നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് എല്ലാവർക്കും പരസ്പരം താല്പര്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ ജോലി ചെയ്തത്.
1: തൻ്റെ വിദ്യാർത്ഥികളെ ഏതെങ്കിലും അറിയപ്പെടുന്ന വ്യക്തികളായിട്ട് വളർന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാരെ ആരെങ്കിലും?
2: ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ആയിട്ട് കുറേ ആളുകൾ ഉണ്ട്. എഴുത്തുകാരിലിപ്പം കവിതയൊക്കെ എഴുതുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. പിന്നെ സിനിമയുടെ മേഖലയിൽ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, അത് കോഴിക്കോടുള്ളതാണ്.
1: ഈ സാഹിത്യമായിട്ടുള്ള ആ ഒരു താല്പര്യവും സാഹിത്യ മേഖലയിലുള്ള അനുഭവങ്ങളും ഒക്കെ ഈ അധ്യാപകൻ എന്നുള്ള നിലയിൽ സാറിനെ സഹായിച്ചിട്ടുണ്ടോ?
2: അധ്യാപകൻ എന്നുള്ള നിലയിലാകുമ്പോൾ എപ്പോഴും പുസ്തകങ്ങളുമായും കാര്യം ബന്ധപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ അത് സാഹിത്യത്തിനും കുറേയൊക്കെ പ്രോത്സാഹനമായിട്ടുണ്ട്. വായിക്കാനും ഒക്കെയുള്ള ഒരു പ്രേരണ തീർച്ചയായും ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു
1: നല്ല അധ്യാപകനാണ്. സാറിനെ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ?
2: അതെ അതെ, എനിക്ക് ഓൾ ഇന്ത്യ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷനെ കുറി ശ്രേഷ്ഠ പുരസ്കാരം നല്ലൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ അംഗീകരിച്ചുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ 2 പുരസ്കാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ കവിതയ്ക്കുള്ളതാണ്. 1999 2001 അന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ഡോക്ടർ ചെറിയാൻ മത്തായി സ്മാരക പുരസ്കാരമുണ്ട്.
1: അത്
2: കവിതയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാണ്.
1: അധ്യാപകർക്ക്
2: പിന്നെ ഇത് നമ്മുടെ അധ്യാപക ദിനമുണ്ടല്ലോ 5 സെപ്റ്റംബർ. അന്ന് അധ്യാപക അവാർഡുകൾ കൊടുക്കുന്ന ദിവസമാണ് ഇതും കൊടുക്കുന്നത്. അത് 2 തവണ.
1: സാറിന് ഏത് കവിതയ്ക്കാണ് കിട്ടിയെന്ന് ഓർമ്മയുണ്ടോ?
2: ഒന്ന് ബാക്കിപത്രം എന്നുള്ള ഒരു കവിതയായിരുന്നു. മറ്റൊന്ന് കവിതയെന്ന് പറയുന്നത് തുഞ്ചൻ പറമ്പിൽ എന്ന് പറഞ്ഞൊരു കവിതയായിരുന്നു. 2 ഒരു തവണ കിട്ടിയത്. കാടു കാടെന്നെഴുത്തച്ഛൻ നേരു ചൊല്ലി തെളിച്ചതാം പൈതൃകത്തിൻ്റെ വേരാഴും പുണ്യഭൂവിലണഞ്ഞു ഞാൻ ആചാര്യ പാദപാംസുക്കൾ ചൂടി സമ്പൂതമായിടം മലയാണ്മ പദം വെച്ചു. അങ്ങനെയുള്ള ഒരു കവിതയാണ്. പിന്നെ ഓൾ കേരള ലെവലിലുള്ള അധ്യാപകലാ സാഹിത്യ സമിതിയുടെ കവിതയ്ക്കുള്ള 88 പുരസ്കാരം എനിക്കായിരുന്നു. അപ്പം അങ്ങനെ ചില ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള നിലയിൽ കേളി അവാർഡ് അതൊരു ഗ്രന്ഥശാല കൊടുക്കുന്നതാണ്. തെക്കും ഭാഗത്ത് സാംബശുവിൻ്റെയൊക്കെ വീടിൻ്റെ ഭാഗത്തുള്ള അത് ഒരു തവണ അവരെനിക്കാണ് അങ്ങനെയൊക്കെയുള്ള ചില പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ എഴുത്തിൻ്റെ മേഖലയിൽ ഞാൻ കവിതയും എഴുതുന്നുണ്ട്, ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. പക്ഷെ ലേഖനങ്ങൾ പുസ്തക രൂപത്തിലാക്കിയിട്ടില്ല, അതിനും ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ എഴുതിയിട്ടുള്ള ആ ലേഖനങ്ങൾ കൂടുതലും ചില പ്രത്യേകതകളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഭഗവത്ഗീത മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത മുസ്ലിം, അദ്ദേഹത്തെ പറ്റി ഒരു ലേഖനം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. 43 കൊല്ലം മുമ്പ് മരിച്ചു പോയ ഒരു കവിയുടെ ഒരു പുസ്തകം ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചു, അതേപ്പറ്റി എഴുതി. അത് പ്രാക്കുളം ഈ പത്മനാഭമുള്ള എന്ന് പറയും. 43 കൊല്ലമായി. അപ്പം അങ്ങനെയുള്ള ചില പ്രത്യേകതകളൊക്കെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്.
1: അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു താല്പര്യം?
2: കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ അറിയപ്പെടുന്നവരല്ല. ഇപ്പോൾ ONV യെ പറ്റി ഞാൻ എഴുതേണ്ട കാര്യമില്ലല്ലോ സർ, ധാരാളം പേര് എഴുതുന്നില്ല. ഇപ്പം നമ്മുടെ ഇടയിൽ ഇത്ര അറിയപ്പെടാത്ത, അല്ലെങ്കിൽ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നവരും പിന്നീട് ആളുകൾ മറന്നുപോയവരുമായ ആളുകളെ പുതിയ തലമുറയുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ ഞാൻ അതൊക്കെ ചെയ്യുന്നത്.
1: ഇപ്പം ഈ മണപ്പള്ളിയിൽ ഇതുപോലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നുണ്ടോ?
2: ഞാൻ ഒരു ഗ്രന്ഥശാലയുടെ പ്രസിഡന്റാണ്. അപ്പം ആ നിലയിൽ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം,
1: ഏതാണ് ഗ്രന്ഥശാല?
2: യുവഭാവന ലൈബ്രറി മണപ്പള്ളി അവിടേക്ക്. പിന്നെ ഞാൻ 10 കൊല്ലക്കാലം താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ഇപ്പം ഈ ടൈമിലാണ് ഒഴിഞ്ഞത്. അതിന് മുമ്പിലത്തെ 2 ടൈം 10 കൊല്ലം താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ ഭാരവാഹിത്വത്തിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ മേഖലയിൽ ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നാട്ടിൽ പിന്നെ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് സർഗചേതന എന്ന് പറയുന്ന എഴുത്തുകാരുടെ ഒരു സംഘമുണ്ട്. അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. എല്ലാ മാസവും മുടങ്ങാതെ പ്രോഗ്രാം നടക്കുന്നത്. ഇപ്പോൾ 200-ഓളം പ്രോഗ്രാമായി. അതുപോലെ നാട്ടിലെ പൊതുവായുള്ള സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ എന്നെ ബന്ധപ്പെടുത്താറുണ്ട്. അപ്പം അങ്ങനെ എപ്പോഴും ഞാൻ ഞങ്ങളുടെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്.
1: ഞാൻ
2: ആദ്യം ബാലസാഹിത്യം അല്ല എഴുതിയിരുന്നത്. അത് വളരെ പിന്നീടാണ് ബാലസാഹിത്യം എഴുതാൻ തുടങ്ങിയത്. അത് എഴുതാനൊരു പ്രത്യേക കാരണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ആക്സിഡൻ്റ് ആയിട്ട് ഒരു വർഷക്കാലം കിടന്നിരുന്നു, നടക്കാൻ പറ്റാതെ. അപ്പം ആ കിടന്ന സമയത്ത് എൻ്റെ തൊട്ട് അടുത്ത വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു 3 വയസ്സുള്ള കുട്ടി എൻ്റെ അടുത്ത് വരുമായിരുന്നു ഞാനിങ്ങനെ കിടക്കുമ്പോൾ. അപ്പോൾ ആ കുട്ടി വന്നിട്ട് പറയുന്നു, ഇവിടെ പാട്ടൊക്കെ പാടാൻ. അപ്പം ഞാൻ എനിക്ക് തോന്നുന്ന കുറച്ച് കുട്ടി കവിതകൾ ഞാൻ തന്നെ ഇങ്ങനെ കുട്ടിക്ക് ചൊല്ലി കൊടുക്കുമായിരുന്നു അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. ഉണ്ണിക്കുട്ടനു തിന്നാൻ ഇന്നൊരു കിണ്ണത്തപ്പം ചുട്ടമ്മ, അപ്പം കയ്യിലെടുത്തിട്ടുണ്ണിക്കുട്ടൻ നിന്നു മുറ്റത്ത്, ക്കം നോക്കിയിരുന്നൊരു കാക്ക അപ്പം തട്ടിയെടുത്തു പറന്നു, ഉണ്ണിക്കുട്ടൻ നോക്കും നേരം കിണ്ണത്തപ്പം മാനത്ത്. അതൊക്കെ ഞാൻ പിന്നീട് എഴുതിയിട്ട് ഞാൻ ആനുകാലികങ്ങൾക്കൊക്കെ അയച്ചു, കൗമുദി പോലെയൊക്കെയുള്ള അതിലെ മിന്നാമിന്നി ഉണ്ടല്ലോ, അത്തരങ്ങളുള്ള പ്രസിദ്ധീകരണങ്ങളിലൊക്കെ അയച്ചിട്ട് അതെല്ലാം പ്രസിദ്ധീകരിച്ചു. അതാണ് എൻ്റെ ബാലസാഹിത്യ കൃതികളായി സമാഹരിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പം അങ്ങനെ വന്നാണ് മിന്നാമിന്നിയിൽ ഇതുപോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ഒക്കെ വന്ന്
1: കിടക്കയിൽ നിന്ന് എണീറ്റതിനു ശേഷം പിന്നെ
2: അത് പിന്നീട് എഴുതി, പിന്നീട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ട്രാക്കിലേക്ക് ഞാൻ വന്നു. പക്ഷെ ആദ്യം എഴുതിയത് ഇങ്ങനെയാണ്. പിന്നീട് ഞാൻ പല സ്നേഹരാജ്യത്തിൽ അങ്ങനെ ഒരുപാട് എണ്ണത്തിൽ എഴുതിയിട്ടുണ്ട്. ബാത്റൂമിൽ പത്രത്തിൽ തന്നെ വീക്കെൻഡിൽ തന്നെ നേരത്തെ കുട്ടി കവിതകളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. കവിതകൾ ഇനി സമാഹരിക്കാനുണ്ട്. മാതൃഭൂമിയുടെ മിന്നാമിനിയിൽ കാല് എന്ന് എൻ്റെ ഒരു കവിതയുണ്ട്. നമ്മുടെ കാലിനെ സംബന്ധിച്ചുള്ള ഒരു കവിതയാണ്. അതിലെ വരികൾ ചൊല്ലാം. മകനെ മുൾമുന കാലി

0: പൗരന്മാർക്കായിട്ടുള്ള
1: അതെ മനസ്സിലായി.
0: പ്രോഗ്രാമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കാനായിട്ടുണ്ടോ?
1: മുതിർന്നവർ ഉള്ള എനിക്കൊരു ഉപദേശം, ചെറുപ്പക്കാരെ അവർ അംഗീകരിച്ചു പോകണമെന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഇന്നത്തെ ഒരു മുതിർന്ന ആളുകൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആയാൽ പോലും പുതിയ തലമുറയെ അംഗീകരിക്കാൻ പലപ്പോഴും ഒരു വിഷമം കാണിക്കുന്നുണ്ട്. അതാണ് പല കുടുംബങ്ങളിലെയും പ്രശ്നങ്ങൾക്ക് പലപ്പോഴും കാരണങ്ങളായി മറന്നതൊക്കെ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഇതാണ്. അപ്പോൾ നമ്മളെല്ലാവരെയും നമ്മുടെ ചെറുപ്പക്കാരാണെങ്കിൽ അവർ അവർക്ക് ഇവരൊന്നും വിവരമില്ലാത്തവരാണ് എന്ന് മുതിർന്നവർ ധരിക്കുന്ന ആ ഒരു സമീപനം നമുക്ക് പാടില്ല എന്നുള്ളതാണ്. ഒരു കുട്ടിയായാൽ പോലും ആ കുട്ടിക്ക് ഒരു വ്യക്തിത്വം ഉണ്ടെന്നും അതിനെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് നമ്മൾ മുതിർന്നവർ എടുക്കേണ്ടതെന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ. നമുക്ക് വീട്ടിലായാൽ പോലും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കുടുംബത്തിലെ ചെറിയ കുട്ടി മുതൽ മുതിർന്ന ആളുകൾ വരെയുള്ളവരുമായി ചർച്ച ചെയ്തും ആലോചിച്ചും ചെയ്യുമ്പോൾ അവിടെ ഞാനെപ്പോഴും പറയുന്ന ഒരാളെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമുക്ക് പകൽ സമയത്ത് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, പലരും പല ജോലിയായിട്ട് വല്ലുമ്പോൾ. പക്ഷെ രാത്രിയിൽ നമ്മൾ ഒത്തുകൂടുമ്പോഴെങ്കിലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്. കാരണം അങ്ങനെ നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മൾ നാട്ടുകാര്യവും വീട്ടുകാര്യവും ഒക്കെ പരസ്പരം പറയുന്നത്. ചെറിയ കുട്ടികളായാൽ പോലും ചെറിയ കുട്ടികളോട് ആ രീതിയിൽ പെരുമാറണമെന്നുള്ള ഒരു അഭിപ്രായമാണ്. എനിക്ക് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. നമ്മളൊരു പേരൻറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളൊരു കാഴ്ചപ്പാടതാണ്. ഞാൻ ചെറിയ കുട്ടിയായാൽ പോലും ആ കുട്ടിയെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം നമ്മൾ എടുക്കുമ്പോൾ ഈ തലമുറകൾ തമ്മിലുള്ള ഒരു
0: അന്തരം.
1: ഞാൻ പെൻഷൻകാരുടെ ഇടയിൽ കൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ പെൻഷൻകാരുമായിട്ട് ഞാൻ എപ്പോഴും സംവദിക്കുന്ന ഒരാളാണ്, മീറ്റിങ്ങുകൾക്കൊക്കെ. ജില്ലയുടെ വൈസ് പ്രസിഡൻ്റാണ്, കൊല്ലം ജില്ലയുടെ. അപ്പോൾ ആകുമ്പോഴും ഞാൻ അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ പുതിയ തലമുറയെ അംഗീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു സമീപനം നമ്മളെടുത്താൽ നമ്മുടെ വീടുകളിലെ പല പല പ്രശ്നങ്ങൾക്കും
0: പിരിമുറുക്കങ്ങളൊന്നും ഉണ്ടാവാതെ
1: പോകാൻ സാധിക്കും എന്നുള്ളൊരു പക്ഷമാണ് എനിക്കുള്ളത്. ഞാൻ ഈ കുടുംബത്തിലെ ചില പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ഈ പെൻഷൻകാർ പറയുമ്പോൾ ഞാൻ പറയും, അതിനാരാ ഉത്തരവാദി? ഞാൻ പറയും, നമ്മളും കൂടാണ് ഉത്തരവാദി എന്ന് ഞാൻ പറയും. മരുമക്കളും മക്കളും മാത്രമല്ല, നമ്മൾ കൂടി അതിന് ഉത്തരവാദിയാണെന്ന് ഞാൻ അവരോട് പറയും.
0: അപ്പം പൊതുവെയുള്ള ഒരു അഭിപ്രായം എന്തോ, അത് അംഗീകരിക്കാറുണ്ടോ?
1: കുറേ ആളുകളൊക്കെ ഇപ്പോൾ അത് തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ഇല്ലാത്തടത്ത് ചില പ്രശ്നങ്ങളും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: സാറിൻ്റെ കുടുംബത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല.
1: എൻ്റെ ഭാര്യ ചന്ദ്രിക എന്നാണ് പേര്, അധ്യാപികയായിരുന്നു, തഴവ ഗവൺമെൻറ് ഗേൾസ് എച്ച് എസിൽ റിട്ടയർ ചെയ്തു. മക്കൾ മൂന്ന് പേരിൽ രണ്ടുപേരും അധ്യാപകരാണ്, ഒരാൾ റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത്. അവരെല്ലാം വിവാഹിതരാണ്.
0: ഏതായാലും ഇവിടെ വരികയും നമ്മോടൊപ്പം സാറിൻ്റെ കുട്ടിക്കാലം മുതലുള്ള ജീവിത യാത്രയിൽ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുകയും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യം പറയുകയും ചെയ്ത താങ്കളോടുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
2: റിട്ടയർഡ് അധ്യാപകനും കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ മണപ്പള്ളി ഉണ്ണികൃഷ്ണനുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: സായന്തനം സമാപിച്ചു.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ വൈകുന്നേരം 4 മണിക്ക്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. നാളെ ജൂലൈ 20 രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതി രാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495655631, 9495655631. മറക്കാതെ വിളിക്കുക നാളെ രാവിലെ 11:00.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴി ഉറവകൾ.

0: മൊഴി ഉറവകളിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിന്റെ സാംസ്കാരിക സാഹിത്യ വേദികളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മൾ ഒരിക്കലും മറക്കാത്ത രണ്ട് അതുല്യ പ്രതിഭകളാണ് ശബ്ദ സാന്നിധ്യമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത്. പുസ്തക പ്രസാധന രംഗത്ത് പകരം വയ്ക്കാനില്ലാത്ത സംഭാവനകൾ നൽകിയ ഡി സി കിഴക്കേമുറി, അധ്യാപകൻ, പ്രഭാഷകൻ, വിമർശകൻ എന്നീ നിലകളിൽ മലയാളികൾക്ക് ഏറെ പരിചിതനായ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ, ഇവരാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സാഹിത്യകാരനും അധ്യാപകനുമായ ഡൊമിനിക് ചാക്കോയെ ഡി സി എന്ന രണ്ടക്ഷരം കൊണ്ടാണ് മലയാളികൾക്ക് ഏറെ പരിചയം. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ ജനനം. ESLC പാസ്സായതിനു ശേഷം 12 വർഷം അധ്യാപകനായി പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത ഡി സി കിഴക്കേമുറി 1946-47 കാലത്ത് ഡെറ്റിന്യു തടവുകാരനായി ജയിൽവാസം അനുഭവിച്ചു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപക അംഗമായിരുന്നു. പുസ്തക പ്രസാധന രംഗത്ത് തന്റേതായ സ്ഥാനമുറപ്പിച്ച ഡി സി കിഴക്കേമുറി നവീനമായ പല പ്രസാധന ആശയങ്ങളും അവതരിപ്പിച്ചു. കറുപ്പും വെളുപ്പും, ചിരിക്കാം ചിന്തിക്കാം, ജനങ്ങളുടെ രാജാവ്, കുറ്റിച്ചൂൽ തുടങ്ങിയവ പ്രധാന കൃതികൾ. 1999 രാഷ്ട്രം പത്മഭൂഷൺ നൽകി ആദരിച്ചു. സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഡി സി കിഴക്കേമുറി. അദ്ദേഹവുമായി സംസാരിച്ചത് ടി പ്രഭാകരൻ.
1: ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സ്വാതന്ത്ര്യസമരത്തിൻ്റെ സ്മരണകൾ അയവിറക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്നിവിടെ അതിനെക്കുറിച്ച് പറയാൻ, സ്വന്തം അനുഭവങ്ങൾ നമ്മളോട് പങ്കിടാൻ എത്തിയിട്ടുള്ളത് ഡി സി കിഴക്കേമുറിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ സ്വാതന്ത്ര്യസമരത്തിലേക്ക് എങ്ങനെയായിരുന്നു ആകർഷിക്കപ്പെട്ടത്?
2: തിരുവിതാംകൂറിലെ 1938 ഫെബ്രുവരി മാസത്തിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന സംഘടന വരുന്നതുവരെ സാധാരണ ജനങ്ങൾ ബോധവാന്മാരായിരുന്നില്ല. അതിനു മുമ്പ് നിവർത്തന പ്രസ്ഥാനവും സംയുക്ത രാഷ്ട്രീയ സഭയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൽ പലതും ഒരു വർഗീയ ഛായ ഉള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് TM വർഗീസ് അന്നത്തെ നിയമസഭയിൽ ഒരു ഉത്തരവാദ ഭരണ പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയം വന്നപ്പോൾ അതോടുകൂടിയാണ് മറ്റുള്ള ആളുകൾക്കും ഇതിന് പുറത്തു നിന്ന ആളുകൾക്കും സംയുക്ത രാഷ്ട്രീയ സഭയിലുള്ളതല്ലാത്ത ആളുകൾക്കുമൊക്കെ അതിനെപ്പറ്റി കുറച്ചുകൂടി ഒരു ബോധം വന്ന അവസരം അതായിരുന്നു. പിന്നെ ഈ നാട്ടുരാജ്യങ്ങളിൽ, തിരുവിതാംകൂറും കൊച്ചിയും പോലെ രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യങ്ങളിൽ, കോൺഗ്രസ് നേരിട്ട് ഇടപെട്ട് കൂടാ, സമരവും ആവശ്യമില്ല അവിടെ എന്ന ഒരു നിലപാടായിരുന്നു ഗാന്ധിജിയുടേത്. അത് അത്ര ശരിയായ നടപടിയല്ലെന്ന് ഒരു തരം നേതാക്കന്മാർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. എങ്കിലും ഹരിപുര കോൺഗ്രസ്സിന് ശേഷം, അത് 1937 അപ്പോൾ, അവിടെ വെച്ച് ഇതിൻ്റെ ഈ വിലക്ക് നീക്കി, അതായത് കോൺഗ്രസ് പ്രവർത്തനം അവിടെയും നടത്താമെന്ന്. അങ്ങനെ ഇവിടെ ഒരു കോൺഗ്രസിൻ്റെ ശാഖ 1938 തുടങ്ങിയെങ്കിലും അത് ശരിപ്പെട്ട് കൊണ്ടുപോകാൻ അതിൻ്റെ പ്രവർത്തകന്മാർക്ക് കഴിഞ്ഞില്ല. എങ്ങനെയോ അത് പരാജയപ്പെട്ടു.

0: പക്ഷേ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന സംഘടന, അത് സംസ്ഥാനത്ത് മാത്രം, സംസ്ഥാനം എന്ന തിരുവിതാംകൂറും കൊച്ചിയും അതുമായിട്ട് ബന്ധമൊന്നുമില്ല, തിരുവിതാംകൂർ മാത്രമേ ഉള്ളൂ. തിരുവിതാംകൂർ ഒറ്റപ്പെട്ട് കിടക്കുന്ന തിരുവിതാംകൂർ, കൊച്ചി അതുപോലെ, പിന്നെ മലബാർ. അപ്പം തിരുവിതാംകൂറിലെ രാഷ്ട്രീയ കാര്യങ്ങൾ പരമാവധി ഫലവത്തായിട്ട് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തിലുണ്ടാക്കിയ സംഘടനയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. അന്നത്തേക്ക് മറ്റേ ആ വർഗീയമായിട്ട് ഉള്ള കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് മാറിക്കിട്ടിയിരുന്നു ആ കാലത്തിന്. അന്തരീക്ഷം തെളിഞ്ഞിരുന്നു കുറെ കൂടെ നന്നായിട്ട്. അപ്പം പട്ടന്നാളുള്ളയും ടി എം വർഗീസും സി കേശവനും നടരാജപിള്ളയും മാധവ് വാര്യരും അങ്ങനെ അങ്ങോട്ട് പോകുന്നൊരു വലിയ, അന്ന് നമ്മുടെ സമൂഹത്തിൽ ഏത് രംഗത്തായാലും അവരുടെ ജാതിയോ മതമോ ഒക്കെ വിട്ട് കളഞ്ഞിട്ട് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നയാളായാലും ഇങ്ങനെയൊരു നമ്മൾ പ്രവർത്തിച്ചേ മതിയാവും, അല്ലാതെ ഈ ദിവാൻ ഭരണം ഇങ്ങനെ കൊണ്ടുപോകാൻ അനുവദിച്ചുകൂടാ എന്നൊരു ചിന്താഗതി നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യങ്ങളിൽ തന്നെ, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങളിൽ പറയുന്നത് മഹാരാജാവ് തിരുവനസിലെ പരമാധികാരത്തിന് വിധേയമായ ഉത്തരവാദ ഭരണം വേണമെന്നാണ് പറയുന്നത്. പക്ഷേ സി പി രാമസ്വാമിയർ അക്കാലത്ത് ദിവാനാണ്. സി പിക്ക് ഒരു നിർബന്ധ ബുദ്ധി തന്നെ ഉണ്ടായിരുന്നു, കോൺഗ്രസ്സിനെ നശിപ്പിക്കണം. ഇദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു കൂടെ ഓർക്കണം. 1917 കോഴിക്കോട്ട് കൂടിയ മലബാർ ജില്ലാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സി പി രാമസ്വാമിയാണ്. അദ്ദേഹം പോയി പോയി ഇവിടെ വരികയായി.
1: ദേശീയ സമരത്തെക്കുറിച്ച് അതുപോലെ ദേശീയ നേതാക്കളെ കുറിച്ചൊക്കെ പിന്നെ അന്ന് ഇവിടെ അറിയപ്പെട്ടിരുന്നു.
0: ഉണ്ട്, അറിയപ്പെട്ടിരുന്നു പറഞ്ഞ പത്രങ്ങളിൽ കൂടെയുള്ള വിവരം മാത്രമേ ഉള്ളൂ. പിന്നെ വ്യത്യാസമായിട്ടുള്ളത്, ജവഹർലാൽ നെഹ്റു ചിലപ്പോഴേ കേരളത്തിൽ വന്നിട്ടുണ്ട്, നിറഞ്ഞ തിരുവനന്തപുരം പ്രധാനമായിട്ട് അങ്ങനെ വന്ന് ചിലതിനൊക്കെ പോകും. ഗാന്ധിജി 1924 തുടങ്ങിയ വൈക്കം സത്യാഗ്രഹത്തിൽ 25 ഗാന്ധി വന്നത്. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ദേശീയ നേതാക്കന്മാരെ പറ്റി സാമാന്യ ജനങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ബോധമുണ്ടായിരുന്നു, കുറച്ച്, വളരെ കൂടുതലെന്ന് പറയാൻ പാടില്ല. ആ ദേശീയ ബോധവും ശരിക്കുണ്ടാകുന്നത് ഇവിടെ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തിക്കാൻ തുടങ്ങിയത് പിന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഗാന്ധിജി അതിലിടപെട്ടു, ഗാന്ധിജി ഉപദേശം തന്നു, ഗാന്ധി മെമ്മോറിയലിനെ പറ്റി ഹരിയലിൽ ഇങ്ങനെ എഴുതി അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ വരുമ്പോഴത്തേക്ക് വരുന്ന മാറ്റമുണ്ടല്ലോ. അങ്ങനെ ഒരു ബോധം ഉണ്ടാകാൻ സ്റ്റേറ്റ് കോൺഗ്രസ് വളരെയധികം സഹായിച്ചു.
1: കോൺഗ്രസിലെ ഏത് വർഷത്തിലാണ് അംഗമായത്?
0: ഞാൻ കോൺഗ്രസ് അംഗമായത് വളരെ ഒരു 36-37 അങ്ങോട്ട് അംഗമായി. ഇവിടുത്തെ സ്റ്റേറ്റ് കോൺഗ്രസ് വരുന്നതിന് മുമ്പ്
1: ഏത് വയസ്സിലെ?
0: അന്ന് എനിക്കൊരു 22 വരുള്ളൂ.
1: അതിനുള്ളൊരു പ്രേരണ എന്തായിരുന്നു?
0: പ്രേരണ, ഞാനൊരു 4 പഠിക്കുന്ന കാലം മുതലെങ്കിലും കണിശമായിട്ട് പത്രം വായിക്കും, ഒരൊറ്റ ഇഷ്യൂവും മുടങ്ങിയില്ല. അങ്ങനെ വായിക്കുന്ന പത്രങ്ങളിൽ നിന്ന് ദേശീയ നേതാക്കന്മാരെ കിട്ടുന്ന, എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 18 വെജിറ്റേറിയനായിട്ട് മാറിയത് തന്നെ വർദ്ധായി താമസിക്കുന്ന ഗാന്ധിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. അപ്പം ആ ഗാന്ധി ചെയ്യുന്നത് അതങ്ങനെയാണ്, ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പട്ടേലിൻ്റെയും നെഹ്റു ഇതാണ്. അങ്ങനെ നമുക്ക് ഓരോരുത്തരെ പറ്റി തോന്നുമല്ലോ, ഒരു മതിപ്പ് തോന്നുന്ന, അവരുടെ ഉപദേശം സ്വീകരിക്കണം. പിന്നെ അവർ പ്രവർത്തിക്കുന്ന രംഗത്ത് ചെറിയ തോതിലായാലും നമുക്കും വല്ലതും പ്രവർത്തിക്കാം എന്നൊക്കെ തോന്നും. അങ്ങനെയാണ് ദേശീയബോധം എനിക്ക് അതിനെപ്പറ്റി ഉണ്ടായത്. അങ്ങനെയാണ് ആദ്യം.
1: അപ്പോൾ അന്ന് കോൺഗ്രസ്സിലൊക്കെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അപകടകരമായിരുന്നു.
0: അതെ, അപകടമൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഞാൻ കാഞ്ഞിരപ്പള്ളിയിലുണ്ടായിരുന്ന കാലത്ത്, കാഞ്ഞിരപ്പള്ളിയിലാണ് എൻ്റെ വീട്, അക്കാലത്ത് വളരെ കുഴപ്പങ്ങളൊന്നും എൻ്റെ പേരിൽ എടുത്തിട്ടില്ല. കുറേ കൂടെ എന്നേക്കാൾ വലിയ നേതാക്കന്മാരെ മാത്രമേ അന്ന് അവർ ലക്ഷ്യമിട്ടിരുന്നുള്ളൂ, പോലീസ്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ കോട്ടയത്ത് വന്ന, 45 മുതൽ കോട്ടയത്തായിരുന്നു. അന്നേരം പോലീസ് കുറേ കൂടെ കാര്യമായിട്ട് എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി.
1: സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടായില്ല?
0: പ്രവർത്തനമൊന്നുമില്ല അന്ന്, ഇതൊന്നുമില്ല, ഒരു പ്രവർത്തനവുമില്ല, സംഘടനകളൊന്നുമില്ല നമുക്ക്. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ എനിക്ക് അല്പം വ്യത്യാസമുണ്ടെന്ന് പറയാനുള്ളത് പത്രം വായിക്കും എന്നുള്ളതാണ്. പത്രം വായിക്കുമ്പോഴും ഇവരെ പറ്റിയൊക്കെ ഞാൻ
1: വിവരങ്ങൾ അറിയും,
0: മറ്റുള്ളവരോട് ചിലപ്പോൾ താല്പര്യമുള്ളവരോട് പറയും, അത്രയേ ഉള്ളൂ.
1: പിന്നെ അന്നത്തെ പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിലായിരുന്നു?
0: അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കേരളത്തിൽ ശാഖയില്ല. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകളുണ്ട്, ഞാനുൾപ്പെടെ. ഞാൻ ഇവിടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സൊക്കെ വരുന്നതിന് മുമ്പ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ 4 കൊടുത്ത് മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ഉദ്ദേശം എന്താണ്? ഓരോ ഭാരതീയൻ്റെയും ചുമതലയാണത്, എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ഞാൻ കോൺഗ്രസ്സിലെ ഒരു 4 മെമ്പറാണ് എന്ന് പറയുന്നത്. അതിൽ കൂടുതലില്ല, അതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ 4 വലിപ്പമല്ല, മറ്റേതിന് വലിപ്പമുണ്ടെന്ന് ഞാൻ യഥാർത്ഥത്തിൽ കണ്ടു. അത് അങ്ങനെ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അന്ന് മുതലേ എനിക്കൊരു ദേശീയ ബോധം കുറച്ചുകൂടി അടിയുറച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം.
1: ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്?
0: ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് പൊതുവെ പറഞ്ഞാൽ തിരുവിതാംകൂർ വിഭാഗത്തിൽ വളരെ കുറച്ച് ചെയ്തിട്ടുള്ള, ആരും തന്നെ കാര്യമായിട്ട് ചെയ്തിട്ടുള്ള ആളുകളില്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ.
1: എന്തായിരുന്നു അതിനുള്ളൊരു കാരണം?
0: അത് കാരണം
1: സ്റ്റേറ്റ്
0: കോൺഗ്രസ് അക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല, അത് തന്നെയാണ് അതിൻ്റെ കാരണം.
1: അതുപോലെ തന്നെ അന്ന് കുറെ പാട്ടുകളും അതുപോലെ തന്നെ കവിതകളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് പ്രചരിച്ചിരുന്നല്ലോ, അതൊക്കെ നമ്മുടെ ജനങ്ങൾക്കിടയിലൊക്കെ ഒരുപാട് പ്രചരിച്ചിരുന്നു. അതുപോലെ തന്നെ

0: സമരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുകയൊക്കെ
1: ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ ശക്തിമത്തായ ഉപകരണമായിരുന്നത്, വളരെ നന്നായിട്ട് പ്രവർത്തിച്ചിരുന്ന അംശി എഴുതിയിട്ടുണ്ട്, ബോധേശ്വരൻ്റെ ഇതുണ്ട്, പിന്നെ പലരും പാട്ടുകളായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ എപ്പോഴും ദേശീയ ബോധം ഉണ്ടാക്കുന്നതിനും സ്വാതന്ത്ര്യം കിട്ടുന്നതിനും ഒക്കെ നമ്മുടെ പത്രങ്ങൾ കുറേയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. പത്രാധിപന്മാരെ പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ.
0: ചർക്കയും അതുപോലെ തന്നെ ഉപ്പുമായിരുന്നല്ലോ നമ്മുടെ ഈ സ്വാശ്രയ ബോധത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട്.
1: ചർക്കയും ഒറ്റപ്പെട്ട പലയിടത്തുമൊക്കെ ഉപയോഗിച്ചു എന്നല്ലാതെ മറ്റേ പറയാനൊക്കെയല്ല. അത് മലബാറിലുണ്ടായിരുന്നു ശക്തമായിട്ട്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയും ഉപ്പ് സത്യാഗ്രഹവും കഴിഞ്ഞതിനെ തുടർന്ന് പയ്യന്നൂര് സമരമൊക്കെ വന്നപ്പോഴേ അതിലെ തിരുവിതാംകൂറിൽ നിന്ന് വല്ലവരും പോയിരുന്നു വരാം, ഒരു പക്ഷേ അത്രയേ ഉള്ളൂ.
0: അതുപോലെ ഈ നൂൽനൂൽപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല,
1: നൂൽനൂൽപ്പിനും ഇതുപോലെയുള്ള സാധനമേ ഉണ്ടായിരുന്നുള്ളൂ.
0: ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടോ?
1: ഉണ്ട്. ഞാൻ 46-47 കാലങ്ങളിൽ ഇവിടെ പൂജപ്പുര ജയിലിലുണ്ടായിരുന്നു.
0: എവിടെ വെച്ച് അറസ്റ്റ് ചെയ്തു?
1: കോട്ടയത്ത് വെച്ച്
0: അറസ്റ്റ് ചെയ്തു.
1: ഒരു കോൺഗ്രസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, വലിയ തോതിലൊരു മീറ്റിംഗ്. അപ്പോഴവിടെ വെച്ച് ഞാൻ കുമ്പളത്ത് ശങ്കുപിള്ളയെ പ്രസിഡന്റായിട്ട് എടുക്കണമെന്നും പട്ടത്തിനെ വേണ്ടെന്നും പറഞ്ഞു. അപ്പം കുമ്പളത്തിനെ വേണം എന്ന് പറയുന്നവര് സി പി രാമസ്വാമിയുടെ വിരോധികളായിട്ട് സി പി വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ പറഞ്ഞവരെ എല്ലാ ജില്ലയിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു.
0: ഈ ജയിലിലൊക്കെ ഒരുപാട് പീഡനങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
1: ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ജയിലിൽ ഞങ്ങൾ സുഖവാസം അനുഭവിക്കുകയായിരുന്നു, ഞങ്ങൾ 16 പേര്. ബാക്കി എ ബി സി അങ്ങനെ 3 ക്ലാസ്സും പിന്നെ എയുടെ മുകളിലുള്ള ഡെറ്റിനിയുമാണ്. അപ്പം ഞങ്ങൾക്ക് പരിപൂർണ സ്വാതന്ത്ര്യം, എല്ലാ സൗകര്യങ്ങളും, ഫുഡും തന്നെ ഇവിടെ കിട്ടുന്നതിന് വളരെ സ്പെഷ്യൽ ഫുഡിനുള്ള പണം, ഇങ്ങനെയൊക്കെ ഒരുപാട് ദിവസവും തേച്ച് കുളിക്കാനുള്ള സൗകര്യം ഇതൊക്കെ ഉണ്ട്. പക്ഷേ സി ക്ലാസ്സുകാരുടെ സ്ഥിതി വരുമ്പോഴത്തേക്ക് വളരെ മോശമാണ്. നമ്മുടെ രാഷ്ട്രീയ തടവുകാരിൽ 98% സിയിലുമാണ്, വളരെ കുറച്ച് പേരെ മറ്റടുത്ത് വരുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ യാതൊരു മർദ്ദനത്തിനും ഇരയായിട്ടില്ല.
0: അന്ന് കൂടെ പ്രവർത്തിച്ച ആൾക്കാർ ആരൊക്കെയാണ്?
1: അന്ന് ജയിലിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സി കേശവനും കുമ്പളത്ത് ശങ്കുപിള്ളയും ജി പി നീലകണ്ഠപ്പിള്ളയും പൊൻകുന്നം വർക്കി, കോട്ടയം ഭാസി, ചെറിയാങ്കാപ്പൻ, മാത്യു മണിയങ്ങാടൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂടെ പ്രവർത്തിച്ചത്, ജയിലിൽ പുറത്ത് പ്രവർത്തിച്ചത് പി ടി ചാക്കോ ഉണ്ടായിരുന്നു. പി ടി ചാക്കോ കുറച്ച് കഴിഞ്ഞ് ഡി സി സി പ്രസിഡൻ്റായി, പിന്നെ മറ്റേ എം പി ആയി, മന്ത്രിയായി, അങ്ങനെ പലതും ഉണ്ടല്ലോ. ആ പിന്നെ എൻ്റെ കൂടെ പ്രവർത്തിച്ച ആളുകൾ കാഞ്ഞിരപ്പള്ളിയിലായിരുന്ന കാലത്ത് മുഴുവൻ അക്കമചെറിയാൻ്റെ കുടുംബം. അവിടെ കോൺഗ്രസിൽ മെമ്പറാകാതെ ആരുമില്ല.
0: അന്ന് സമരത്തിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായിട്ടില്ല, മറക്കാനാവാത്ത ഏതെങ്കിലും ഓർമ്മകളുണ്ട്?
1: ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സംഗതി അക്കമചെറിയാൻ്റെ കൊട്ടാരത്തിലേക്കുള്ള മാർച്ചായിരുന്നു. കൊട്ടാരത്തിലേക്കുള്ള മാർച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ നേതാക്കന്മാരും അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയി. തിരുവിതാംകൂറിലെ 1114 എന്ന് പറഞ്ഞൊരു ആക്ട് കൊണ്ടുവന്നു, അത് ലംഘിച്ച് ജയിലിൽ പോയ മിക്കവാറും ആളുകളെല്ലാം തന്നെ. അപ്പോഴേ എം എം വർക്കി എന്നും പറഞ്ഞൊരു സൂത്രധാരൻ ഉണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ ആഫീസ് സെക്രട്ടറി. അദ്ദേഹം എറണാകുളത്ത് ആഫീസ് ഉണ്ടാക്കി. എറണാകുളത്ത് ആഫീസ് ഉണ്ടാക്കിയിട്ട് കുറച്ച് സ്ത്രീകളെ വരുത്തി ഇൻ്റർവ്യൂ ചെയ്ത് ആരാണ് ഈ തൻ്റെ ഇടം കാണിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി. അപ്പോഴേ അക്കമ്മ ചെറിയാൻ അത് ജയിച്ചു. അക്കമ്മേറിയാൻ ജയിച്ചു കഴിഞ്ഞപ്പോഴേ അക്കമ്മ ചെറിയാൻ ഇതിലെ എവിടെയെങ്കിലും വിടാറില്ല, അന്ന് ട്രെയിനില്ല, നമ്മുടെ കോട്ടയം ഈ എറണാകുളം ലൈനിലൊന്നുമില്ല, കൊല്ലം വരെയേ ഉള്ളല്ലോ. അപ്പോഴേ ട്രെയിനിൽ യാത്ര ചെയ്താൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പോലീസുകാർക്ക്. ട്രെയിനകവും ഇതിൻ്റെ പരിസരവും ഒക്കെ ബ്രിട്ടീഷ് ഇവരുടെയല്ലേ. അപ്പോഴേ അക്കമ്മ എറണാകുളത്ത് നിന്നെല്ലാ ട്രെയിനിങ് എല്ലാം കഴിച്ച് ഇങ്ങോട്ട് വിടുന്നത് അവിടുന്ന് കോയമ്പത്തൂർ പോയി, അവിടുന്ന് മധുര പോയിട്ട് കൊല്ലത്ത് വഴി ഇങ്ങനെ അവിടെ വരുന്നു. അപ്പോഴേ വളരെ രഹസ്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. 10,000-ക്കണക്കിനുള്ള ആളുകൾ ഇതെല്ലാം പൊതിഞ്ഞ് കെട്ടി, തൊപ്പിയൊക്കെ കെട്ടിവെക്കണം, വഴിക്ക് വെച്ച് കണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അപ്പോഴങ്ങനെ അവരെ എല്ലാം ഇന്ന ട്രെയിൻ വരുന്ന സമയത്ത് തമ്പാനൂരുണ്ടാക്കി പെട്ടെന്ന് വേഷമൊക്കെ മാറി കഥഞ്ചു ബായും എല്ലാം ഇട്ട് തൊപ്പിയും വെച്ച് ഇങ്ങനെ തയ്യാറാക്കിക്കോളാൻ പറഞ്ഞു. നമ്മുടെ തമ്പാനൂർ സ്റ്റേഷനിൽ നിന്ന് കിഴക്കേ കോട്ടയിലേക്ക് മാർച്ച് ചെയ്തു. കോട്ടയ്ക്കകത്ത് വന്നപ്പം പട്ടാളമൊക്കെ ഇറങ്ങി, വെടിവെയ്പ്പ് നടത്തുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. വെടിവെയ്പ്പൊന്നും വന്നില്ല, പക്ഷേ വെടിവെയ്പ്പ് വരാത്തതിൻ്റെ കാരണം വെടിവെയ്പ്പെന്ന് പറഞ്ഞ ഉടനെ അക്കമ്മേറിയാൻ കരുത്താൽ ഒരുപാട് മാലകളുണ്ടായിരുന്നു, ഇത് അത് മുഴുവൻ പൊട്ടിച്ച് അങ്ങോട്ട് എറിഞ്ഞിട്ട് മുമ്പോട്ട് ചാടി വന്നു. ഞാനാണ് ഇവരുടെ നേതാവ്, എന്നെ വെടിവെക്കാൻ പറഞ്ഞ ആദ്യം എന്നും പറഞ്ഞ് ഇങ്ങനെ അങ്ങ് നിന്നു. അതോടുകൂടി വാട്ട്കിസ് അന്നത്തെ പട്ടാള മേധാവി, വാട്ട്കിസുമൊക്കെ കൈ മടക്കി തിരിച്ചുപോയി. പിന്നെയും ഇവരുമായിട്ട് ആ സംഭാഷണത്തിൽ പോയി യാതൊരു വിട്ടുവീഴ്ചയ്ക്കുന്നത്. സി പി രാമസ്വാമി അവിടെ ഉണ്ട്, രാജാവുണ്ട്, പട്ടാള മേധാവിയുണ്ട്, പോലീസ് കമ്മീഷനുണ്ട്, കരീം സായിപ്പ് മറ്റാണ് കമ്മീഷൻ. അപ്പോഴേ ഒരു തരത്തിൽ ഒത്തുതീർപ്പിന് വലിയ ഇവരിവിടെ നിന്ന് പോവുകയല്ല, വളരെ വിഷമായി. ഒടുവിൽ ഒത്തുതീർപ്പുണ്ടായ സർവ്വ ആളുകളെയും ജയിലിൽ മോചിപ്പിക്കാനാണ്.
2: കിഴക്കേ മുറിയുമായി ടി ടി പ്രഭാകരൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. മൊഴി ഉറവുകളിൽ ഇനി പ്രൊഫസർ എസ് ഗുപ്തൻ നായരുടെ ശബ്ദം കേൾക്കാം. മലയാള സാഹിത്യത്തിലെ പ്രമുഖ വിമർശകനും പ്രഭാഷകനും

0: അധ്യാപകനുമായിരുന്നു പ്രൊഫസർ എസ് ഗുപ്തൻ നായർ. 1919 ഓഗസ്റ്റ് 22 കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ ജനനം. 1941 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് BA ഓണേഴ്സ് രണ്ടാം റാങ്കോടെ ജയിച്ച അദ്ദേഹം 1945 അതേ കലാലയത്തിൽ അധ്യാപകനായി. 1978 കാലിക്കറ്റ് സർവകലാശാലയിലെ മലയാള വിഭാഗം തലവനായി ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചു. ആധുനിക സാഹിത്യം, മനസാസ്മരാമി, അമൃതസ്മിതി, സൃഷ്ടിയും സ്രഷ്ടാവും തുടങ്ങിയവ പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിവ നേടിയ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ 2006 ഫെബ്രുവരി 6 ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രൊഫസർ എസ് ഗുപ്തൻ നായരുമായി TT പ്രഭാകരൻ നടത്തിയ അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
1: സാഹിത്യത്തിന്റെ സർഗാത്മക തലത്തിനും അതുപോലെ തന്നെ വൈജ്ഞാനിക മണ്ഡലത്തിനും ഒരുപോലെ സംഭാവന നൽകിയിട്ടുള്ള ഒരാളാണ് പ്രൊഫസർ എസ് ഗുപ്തൻ നായർ. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. സാറ് മലയാള ഗവേഷകരിൽ ആദ്യത്തെ ആളെന്നാണ് കേട്ടിട്ടുള്ളത്. അതായത് കേരള സർവകലാശാലയിൽ പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയോടൊപ്പം ആദ്യമായി ചേർന്ന ഗവേഷകൻ. ആ നിലയ്ക്ക് ആ ഗവേഷണ പ്രബന്ധത്തെക്കുറിച്ചും അത് പൂർത്തിയാക്കാതെ പോയ സാഹചര്യത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം.
2: അതെ, ആദ്യത്തെ എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ സർവകലാശാലയായിട്ട് മദ്രാസ് സർവകലാശാല മാറിയ ഒരു ട്രാൻസിഷൻ ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഞാൻ ചേർന്നത്. മാറുന്നതിന് അല്പം മുമ്പോ മറ്റോ ആണ് കൃഷ്ണപിള്ള സാറ് ചേർന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഏതാണ്ട് ആദ്യകാല വിദ്യാർത്ഥികളായിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളെ ഗൈഡ് ചെയ്ത അധ്യാപകന്മാർക്കും ഗവേഷണത്തെ പറ്റി വലിയ പിടിപാടൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അന്ന് മലയാളം BA ഓണേഴ്സ് എന്ന് പറയുന്ന ഈ ഡിഗ്രി എടുത്തും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നവർക്ക് ഇത്ര വലിയ കോളേജുകളൊന്നുമില്ല. അതുകൊണ്ട് അധ്യാപക വൃത്തി അല്ലാതെ മറ്റൊരു വൃത്തി സാധാരണ പറ്റുകയും ഇല്ലല്ലോ. ഹൈസ്കൂളിൽ ജോലി അല്ലെങ്കിൽ കോളേജിൽ ജോലി. ഞാൻ ഏതായാലും ഭാഗ്യവശാൽ ഹൈസ്കൂളിൽ ജോലിക്ക് പോയില്ല. അപ്പോൾ പിന്നെ ഗവേഷണം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു. ഞാൻ തിരഞ്ഞെടുത്ത വിഷയം, ഞാൻ കുറച്ചൊരു നാടകവേദിയിൽ കുറച്ചൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളായതുകൊണ്ട് കുറച്ച് പഴയ കലകളൊക്കെ കാണുക അതിൽ താല്പര്യമുള്ള ആളായിരുന്നതുകൊണ്ട് അതൊക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു വിഷയമാണ് തിരഞ്ഞെടുത്തത്. പ്രാചീന നാട്യകല കേരളത്തിൽ എന്നായിരുന്നു വിഷയം. ഏതാണ്ട് 2 കൊല്ലം ചെയ്തു. സത്യത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ താല്പര്യം കുറേശ്ശെ മങ്ങിത്തുടങ്ങി എന്നുള്ള പരമാർത്ഥം ഇനി പറയാമല്ലോ. എനിക്ക് തോന്നിയത് എനിക്കിഷ്ടമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അനവധി വിഷയങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വായിക്കാൻ ഇതൊരു തടസ്സമായിത്തീരുന്നു. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള പല വിഷയങ്ങളും വായിക്കുന്നതിന് കുറച്ചുകൂടെ പ്രയോജനം കിട്ടും. ഇതൊരു വിഷയം എന്ന് പറഞ്ഞിട്ടിങ്ങനെ അതേ ഗതി എന്ന് പറഞ്ഞിരുന്നാൽ ഒരു PhD എന്നൊരു ലാഭം ഉണ്ടെങ്കിലും വേറെ ചില നഷ്ടങ്ങളുണ്ടാകും എന്ന് തോന്നി ക്രമേണ അതിൽ നിന്ന് ഉത്സാഹം കുറഞ്ഞു മാറുകയാണ് ഉണ്ടായത്.
1: അത് കഴിഞ്ഞ് സാറ് നിരൂപണ രംഗത്താണല്ലോ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിച്ചത്. നിരൂപണ രംഗത്തേക്ക് വരാൻ പ്രത്യേകം എന്തെങ്കിലും ഒരു പ്രചോദനം ഉണ്ടായിരുന്നു?
2: അത് ധാരാളം പുസ്തകം വായിക്കുന്ന ആളുകൾക്ക് പുസ്തകത്തെ സംബന്ധിച്ച്, അതായത് തീരെ ഒരു ചിന്തയും ഇല്ലാതെ ഒരു ആലോചനയും ഇല്ലാതെ നേരം കൊല്ലാൻ വായിക്കുന്നവർക്ക് വിശേഷിച്ചൊന്നും പുസ്തകത്തെ പറ്റി തോന്നുകയില്ല. പക്ഷേ അല്പം ഒരു വിചാരശീലന്മാർ പുസ്തകം വായിക്കുമ്പോൾ അല്പം നിരൂപണ ബുദ്ധിയോടുകൂടിയാണ് വായിക്കുക. അങ്ങനെ അല്ലാതെ വായിക്കാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ പുസ്തകം വായിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു നിരൂപണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്നാണ് എൻ്റെ അനുഭവം. അതായത് സാമാന്യം പുസ്തകം വായിക്കാൻ തുടങ്ങിയ കോളേജ് വിദ്യാഭ്യാസ കാലം മുതൽ, ഒരു പക്ഷേ അതിനു മുമ്പും മുതൽ ഇന്നുവരെയും സാമാന്യം പോലെ വായിക്കാറുണ്ട്. ഇംഗ്ലീഷും മലയാളവും ആണല്ലോ അറിയാവുന്ന ഭാഷകൾ. അതുകൊണ്ട് ആ രണ്ട് ഭാഷകളിലുള്ള ധാരാളം പുസ്തകങ്ങൾ രസത്തിനു വേണ്ടിയും വായിക്കാറുണ്ട്. ചിലപ്പോൾ ഈ രസത്തിനു വേണ്ടി വായിക്കാൻ ഒക്കാതെ വരും. അതായത് ഒരു അവതാരികയ്ക്ക് വേണ്ടി വായിക്കുമ്പോൾ ഈ രസം അങ്ങ് പോയിട്ട് അവതാരിക എഴുതണമല്ലോ എന്നുള്ള ഒരു വിചാരത്തോടു കൂടി വായിക്കേണ്ടി വരും. അതുപോലെ പത്രത്തിൽ എന്തെങ്കിലും എഴുതണമല്ലോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കണമല്ലോ എന്നും ചിലപ്പോൾ തോന്നാമല്ലോ ആശയം. അങ്ങനെയൊക്കെയുള്ള വായന കുറച്ചൊക്കെ നിയന്ത്രിക്കും നമ്മളെ. അതൊന്നുമല്ല, വെറും ഉല്ലാസത്തിനു വേണ്ടിയും മനസ്സിൻ്റെ വികാസത്തിനു വേണ്ടിയും ഉള്ള വായന. അത് ഞാൻ ധാരാളം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ള ആ വായന എന്നെ ഉത്തേജിപ്പിച്ചതിൻ്റെ ഫലമാണ് നിരൂപണം എഴുതാൻ പ്രേരിപ്പിച്ചത്.
1: അങ്ങനെയാണ് ഗൗരവമായിട്ട് പുസ്തക നിരൂപണം സാർ ആരംഭിച്ചത്. സമാലോചന മുതലായ

0: ചില കഴിവുകൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളിവിടെ ഞങ്ങളുടെ ഈ വിമർശകന്മാരുടെ പങ്ക്തിയിൽ പതിവായിട്ട് എഴുതണം. എനിക്കത് വലിയ അഭിമാനവും വലിയ ഒരു പ്രോത്സാഹനവുമായിരുന്നു. വിശേഷിച്ച് എൻ്റെ അന്നത്തെ ചെറുപ്രായത്തിൽ ഒന്നാമത്തെ പേരുകാരൻ എ ബാലകൃഷ്ണപിള്ളയാണ് ആ സമിതിയിൽ. മംഗളോദയ മാസിക മുണ്ടശ്ശേരി ചീഫ് എഡിറ്റർ ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അതിനകത്ത് ഈ പുസ്തക നിരൂപണം എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ട് അന്തസ്സായിട്ട് ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിരൂപകന്മാരുടെ സമിതി ഉണ്ടാക്കിയത്. അതിൽ ബാലകൃഷ്ണപിള്ള മുതൽ ഞാൻ വരെ, എന്നുവെച്ചാൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ അന്ന് ഞാനായിരുന്നു, വരെയുള്ളവരെ ഉൾപ്പെടുത്തി. അങ്ങനെ ചങ്ങമ്പഴേ എനിക്ക് പുസ്തകം അയച്ചു. ആദ്യ അയച്ച പുസ്തകവും എനിക്ക് ഓർമ്മയുണ്ട്, ബഷീറിൻ്റെ ജന്മദിനം എന്ന് പറയുന്ന ചെറുകഥാ സമാഹാരം ആണ്. അതുതന്നെ അതിലൊരു നേരം പോക്ക് കൂടി പറയാം. ചങ്ങമ്പഴയുടെ കൈയക്ഷരത്തിൽ ടു ശ്രീ എ ബാലകൃഷ്ണപിള്ള എന്ന് എഴുതിയിട്ട് അത് വെട്ടിയിട്ടാണ് എസ് ഗുപ്ത നായർ തിരുത്തിയത്. ഞാൻ ആ പുസ്തകം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഗൗരവമായിട്ട് എഴുതണം എന്ന് ഒരു എഴുത്തും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു വിസ്തരിച്ചുള്ള ഒരു പഠനമായിരിക്കണം. ചെറുകഥയുടെ ടെക്നിക്കിനെ പറ്റിയും എഴുത്തുകാരൻ്റെ ഭാഷ, പശ്ചാത്തലം എല്ലാം പറഞ്ഞിരിക്കണം എന്നൊക്കെ ഞാനത് കഴിയുന്നത്ര ന്യായമായിട്ട് ചെയ്തു. അങ്ങനെ കുറേ നിരൂപണങ്ങൾ മംഗളോദയത്തിൽ എഴുതി. അപ്പോൾ മലയാള രാജ്യക്കാരും മാതൃഭൂമിക്കാരും പുസ്തക നിരൂപണങ്ങൾക്ക് ആയിട്ട് അയച്ചു തുടങ്ങി. അന്ന് അത് രണ്ടുമാണ് പ്രധാനപ്പെട്ട സാഹിത്യ വാരികകൾ. അതിലും രണ്ടിലും എഴുതി. അങ്ങനെയാണ് നിരൂപണത്തിലേക്ക് പ്രവേശിക്കുന്നത്.
1: അന്ന് ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ഒരു വലിയ ശക്തിയായി നിലനിൽക്കുന്ന കാലമാണ്.
0: അതെ അതെ, 1943-44 തുടങ്ങിയെങ്കിലും ഏതാണ്ട് ശക്തി പ്രാപിച്ച ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ഷൊർണൂരാണ്. ആ സമ്മേളനത്തിന് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. അതിനെപ്പറ്റി ഞാൻ അന്ന് ഗൗരവമായിട്ട് ആലോചിച്ചില്ല. രണ്ടാമത്തെ സമ്മേളനം കോട്ടയത്താണ് നടക്കുന്നത്. അതന്ന് NBS ഇന്നത്തെ പ്രവർത്തകന്മാർ, കാരൂര് DC, അതുപോലെ പോളിറ്റിക്സിലേക്ക് പിന്നെ വന്ന് PT ചാക്കോ, MB പോൾ എന്ന് കോട്ടയത്തെ ട്യൂട്ടോറിയൽ അവരൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ മുതലാണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനവുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത്. അന്നത്തെ ചങ്ങമ്പഴ അധ്യക്ഷനായിരുന്ന യുവജന സാഹിത്യ വിഭാഗത്തിലാണ് ഞാനും TN ഗോപിനാഥൻ നായരും നാഗവള്ളി RS കുറുപ്പും പ്രസംഗിച്ചത്. ഉള്ളൂരും വള്ളത്തോളും ആശംസ അയച്ചിട്ടുണ്ട് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്. അതാണ് അന്നത്തെ.
1: പിന്നീട് ഈ പ്രസ്ഥാനം രാഷ്ട്രീയ തലത്തിലേക്ക് പോവുകയും,
0: അതായത് ഏതാണ്ടൊരു 1948 മുതലാണ്. അതിന്റെ കാരണം റഷ്യയിലുണ്ടായ സ്റ്റാലിനിസത്തിന്റെ ആ ഒരു പ്രത്യേക കടുംപിടുത്തമാണെന്നാണ് ചരിത്രം പറയുന്നത്. അതിന് രേഖയുണ്ട്. രേഖ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യയിലെ കൾച്ചറൽ മിനിസ്റ്ററായിട്ട് ഷ്ദാനോവ് എന്ന് പറഞ്ഞ ആള് നിയമിക്കപ്പെടുകയും ഷ്ദാനോവിന്റെ നിയന്ത്രണത്തിൽ അവിടുത്തെ കൾച്ചറൽ പോളിസി, അതിൽ ലിറ്റററി പോളിസിയും ഉൾപ്പെടും, അത് ഇന്ന തരത്തിൽ വേണമെന്ന് വളരെ നിയന്ത്രിക്കപ്പെടുകയും ചെയ്തതോടുകൂടി അത് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാർ അത് സ്വീകരിച്ചു. അത് സ്വീകരിച്ചപ്പോൾ പലയിടത്തും ആ അഭിപ്രായത്തോട് ചേരാൻ ബുദ്ധിമുട്ടായിട്ട് വന്നു. നേരെ മറിച്ച് ഒരു ലെനിനിസ്റ്റ് ഗതിയോ ഒരു മാർക്സിസ്റ്റ് ഗതിയോ സ്വീകരിച്ചു പോയിരുന്നെങ്കിൽ വിയോജിപ്പിന് കാര്യമില്ല. നേരെ മറിച്ച് സ്റ്റാലിനിസ്റ്റ്, ഷ്ദാനോവിസ്റ്റ്, ഡോഗ്മാറ്റിസ്റ്റ് എന്ന് പറയാവുന്ന ഗതിയിലെത്തിയതാണ് സ്പ്ലിറ്റിന് കാരണം.
1: ഈ വിഭജനത്തിന് ശേഷം അതിൽ ചേരാത്ത ഒരു വിഭാഗവും ചേർന്ന വിഭാഗവും തമ്മിൽ ആശയപരമായിട്ട് എന്നും സംഘടന ഉണ്ടായല്ലോ. കഴിഞ്ഞ 40 വർഷക്കാലമായിട്ട് അങ്ങനെയാണല്ലോ പോവുക.
0: ഏകദേശം, പക്ഷെ ആദ്യത്തെ പോലെ രൂക്ഷമായ സംഘടനകളും അന്ന് പരസ്പരം ആക്ഷേപിക്കല് കലശലായിരുന്നു. കലശലായിരുന്നു പറഞ്ഞാൽ കഥയറിയാതെ പരസ്പരം ആക്ഷേപിച്ചിട്ടുണ്ട്. ഇപ്പൊ അതൊന്നും അത്ര ഉണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും കുറച്ചൊക്കെ ഉണ്ട്, എങ്കിൽ സാരമില്ല, അന്നത്തെ രൂക്ഷതയില്ല.
1: എങ്കിലും സാറ് എപ്പോഴും ഈ സൗന്ദര്യത്തിന്റെ പക്ഷത്ത് നിന്ന ഒരാളെന്ന നിലയ്ക്ക് ആ ഒരു പാതയെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്?
0: ഞാൻ എന്നോട് മുമ്പും ചിലർ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഇതിന്റെ അർത്ഥം താങ്കൾ ഒരു ഈസ്തെറ്റിക് ക്രിട്ടിക് ആണെന്നാണോ, സൗന്ദര്യാത്മക നിരൂപകൻ? ഈസ്തെറ്റിക് ക്രിട്ടിക് എന്ന അല്ലെങ്കിൽ സൗന്ദര്യാത്മക നിരൂപകൻ എന്നൊക്കെ പറയുമ്പോൾ ഈസ്തെറ്റിസിസം എന്ന് പറയുന്ന പ്രസ്ഥാനവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം 19th century അവസാന ഘട്ടത്തിൽ, അതായത് 1890s ഇംഗ്ലണ്ടിൽ, ഫ്രാൻസിൽ ഒക്കെ ഈസ്തെറ്റിസിസം എന്നൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ആ പ്രസ്ഥാനക്കാരാണ് ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്ന കലകലയ്ക്ക് വേണ്ടി എന്നുള്ളത് പ്രചരിപ്പിച്ചത്. അതും ആയിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. സൗന്ദര്യാത്മക വിമർശനം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വന്നുകൂടുന്നത് ഇത്രയേ ഉള്ളൂ, കലയുടെ ആശയം എന്ന് പറയുന്ന അതിന് ഏതിലുണ്ട്, ആ ആശയത്തിന് പുറമേ അതിൻ്റെ അപ്പീൽ, അതിൻ്റെ ആകർഷണം, വശ്യത എന്ന് പറയുന്നത് അതിൻ്റെ കലാപരമായിട്ടുള്ള മേന്മയാണ്. ഈ രണ്ട് വശമുണ്ട്. ആശയത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ സൗന്ദര്യപരമായിട്ടുള്ള അതിൻ്റെ ആകർഷകത്വത്തിന് പ്രാധാന്യം പലരും കൊടുക്കാതെ ഇരിക്കും. അതിൽ എനിക്ക് സമ്മതമില്ല. ആ

0: വിഷയം എന്തോ ആവട്ടെ, ആ സമൂഹത്തിന് അനുഗുണമായിരിക്കണം, സമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് നന്നായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് സൗന്ദര്യത്തെ ബലി കഴിച്ചിട്ട് ആയിരിക്കരുത്, അതിനെ പ്രസൻറ്റ് ചെയ്യുന്ന ആകർഷകമായിട്ട് വേണം അതിനെ ആവിഷ്കരിക്കാൻ എന്നുള്ളതിൽ വിട്ടുവീഴ്ചയില്ല. അതാണ് അതിൻ്റെ അർത്ഥം.
1: അപ്പോൾ ഈ സൗന്ദര്യാത്മകമായ ഘടകം നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ സോഷ്യോളജിക്കൽ അംശം നമ്മൾ എങ്ങനെ, ഇപ്പോൾ ആശാൻ കൃതികൾക്കൊക്കെ ഉള്ള ഒരു
0: അതെ
1: സാമൂഹിക അടിത്തറ എന്ന് പറയുന്നത്,
0: നമ്മുടെ വീക്ഷണത്തിൽ കുറച്ചൊരു വ്യത്യാസം വരും, സമീപനത്തിൽ വ്യത്യാസം വരും. ഇതിപ്പോൾ ആശാന്റെ ഉദാഹരണം പറഞ്ഞതുകൊണ്ട് ആശാന്റെ കാര്യം തന്നെ എടുത്തിപ്പോൾ ഉദാഹരിക്കാം. ഇപ്പോൾ ആശാന്റെ കവിതയിലെ തീർച്ചയായിട്ടും ആശാൻ രണ്ട് തലത്തിൽ ഒരേ ശക്തിയോടുകൂടി ഒരേ സമയത്ത് പ്രവർത്തിച്ച ആളാണ്. അതായത് സോഷ്യൽ ലെവലിലും സാഹിത്യത്തിൻ്റെ ലെവലിലും. സോഷ്യൽ ലെവൽ അതേ എസ് എൻ ഡി പി യോഗത്തിൽ ഇത്രയും എന്ന ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ആക്ടിവിസ്റ്റ്, സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു, സോഷ്യൽ വർക്കർ. അതിൻ്റെ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിച്ചും കൊണ്ട് 17 കൊല്ലം അദ്ദേഹം ജീവിച്ചു. ഒടുവിൽ എനിക്ക് കവിത എഴുതാൻ സമയം കിട്ടുന്നില്ല, എന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കണേന്ന് ഭാരവാഹികളോട് പറഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ ഈ സാമൂഹികമായിട്ടുള്ള പ്രതിജ്ഞാബദ്ധതയോടുകൂടി ഇരിക്കുമ്പോഴാണ് അദ്ദേഹം കവിതകൾ എഴുതിയത്. പക്ഷെ ആ കവിതകളിൽ ഈ പറയുന്ന സാമൂഹികമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റും ഉണ്ട്, സൗന്ദര്യാത്മകത്വവും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നളിനി, ചിന്താവിഷ്ടയായ സീത, കരുണ മുതലായിട്ടുള്ളതിലെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അതോ അതിൻ്റെ സൗന്ദര്യാത്മകമായിട്ടുള്ള വശീകരണാത്മകമായിട്ടുള്ള വശത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? അതേസമയത്ത് ചാണ്ടാലഭിക്ഷയിൽ രണ്ടുമുണ്ട്, ഏതാണ്ട് ബാലൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ജാതിക്കെതിരായിട്ടുള്ള ഒരിതാണ്, അത് ബുദ്ധനെ കൊണ്ടാണ് പറയിക്കുന്നത്, അല്ലാതെ ഇന്ന് നടക്കുന്ന ഒരെണ്ണമല്ല. എങ്കിലും ആളുകൾക്കറിയാം ഇത് ഇന്നത്തേതിനും കൂടി പറ്റുന്നതാണെന്ന്. ദുരവസ്ഥയിൽ വന്നപ്പോഴത്തേക്ക് അത് വളരെ പ്രകടമായിട്ട് ഒരു വർത്തമാനകാല പ്രമേയം എടുക്കുകയും ചെയ്തു. അപ്പം ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ആശാൻ സൗന്ദര്യ പക്ഷപാതത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്നെ ആണ് അദ്ദേഹത്തിൻ്റെ സാമൂഹികമായിട്ടുള്ള ആശയങ്ങളും ആദർശങ്ങളും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കൂടി ആവിഷ്കരിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത് ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ശ്ലോകത്തിലെ രചനയ്ക്ക് വൈകല്യമുണ്ട്, അല്ലെങ്കിൽ ദ്വിയാക്ഷര പ്രാസത്തിന് വേണ്ടി ക്ലേശിച്ചിട്ടുണ്ട്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ക്ഷുദ്രങ്ങളായിട്ടുള്ള കാര്യങ്ങളിലായിരുന്നു പഴയ നിരൂപകന്മാർ. അതുപോയിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്താ ഗൗരവം, അദ്ദേഹത്തിൻ്റെ ക്രാന്തദർശിത്വം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ക്ലേശങ്ങളുടെ നേർക്കുള്ള അനുകമ്പാമിശ്രണമായിട്ടുള്ള മനോഭാവം, ഈ വക കാര്യങ്ങളിലായി പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴുള്ള പക്ഷപാതം. അതും കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ജാതികൊല്ലി പ്രസ്ഥാനക്കാരൻ എന്ന് ബാലകൃഷ്ണപിള്ള സാറിൻ്റെ ഭാഷയിൽ, അത് മാത്രമായിട്ട് അദ്ദേഹത്തെ കാണുന്നത് വളരെ സങ്കുചിതമായിട്ടുള്ള വീക്ഷണമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് എതിർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആശാൻ ജനകീയ കവിയാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ മുണ്ടശ്ശേരി തുടങ്ങിയപ്പോൾ അല്ല, അദ്ദേഹം എലീറ്റുകളുടെ, അതായത് ഉപരിവർഗത്തിനും പണ്ഡിതവർഗത്തിനും എല്ലാം പറ്റിയ കവിയുമാണ് എന്ന് പറയാൻ ഞാൻ തുടങ്ങിയത്. അത് എൻ്റെ പേരിലുള്ള വലിയ കുറ്റമാണ്. ഞാൻ ആശാനെ ഒന്നുകൂടി ഉയർത്തുകയാണ് ചെയ്തത്, പക്ഷെ അതൊരു ഭയങ്കര കുറ്റമായിപ്പോയി എന്ന് പറയുന്നവർ ചിലരുണ്ട്.
2: പ്രൊഫസർ എസ് ഗുപ്തൻ നായരുമായി ടി ടി പ്രഭാകരൻ നടത്തിയ അഭിമുഖമാണ് മൊഴി ഉറവകളിൽ ഇതുവരെ കേട്ടത്. മൊഴി ഉറവകൾ അവസാനിക്കുന്നില്ല. മൊഴി ഉറവകളുടെ പിന്നണിയിൽ സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കിയത് ധന്യ എം ഡി. നിർവഹണം എൻ ജെ ജോഷിലാൽ.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി

0: ആകാശവാണി
1: മൂലമറ്റം കണ്ണിക്കൽ സെന്റ് തോമസ് സി എസ് ഐ ചർച്ച് സ്റ്റാൻലി ജോണും സംഘവും അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം നടത്തിടും വഴികൾ പുലർത്തിടും വിധങ്ങൾ.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്

മയിൽ പദ്ധതി. 6:30 വയനാട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും. 400-ലേറെ ഇനവുമായി വാഴ കർഷകൻ ഉണ്ണികൃഷ്ണൻ എമ്മുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാര വാരാന്ത്യാവലോകനം. 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവവാണി. മൂല്യമേറേണ്ട പ്രകൃതിബോധം, ഡോക്ടർ അബു പി എസുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖം. 8:00 നാട്ടുചിന്ത്, ജി ബിന്ദുവും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ. 8:30 പദ്ധതികൾ, ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 പണ്ട്. 9:30 ഇഷ്യൂസ് ബിഫോർ പാർലമെന്റ്. 10:00 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ. ഇതിൽ ബാലമണി ഈശ്വറിന്റെ കർണാട്ടിക് വോക്കൽ കേൾക്കാം ഡൽഹി റിലേ. 11:00 സുഭാഷിതം. 11:10 FM ഗോൾഡിലെ പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്ന ഡോക്ടർ കായംകുളം യൂനുസ്. 6:00 ഉഷമലരി, കുട്ടമ്പത്ത് എഴുതിയ കവിത കേരളവിലാസം, ആലാപനം ആദർശ്. 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം, 4-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം വിപുല മേനോൻ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്നു. 7:05 മുതൽ 8:00 വരെ പുലർവട്ടം, കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറുപെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 84-ാം ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വാർത്താ തരംഗിണി. 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ജോളി സക്കറിയ പങ്കെടുക്കുന്നു. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, ഡോക്ടർ എസ് രാമനാഥൻ പാടി കൃതികൾ കേൾക്കാം. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് വൈസ് ചാൻസലർ പ്രൊഫസർ PK ജഗതിരാജ് മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിതഗാനങ്ങൾ, രമ്യ രാഘവൻ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും, ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:15 തുടർനാടകം, മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, 16-ാം ഭാഗം, രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് ZIT സ്പോൺസേർഡ് പരിപാടി. 3:00 ഗാനോപകാരം. 4:00 സായന്തനം പുനഃപ്രക്ഷേപണം. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാന പരിപാടി. 5:00 അക്ഷരശ്ലോകം, കോട്ടയം വൈഖരി അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്ര ഗാനം. 5:35 അധ്യാത്മ രാമായണ പാരായണം, 4-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 5:45 പുരാണ പാരായണം. 6:00 പദ്ധതികൾ, ജനനന്മയ്ക്ക് PM FME. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, വിളകളിൽ കളനിയന്ത്രണത്തിന്റെ പ്രാധാന്യം, ഡോക്ടർ ബിന്ദു ജയസുമായി അഭിമുഖം കേൾക്കാം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:35 മായാമുദ്രകൾ, ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:15 ടുഡേ ഇൻ പാർലമെന്റ്. 8:30 പദ്ധതികൾ, ജനനന്മയ്ക്ക് ദീനദയാൽ ഡിസേബിൾ റീഹാബിലിറ്റേഷൻ സ്കീം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, അറബിക് ഭാഷാ പഠനം സാധ്യതകളും പഠനവും സാധ്യതകളും, റഹ്മത് PK സംസാരിക്കുന്നു. 9:30 ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിൽ വായിച്ച കൃതികൾ, ശ്രീകാന്ത് കെ പുളിക്കൻ മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 FM ഗോൾഡിലെ പ്രക്ഷേപണം ഡൽഹി റിലേ. അറിയിപ്പുകൾ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാവാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപം 24.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി സമഗ്ര പുനരധിവാസത്തിനുള്ള കേന്ദ്രമേഖലാ പദ്ധതിയാണ് സ്മൈൽ അഥവാ സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ്. ഇതേക്കുറിച്ച് IOB മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുന്നു.
2: കേന്ദ്ര സർക്കാർ യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായുള്ള പദ്ധതികൾ ഒരുമിച്ച് ചേർത്ത് 2021 ജൂലൈ മുതൽ നടപ്പിലാക്കി വരുന്ന ഒരു ക്ഷേമ പദ്ധതിയാണ് SMILE അഥവാ SMILE, സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ് എന്നാണ് SMILE എന്നതിന്റെ പൂർണ്ണ രൂപം. ഈ പദ്ധതി പ്രകാരം ശിക്ഷാദാന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ സമഗ്ര പുനരധിവാസത്തിനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് അവരുടെ പുനരധിവാസം, മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാക്കൽ, അവർക്ക് വേണ്ടുന്ന കൗൺസിലിംഗ് നൽകുക, അടിസ്ഥാന ഡോക്യുമെന്റേഷൻ രൂപപ്പെടുത്തുക, അവർക്കുള്ള വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സാമ്പത്തിക സൗകര്യങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയവയാണ് ഈ പദ്ധതി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഭരണ സംവിധാനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സഹായത്തോടുകൂടി സഹകരണത്തോടും കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൽ വിവിധ പദ്ധതികൾ ഉൾപ്പെട്ടിരിക്കുന്നു. നിലവിലുള്ള ഷെൽട്ടർ ഹോമുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പുതിയ ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടുന്ന സഹായം ഇതിൽ ലഭ്യമാക്കുന്നു. ഈ സ്കീമിന് കീഴിൽ അടുത്ത 5 വർഷത്തേക്ക് ഫണ്ടുകൾ അനുവദിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടുന്ന ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്ന ഉപപദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ക്ഷേമത്തിനായുള്ള സമഗ്ര പുനരധിവാസ കേന്ദ്ര മേഖലാ പദ്ധതി. വിവിധ ഘടകങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. 9ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സ്കോളർഷിപ്പുകൾ ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ PM ദക്ഷ സ്കീമിന് കീഴിൽ ഇവർക്കുള്ള നൈപുണ്യം വികസിപ്പിക്കുന്നതിനും ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോമ്പോസിറ്റ് മെഡിക്കൽ ഹെൽത്ത് മുഖേന തിരഞ്ഞെടുത്ത ആശുപത്രികൾ വഴിയുള്ള ലിംഗ പുനർനിർണയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ ഗരിമ ഗ്രേ എന്ന രൂപത്തിലുള്ള ഭവന സൗകര്യം ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ലഭ്യമാക്കുന്നു. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, വസ്ത്രം, വിനോദ സൗകര്യങ്ങൾ, നൈപുണ്യ വികസന അവസരങ്ങൾ, വിനോദ പ്രവർത്തനങ്ങൾ, വൈദ്യ സഹായം എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള പരിപാടികൾ ഈ പദ്ധതികളിലുണ്ട്. ഓരോ സംസ്ഥാനത്തും ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ സെല്ലിന്റെ നേതൃത്വത്തിൽ അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കുകയും കൃത്യസമയത്ത് അവർ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുവാൻ ഈ പദ്ധതി വിഭാവന ചെയ്തിരിക്കുന്നു. സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ വിവേചനം അനുഭവിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും വളരെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ് ഈ SMILE അഥവാ സ്മൈൽ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി.
1: സ്മൈൽ പദ്ധതിയെക്കുറിച്ച് IOB മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4:57. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani, the news read by Nishit Kumar.

0: വയനാട് ജില്ലാ വൃത്താന്തം.
1: സംസ്ഥാനത്തെ സ്വകാര്യ പൊതുമേഖലകളിലെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് പൂർത്തിയാക്കി കർഷക യോഗ്യമാക്കുന്നതിലൂടെ സമഗ്ര ഭക്ഷ്യസ്വയം പര്യാപ്തതയാണ് ലക്ഷ്യമിടുന്നതെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് കൽപ്പറ്റ എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ ജൂബിലി ഹാളിൽ കൃഷി വകുപ്പും ഹോർട്ടികൾച്ചർ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന കന്നിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതിക്ക് തുടക്കമിട്ട് സ്കൂൾ പരിസരത്ത് മന്ത്രി വൃക്ഷത്തൈയും നട്ടു. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ വളർത്തി വിദ്യാർത്ഥികളെ കൃഷിയിലേക്ക് അടുപ്പിക്കാനും പോഷക സുരക്ഷ ഉറപ്പാക്കാനുമാണ് കന്നിപ്പന്തൽ പദ്ധതിയിലൂടെ സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും കതിർ ക്ലബ്ബുകൾ രൂപീകരിക്കും. ഇതിനായി ഓരോ സ്ഥാപനത്തിനും 10,000 രൂപ അനുവദിക്കും. ആദ്യഘട്ടത്തിൽ 500 സ്കൂളുകളിൽ കതിർ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്നും കതിർ ക്ലബ്ബ് പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് നൽകുവാൻ വിദ്യാഭ്യാസ വകുപ്പുമായി സംസാരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ 85 സ്കൂളുകളിലായി 143 യൂണിറ്റ് ഫലവൃക്ഷത്തോട്ടങ്ങൾ സ്ഥാപിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമെ റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ മുഖേന കൃഷി പ്രോത്സാഹന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. കൽപ്പറ്റ എൽസ്റ്റേണസ്റ്റിലെ പുനരധിവാസ ടൗൺഷിപ്പിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യുന്നത് പരിശോധിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതി അംഗങ്ങൾ സന്ദർശനം നടത്തി. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, കേന്ദ്ര ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ശ്രീലേഷ് എന്നിവരടങ്ങിയ സംഘമാണ് കഴിഞ്ഞ ദിവസം ടൗൺഷിപ്പിലെത്തിയത്. മണ്ണ് നിക്ഷേപിച്ച ഓരോ സ്ഥലങ്ങളിലും സംഘാംഗങ്ങൾ നേരിട്ടെത്തി പരിശോധിച്ചു. നിർമ്മാണ ചുമതലയുള്ള കിഫ്കോൺ കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രതിനിധികളുമായി സംഘാംഗങ്ങൾ ചർച്ച നടത്തി. ടൗൺഷിപ്പ് നിർമ്മാണ മേഖലയിൽ കൂട്ടിയിട്ട മണ്ണ് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ടോ എന്ന സ്ഥിതി പരിശോധിക്കുകയായിരുന്നുവെന്നും സംഘാംഗങ്ങൾ പറഞ്ഞു. മഴ പെയ്യുമ്പോൾ ടൗൺഷിപ്പ് ഭാഗത്തുനിന്നും വെള്ളം ഒഴുകി കൽപ്പറ്റ നഗരത്തിലെത്തുന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കും. വിശദമായി പഠനം നടത്തി ഒരാഴ്ചയ്ക്കകം സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും സമിതി അംഗങ്ങൾ പറഞ്ഞു. വയനാട്ടിൽ വീണ്ടും പശുക്കളിൽ ചർമ്മമുഴ. മാനന്തവാടി, പിലാക്കാവിലും പരിസരങ്ങളിലുമാണ് പശുക്കളിൽ ചർമ്മരോഗം കണ്ടെത്തിയത്. ഇതോടെ ജില്ലയിലെ ക്ഷീരകർഷകർ വീണ്ടും ആശങ്കയിലാണ്. മാനന്തവാടി പിലാക്കാവ് അടിവാരം 2 വയസ്സ് പ്രായമുള്ള പശുക്കിടാവാണ് കഴിഞ്ഞ ദിവസം ചത്തത്. 1 വയസ്സുള്ള പശുക്കിടാവിനും രോഗം ബാധിച്ചിട്ടുണ്ട്. മണീൻകുന്ന് നടുതൊട്ടിയിൽ ഗർഭിണിയായ 3 വയസ്സുള്ള പശു ചർമ്മമുഴ ബാധിച്ച് ശരീരത്തിൽ വ്രണം രൂപപ്പെട്ട് തീർത്തും അവശ നിലയിലാണ്. ഈച്ചകളിലൂടെയും മറ്റുമാണ് രോഗം പടർന്നു പിടിക്കുന്നത്. പശുക്കളുടെ ചർമ്മത്തിൽ മുഴകൾ രൂപപ്പെട്ട് വ്രണമായി മാറി മരണപ്പെടുക ാണ് ചെയ്യുന്നത്. പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുക മാത്രമാണ് പ്രതിവിധി. പ്രതിരോധ കുത്തിവെപ്പ് സൗജന്യമായി നൽകണമെന്നാണ് ക്ഷീരകർഷകരുടെ ആവശ്യം. പല ക്ഷീരകർഷകരും പശുക്കളെ ഇൻഷൂർ ചെയ്യുക പോലും ചെയ്തിട്ടില്ല. രോഗം ബാധിച്ച് പശുക്കൾ ചത്തോടെ വയനാട്ടിലെ ക്ഷീരകർഷകർ വലിയ ആശങ്കയിലാണ്. കഴിഞ്ഞ വർഷം പുൽപ്പള്ളി മേഖലയിലും ഈ രോഗം പടർന്നു പിടിച്ചിരുന്നു. അതേസമയം മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷകരുടെ വീടുകളിലെത്തി പശുക്കളുടെ രക്ത സാമ്പിളുകൾ ശേഖരിക്കുകയും പ്രതിരോധ മരുന്നുകൾ നൽകുകയും ചെയ്തു. ലോകോത്തര വിപണിക്കൊപ്പം മികച്ച ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച് കുടുംബശ്രീ അഭിവൃദ്ധിപ്പെട്ടതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. ജില്ലയിലെ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്ക് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികൾ പരിചയപ്പെടുത്തുന്നതിന് കുടുംബശ്രീ ജില്ലാ മിഷൻ മുട്ടിൽ MRO ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഏകദിന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓരോ കുടുംബത്തിലെയും സ്ത്രീകൾ സമ്പാദിച്ചാൽ കേരളം സാമ്പത്തിക അതിജീവനത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയാണ് കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ചത്. കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ നിരന്തരമായി പ്രവർത്തിക്കണം. തദ്ദേശ സ്ഥാപനങ്ങളും കുടുംബശ്രീയും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും കൂട്ടായ്മ തെറ്റായ പ്രചാരണത്തോടെ നയിക്കുന്ന ഏതൊരു പ്രവൃത്തിയും കർശനമായി നേരിടുമെന്നും മന്ത്രി പറഞ്ഞു. ഇത്തരം ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്കും കുടുംബശ്രീക്കും സംയുക്തമായി ശില്പശാല സംഘടിപ്പിച്ചത്. സുൽത്താൻ ബത്തേരി താലൂക്കിലെ വിവിധ പട്ടികവർഗ ഉന്നതികളിൽ നിന്നും SSLC പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളുടെ തുടർ പഠനം ഉറപ്പാക്കാൻ MLA IC ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. 10ാം ക്ലാസ് വിജയിച്ച ഒരു വിദ്യാർത്ഥി പോലും പഠനം മുടങ്ങരുതെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കൂട് പദ്ധതിയുടെ അവലോകന യോഗത്തിലാണ് തുടർ നടപടികൾ തീരുമാനിച്ചത്. +1 പ്രവേശനത്തിന് അലോട്ട്മെന്റ് ലഭിച്ചിട്ടും വിവിധ കാരണങ്ങളാൽ പ്രവേശനം നേടാൻ കഴിയാത്ത 46 വിദ്യാർത്ഥികളെയും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷ സമർപ്പിക്കാനാകാത്ത 3 വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളോടൊപ്പം July 25-26 തീയതികളിൽ അതത് പഞ്ചായത്തുകളിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നേരിൽ കേൾക്കുവാനും തുടർന്ന് ആവശ്യമായ സർക്കാർ തല ഇടപെടലുകൾ നടത്തി +1 പ്രവേശനം ഉറപ്പാക്കാൻ യോഗം തീരുമാനിച്ചു. ഇതോടൊപ്പം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷ നൽകിയിട്ടില്ലാത്ത 142 വിദ്യാർത്ഥികളുടെയും തുടർ പഠനം ഉറപ്പാക്കുന്നതിനായി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം പ്രത്യേക തുടർ നടപടികൾ സ്വീകരിക്കാനും തീരുമാനമായി.
0: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്.

കച്ചവടം തുടങ്ങാൻ ചെറിയൊരു മൂലധനം ആവശ്യമുണ്ടോ? നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്കായി PM സ്വനിധി അഥവാ പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി വഴി ആദ്യ 10,000 രൂപ വരെ വായ്പ ലഭിക്കും. ഈ വായ്പ ഒരു വർഷം കൊണ്ട് പ്രതിമാസ തവണകളായി തിരിച്ചടച്ചാൽ മതി. ഈടില്ലാതെയാണ് ഈ തുക ലഭ്യമാകുന്നത്.

ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ മൂല്യമേറേണ്ട പ്രകൃതി ബോധം ഡോക്ടർ അഞ്ജു പി എസുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖം കേൾക്കാം രാത്രി 7:35. ഇന്ന് രാത്രി 8 നാട്ടുചിന്ത് ജി ബിന്ദുവും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ രാത്രി 8.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുക്കുന്നു.
1: ഗുപ്തനായർ സാറായിരുന്നു ഡോക്ടർ കമ്മിറ്റിയുടെ ചെയർമാൻ. ഞങ്ങള് എഴുതി ഡോക്ടർ കമ്മിറ്റി ചെന്നപ്പം അവിടെ കമ്മിറ്റിയിലെ ഉണ്ടായിരുന്ന ചിലർ ചോദിച്ചു, ഇതെന്താ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണോ വർണ്ണം അതോ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

0: നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതിരാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9495569321. ഓർക്കുക, നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. നാളെ ഉച്ചതിരിഞ്ഞ് 2:15 തുടർ നാടകം മേഘയുടെ തിരുവധാനം ഒരു അന്വേഷണം 16-ാം ഭാഗം. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്.

0: സമയം 6 മണി കഴിഞ്ഞ് 19:52. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിറിലെ.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി.

0: എന്റെ ടെൻഷൻ.
1: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
2: RBI പറയുന്നു,
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്നും മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ നീണ്ടു നിൽക്കും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഫുട്ബോൾ കലാശപ്പോരാട്ടം ആഘോഷമാക്കാൻ കേരളവും. ലോകകപ്പ് മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി, ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി സംസ്ഥാന സർക്കാർ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാൾഡോവയിലെത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ നാഷണലിസ്റ്റ് സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പ്രതീകാത്മകമായി ഇറങ്ങിപ്പോക്ക് നടത്തി. അതേസമയം സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണമെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം അടുത്ത മാസം 13 അവസാനിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ശ്രമം തുടരുകയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മഴ ലഭ്യതയിലെ കുറവാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ വൈദ്യുതി സ്റ്റോറേജ് സംവിധാനത്തെപ്പറ്റി പഠിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കർണാടക വൈദ്യുതി മന്ത്രിയുമായി ചർച്ചകൾ നടത്തിയതായും ലോകകപ്പ് ഫൈനൽ ദിവസമായ ഇന്ന് വൈദ്യുതി മുടങ്ങില്ലെന്നും മന്ത്രി അറിയിച്ചു. സൌരോർജ്ജ വൈദ്യുതി സംഭരിച്ച് പീക്ക് സമയങ്ങളിൽ ഗ്രിഡിലേക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലയം നിർമ്മാണം കാസർഗോഡ് മൈലാട്ടിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലുതും സംസ്ഥാനത്തെ ആദ്യത്തേതുമായ ബാറ്ററി സംഭരണ സംവിധാനമാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
5: 125 മെഗാവാട്ട് ശേഷിയുള്ള ഈ നിലയത്തിൽ നിന്ന് പ്രതിദിനം 500,000 യൂണിറ്റ് വൈദ്യുതി വരെ വിതരണം ചെയ്യാനാകും. JSW ന്യൂ എനർജി ലിമിറ്റഡുമായാണ് ഇതിന് KSEB കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. മഴക്കുറവ് മൂലം വർദ്ധിച്ചു വരുന്ന വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്ത് അടിയന്തര പ്രാധാന്യത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നിർദ്ദേശമുള്ളതിനാൽ മൈലാട്ടി 220 KV സബ്സ്റ്റേഷൻ വളപ്പിലെ പദ്ധതി പ്രദേശത്ത് പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുവരികയാണ്.
4: പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇ കേരളം പദ്ധതി ആവിഷ്കരിച്ചതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് ഇ കേരളം ഡിജിറ്റൽ ഹബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡിജിറ്റൽ സേവനങ്ങളുടെ വ്യാപനത്തിനും ജനകീയ സേവന വിതരണത്തിനും ഈ സംരംഭം കൂടുതൽ കരുത്ത് നൽകുമെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആറന്മുളയ്ക്കിനി 2 മാസം വള്ളസദ്യക്കാലം. പമ്പയിലെ ഓളങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ ശീലുകൾ ഉണർത്തി പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
6: കൊടിമരച്ചുവട്ടിലെ പ്രത്യേകമൊരുക്കിയ സ്ഥലത്ത് മന്ത്രി കെ മുരളീധരൻ നിലവിളക്ക് കത്തിച്ച് സദ്യ വിളമ്പി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വള്ളസദ്യയിൽ പങ്കെടുത്തു. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് 2 മാസക്കാലം നടക്കുന്ന സദ്യയിൽ പങ്കെടുക്കുക. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് ആറന്മുള വഴിപാട് വള്ളസദ്യയുടെ പ്രത്യേകത. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. KSRTC ബജറ്റ് ടൂറിസം വഴി ദിവസേന 8 ബസുകൾ വീതം ഒരുക്കിയിട്ടുണ്ട്. ഇലയൊന്നിന് 300 രൂപ പ്രകാരം ഭക്തർക്ക് സ്പെഷ്യൽ പാസ് മൂലമുള്ള സദ്യയും ക്രമീകരിച്ചിട്ടുണ്ട്.
4: ഐസറിന്റെ 14-ാമത് ബിരുദദാന ചടങ്ങ് തിരുവനന്തപുരം വിതരയിലെ ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ നിതി ആയോഗ് അംഗവും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് കരന്തികർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
4: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറങ്ങുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൈപ്പാട് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കണ്ണൂർ ഏഴോം വയലിൽ കൈപ്പാട് ഫെസ്റ്റ് തുടങ്ങി. മറ്റന്നാൾ വരെയാണ് ഫെസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
0: പുഴയോട് ചേർന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് കൈപ്പാട് നിലങ്ങൾ. തികച്ചും ജൈവിക കൃഷിരീതിയാണ് ഇവിടെ അനുവർത്തിച്ചു വരുന്നത്. കൈപ്പാട് കൃഷിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൈപ്പാട് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കൈപ്പാട് വയലിലൂടെ തോണിയാത്ര ഈ ഫെസ്റ്റിന്റെ ഏറ്റവും ആകർഷണമാണ്. അപൂർവമായ പക്ഷികളെത്തുന്ന പ്രദേശം കൂടിയാണ് കൈപ്പാട് നിലങ്ങൾ. ഭൗമസൂചിക പദവി നേടിയെടുത്ത കൈപ്പാടരി പ്രാധാന്യം ഏറെയുണ്ട്.
4: ലോകമെങ്ങും ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ. പുതിയ ഫുട്ബോൾ ലോക ചാമ്പ്യന്മാർ ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. സെമിയിൽ ഇംഗ്ലണ്ടിനെ 2-1 കീഴടക്കിയാണ് നിലവിലെ ജേതാക്കളായ അർജന്റീനയുടെ ഫൈനൽ പ്രവേശം. ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് 2010 ജേതാക്കളായ സ്പെയിൻ കലാശപ്പോരാട്ടത്തിന് യോഗ്യത നേടിയത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ലോകകപ്പ് ഫുട്ബോൾ ആവേശം സംസ്ഥാനത്തെ തിയേറ്ററുകളിലും. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തിരഞ്ഞെടുത്ത തിയേറ്ററുകളിൽ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം തത്സമയം പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെ കൈരളി ശ്രീ കോംപ്ലക്സുകളിലാണ് പ്രദർശനം. ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നടപടിയെന്നും സാധാരണ ടിക്കറ്റ് നിരക്കിലാകും പ്രദർശനമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിനോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി പോലീസ്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ അധിക പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായും വാഹന പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ ശക്തമാക്കിയതായും പോലീസ് പറഞ്ഞു. എല്ലാവരും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ നീണ്ടുനിൽക്കും.

0: ലോകകപ്പ് മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി സംസ്ഥാന സർക്കാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ആദ്യം കെ എസ് ചിത്ര പാടിയൊരു ഗാനം കേൾക്കാം. നാരായം എന്ന ചിത്രത്തിനു വേണ്ടി വരികൾ എഴുതിയത് പി കെ ഗോപി, ഈണമിട്ടത് ജോൺസൺ.

ഇനി യേശുദാസും സംഘവും പാടിയ ഈ ഗാനം കേൾക്കൂ. ചിത്രം ചെമ്പരത്തി, ഗാനശില്പികൾ വയലാർ ദേവരാജൻ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
1: ആകാശവാണി.
2: വയനും വേണം.

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, നമ്മുടെ ഓരോ പുഞ്ചിരിക്കും വാക്കിനും പ്രവൃത്തിക്കും എത്രയോ പേരുടെ ജീവിതത്തിൽ പ്രകാശം പരത്താനുള്ള ശക്തിയുണ്ട്. ഈ ഒരു നല്ല വാക്കിനെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, സാധാരണയായി വിത്തടയ്ക്ക ശേഖരിക്കുന്നത് എങ്ങനെയുള്ള കവുങ്ങിൽ നിന്നാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. നമ്മൾ മലയാളികളുടെ പ്രഭാത ഭക്ഷണത്തിൽ ഒരു പ്രത്യേക സ്ഥാനം വാഴപ്പഴത്തിനുണ്ട്. മിതമായ അളവിൽ വാഴപ്പഴം കഴിക്കുന്നത് അതിലെ നാരുകൾ ഹൃദയാരോഗ്യത്തെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ ഒരുപക്ഷെ വ്യാപാരം നടക്കുന്ന കാർഷികോൽപ്പന്നവും വാഴപ്പഴം തന്നെയാവണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാഴകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കർഷകന്റെ അനുഭവ സാക്ഷ്യമാണ്. നാല് വാഴയില്ലാത്ത പുരയിടം ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലുണ്ടാവില്ല. നാലോ അഞ്ചോ സെന്റിൽ വീട് വയ്ക്കുന്നവർക്ക് പോലും ഓരോ മൂലയിലും ഓരോ വാഴ വയ്ക്കുവാൻ സാധിക്കും. ഇതാ വാണിജ്യാടിസ്ഥാനത്തിൽ 400+ ഇനങ്ങൾ വാഴ കൃഷി ചെയ്ത് മെച്ചപ്പെട്ട വരുമാനം നേടി അതിലൂടെ ജീവിതഭദ്രത ഊട്ടിയുറപ്പിച്ച കർഷകൻ ശ്രീ ഉണ്ണികൃഷ്ണന്റെ കാർഷിക വിശേഷങ്ങൾ ശ്രദ്ധിക്കൂ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ശ്രീ ഷിബു ജോർജ്.
1: ഉണ്ണികൃഷ്ണൻ ജി, പരിപാടിയിലേക്ക് സ്വാഗതം. താങ്കളൊരു വാഴ കർഷകനാണ്. വാഴ കർഷകൻ എന്ന് പറഞ്ഞാല് നിരവധി വാഴ ഇനങ്ങൾ താങ്കളുടെ അടുത്തുണ്ടല്ലേ. എത്ര സ്ഥലത്താണ് ഈ വാഴ കൃഷി ചെയ്യുന്നത്?
2: ഇന്ന് ഏകദേശം 1.5 ഏക്കറോളം സ്ഥലത്ത് അപൂർവ ഇനങ്ങളിൽ പെട്ട വാഴകളും വിദേശ വാഴകളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് അപൂർവ ഇനങ്ങളിൽ പെട്ട തന്നെയാണോ അതോ നമ്മുടെ
2: നോർമലായിട്ടുള്ളതും ഉണ്ട്?
1: അതുകൊണ്ട്
2: നമ്മള് സാധാ നോർമലും ഉണ്ട്, നമ്മളെ കേരളത്തിൽ തന്നെ അന്യം നിന്ന് പോയ വാഴകളുണ്ട്.
1: ഇപ്പൊ എത്ര ഇനങ്ങളുണ്ട് നിങ്ങളുടെ കയ്യിൽ?
2: ഇന്നിപ്പോ 400 കൂടുതൽ വരാനേ ഉള്ളൂ, കൊന്തൽ കുറയില്ല. 400 പരം ഇനം എന്നാണ് നമ്മളിപ്പോ പറയുന്നുള്ളു.
1: അപ്പൊ ഇതൊരു തുടക്കം എങ്ങനെയായിരുന്നു? ഇത്ര ഇങ്ങനെ നമ്മുടെ വിവിധ ഇനം വാഴകൾ നടണോന്നുള്ള ഒരു ആശയം
2: വരാൻ കാര്യം, ഞാൻ ആദ്യമായിട്ട് വാഴച്ചേട്ടന്റെ ഒരു പ്രോഗ്രാം കണ്ടിരുന്നു. അപ്പൊ വാഴച്ചേട്ടനെ തിരക്കി ഞാൻ വാഴച്ചേട്ടനത് വീട്ടിൽ പോവുകയും അവിടെ നിന്ന് എനിക്ക് ഒരു 3 ഇനം വാഴ എനിക്ക് തരുകയുണ്ടായി.
1: അപ്പൊ ഈ 3 ഇനം അപൂർവ ഇനത്തിൽ പെട്ടതാണ്?
2: 1000 കാപ്പുവാനാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. അതിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പൊ അന്ന് വാഴച്ചേട്ടൻ്റെ ഒന്ന് പൈസയോ ഒന്നും മേടിച്ചിട്ടില്ല. ഇന്നും എനിക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനം, നമ്മൾ ഗുരുക്കന്മാരെന്ന് നമ്മൾ പറയണമെങ്കിൽ വാഴച്ചേട്ടനാണ് നമ്മളെ ഗുരു.
1: അപ്പൊ ഇത് ആദ്യം ഒരു 3 ഇനം കൊണ്ട്
2: തുടങ്ങിയതാണ്.
1: പിന്നെ 400 എന്ന് പറഞ്ഞാൽ അത്രയും വരെ എങ്ങനെയാണ് എത്തിച്ചത്?
2: 10 വർഷത്തോളമായി ഞാൻ. അത് കഴിഞ്ഞിട്ട് എന്നും നമ്മൾ ഒരാളെടുത്ത് പോയി വാഴ എടുത്തുകൊണ്ടിരുന്ന ശരിയല്ലാത്തത് കൊണ്ട് പിന്നെ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ കോൺടാക്റ്റുകൾ ചെയ്ത് കേരളത്തിൽ തന്നെ ഒരുവിധമുള്ള എല്ലാ സ്ഥലങ്ങളിലും പോവുകയും അവിടെ ഉള്ളതൊക്കെ ശേഖരിക്കുകയും പിന്നെ കേരളം വിട്ട് ബെൽഗാം, ആന്ധ്ര, കർണാടക അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വാഴകൾ തിരക്കി പോയി കൊണ്ടുവരികയുണ്ട്.
1: അപ്പോൾ ഇനങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യയിലുള്ള ഇനങ്ങളാണ്?
2: അല്ല, വിദേശ വാഴകളുടെ ഇനം ഉണ്ട്. വിദേശ ഇനങ്ങൾ തിരക്കി പോയെന്ന് പറഞ്ഞാൽ വയനാടുള്ള ഒരാളെ കയ്യിൽ നിന്ന് ഒരു വാഴയ്ക്ക് വേണ്ടി 3 ട്രിപ്പ് ഞാൻ എൻ്റെ നിലമേ നിന്നും പോവുകയുണ്ടായി. 3 ട്രിപ്പ് പോയപ്പോഴത്തേക്ക് ഏകദേശം 10,000 രൂപയ്ക്ക് മുകളിൽ എനിക്ക് ചിലവായിരുന്നു.
1: വിദേശനമായിരുന്നു.
2: പക്ഷെ ചോദിച്ചു പോയിട്ട് ആളെനിക്ക് തന്നില്ല. അവസാനം വേറൊരാൾക്ക്, വെളിയിലുള്ള ഒരാൾക്കെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ആൾ വില പറഞ്ഞു. അന്നേരം ആ വില, അതിനേക്കാൾ വില എനിക്ക് വണ്ടിക്കാശ് ചിലവായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ നോക്കി എനിക്ക് വേണ്ട. അതിന് ശേഷമാണ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോകാൻ തുടങ്ങിയത്. അപ്പോൾ പലരും വിദേശ വാഴകൾ വച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവരിൽ നിന്നും ഒക്കെയാണ് ഞാൻ വാങ്ങി.
1: അപ്പോൾ ഈ വിദേശ വാഴകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പഴം ഒരു ഡിഫറെൻ്റ് ആണോ?
2: ഡിഫറെൻ്റാണ്.
1: ഇങ്ങനെ കാണാനും
2: ഡിഫറെൻ്റ് ആണ്, കഴിക്കാനും ടേസ്റ്റിൽ ഡിഫറെൻ്റ് ആണ്. നമ്മളൊന്നും ഇന്നും വരെ കഴിക്കാത്ത ഇനം പഴങ്ങളാണ് നമുക്ക് കഴിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ ഫേമസ് ഒരു വിനവാഴകളിൽ നട്ടിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ഇവിടെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ബ്ലൂ ജാവ. ഇവിടെ എല്ലാവരും പറയും ഐസ്ക്രീം ബനാനയാണെന്ന് പറയും. ഞാൻ ഐസ്ക്രീം ബനാന എന്ന് പറഞ്ഞ് കൊടുക്കാറില്ല. കാര്യം അത് ഐസ്ക്രീം ബനാന അല്ല. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിൽ വെച്ചാൽ അലിഞ്ഞു പോകണം, ഒരിക്കലും അത് അലിഞ്ഞു പോകില്ല, ഒരു പഴവും അലിഞ്ഞു പോകില്ല.
1: അപ്പോൾ ഈ ബ്ലൂ ജാവ എന്ന് പറയുന്നത്,
2: ബ്ലൂ ജാവ എന്ന് പറയുന്നത് അത് വ്യക്തമായിട്ട് അതിൽ തന്നെ ഉണ്ട്. ബ്ലൂ ജാവ, ജാവാ ദ്വീപിലെ നീല കളറുള്ള വാഴ.
1: അപ്പോൾ ഇതിന് പഴത്തിൻ്റെ കളർ,
2: നീല. നമ്മളെ കാലാവസ്ഥയിൽ ആ നീല വരില്ല, ഇളം നീല വരുള്ളൂ,
1: പൂർണ്ണമായിട്ട് വരും
2: വരില്ല. അതേപോലെ തന്നെ ഉണ്ട് വേറെ ഒന്നുണ്ട്, ബ്ലാക്ക് ജാവ. ഇന്ന് മറ്റുള്ളവരിൽ ഇല്ലാത്തൊരു വാഴയാണ് ബ്ലാക്ക് ജാവ. അതായത് വിളഞ്ഞ് വരുമ്പോൾ ഇളം കറുപ്പ് കളറും ഇളം പച്ചയും ചേർന്ന പഴം.
1: പിന്നെ കഴിക്കുന്ന ടേസ്റ്റ്,
2: വ്യത്യാസമുണ്ട്. കഴിക്കാൻ നല്ല സോഫ്റ്റ് പഴമാണെന്നേ ഉള്ളൂ. പഴത്തിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ പേയം പഴം, നമ്മുടെ ഒറിജിനൽ പറഞ്ഞാൽ മലക്കറി കടയിൽ കിട്ടുന്ന പേയം പഴം, അതിൻ്റെ ടേസ്റ്റാണ്. എലിഫന്റ് പൊപ്പു. നമ്മളെ ഏത്തപ്പഴമൊന്നും അതിന്റെ മുമ്പ് ഒന്നുമല്ല,
1: അതൊരു ഇനമാണോ?
2: ഒരു ഇനമാണ് എലിഫന്റ് പൊപ്പു. പക്ഷെ കണ്ടാൽ നമ്മളെ മൊന്തപ്പഴത്തിനേക്കാളും വലിയ പഴമാണ്. പഴം വലിയ വലുപ്പമുണ്ട്. പക്ഷെ ആൾക്കാരെ മുമ്പ് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു പഴമാണെന്ന് പറഞ്ഞാൽ ആരും മേടിക്കില്ല ഇവിടെ, കാരണം അറിയില്ല. ആ പഴം ഒന്ന് തിന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഏത്തപ്പഴം വേണ്ട അവർക്ക്.
1: അപ്പൊ ഇങ്ങനെ ആവശ്യക്കാര് കഴിച്ചിട്ട് പിന്നെ വരാറുണ്ടോ?
2: പണ്ടുണ്ട് കഴിച്ചിട്ട് വരുന്ന. ആന്ധ്രയിലെ എൻ്റെ ഒരു സുഹൃത്തിനാണ് കൂടെ കൂടെ പഴം ഇവിടെ വന്ന് കഴിക്കുന്നത് കൊണ്ടാണ് അവൻ കൂടുതലും മേടിക്കുന്നത്. ഏതെനം വന്നാലും ആദ്യം അവൻ വിളിച്ചിട്ട് പറയും എനിക്ക് ഒരു കൊല എന്നാണ് അവൻ പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു കൊല കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് കൊലയെ പടലകൾ വെച്ച് കട്ട് ചെയ്ത് റെയിൽവേയിൽ വഴി അയച്ചു കൊടുക്കും.
1: അപ്പൊ ഇങ്ങനെ ആവശ്യക്കാര് നമ്മുടെ സംസ്ഥാനത്തിന്റെ പുറത്താളുള്ള ആൾക്കാരും
2: ഇഷ്ടം പോലെയാണ്. മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട്.
1: അത് ഏതൊക്കെ പഴമാണ് അവർക്ക്?
2: അവർക്ക് പിന്നെ ആവശ്യം ഏറ്റവും കൂടുതൽ വരണം എന്ന് പറഞ്ഞാൽ ഈ ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഈ മഹാരാഷ്ട്ര അങ്ങൊന്നൊക്കെ വരുന്നത്,
1: ഉത്സവത്തിന്,
2: ഉത്സവം പോലെ. അപ്പൊ അതിന് അവർക്ക് മെയിൻ ആയിട്ട് വേണ്ട ആയിരം കാപ്പുവാൻ, പിന്നെ അത് വേണ്ട ഗോത്തിയ. ഗോത്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം നമുക്കൊരു വാഴ കന്ന് വെച്ചു, ആ വാഴ കൊലയ്ക്കുമ്പോൾ അതിന് കൂമ്പ് കാണില്ല, കൂമ്പില്ല കണ. അതേസമയം അതിൻ്റെ കന്ന് കൊലയ്ക്കുമ്പോൾ കൂമ്പുണ്ടാവും.
1: പഴം എങ്ങനെയാണ്? ചെറിയ പഴമാണ്,
2: ഏത്തപ്പഴം കണക്കാണ്. നല്ല ടേസ്റ്റ്, നല്ല മധുരവും, നല്ല കഴിക്കാൻ നല്ല ആയിട്ടുള്ള പഴമാണ്.
1: അപ്പോൾ ഇവരൊക്കെ ഇത്രയും ദൂരെ നിന്ന് വന്ന് ഈ കൊലയൊക്കെ കൊണ്ടുപോകാൻ വരുമ്പോൾ അതിൻ്റെ റേറ്റൊക്കെ എങ്ങനെ ആയിരിക്കും? വിലയും
2: പലതും പല റേറ്റുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ കയ്യിൽ നല്ല വില, ഏറ്റവും നല്ല വിലയെന്ന് പറഞ്ഞാൽ പെരിയേറ്റിൻ്റെ ഫ്രൈ ഹാൻസിനാണ്. ഇന്ത്യയിൽ തന്നെ അപൂർവമായിട്ടേ ഉള്ളു ഈ വെരിയേറ്റ് ഫ്രൈ ഹാൻസ് എന്ന് പറഞ്ഞ സാധനം. അപ്പം ഞാൻ മേടിക്കുമ്പോൾ തന്നെ നല്ല എമൗണ്ടായി. ഞാൻ എനിക്ക് ഒരു മാസത്തെ ശമ്പളമാണ് ഞാൻ കൊടുത്ത് ഈ ഒരു വാഴ ഞാൻ മേടിക്കുന്നത്,
1: കന്ന് വാങ്ങിച്ചു,
2: കന്ന് മേടിച്ചത്. ഇതിൻ്റെ പഴമെന്ന് പറയുമ്പോൾ തൊഴുതാണ് നിൽക്കുന്നത്, ഫ്രൈ ഹാൻസ്. അതിന് തന്നെ പേര് തന്നെ ഉണ്ട്, ഫ്രൈ ഹാൻസ് എന്നാണ്. കൈ കൂപ്പുന്നു, വാഴയുടെ കൈ കൂപ്പൂല. വാഴപ്പഴങ്ങൾ ഒരു കാത്ത് ഇളക്കാൻ വെക്കില്ല, തൊഴുതിരിക്കും. ഒരു പടല രണ്ട് വരിയാണ് ഒരു പടല, ഈ രണ്ട് വരിയും ഒറ്റ തൊഴുതിരിക്കും. അതിൽ രണ്ട് കളർ,
1: ഏതൊക്കെ കളറാണ്?
2: അതിന് മഞ്ഞയും പച്ചയാണ്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഇതാണ്. വാഴയ്ക്ക് കളർ രണ്ട്, വാഴ തടയ്ക്ക് കളർ രണ്ട്, അതേ കളർ കൊലയ്ക്ക് രണ്ട് കളർ. പഴം വരണമെന്ന് പറഞ്ഞാൽ വാനിലയുടെ ടേസ്റ്റാണ്
1: പഴുത്തു കഴിഞ്ഞാൽ.
2: അതേ സ്ഥിതിക്ക് സാധാ ഫ്രീ ഹാൻസിന് ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റാണ്.
1: ഇപ്പോൾ ഉണ്ണികൃഷ്ണൻജി, ഒരു സംശയം വരുന്നത്, ഇത്രയും ഇനങ്ങൾ താങ്കളുടെ കയ്യിലുണ്ട്, വിദേശ ഇനങ്ങളും ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ കാലാവസ്ഥയിൽ ഇതൊക്കെ നടുമ്പം ഇതെല്ലാം കൊലയ്ക്കുന്നുണ്ടോ, നല്ലപോലെ വരുന്നുണ്ടോ? ഇത്
2: കൊലയ്ക്കുകയൊക്കെ ചെയ്യും. ചില വാഴകൾ നമ്മുടെ കാലാവസ്ഥ പിടിക്കില്ല. എൻ്റെ ഒരു വാഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഇപ്പോൾ ഉണ്ട്, എൻ്റെ നിന്നത് പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ ചൂട് കൂടുതലാണ്. ആ വാഴ കൊലച്ചു കഴിഞ്ഞാൽ പഴം തിന്നാൻ കിട്ടില്ല, അത് മുകളിലോട്ടാണ് കൊലയ്ക്കുന്നത്. നല്ല കടും ചുവപ്പ്, രക്തത്തിനേക്കാളും ചുവപ്പാണ് അതിൻ്റെ കൂമ്പിൻ്റെ കളർ. എവിടെ നിന്നൊരാൾ കണ്ടാലും അത് ആകർഷിച്ച് വരികയും ചെയ്യും. പക്ഷേ ആ പഴം തിന്നാൻ പറ്റിയ പഴമാണ്. അത് വിയറ്റ്നാമിലെ കാട്ടിലുള്ള ഒരു വാഴയാണ്. ആ വാഴ നമ്മൾ ദൂരെ നോക്കുമ്പോൾ ചെടി വാഴയാണ്, പഴം തിന്നാൻ പറ്റും എല്ലാം. പക്ഷെ നമുക്കിവിടെ ചൂടായതുകൊണ്ട് കാ വരുമ്പോഴേ അത് പൊഴിഞ്ഞങ്ങ് പോവുകയാണ്.
1: നല്ലപോലെ കൊലയ്ക്കുന്നില്ല,
2: കൊലയ്ക്കുന്നില്ല, തണുപ്പില്ല.
1: അപ്പം ഇങ്ങനെ ഈ വാഴ കൃഷി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പരിപാലന രീതികളൊക്കെ കാണുമല്ലോ. അപ്പം നമ്മൾ സാധാരണ കന്ന് നടന്ന് പിന്നെ വളപ്രയോഗമൊക്കെ ചെയ്യുന്ന, താങ്കൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ പരിചരിക്കുന്നത്?
2: എനിക്കുള്ള പരിചരണം കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ കർഷകർക്ക് പറ്റിയ പരിചരണമല്ല എൻ്റെത്. ഞാൻ നട്ട് കഴിഞ്ഞാൽ വളം ചെയ്യില്ല. അന്ന് ചോദിച്ചാൽ വളം ചെയ്യത്തില്ലേ എന്ന് വെച്ചാൽ വളം ചെയ്യുന്നുണ്ട്. ചില വാഴകൾ ചിലപ്പം ഒരു 5000 രൂപയോ 10000 രൂപയൊക്കെ കൊടുത്തു കൊണ്ടുവരുന്ന ഒരു വാഴ തന്ന് നമുക്കത് ഒരു തവണ നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടും നമ്മുടെ കാശ് കൊടുത്താണ് വാങ്ങുക. അപ്പോൾ വാങ്ങാൻ നേരത്ത് നമ്മുടെ അടുത്ത് നീ ഇന്ന സാധനം കൊണ്ടുപോയതല്ലേ എന്ന്, നീ മേടിച്ചതല്ലേ എന്നവർ അവർക്കറിയാം നമുക്ക് ഏത് സാധനം തന്നിട്ടുണ്ട്. അപ്പം ഞാൻ മേടിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കത് പൊടിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ അവർ എന്തേ പൊടിക്കാതെ വന്ന്, അപ്പം ഞാൻ വളം ചെയ്യുന്നില്ല എന്നുള്ള ഒരു വിധമുള്ളവർക്ക് അറിയാം. അപ്പോൾ അവർ പറയും ഇത് കൊണ്ടുപോയാൽ ആദ്യം നിങ്ങൾ രാസവളം ചെയ്തേ പറ്റൂ. കാര്യം ഇതൊക്കെ അവർ രാസവളങ്ങളും കീടനാശിനിയൊക്കെ കൊടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങളാണ്. നമ്മളെ തറയെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കയറി വരില്ല. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ട്രിപ്പ് നമ്മൾ രാസവളം ചെയ്യണം. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ജൈവവളം. ഞാൻ ജൈവവളം ഉപയോഗിക്കില്ല. പിന്നെ ജൈവവളം ഉപയോഗിക്കില്ലെന്ന് വെച്ചാൽ അത് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ പശുക്കളുണ്ട്. അപ്പം അവർക്കൊക്കെ ഈ ചാണം ഒഴിവാക്കേണ്ട സമയമാകുമ്പോൾ എൻ്റെ അടുത്ത് പറയും, ഒന്ന് ഒഴിവാക്കി തരാമോ,
1: ചാണകം ഏറ്റവും നല്ല ജൈവവളമാണ്.
2: അപ്പം ഞാൻ പറയും എന്തിനാ അത് ജോലിക്കാരെ നിർത്തി കൊണ്ടുവരുന്നതിന് മുതലാവൂല എന്ന് പറയും. എന്നാലും എടുത്തൊന്ന് ഒഴിവാക്കി തന്നാൽ മതി എന്ന് പറയുമ്പോൾ അത് കൊണ്ടുവന്ന് കുറേയൊക്കെ വാഴയൊക്കെ ഇടും. ബാക്കി വാഴയൊക്കെ ചെയ്യുന്ന വളം ആ വാഴ തറയിലുള്ള പുല്ല്
1: അതൊക്കെ വൃത്തിയാക്കി ഇടും.
2: ആ ഇത് വൃത്തിയാക്കി ഇട്ടു. ഇതാണ് എൻ്റെ കൃഷി, അല്ലാതെ രാസവളം ചെയ്ത് ഞാൻ കഴിക്കില്ല.
1: പിന്നെ നമ്മൾ ഈ പുതിയ വാഴ ഇത്രയും വിലയൊക്കെ കൊടുത്ത് കന്ന് കൊണ്ടുവന്ന് നട്ടൊക്കെ വലുതായിട്ട് വരുമ്പം ഈ കീടങ്ങളും രോഗങ്ങളും ഒക്കെ പ്രത്യേകമായിട്ട് ഉണ്ടാവാറുണ്ടല്ലോ,
2: അതിന് നമ്മൾ അതിനെ മരുന്ന് ചെയ്തേ പറ്റൂ.
1: അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം ഇത്രയും 400 ഇനങ്ങൾ വാഴ നിങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാ വാഴയും നല്ലപോലെ കൊലയ്ക്കത്തില്ല, വിദേശീയനൊക്കെ ആവുമ്പോൾ അതിൻ്റെ കൊലയൊക്കെ ചെറുതായിരിക്കും. അപ്പോൾ ഇതിലൊരു വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു വരുമാനവും കൂടെ വേണമല്ലോ. അപ്പോൾ വരുമാനത്തിന് വേണ്ടി എങ്ങനെയാണ്, എന്തുവാണ് നിങ്ങൾ ചെയ്യുന്നത്?
2: നമ്മൾ കന്ന് കൊടുക്കുക എന്നുള്ളൊരു ഇത്.
1: ഓക്കെ, കന്ന് നമ്മൾ വെക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് ഡിമാൻഡുണ്ടോ, ആൾക്കാർ ചോദിച്ചു വരാറുണ്ടോ?
2: ചോദിച്ചു വരാറുണ്ട്. കന്ന് ഇന്ത്യക്കകത്ത് നിന്ന് ഫുള്ള് ആൾക്കാർ വരുന്നുണ്ട്. അത് ചിലർ വരുന്നുണ്ട്, ചിലവർക്ക് എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട്.
1: അപ്പോൾ ഈ ഡിമാൻഡ് ഏതൊക്കെ എന്നതിനാണ്?
2: വിദേശ ഇനങ്ങൾക്കാണ് ഡിമാൻഡ് കൂടുന്നത്. വിദേശ ഇനങ്ങളിൽ പഴങ്ങൾ ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ ആ പഴത്തിൻ്റെ കന്നുകൾ മിക്കവാറുള്ളവരും കൊടുക്കില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിലെ ഞാലിപ്പൂനൊന്നും ഒന്നുമല്ല അതിൻ്റെ മുമ്പ്.
1: ടേസ്റ്റ്
2: അത്രയ്ക്ക് ടേസ്റ്റാണ്.
1: അപ്പോൾ ഇങ്ങനത്തെ ഈ കന്നുകൾ നിങ്ങൾ പുറത്തോട്ട് അയക്കുമ്പം കൊറിയറിൽ അല്ലെങ്കിൽ പാർസൽ ചെയ്തല്ലേ അയക്കുന്നത്? അതെങ്ങനെയാണ്, അത് വല്ലതും പരിചരണമൊക്കെ ചെയ്തിട്ടാണോ അയക്കുന്നത്?
2: അല്ല, നമ്മൾ കന്നിളക്കിയിട്ട് നേരെ ഞങ്ങളതിൻ്റെ വേര് കാര്യങ്ങൾ കളഞ്ഞ് വൃത്തിയാക്കി പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കുമ്പോഴേ ഞങ്ങൾ പറയും ഇവിടെ നിൽക്കുന്ന കീടമല്ല അവിടെ വരുമ്പോൾ, പലയിടത്തും പല ഇതാണ്. അപ്പോൾ നിങ്ങൾ അത് എന്തെങ്കിലും ഒരു കീടനാശിനിയിൽ മുക്കി വെച്ചിട്ട്, വേറെ ഒന്നും വേണമെന്നില്ല, നമ്മുടെ സാഫ് എന്ന് പറയണ അത് മേടിച്ച് കലക്കി വയ്ക്കാം.
1: ഒന്ന് പരിചരണം ചെയ്തിട്ട് നടാൻ നിങ്ങൾ
2: ഒരു 10 മിനിറ്റ് നമ്മൾ ഇട്ട് വെച്ചിട്ട് എടുത്ത് നട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു ഇട്ട് ഇതാണ്. നമ്മുടെ വാഴ ഏത് രീതിക്ക് നടാം, നമ്മുടെ നാട്ടിലെ വാഴകൾ ഞാലിപ്പൂവിന് വാഴ എന്ന് പറഞ്ഞാൽ ഏത് മഴയത്തും ഏത് ഉണക്കത്തും നമുക്ക് നടാം. വിദേശ വാഴകൾ നടാനൊക്കില്ല. നമ്മുടെ വിദേശ വാഴകളാകുമ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം തന്നെ വാഴയുടെ മണ്ടയിൽ വീണാൽ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് അഴുകി പോകുന്നത്. നമ്മുടെ വാഴയിൽ ഒന്ന് വെള്ളം നനച്ച് നോക്കിയാൽ അതിൽ പുറം സൈഡ് ആണ് അഴുകുന്നത്, പക്ഷെ അകം സൈഡ് കൊണ്ട് പൊടിച്ചു വരും. ഇത് സെൻറ്റർ കൊണ്ട് അഴുകി പോകുന്നതുകൊണ്ട് പൊടിക്കില്ല. അപ്പം നമ്മുടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മണ്ട കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേ പറയുന്നുണ്ട് നിങ്ങൾ കവറിനകത്ത് വെച്ച് സൈഡിൽ വെള്ളം ഒഴിച്ച് പൊടിച്ചതിന് ശേഷം നടുക എന്ന് പറയും.
1: അപ്പോൾ ഇത്രയും വാഴ ഇനം താങ്കളുടെ കയ്യിലുണ്ട്, വാഴക്കൊല ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ടൈപ്സിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലും വെളിയിലൊക്കെ കൊണ്ട് പ്രദർശനമൊക്കെ ചെയ്യാറുണ്ടോ?
2: ഉണ്ട്. ഇത് പ്രദർശനം ചെയ്യുന്നത് മെയിനായിട്ട് നമ്മുടെ വാഴച്ചേട്ടനാണ് അതിന് പോണത്.
1: പുള്ളിക്കാരൻ്റെ കൂടാണ് നിങ്ങളും പോകുന്നത്?
2: ഞാൻ മാക്സിമം പോവില്ല, വാഴച്ചേട്ടനാണ് പോണത്. ആ വാഴച്ചേട്ടൻ പോണ സമയത്ത് വാഴക്കൊലകൾ വാഴച്ചേട്ടന് കൊടുക്കും.
1: വാഴക്കൊലയുടെ ഡിമാൻഡ് ഉണ്ടോ? അതും പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വാങ്ങിക്കാൻ വരാറുണ്ട്?
2: വരും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ അറിയാതെ പോണതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുന്ന, നമ്മുടെ കേരളത്തിൽ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുന്ന ഏത്തപ്പഴമാണ്. കൊടുക്കേണ്ടത് കുന്നം പഴമാണ്. അതിനും കണക്കുണ്ട്. ഒരു വയസ്സ് ആവുന്നതിന് മുമ്പ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ തൊലി മൊത്തത്തിൽ കളഞ്ഞ് വേണം കുറുക്കി കൊടുക്കാൻ. ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് തൊലി വിരിഞ്ഞ് ഉണക്കി പൊടിച്ചു കൊടുക്കുക എന്നാണ്. അതിൻ്റെ കറയ്ക്കാണ് ഔഷധം. നമ്മുടെ നാട്ടിൽ അൾസറിൻ്റെ അസുഖക്കാറുണ്ട്. അൾസറിൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ വയറുവേദന ഭയങ്കരമായിട്ട് വരും. ആ സമയത്ത് ഈ കുന്നം പഴം കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ശമനം കിട്ടും. കുറയുമെന്ന് ഞാൻ പറയില്ല, ശമനം കിട്ടും. അതിനുവേണ്ടി തന്നെ ഇവിടെ ആൾക്കാർ തിരക്കി വരുന്നുണ്ട്.
1: കുന്നമ്പഴം
2: ആന്ധ്രയിൽ നിന്നൊക്കെ വിളിച്ചു ചോദിക്കും, പഴം ഉണ്ടെങ്കിൽ കൊലയുണ്ടെങ്കിൽ കൊലയോടുകൂടി അയക്കാനാണ് പറയണത്. നമ്മൾ ആ ഒരു കുന്നമ്പഴം ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ 30 രൂപ നമുക്ക് കിലോയ്ക്ക് തരില്ല. അതിസിക്ക് കുന്നമ്പഴം നമ്മൾ ആന്ധ്രയ്ക്ക് അയക്കുകയാണെങ്കിൽ ഒരു കൊലയുണ്ട് ഇത്ര കിലോയാണ്, ഓക്കെ ഇത്ര രൂപ ഞാൻ തരാം, ഇതാണ് പറയണത്.
1: ചോദിക്കുന്ന
2: പൈസയാണ്.
1: പിന്നെ ഈ പൂജയ്ക്കൊക്കെ വേണ്ടിയും ആൾക്കാർ വന്ന് ഈ കൊലയൊക്കെ
2: പൂജയ്ക്ക് കൊണ്ടുപോകണ പൂജക്കഥലിയാണ് മെയിനായിട്ട് എടുക്കണ പൂജക്കഥലിയാണ്. പിന്നെ പൂജയ്ക്കായിട്ട് അങ്ങനെ എടുക്കില്ല. പിന്നെ എടുക്കണമെന്ന് പറഞ്ഞാൽ വിരൂപാക്ഷി, പളനിയിൽ പഞ്ചാമൃതത്തിന് എടുക്കണ പഴം. എല്ലായിടത്തും പ്രത്യേകത ഉണ്ട്. കരിങ്കതളി ഏറ്റവും വലിയ ഔഷധമുള്ള പഴമാണ്. കരിങ്കതളി എന്ന് പറയുമ്പോൾ കാട്ടിലുള്ള ഇറച്ചി വാഴ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഇറച്ചി കറി വയ്ക്കുമ്പോൾ വിളഞ്ഞ അതിനകത്തിട്ട് കറി വെച്ചാൽ വയറ്റിന് വരെ ക്ലിയറാണ്. ആ കറിക്കും ടേസ്റ്റ് വ്യത്യാസമാണ്.
1: ഇങ്ങനെ വ്യത്യസ്ത വാഴകൾക്ക് വ്യത്യസ്ത
2: ഗുണങ്ങൾ, വാഴയ്ക്കും ഒരേ ഗുണങ്ങളുണ്ട്. ഏതൊരു വാഴയ്ക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്.
1: അപ്പോൾ ഇപ്പോൾ 400 ഇനങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്, ഇനിയും കൂട്ടാനുള്ള വല്ലതും പ്ലാൻ ഉണ്ടോ? അത് ഉള്ളതൊക്കെ ഇനിയും നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ?
2: ഇപ്പം ഞാനൊക്കെ വാഴയിൽ ഇറങ്ങുമ്പോൾ 400 ഇനം ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയും കഴിയുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷയില്ല. ഞാനൊരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. ടാപ്പിങ്ങിന് പോയിട്ട് വന്ന് ആ പൈസ കൊണ്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടത്തുക എന്നാണ് നമ്മൾ സാധാരണ നടത്തുന്നത്. അവസാനം വീട്ടിൽ വരെ എനിക്കെതിരെ വഴക്കും പ്രശ്നമായി. കാരണം ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന മൊത്തവും ഈ വാഴക്കന്ന് വാങ്ങാൻ ഉപയോഗിച്ചു. നല്ല എമൗണ്ടുകൾ എടുത്തുകൊണ്ട് വന്നു. പിന്നെ കുറേയൊക്കെ ആൾക്കാർ വന്ന് എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് കൊടുത്തിട്ടേ വേറെ ഒന്ന് വാങ്ങാൻ ഒക്കുള്ളൂ എന്നുള്ളൊരു സാഹചര്യം നമുക്ക് വന്നപ്പോൾ അത് കൊടുത്ത് വേറെ ഒന്ന് മേടിക്കുക. അങ്ങനെ അങ്ങനെ ആയി. ഇപ്പം 400 ഇനമായി. ഇപ്പോഴും ശേഖരിക്കുന്നുണ്ട്.
1: ഇപ്പം ഉണ്ണികൃഷ്ണൻജി, താങ്കളുടെ അടുത്ത് ഇത്രയും നല്ലൊരു ചർച്ച ചെയ്യാൻ സാധിച്ച് നല്ലൊരു ചർച്ചയായിരുന്നു. വളരെ നന്ദി.
2: താങ്ക് യു.
0: ശാസ്ത്രീയമായ രീതിയിൽ വാഴ കൃഷി ചെയ്ത് നേട്ടമുണ്ടാക്കിയ കർഷകൻ ശ്രീ ഉണ്ണികൃഷ്ണന്റെ അനുഭവ സാക്ഷ്യം എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. കാർഷിക മേഖലയിൽ ഉറച്ചു നിൽക്കുന്നവർക്കും കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും പുതുതലമുറയ്ക്കും ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു പ്രേരണയും പ്രചോദനവുമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ശ്രീ ഉണ്ണികൃഷ്ണന്റെ ഫോൺ നമ്പർ 7736267311. നമ്പർ ഒരിക്കൽ കൂടി 7736267311. ഇനി കേരള കാർഷിക സർവകലാശാലയുടെ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്. അതിനു മുൻപായി ഒരു ഗാനം ആസ്വദിച്ച് നമുക്ക് തിരിച്ചു വരാം.

0: കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. കുരുമുളകിന്റെ കൊടുത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൌകര്യം ചെയ്യണം. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ ദ്രുതവാട്ടരോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ നല്ലതാണ്. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ടഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളിലും വാഴത്തടയിലും ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണമഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴക്കൈകൾ ഒടിയുകയും ക്രമേണ വാഴ കടയോടെ മറിഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്ട്രെപ്റ്റോസൈക്ലിൻ ആന്റിബയോട്ടിക് 2 ഗ്രാം, കോപ്പർ ഹൈഡ്രോക്സൈഡ് 20 ഗ്രാം ഇവയിലേതെങ്കിലും ഒന്ന് 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന വാഴയുടെയും ചുറ്റും നിൽക്കുന്നവയുടെയും കടക്കൽ മണ്ണ് കുതിരുന്ന വിധത്തിൽ ഒഴിച്ചുകൊടുക്കുകയും ചെയ്യുക. വാഴയിൽ ഇലത്തീനി പുഴുവിന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. പുഴുവിന്റെ ആക്രമണം ബാധിച്ച വാഴയുടെ ഇലകൾ പുഴുവിനോടുകൂടി തന്നെ നശിപ്പിച്ചു കളയുക. ആക്രമണം അധികമായാൽ 2 മില്ലി ഫ്ലൂബെൻഡാമിഡ് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിലൊഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
2: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ PM കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. PM കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൌണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. PM കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ടു വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
3: ഇന്ന് ഈ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള സമയമാണ്. അതിനു മുൻപായി ചോദ്യം ഒന്നുകൂടി പറയാം. സാധാരണയായി വിത്തടയ്ക്ക ശേഖരിക്കുന്നത് എങ്ങനെയുള്ള കവുങ്ങിൽ നിന്നാണ്? ഉത്തരം: കായ്ഫലം തുടങ്ങി 4 മുതൽ 5 വർഷം വരെ കഴിഞ്ഞ കവുങ്ങിൽ നിന്നുമാണ് വിത്തടയ്ക്ക ശേഖരിക്കുന്നത്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
4: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
5: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
6: എല്ലാ ദിവസവും വൈകുന്നേരം 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാട്ടിൻപുറം വാർത്തകളും കർഷകർ അറിയേണ്ട വിവരവിജ്ഞാനവുമായി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.
7: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
8: വയലും വീടും സമാപിക്കുന്നു.

0: നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്കായുള്ള വായ്പാ പദ്ധതി PM സ്വനിധി. വായ്പ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്നവർക്ക് 7% പലിശ സബ്സിഡി നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആദ്യ വായ്പ വിജയകരമായി തിരിച്ചടച്ചാൽ 2 തവണ 20,000 രൂപ വരെ വായ്പ നേടാം. തുടർന്ന് 3 തവണ 50,000 രൂപ വരെ ഉയർന്ന വായ്പയും ലഭിക്കുന്നതാണ്.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുക്കുന്നു.
2: ഗുപ്തനായർ സാറായിരുന്നു ഡോക്ടർ കമ്മിറ്റിയുടെ ചെയർമാൻ. ഞങ്ങള് എഴുതി ഡോക്ടർ കമ്മിറ്റി ചെന്നപ്പം അവിടെ കമ്മിറ്റിയിലെല്ലാം ഉണ്ടായിരുന്ന ചിലർ ചോദിച്ചു, ഇതെന്താ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണോ വർണ്ണം അതോ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. വളം, സസ്യ സംരക്ഷണ രാസവസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രം ആരംഭിക്കാൻ ആവശ്യമായ നിയമപരമായ യോഗ്യത നേടുന്നതിനുള്ള ദേശീയ ഡിപ്ലോമ കോഴ്സ് കൃഷി വിജ്ഞാൻ കേന്ദ്ര പത്തനംതിട്ടയിൽ ഉടൻ ആരംഭിക്കുന്നു. മാനേജ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശത്തിൽ നോഡൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ KVK പത്തനംതിട്ട, ആത്മ പത്തനംതിട്ട എന്നിവയുടെ സഹകരണത്തോടെ നടത്തുന്ന 48 ആഴ്ചത്തെ കോഴ്സാണിത്. കോഴ്സ് ഫീസ് 28,000 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ബന്ധപ്പെട്ട പഞ്ചായത്തിലെ ബന്ധപ്പെട്ട കൃഷിഭവൻ, പ്രോജക്ട് ഡയറക്ടർ, ആത്മ അല്ലെങ്കിൽ KVK പത്തനംതിട്ട.

0: 8547007773. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടത്തുന്ന ആറുമാസം ദൈർഘ്യമുള്ള ബീ കീപ്പിംഗ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. പ്രായപരിധി 18-30 വയസ്സിനും മധ്യേ. കോഴ്സ് ഫീസ് 30,000 രൂപ. അവസാന തീയതി ജൂലൈ 31. അപേക്ഷ khadi.kerala.gov.in സമർപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9747321760 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഒരിക്കൽ കൂടി 9747321760. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പഴം പച്ചക്കറി സംസ്കരണവും വിപണനവും എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 3 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. മലയാളം ഭാഷയാണ് മാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 17 ആഗസ്റ്റ്. താൽപര്യമുള്ളവർ www.celku.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്. ഇനി ഈ മാസം 17-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര അവലോകനം. വെളിച്ചെണ്ണ, കൊപ്ര, നാളികേരം തൊണ്ടില്ലാത്തത്, കാപ്പിക്കുരു, അടയ്ക്ക, റബ്ബർ, മഞ്ഞൾ, കോഴിമുട്ട എന്നിവയുടെ വിലയിൽ വർധനവ്. തേങ്ങാപ്പിണ്ണാക്ക്, ചുക്ക്, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ കുറവ്. ഏലം, കുരുമുളക്, നേന്ത്രക്കായ, പച്ചക്കപ്പ, കൊക്കോ എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. കയർ, കശുവണ്ടിപ്പരിപ്പ്, പുൽത്തൈലം, മൈസൂർ പൂവൻ, കൊട്ടപ്പാക്ക എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകനവാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച് കോട്ടം 25,900ഉം, 300 രൂപ വർദ്ധിച്ച് വടക്കൻപുറം 24,300ഉം, 600 രൂപ വർദ്ധിച്ച് കൊച്ചിറെഡി 23,100ഉം, 800 രൂപ വർദ്ധിച്ച് പാല 24,700 രൂപയ്ക്ക് വിപണനം നടന്നു. കൊപ്ര ക്വിന്റലിന് 600 രൂപ വർദ്ധിച്ച് ആലപ്പുഴ പുകരാശി 14,250ഉം, ആലപ്പുഴ തെളിവ് 14,300 രൂപയ്ക്ക് വിപണനം നടന്നു. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് 100 രൂപ കുറഞ്ഞ് എറണാകുളം 3,800 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. ഏലം കിലോഗ്രാമിന് 100 രൂപ കുറഞ്ഞ് തൊടുപുഴ 3,000ഉം, 150 രൂപ വർദ്ധിച്ച് കട്ടപ്പന 2,850 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ കൊച്ചിയിലെ വില മാറ്റമില്ലാതെ തുടർന്നു. കാപ്പിക്കുരു ക്യൂണ്ടലിന് 500 രൂപ വർദ്ധിച്ച് കോട്ടയം 38,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ കട്ടപ്പനയിൽ വില മാറ്റമില്ലാതെ തുടർന്നു. ചുക്ക് ക്യൂണ്ടലിന് 100 രൂപ കുറഞ്ഞ് അടൂർ 28,600 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിലെ വില മാറ്റമില്ലാതെ തുടർന്നു. ഈ മാസം 17-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര അവലോകനമാണ് ഇപ്പോൾ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 24:50. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും.

0: അടുത്ത മാസം 13 വരെ സമ്മേളനം തുടരും. നിരവധി പ്രധാന നിയമനിർമ്മാണങ്ങൾ പാസാക്കുന്നത് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. യോഗം ആരംഭിച്ചയുടൻ യോഗത്തിൽ പങ്കെടുത്ത NCPI അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് പ്രതീകാത്മകമായി ഇറങ്ങിപ്പോയി. പിന്നീട് പ്രതിപക്ഷാംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. സമ്മേളന നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ പിന്തുണ അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. സമ്മേളനം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ റിജിജു പറഞ്ഞു.
1: There are various demands by various political parties for discussion. We have said that let parliament function smoothly. Exactly what are the issues to be discussed? That has to be decided in the business advisory committee. Government will definitely take the steps whatever is necessary, but we can't force each other.
0: സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് സാൻസിബാർ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ടാൻസാനിയയിലെ സ്വയംഭരണ പ്രദേശമാണ് സാൻസിബാർ. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമൂൽ തൈര് ഉൽപ്പാദന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിച്ചു. പശ്ചിമബംഗാളിലെ ക്ഷീരകർഷകർക്ക് ഇതിലൂടെ ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 പേർ മരിച്ചു. നിരവധി പേരെ കാണാതായി. മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ വൈഷ്ണോദേവി തീർത്ഥയാത്ര നിർത്തിവച്ചിരിക്കുകയാണ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി. കുവൈറ്റ് സിറ്റിയിൽ അപായ സൈറണുകൾ മുഴങ്ങുകയും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കുകയും ചെയ്തു. ജോർദനിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന് മറുപടിയായി ഇറാനിൽ ഇന്ന് പുലർച്ചെ അമേരിക്ക ബോംബാക്രമണം നടത്തിയിരുന്നു. അതിന് തുടർച്ചയായാണ് ഇറാൻ കുവൈറ്റിൽ ആക്രമണം നടത്തിയത്. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കീ ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സ്വാതന്ത്ര്യസമര സേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ധീരമായ ജീവിതം രാജ്യത്തെ ഓരോ തലമുറയ്ക്കും പ്രചോദനം നൽകുന്നതായി ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ PV സിന്ധുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സിന്ധുവിന്റെ വിജയം രാജ്യത്തെ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ലോകം കാത്തിരുന്ന സ്വപ്ന ഫൈനലിന് മണിക്കൂറുകൾ മാത്രം. ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടത്തിൽ സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിലാണ് മത്സരം. ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീന 4ാം കിരീടമാണ് ലക്ഷ്യമിടുന്നത്. ലോക ഫുട്ബോളിൽ മെസ്സിയുടെ പിൻഗാമിയെന്ന് വാഴ്ത്തപ്പെടുന്ന 19-കാരൻ ലമീൻ യമാലാണ് സ്പാനിഷ് നിരയിലെ ശ്രദ്ധാകേന്ദ്രം. അതേസമയം ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഫ്രാൻസിനെ 4-6 ഗോളിന് തകർത്ത് ഇംഗ്ലണ്ട് ലോകകപ്പിലെ 3ാം സ്ഥാനം സ്വന്തമാക്കി. ഫൈനൽ അർദ്ധരാത്രിയിലായതിനാൽ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ഫൈനൽ വലിയ സ്ക്രീനിൽ കാണാനും ആരാധകർക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തെരഞ്ഞെടുത്ത തിയേറ്ററുകളിലാണ് പ്രദർശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അർജന്റീന സ്പെയിൻ പോരാട്ടം കേരളത്തിലെ ആരാധകർക്കും കൂട്ടായ അനുഭവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം കൈരളി ശ്രീ കോംപ്ലക്സിലെയും കോഴിക്കോട് കൈരളി ശ്രീ കോംപ്ലക്സിലെയും തിയേറ്ററുകളിലാണ് ഫൈനൽ മത്സരത്തിന്റെ പ്രദർശനം. സാധാരണ ടിക്കറ്റ് നിരക്കിലാകും തത്സമയം പ്രദർശിപ്പിക്കുക. ഇതുകൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ മാനവീയം വീഥി, വിവിധ ഫുട്ബോൾ ക്ലബ്ബുകൾ, കഫേകൾ എന്നിവിടങ്ങളിലും വലിയ LED സ്ക്രീനുകൾ ഒരുക്കിയിട്ടുണ്ട്.
0: ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 388 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 387 റൺസ് നേടി. ആറന്മുളയിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വഴിപാട് വള്ളസദ്യ കാലത്തിന് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ തുടരും. വൈഗ അണക്കെട്ടിൽ ജലനിരപ്പ് കുത്തനെ കുറഞ്ഞതോടെ തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിൽ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അണക്കെട്ട് നിറഞ്ഞ് കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം തുറന്നുവിട്ടിരുന്നെങ്കിലും ഇത്തവണ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: നിലവിൽ അണക്കെട്ടിൽ സംഭരണശേഷിയുടെ ഏകദേശം 20% വെള്ളം മാത്രമാണുള്ളത്. ഇതോടെ തേനി, മധുര, ദിണ്ടുക്കൽ, ശിവഗംഗ, രാമനാഥപുരം തുടങ്ങി വൈഗ ജലസേചന പദ്ധതിയെ ആശ്രയിക്കുന്ന നിരവധി പ്രദേശങ്ങളിൽ കൃഷി മുടങ്ങിയിരിക്കുകയാണ്. വൈഗ അണക്കെട്ടിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് സ്പിൽവേയിലൂടെ എത്തുന്ന വെള്ളവും പ്രധാന ആശ്രയമാണ്. എന്നാൽ മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് കുറഞ്ഞതിനാൽ ആവശ്യമായ അളവിൽ വെള്ളം ലഭിക്കാത്തതും നിലവിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നു.
0: ലിത്വാനിയയിൽ നടന്ന 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യയ്ക്ക് 4 മെഡലുകൾ, 1 സ്വർണവും 3 വെള്ളിയുമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നേടിയത്. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി പനാമയുടെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രിമാരായ ഡോ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. അബുദാബിയിലെ സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം അടുത്ത മാസം വർദ്ധിപ്പിക്കും. പുതുതായി 5 നഗരങ്ങളിലേക്ക് കൂടിയാണ് സർവീസ് ആരംഭിക്കുക. നിലവിൽ 17 നഗരങ്ങളിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച ബില്ലിന്റെ കരടിന് മധ്യപ്രദേശ് മന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. നാളെ ആരംഭിക്കുന്ന മധ്യപ്രദേശ് നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവ് ഇൻ ബന്ധങ്ങൾ 1 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
5: യുവവാണി.

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, യുവവാണിയിലേക്ക് സ്വാഗതം. മൂല്യമേറേണ്ട പ്രകൃതിബോധം എന്ന വിഷയത്തിൽ അധ്യാപികയും ഗവേഷകയുമായ ഡോക്ടർ അഞ്ജു പി എസുമായി സന്ദീപ് സുരേഷ് നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് യുവവാണിയിൽ.
1: ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഇന്ത്യയിലാകട്ടെ, അമേരിക്കയിലാകട്ടെ, ആഫ്രിക്കയിലാകട്ടെ, പല രൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ മറ്റൊരു വശത്ത് പകർച്ചവ്യാധികളുടെ രൂപത്തിൽ അത് മനുഷ്യരാശിയെയും അതുപോലെ തന്നെ പല ജന്തു ജീവവിഭാഗങ്ങളെയൊക്കെ ബാധിക്കുന്ന വിവിധതരം പകർച്ചവ്യാധികളുടെ രൂപത്തിലും ഇതുപോലെ

0: ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ലോകവ്യാപകമായി തന്നെ പ്രകൃതി ബോധം അല്ലെങ്കിൽ പ്രകൃതി അറിഞ്ഞ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഒരു പുതിയ ഒരു കാഴ്ചപ്പാടല്ല, വളരെ പഴക്കമുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ യുവവാണിയിൽ ആ വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുവാനായി ഗവേഷകയും അധ്യാപികയും ഒക്കെയായ ഡോക്ടർ അഞ്ജു പി എസ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. സ്വാഗതം.
1: നന്ദി.
0: നമ്മൾ ആദ്യം തന്നെ ഈ വിഷയത്തിൽ പ്രകൃതി ബോധം എന്താണെന്ന് അറിയേണ്ടതുണ്ട്. എന്താണ് താങ്കളുടെ കാഴ്ചപ്പാടിൽ പ്രകൃതി ബോധം?
1: പ്രകൃതി ബോധം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ പ്രകൃതി ബോധത്തെ കുറിച്ച് സംസാരിച്ച് തുടങ്ങിയത് 1990 ശേഷമാണ്. ഒരു രാംദേവ് മിശ്ര എന്ന് പറയുന്ന ഒരു എക്കോളജിസ്റ്റ്, ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞന്റെ, അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളും കാഴ്ചപ്പാടും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രകൃതി ബോധത്തിനെ കുറിച്ച്, അതിലും എക്കോളജിയാണ് പരിസ്ഥിതിയാണ് വന്നത്, പിന്നെയാണ് നമ്മൾ പരിസ്ഥിതി ശാസ്ത്രത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോഴാണ് നമുക്ക് പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ ഏറ്റവും കൂടിയ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. ലോകത്തിൽ വന്നത് തന്നെ പല പ്രശ്നങ്ങളും മുൻകൂട്ടി കണ്ട് നമ്മളിപ്പോൾ റേച്ചൽ കർസന്റെ സൈലൻസ് സ്പ്രിംഗ് തൊട്ട് അവിടം തൊട്ടേ നമ്മുടെ ഒരു 1960s 1980s തൊട്ട് 1970s 1980s ഇങ്ങനെ പരിസ്ഥിതിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളുകൾ അതിനെക്കുറിച്ച് അവബോധം വളരെ കുറവായിരുന്നു. 1972 സ്റ്റോക്ക്ഹോമിൽ നടന്ന ഒരു കോൺഫറൻസ് ഉണ്ട്, UNന്റെ നേതൃത്വത്തിൽ നടന്ന ഹ്യൂമൻ എൻവയോൺമെന്റ് എന്ന് പറയുന്ന കോൺഫറൻസ് മുൻനിർത്തിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്നൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വന്നത്. അതിൽ ഇന്ത്യയും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയിലും അതിന്റെ ബേസിസിലാണ് പുതിയ ആക്ടുകൾ കൊണ്ടുവരാൻ തുടങ്ങിയത്. അതിന്റെ ബേസിസിൽ ആദ്യം കൊണ്ടുവന്ന വാട്ടർ ആക്ടാണ്. വാട്ടറിനെ സംരക്ഷിക്കുവാനുള്ളൊരു നിയമങ്ങളുണ്ട്. ആ നിയമം നിലവിൽ വന്നത് 1974. അപ്പോഴാണ് നമ്മുടെ ഗവൺമെന്റ് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. അതിനുശേഷം പരിസ്ഥിതി ശാസ്ത്രം എന്നൊരു കോഴ്സ് രൂപപ്പെടാൻ വേണ്ടിയിട്ട് 90 വരെ കാത്തിരിക്കേണ്ടി വന്നു. രാംദേവ് മിശ്രയുടെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഈ പരിസ്ഥിതി ശാസ്ത്രം എന്ന കോഴ്സ് രൂപപ്പെട്ടത്. അപ്പൊ നമുക്കറിയുമ്പോൾ 90 കഴിഞ്ഞിട്ട് ഇപ്പം 30 ആയിട്ടുള്ളൂ അല്ലെ. അപ്പം നമ്മുടെ അവബോധം പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള അവബോധം കുറച്ച് കാലമേ ആയിട്ടുള്ളൂ നിലനിന്ന് തുടങ്ങിയിട്ട്, മുന്നോട്ട് വന്നിട്ട് തുടങ്ങിയത്. അതിനുശേഷമാണ് ഒരു കോഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്, പരിസ്ഥിതി ശാസ്ത്രം എന്ന കോഴ്സ്. ഇപ്പൊ നമ്മുടെ കൊച്ചുകുട്ടികളെ തൊട്ട് നമ്മൾ ആ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. എന്തിനു പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, നാളെ വളർന്നു വരുന്ന നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ബോധമുള്ളവരാക്കണം അല്ലെ. പരിസ്ഥിതി അവർക്ക് സംരക്ഷിക്കണം, എങ്ങനെ സംരക്ഷിക്കണം എന്ന ബോധത്തിന് വേണ്ടിയിട്ടാണ് അവരെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ തന്നെ. ഇന്ന് നമുക്ക് നമ്മുടെ സ്കൂൾ, ഞാൻ പഠിച്ച സമയത്ത് ഒരു EVS എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് വളർന്നു വരുന്ന കൊച്ചുകുട്ടിക്ക് വരെ പരിസ്ഥിതി ശാസ്ത്രം എന്ന സബ്ജക്ട് എന്ന വിഷയം ആ കുട്ടി നല്ല ബോധവാനാണ്. ഒരു ചെടികളെ കുറിച്ചോ അതിന്റെ പൂക്കളെ കുറിച്ചും മണ്ണിനെ കുറിച്ചോ ഒക്കെ ആ കുട്ടി അവബോധമുള്ള വ്യക്തിയാണ്, കാരണം ഇന്ന് ആ വിഷയം പഠിപ്പിക്കുന്നതുകൊണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഒരു 30, 35, 40 വയസ്സൊക്കെ ഉള്ള ഒരു ആൾക്ക് അയാൾ കോളേജിൽ പഠിച്ചു വന്ന വിഷയങ്ങളോട് മാത്രമേ പ്രതിബദ്ധത കാണുള്ളൂ. അല്ലാതെ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്, ടെലിവിഷനിൽ കാണുന്നുണ്ട്, ബാക്കി സോഷ്യൽ മീഡിയാസിലെല്ലാം ഇത് ബേസ് ചെയ്തിട്ടുള്ള പല ന്യൂസുകളും കാണുന്നുണ്ടെങ്കിലും ആ വ്യക്തിക്ക് പരിസ്ഥിതി ശാസ്ത്രത്തിനെ കുറിച്ച് അവബോധം വളരെ കുറവാണ്. പക്ഷെ നമ്മൾ അതിൽ ബോധവാന്മാരല്ല. ഓക്കെ, കുട്ടികൾക്ക് എടുത്ത് ചോദിച്ചാൽ അവർക്കൊരു ചെടി നടണം എന്നൊരു ആഗ്രഹമുണ്ട്, കുട്ടികൾക്ക് അതിനുള്ള താല്പര്യം ഉണ്ടാകും. പക്ഷേ ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ അച്ഛനും അമ്മയും അപ്പൊ ഒരുപാട് മാവിന്റെ മാങ്ങയൊക്കെ കഴിച്ച് ഒരുപാട് അത്ര അന്ന് ആ കാലഘട്ടത്തിൽ അത്രയും നമ്മുടെ വെജിറ്റേഷൻ, നമ്മുടെ പരിസ്ഥിതി ഭയങ്കര ഫ്ലർഷഡ് ആണെന്ന് പറയാം അല്ലെ, ഒത്തിരിയും വൈവിധ്യപൂർണമായിരുന്നു. പക്ഷെ നമ്മുടെ കാലഘട്ടം എത്തിയപ്പോൾ എന്ത് ചെയ്ത്, ഒത്തിരിയും മരംമുറിയായി, അതുപോലെ പല ആക്ടിവിറ്റീസ് നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടായി, ബിൽഡിങ്സ് കൺസ്ട്രക്ഷൻ നടന്നു, അതുപോലെ തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് ഭയങ്കരമായിട്ട് മാസീവായിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് ഉണ്ടായത്.
0: അതെ, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ആ പ്രകൃതി ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്നതിൽ മനുഷ്യന്റെ ഇത്തരം ഇടപെടലുകൾ വലിയ പങ്ക് വഹിക്കുന്നില്ലേ?
1: ഇപ്പോൾ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ പ്രധാനപ്പെട്ട കാരണം, പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ അത് നാച്ചുറൽ കോസ് ആണ്, മീൻസ് പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന, പ്രകൃതി സ്വയമേ ഉണ്ടാക്കുന്ന കാരണമാണ്. പക്ഷെ അതിന്റെ പിന്നിലുള്ള ആഘാതം ഉണ്ടാക്കുന്നതിന്റെ കാരണം മനുഷ്യന്റെ കൈകടത്തലുകളാണെന്ന് പറയാം അല്ലെ. നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയും, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുമ്പോൾ ആഗോളതാപനം. ആഗോളതാപനം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ അതൊരു നാച്ചുറൽ കോസ് ആണ്. കാരണം കാലാകാലങ്ങളായി നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ പ്രകൃതിയിൽ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഗ്ലോബൽ വാർമിംഗും ഉണ്ട്. ഗ്ലോബൽ വാർമിംഗ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഇത്രയും പ്രകൃതിയിലുള്ള ജൈവ വൈവിധ്യം നിലനിൽക്കത്തില്ല. നമ്മുടെ ജൈവ വൈവിധ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗോളതാപനം ആവശ്യമാണ്. പക്ഷെ അതിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് നമ്മുടെ പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാകും. അപ്പൊ ആ ആഘാതം കുറച്ചു കൊണ്ടുവരുന്ന എന്ന് പറയുന്നത് മനുഷ്യന്റെ ഡ്യൂട്ടിയാണ്. കാരണം മനുഷ്യൻ ചെയ്യുന്ന ഓരോ ആന്ത്രോപോജനിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വഴിയാണ് ഈ ആഗോളതാപനം കൂടുന്നത്. ഇപ്പൊ 1.5 ഡിഗ്രി സെൽഷ്യസ് കൂടിയിട്ടുണ്ട്. നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 14 മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൽ 1 ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ പല തരത്തിലുള്ള പരിസ്ഥിതി ദുരന്തങ്ങളുണ്ടാകും. ഫോർ എക്സാമ്പിൾ ഐസ് ഗ്ലേസിയേഴ്സ് എല്ലാം തന്നെ മെൽറ്റ് ആകും. അപ്പൊ നമുക്കറിയാം ഒരു സ്ഥലത്ത് മെൽറ്റ് ആകും

0: വരുമ്പോൾ മറ്റൊരിടത്ത് കടല് ഉയർന്നു വരും. കടൽ മുകളിലോട്ട് കയറി വരുമ്പോൾ അവിടെ അധിവസിക്കുന്ന ആൾക്കാരുടെ കോസ്റ്റൽ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അധിവസിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെടുത്താലും ഡെൻസിലി പോപ്പുലേറ്റഡ് ആണ് നമ്മുടെ കോസ്റ്റൽ ഏരിയ. അപ്പൊ അത്രയും ആൾക്കാർ അധിവസിക്കുന്നു, തിങ്ങി നിറഞ്ഞ് അധിവസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതും കടലിനെ ആണെന്ന് പറയാം ഒരു തരത്തിൽ. അപ്പൊ അവരുടെ ഹാബിറ്റാറ്റ് അവിടെ നഷ്ടപ്പെടുകയാണ്. അവരുടെ ജീവിത ഉപാധി എന്ന് പറയുന്നത് തന്നെ കടലായിരിക്കും. അപ്പൊ അത് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് മാറിപ്പോകാനായിട്ടൊരിടം ഇല്ല, അത് കുറഞ്ഞു വരികയാണ് അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ പരിസ്ഥിതിയിൽ നിന്ന് നമ്മൾ തിരിച്ചു തരുന്നത്. അതുപോലെ തന്നെ അസുഖങ്ങൾ അല്ലെ, നമ്മുടെ പരിസ്ഥിതിക്ക് ഒരു നല്ല ആരോഗ്യകരമായ ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മളും ആരോഗ്യമുള്ള വ്യക്തിയായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു അന്തരീക്ഷ മലിനീകാരിയല്ല, അതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.038% ആണ്. ഈ കോൺസെൻട്രേഷൻ കൂടിയാൽ മാത്രമേ ഇത് ഒരു നമ്മുടെ അന്തരീക്ഷ മലിനീകാരി ആയി മാറത്തുള്ളൂ. അപ്പൊ ഈ കോൺസെൻട്രേഷൻ കറക്റ്റ് ആണെങ്കിൽ ഇത് നമുക്കൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. പക്ഷെ ബയോമാസ് ഒക്കെ ജൈവ വസ്തുക്കൾ കത്തിക്കുമ്പോൾ ഒരുപാട് കാർബൺ മോണോക്സൈഡ്, അതായത് കംപ്ലീറ്റ് കമ്പസ്റ്റിംഗ് പ്രോസസ് അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടുള്ള കമ്പസ്റ്റിംഗ് പ്രോസസ് ആണെങ്കിൽ കാർബൺ മോണോക്സൈഡ് നമ്മുടെ അന്തരീക്ഷത്തിൽ ബഹിർഗമിക്കും. ഈ കാർബൺ മോണോക്സൈഡ് ഒക്കെ നമ്മൾ അറിയുന്നില്ല. ഇതെല്ലാം തന്നെ ഹാർട്ട് അറ്റാക്കിന്റെ ഒരു കാരണമാണ്, ഒരു സെക്കൻഡറി കോസ് ആണ്. ഇതുപോലെ ഹാർട്ട് അറ്റാക്ക്, നമ്മുടെ സ്ട്രെസ്, അതുപോലെ ബ്ലഡ് പ്രഷർ, ഇന്ന് ആൾക്കാർ കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ, ഇതിന്റെ എല്ലാം തന്നെ മൂല കാരണം എന്ന് പറയുന്നത് ഈ വായു മലിനീകാരികളും അതുപോലെ തന്നെ നമ്മുടെ മണ്ണിലുള്ളതും അതുപോലെ നമ്മൾ കുടിക്കുന്ന ജലത്തിൽ നിന്നുമാണ്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലും ഉണ്ട്. ഇപ്പൊ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ അളവ് അല്ലെ, നമ്മളിപ്പം ദിവസം ചെല്ലന്തോറും ന്യൂസിൽ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മൈക്രോ പ്ലാസ്റ്റിക്സ് കടലിലും നമ്മുടെ ഭക്ഷണത്തിലും എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. എല്ലായിടത്തും മൈക്രോ പ്ലാസ്റ്റിക്, നമ്മുടെ ബ്ലഡിൽ പോലും മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ അളവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അളവ് കണ്ടുപിടിക്കുക മീൻസ് അത് നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം, നമ്മളിപ്പോഴാണ് അത് അതിലോട്ട് എത്തിയത്. അപ്പൊ അത് കണ്ടുപിടിക്കേണ്ട സമയം വൈകിപ്പോയിരിക്കാം. അപ്പൊ അത്രയും കടന്ന് നമ്മുടെ ബ്ലഡിൽ വരെ ഈ മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ അളവ് ബയോ മാഗ്നിഫൈഡ് ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഫലമായിട്ടാണ് നമ്മൾ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസുഖങ്ങൾ, ഈ കൊറോണ വൈറസ് വരെ. അപ്പൊ എപ്പോഴാണോ നമ്മുടെ അന്തരീക്ഷത്തിന് രോഗം വരുന്നത്, അപ്പോൾ അത് നമ്മുടെ മനുഷ്യനെയും അഫക്ട് ചെയ്യും പല തരത്തിലാണെന്നേ ഉള്ളു അല്ലെ. നമ്മൾ അറിയുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മുടെ അന്തരീക്ഷത്തിന് വയ്യാത്തത് കൊണ്ടാണ്, അതുകൊണ്ടാണ് നമുക്കും ഈ രോഗം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല.
1: നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് പല രൂപത്തിൽ,
0: അതെ, നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ എന്തങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ തിരിച്ചു വാങ്ങിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ മൂല്യബോധം പറയുമ്പോൾ നമ്മൾ ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, യുവാക്കൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, യുവാക്കളും അതുപോലെയുള്ള നമ്മുടെ എല്ലാ മനുഷ്യരും എല്ലാ വ്യക്തികൾക്കും ഒരു മൂല്യബോധം വേണം അല്ലെ. നമ്മൾ മൂല്യബോധം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ചു കൊണ്ടുവരുന്ന ഒരു മോറൽ സയൻസ് ആണ്, നമ്മുടെ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കും എന്നത്. അപ്പൊ നമ്മൾ പ്രകൃതിയിൽ നിന്ന്, നമുക്ക് മൂന്ന് തരത്തിലുള്ള ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട്. ഒന്ന് പ്രൊഡക്റ്റീവ് വാല്യൂ, നമുക്ക് പ്രകൃതി എല്ലാം തരുന്നുണ്ട്, നല്ല വായു, നല്ല ജലം, നല്ല മണ്ണ്, നമുക്ക് അത്രയും സന്തോഷം നൽകുന്ന ഒന്നാണ്, അതാണ് പ്രൊഡക്റ്റീവ് വാല്യൂ. ഇപ്പൊ നമുക്ക് പല അസുഖങ്ങളും ഉണ്ട് പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് വരുന്നുണ്ട്, കാരണം നമ്മൾ ചെയ്യുന്നതിന്റെ ഓരോ ഭവിഷ്യത്തുകളായിട്ടാണ് ഈ വരുന്ന അസുഖങ്ങളെ. അപ്പൊ അതിന് വരെ മെഡിസിൻസ് പ്രകൃതി സൂക്ഷിച്ച് സംരക്ഷിച്ച് കാത്തു വെച്ചിട്ടുണ്ട്. അത് പ്രകൃതിയുടെ പ്രൊഡക്റ്റീവ് വാല്യൂ ആണ്, നമുക്ക് തരുന്ന ഓരോ സാധനങ്ങളും പ്രകൃതിയുടെ ആ പ്രൊഡക്റ്റീവ് വാല്യൂ. രണ്ടാമതെന്ന് പറയുന്ന ഒരു റിക്രിയേഷണൽ വാല്യൂ ഉണ്ട് അല്ലെ, സൗന്ദര്യാത്മകപരമായ ഒരു മൂല്യം ഉണ്ട് നമ്മുടെ പ്രകൃതി നമുക്ക് തരുന്നത്. നമ്മൾ പ്രകൃതിയിലോട്ട് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ഒരിക്കലും അടച്ചിട്ട മുറികളിൽ നമുക്ക് അധികം നേരം സ്പെൻഡ് ചെയ്യാൻ കഴിയത്തില്ല. നമ്മളെപ്പോഴും പുറത്തു പോകാൻ വേണ്ടി നമ്മൾ കുറച്ച് നമ്മൾ പല എന്റർടൈൻമെന്റ് ആയിട്ടകത്ത് ഒതുങ്ങിക്കൂടും ചിലപ്പോൾ, പക്ഷെ നമുക്ക് പ്രകൃതിയോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം പ്രകൃതിയിലോട്ട് ഇറങ്ങാനായിരിക്കും. അതൊക്കെയാണ് നമ്മൾ ടൂറിസം ഒക്കെ ഇങ്ങനെ ഇത്രയും വികസിച്ച് വരുന്നത്. അപ്പൊ ആ പ്രകൃതി നമുക്ക് തരുന്ന സന്തോഷം എന്ന് പറയുന്ന പോസിറ്റീവ് എനർജി പ്രവചനാതീതമാണ് അല്ലെ. നമുക്ക് എത്ര പറഞ്ഞാലും നമുക്ക് അത് തീരത്തില്ല, അത്രയും മനോഹരമാണ് നമ്മുടെ പ്രകൃതി. നമുക്ക് മനസ്സിന് തരുന്ന ഉല്ലാസവും അതുപോലെ തന്നെ നമ്മുടെ ശുദ്ധവായും കണ്ണിന് കുളിരേകുന്ന കാഴ്ചയും എല്ലാം തന്നെ പ്രകൃതി നമുക്ക് തരുന്ന ആ ഒരു റിക്രിയേഷണൽ വാല്യൂ ആണ്, അല്ലെങ്കിൽ എസ്തെറ്റിക് വാല്യൂ എന്ന് പറയാം, ഒരു സൗന്ദര്യാത്മകപരമായ നമുക്ക് ലഭിക്കുന്ന ഒരു വാല്യൂ ആണ് പ്രകൃതിയുടെ വാല്യൂ ആണ്. മൂന്നാമത്തെ വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ വാല്യൂ ആണ്. ഓപ്ഷൻ വാല്യൂ മീൻസ് പ്രകൃതി എന്തൊക്കെ സേവനങ്ങൾ തരുന്നുണ്ട്, നമുക്ക് പല തരത്തിലുള്ള സേവനങ്ങൾ തരുന്നുണ്ട്. ശുദ്ധവായു, ശുദ്ധജലം, നല്ല പരിസ്ഥിതി അല്ലെ, നമുക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാകും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഭക്ഷണമാണ് നമ്മൾ ഓരോ വ്യക്തിയും ഓരോ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന നാനാ വസ്തുക്കളും ഓരോ ജീവജാലങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. ഈ ഓപ്ഷൻ വാല്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രകൃതി എന്ത് നമ്മൾക്ക് തരുന്നു, നമ്മൾക്ക് പ്രകൃതി എന്തൊക്കെ നൽകുന്നുണ്ടോ അതിന് നമ്മൾ തിരിച്ചൊരു മൂല്യം കൊടുക്കണം, മൂല്യം കൽപ്പിക്കണം. നമ്മളിപ്പോൾ നമ്മൾ ശുദ്ധവായു ശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മൾ പേ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന വസ്തുവാണെന്ന്. അല്ല, പ്രകൃതി നമുക്ക് നൽകുന്ന ഓരോ വസ്തുക്കൾക്കും മൂല്യമുണ്ട്. അപ്പൊ അതിനൊരു ഉദാഹരണം പറയട്ടെ. നമ്മളിപ്പം ഡൽഹിയിലൊക്കെ ഇപ്പൊ ഓക്സിജൻ പാർലേഴ്സ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് സൗജന്യമായിട്ടാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത് വിന്റർ സീസണിലൊക്കെ സ്മോഗ് കണ്ടീഷൻ കൂടുന്ന സമയത്ത്. അപ്പൊ അത് കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് സിറ്റുവേഷൻ കുറച്ചുകൂടി ഡ്രാസ്റ്റിക് ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിന് പേ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ നഗരങ്ങളിലും ഈ ഓക്സിജൻ പാർലറുകളുടെ ആവശ്യം വരും. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഇപ്പൊ തന്നെ അതിനെ സംരക്ഷിച്ചുകൂടെ? നമുക്ക് നാളെ നമ്മൾ ഓക്സിജൻ പാർലറിൽ പോയി പൈസ കൊടുത്ത് ശുദ്ധമായി ശ്വസിക്കുന്നതിന് പകരം നമ്മൾ ഓരോ വ്യക്തിയും നമ്മുടെ വീട്ടിന് ചുറ്റും 10 മരങ്ങൾ ഓരോ ജൂൺ മാസം 5-ാം തീയതി നട്ടുപിടിപ്പിച്ചാൽ മതി അല്ലെ. 10 മരങ്ങൾ 10 ചെറിയ തൈകൾ നമ്മുടെ ചുറ്റും നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ഇങ്ങനെ നഷ്ടപ്പെടുന്ന ഓക്സിജനെ നിലനിർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ അതിന് പിന്നിൽ ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചാൽ അത് മറ്റ് ജീവജാലങ്ങൾക്ക് കൂടി ഭക്ഷണമാകും. അപ്പൊ വളർന്നു വരുന്ന സസ്യങ്ങൾക്കും അതുപോലെ തന്നെ ജന്തുജാലങ്ങൾക്കും എല്ലാവർക്കും നമുക്കൊരു പേ ചെയ്യാൻ പറ്റും. നമ്മൾ പൈസ കൊടുക്കണമെന്നില്ല, നമുക്ക് എന്താണോ ചെറിയ കാര്യം ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളിപ്പോ നഗരത്തിലാണോ അതുപോലെ ഗ്രാമത്തിലാണോ ജീവിക്കുന്നത് എന്നതല്ല പ്രശ്നം. നമുക്കൊരു നമ്മളിപ്പോ ഒരു ഫ്ളാറ്റിലാണ് ജീവിക്കുന്നതെങ്കിൽ തന്നെയും എന്താണ് നമുക്ക് ബോൺസായി പോലുള്ള ചെടികൾ അവിടെ നട്ടുപിടിപ്പിക്കാം. നമുക്ക് ആവശ്യമുണ്ട് കുറച്ച് ചെടികൾ അവിടെ നട്ടുപിടിപ്പിക്കാം. നമ്മുടെ പ്രകൃതിക്ക് ചെയ്യുന്ന ഒരു സർവീസാണ്. പ്രകൃതി നമുക്കൊരു സർവീസ് ചെയ്യുന്നുണ്ട്, അതിന് നമ്മൾ കൃത്യമായിട്ടും പേ ചെയ്യണം. അതുപോലെ നമ്മൾ പ്രകൃതിക്കൊരു പേ ചെയ്യുന്നില്ലെങ്കിൽ ഒരു സർവീസ് ചെയ്ത് കൊടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് പ്രകൃതി അത്രയും എന്ത് ചെയ്യും, നമുക്ക് ബെനഫിറ്റ്സ് നൽകും, തിരിച്ച് ബെനഫിറ്റ്സ് നൽകും. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്.
1: നമുക്ക് എല്ലാവർക്കും വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട്, പക്ഷെ നമ്മുടെ ഒരു ആർത്തി ശമിപ്പിക്കാൻ വേണ്ടത് ഒരുപക്ഷെ ഉണ്ടാവില്ല.
0: ഗാന്ധിജി പറഞ്ഞ പോലെ നമ്മുടെ ആർത്തി ശമിപ്പിക്കാനുള്ള വസ്തുക്കളൊന്നും നമുക്കില്ല. കാരണം നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം പാഴാക്കി കളയുന്നത് വേറൊരാളുടെ ഭക്ഷണമാണ്, അയാൾ അവിടെ പട്ടിണി കിടക്കുകയാണ്. ആ മൂല്യം ബോധമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയിട്ട് നമ്മൾ അമിതമായി ഭക്ഷണം വാങ്ങിച്ച് പാഴിക്കളയുക എന്ന് പറയുമ്പോൾ അവിടെ വേറെ എത്രയോ ആൾക്കാർ പട്ടിണി കിടക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ രാജ്യം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ മൂല്യബോധമാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ പഠിച്ചു വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ അച്ഛനും അമ്മമാരും അതുപോലെ പ്രായമുള്ള ആൾക്കാരും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവരത് പാലിക്കുകയും കൂടെ ചെയ്യണം. എന്നാൽ മാത്രമേ കുട്ടികൾ ഇത് കണ്ടു പഠിക്കൂ. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് കോളേജിൽ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി അതിന് ഒരു ഫൗണ്ടേഷൻ ഇല്ല അല്ലെ. നമ്മൾ ചെയ്ത് പഠിക്കണം, ഒരു കുട്ടിയും ചെയ്ത് പഠിക്കണം. അപ്പൊ ഇന്ന് കോളേജിലും സ്കൂളിലൊക്കെ നടപ്പാക്കുന്ന എന്റെ മരം പദ്ധതിയൊക്കെ അത് നല്ലൊരു പദ്ധതിയാണ്. കാരണം ഇൻസ് കുട്ടികൾ അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാക്കും. പലരും ഇന്ന് ജന്മദിനങ്ങളിൽ കേക്ക് കട്ടിങ്ങിന് പകരം ഒരു ചെടി നടുന്നുണ്ട് അല്ലെ. അപ്പൊ എന്റെ അഭിപ്രായം പറഞ്ഞാൽ അത് ഓരോ അച്ഛനും അമ്മയും തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അവരുടെ ഓരോ ജന്മദിനത്തിലും ഒരു ചെറിയ തുളസിയെങ്കിലും, ഇപ്പൊ സ്ഥലം ഇല്ലാത്തവർ ഒരു ചെറിയ തുളസിയെങ്കിലും വെച്ച് അതിനെ കൊണ്ട് തൈ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നാളെ നമ്മുടെ പരിസ്ഥിതിയിൽ എന്തോരം ചെടികളായിരിക്കും ഉണ്ടാകുന്നത്, എത്രമാത്രം ഓക്സിജൻ ആയിരിക്കും റിലീസ് ചെയ്യുന്നത്, എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും നമ്മുടെ പ്രകൃതി വെജിറ്റേഷൻ അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ദിവസവും ഈ ഗ്ലോബൽ വാർമിംഗ്, ആ ടെമ്പറേച്ചർ റൈസിംഗ് അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം തന്നെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും.
1: ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഒന്ന് ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ വാല്യൂവിനെ കാണുന്നത് ഇതിനൊക്കെ വിലയായിട്ട് കാണുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അതായത് വെള്ളം ഇതൊരു പ്രോഡക്റ്റായി മാറിക്കഴിഞ്ഞു. അപ്പൊ തീർച്ചയായും വില കൊടുത്ത് വാങ്ങേണ്ട ഉൽപ്പന്നമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ ഈ മൂല്യബോധം വരുന്ന മറ്റൊരു തരത്തിലാണെന്ന് തോന്നുന്നു. അതായത് എനിക്ക് ഇത്രയും പൈസയുണ്ട്, ഞാൻ എനിക്ക് ഇത്രയും വാങ്ങിക്കാൻ പറ്റും, അതുകൊണ്ട് എനിക്ക് ഇത്രയും വാങ്ങിച്ചാലും കുഴപ്പമില്ല, ഞാൻ പൈസ കൊടുത്തല്ലേ. അതേസമയത്ത് പൈസ കൊടുക്കാനില്ലാത്ത ഒരുപാട് പേർക്ക് ഇത് നിഷേധിക്കപ്പെടുന്നുണ്ട്. നമ്മൾ വെള്ളത്തിന്റെ കേസ് ഞാൻ ഒരു ഉദാഹരണമായി പറഞ്ഞാണ്, അതിൽ പല കാര്യത്തിലും ഇത് കണ്ടുവരാറുണ്ട്, ഈ ഒരു മനോഭാവം കണ്ടുവരാറുണ്ട്. അത് എത്രത്തോളം അപകടമാവുന്നുണ്ട്?
0: നമ്മൾ ഇത് വരുന്നതെന്ന് വെച്ചാൽ ആൾക്കാരെ രണ്ട് തട്ടിലായിട്ട് കാണുന്നത് കൊണ്ടാണ്. അത് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു സർവീസാണ്. എല്ലാവർക്കും ഒരുപോലെയല്ല ശുദ്ധജലവും ശുദ്ധവായും എല്ലാം നൽകേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു സർവീസാണ്, അവർ ചെയ്യേണ്ട കർത്തവ്യമാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പം അതിനുള്ള നടപടികൾ എടുക്കുന്നുണ്ട്. നമ്മളിവിടെ പരിസ്ഥിതി മലിനീകരണം, പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ നമ്മളിപ്പം ഫ്ലഡിന്റെ സമയത്തൊക്കെ നമ്മൾ കെട്ടിക്കിടക്കുന്നത്, നമ്മൾക്ക് എന്ത് പ്രകൃതിയിലോട്ട് കൊടുക്കുന്ന അത് പ്രകൃതി നമുക്ക് അതുപോലെ തിരിച്ചു തരും അല്ലെ. ആ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഉള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം നമ്മൾ പ്രകൃതിയിലോട്ട്, എന്റെ അനുഭവത്തിൽ പറയട്ടെ, ഞാൻ ഇങ്ങനെ ഒരാളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ യൂസ് ചെയ്യുന്ന ഈ സാനിറ്ററി നാപ്കിൻസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ അത് ഡിസ്പോസൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമുക്കറിയാവുന്ന കാര്യം. ഇവരതെല്ലാം എടുത്തുനിന്ന് അടുത്തുള്ള അക്വാട്ടിക് ഇക്കോസിസ്റ്റം ഏതാണോ, ഏത് ജലാശയമാണോ അടുത്തുള്ള അതിലോട്ട് എടുത്ത് തള്ളുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരാളുടെ കാര്യമല്ല, ഇങ്ങനെ നമ്മുടെ നദികളുടെയും തോടുകളുടെയും കായലിന്റെ അരികിൽ ജീവിക്കുന്ന ആൾക്കാരുടെ മനോഭാവം ഇതാണ്. എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും അത് ഈ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ തള്ളിയാൽ അത് അതിന്റെ കടലിൽ പോയി അതങ്ങ് പൊയ്ക്കോളും എന്നൊരു മനോഭാവമാണ്. ആൾക്കാർക്ക് ബോധമില്ലാത്തത് കൊണ്ടും വിവരമില്ലാത്തത് കൊണ്ടുമല്ല, ആൾക്കാർ ശീലിച്ചു വരുന്ന ഒരു രീതി അതാണ്. അതിനാണ് നമ്മൾ പറയുന്നത് മൂല്യബോധം വേണമെന്ന്. ഓരോ വ്യക്തിക്കും ഞാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഞാൻ ഉപയോഗിക്കുന്ന വേസ്റ്റ് എന്റെ കർത്തവ്യമാണ്, ഞാൻ അത് ഡിസ്പോസൽ എന്ന് പറയുന്നത് എന്റെ കർത്തവ്യമാണ്. അപ്പൊ എനിക്കത് ഡിസ്പോസ് ചെയ്യാനുള്ള മാർഗമില്ലെങ്കിൽ ഞാൻ കടയിൽ പോയി ഈ വസ്തുക്കൾ വാങ്ങാതിരിക്കുക, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പൊ നമ്മൾ ശുദ്ധജലവും ശുദ്ധവായും എല്ലാം ഒരുപോലെ എല്ലാവർക്കും അനുഭവവേദ്യമാകണം. ഒരുപോലെ മീൻസ് മനുഷ്യന് മാത്രമല്ല, ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ അവകാശം ഈ പ്രകൃതിയിലുണ്ട്. അപ്പൊ അവർക്കും അതുപോലെ തന്നെ അതിനുള്ള ശുദ്ധജലവും ശുദ്ധവായും എല്ലാം അവർക്ക് എല്ലാവർക്കും തുല്യമായി എടുക്കേണ്ട അവകാശമുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ഇന്ന് കാണപ്പെടുന്ന നമ്മുടെ നദികളും അതുപോലെ നമ്മുടെ കായലും എല്ലാം അധികമായിട്ട് മലിനീകരണം കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഒരവസ്ഥയാണ്. അപ്പൊ നമുക്കറിയാം അത്രയും എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇവിടെ അടുത്ത് തന്നെ കൊല്ലത്തോട്ട് പോയാൽ അഷ്ടമുടിക്കായലിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ അടുത്ത് നമ്മുടെ പാർവതി പുത്തനാറിന് ഭയങ്കര ദുർഗന്ധം വമിക്കുന്ന ഒരവസ്ഥയാണ് അല്ലെ, നമുക്ക് നടക്കാൻ പറ്റുന്ന ഈ ദുർഗന്ധം കാരണം. അപ്പൊ നമ്മൾ ആലോചിച്ചൊന്ന് നോക്കാം അതിൽ ജീവിക്കുന്ന ജീവജാലങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും. ഇത് ഒഴുകി നേരെ കടലിലോട്ടാ പോകുന്നത് അല്ലെ, ഈ വേസ്റ്റ് എല്ലാം തന്നെ ഇങ്ങനെ പോകുന്നതെല്ലാം തന്നെ അവിടുത്തെ ജീവജാലങ്ങളുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുകയാണ് അല്ലെ. അക്യുമുലേറ്റ് ചെയ്യുന്ന ആ വസ്തുക്കളെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത് അല്ലെ. മീനും ദിവസം ദിവസം നമ്മൾ എല്ലാ ദിവസവും ഇന്ന് നമ്മൾ മലയാളികൾ മീൻ ഭക്ഷിക്കും, അവരുടെ പ്രധാന ആഹാരമാണ്. അപ്പൊ നമ്മൾ അറിയുന്നില്ല, നമുക്ക് കുറെ ബെനഫിഷ്യൽ എഫക്ട്സ് ഉണ്ട് മീൻ ഭക്ഷിക്കുന്നത് കൊണ്ട്, ഒത്തിരി പ്രോട്ടീൻ ഒക്കെ കിട്ടും, അങ്ങനെയൊക്കെ നമുക്ക് അത്യാവശ്യം ഏറ്റവും രുചികരമായ ഒരു ഭക്ഷണമാണ് മീൻ എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഭക്ഷിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം ടോക്സിക് കമ്പോണൻസ് അല്ലെങ്കിൽ ഹെവി മെറ്റൽസ് വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ നമ്മൾ മൈക്രോ പ്ലാസ്റ്റിക് ആയാലും നമ്മളിങ്ങനെ ഭക്ഷിക്കുന്ന, നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നാണ്, നമ്മൾ കായലിലോ കടലിലോ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിൽ നിന്ന് ആണ് ഇത് നമ്മുടെ ശരീരത്തിലോട്ട് വരുന്നത്.
1: നമ്മൾ ഈ പറഞ്ഞതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കുന്ന ഇത്ര മാലിന്യം എന്ന് പറയുന്നത് അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്ന് പറയാം. പക്ഷെ നമ്മൾ കേരളം പോലെ വളരെ തിങ്ങി നിറഞ്ഞ ആൾ പാർക്കുന്ന ഒരു പ്രദേശത്ത് വീടുകൾക്ക് ചുറ്റും ആവശ്യം സ്ഥലം പോലും ഉണ്ടാവണമെന്നില്ല. പല രണ്ട് സെന്റിൽ മൂന്ന് സെന്റിലൊക്കെ വീടുകൾ താമസിക്കേണ്ട അവസ്ഥ പലയിടത്തും ഉണ്ട്. അവിടെ ഈ എല്ലാ വേസ്റ്റും നമുക്ക് പലപ്പോഴും പലതും നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ കുട്ടികളെ നാപ്കിനായാലും വേണ്ട എന്ന് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇന്നത്തെ കാലത്ത്. പക്ഷെ അത് ഡിസ്പോസ് ചെയ്യാൻ പലപ്പോഴും ചെയ്യുന്ന ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് കത്തിച്ച് കളയുക എന്നുള്ളതാണ്. അത്ര പാടില്ല എന്ന് പറഞ്ഞാൽ പോലും നിവൃത്തിയില്ലാതെ അത് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും?
0: നമ്മളിപ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടെന്ന് വെച്ചാല്, ഇത് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, ഇപ്പം ഫോർ എക്സാമ്പിൾ നാപ്കിൻസ് അല്ലെ, നമ്മൾ സ്ത്രീകളും കുട്ടികളും എല്ലാം യൂസ് ചെയ്യുന്ന നാപ്കിൻസ്, അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ കൂടി മനസ്സിലാക്കണം. പലർക്കും അതിന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൂടാ. അത് നമുക്ക് പരിസ്ഥിതിക്ക് മാത്രമല്ല, അത് മനുഷ്യന് കൂടി ഏറ്റവും ഒരു അപകടകാരിയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, അതിൽ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മൾ നൂറിരട്ടി ജലം അബ്സോർബ് ചെയ്യുന്ന സൂപ്പർ അബ്സോർബൻ പോളിമേഴ്സ് എന്ന് പറയുന്ന സാധനമാണ് ഈ നാപ്കിൻസിനകത്തെല്ലാം കാണുന്ന ജെൽസ്. അത് ഒരിക്കലും നമുക്ക് യൂസ് ചെയ്തുകൂടാ. അത് ആൾക്കാർ അവബോധം ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഉണ്ടെങ്കിലും വീണ്ടും അത് ആവർത്തിക്കുന്നത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല.
1: ഇപ്പൊ നമ്മൾ
0: അത് ഒരിക്കലും യൂസ് ചെയ്തുകൂടാ. അതിന് പകരമായിട്ട് ഇപ്പൊ പുതിയ പ്രോജക്ട് ICDS വഴി പുതിയ പ്രോജക്ട് നടപ്പാക്കുന്നുണ്ട്. അതായത് നമ്മുടെ സിലിക്കൺ കപ്പുകൾ സ്ത്രീകൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ നാപ്കിൻസ് ഇപ്പൊ നമുക്ക് വാങ്ങാൻ കിട്ടും. അതുപോലെ കുട്ടികൾക്കുള്ള റീയൂസ് ചെയ്യാൻ പറ്റുന്ന പുതിയ പുതിയ പ്രോഡക്ട്സ് ഇപ്പൊ നിലവിൽ വന്നിട്ടുണ്ട്, നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കോട്ടൺ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന, അത് ചിലപ്പോൾ നമ്മുടെ അതിനകത്ത് വരുന്ന പ്രോഡക്റ്റ് ജെല്ലിന് പകരം ഇപ്പം കൂടുതലായിട്ട് വരുന്ന കോട്ടൺസ് ആയിരിക്കും. പിന്നെ നമ്മുടെ അത് വരുന്നത് വുഡ് വേസ്റ്റ് ആയിരിക്കും, വുഡ് പൗഡർ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് നമ്മൾ വാങ്ങി യൂസ് ചെയ്യണം, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് മാത്രം. നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഏത് പ്രോഡക്ട്സും നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതായിരിക്കത്തില്ല. ആദ്യം നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പരിസ്ഥിതിയിലോട്ട് ഇട്ടിട്ട് വർഷങ്ങളായിട്ടും ഇത് നശിച്ചു പോകുന്നില്ലെങ്കിൽ ഈ പ്രോഡക്ട്സ് എന്തോരം കെമിക്കൽ കോമ്പൗണ്ട്സ് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ബോഡിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ ഭയങ്കരമായ ലോലമായ ഒരു സ്കിൻ അല്ലെ, നമ്മുടെ ബോഡിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് എത്രയധികം അത് ടോക്സിക് ആയിട്ട് മാറും എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകളിൽ നമ്മുടെ RCCയുടെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് യൂട്രസ് ക്യാൻസർ കൂടി കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫൈബ്രോയിഡ്സ് ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ ടോക്സിക് കെമിക്കൽസുമായിട്ടുള്ള കോണ്ടാക്ട്സ് വഴിയാണ്. അപ്പൊ നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിന്റെ യൂസ് കുറയ്ക്കണം. ഇതിന്റെ യൂസ് കുറയ്ക്കുക മീൻസ് നമ്മൾ ഇങ്ങനെ സൂപ്പർ അബ്സോർബന്റ് പോളിമേഴ്സ് ഉള്ള പ്രോഡക്ട്സ് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ ഒരു ബിസിനസ് മൈൻഡോടെ നോക്കിയാൽ ഒരുപാട് പ്രോഡക്ട്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനെ സമീപിക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ആരോഗ്യത്തിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ.
1: തീർച്ചയായിട്ടും പറഞ്ഞ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് റീയൂസ് എന്നൊരു കൺസെപ്റ്റ്, അത് പരമാവധി വീണ്ടും പ്രയോഗത്തിൽ കൊണ്ടുവരിക. പണ്ടൊരു പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യം അതായിരുന്നു.
0: അതെ, നമ്മൾ പണ്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് അറിയാം, നമ്മുടെ അമ്മൂമ്മമാരൊക്കെ കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തിട്ടുണ്ട്, കഴുകി യൂസ് ചെയ്യും. കുട്ടികൾക്കായാലും ഇപ്പോഴും കുട്ടികൾക്ക് ഒരുപാട് വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് കോട്ടൺ ക്ലോത്ത് കഴുകി യൂസ് ചെയ്യുന്നത്. അതുപോലെ ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട് നാപ്കിൻസിന് പകരം കോട്ടൺ ക്ലോത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു മോശമല്ല, അതൊരു വളരെ നല്ല കാര്യമാണ്. പല നല്ല സംസ്കാരങ്ങളും കാലാന്തരത്തിൽ അത് മോശം സംസ്കാരമായിട്ട് മാറുന്നുണ്ട്. പിന്നെയാണ് ആൾക്കാർ അതിനെ തിരിച്ചറിഞ്ഞിട്ട് അതൊരു നല്ല സംസ്കാരമായിരുന്നല്ലോ. അത് പണ്ട് നമ്മൾ ഉമിക്കരി യൂസ് ചെയ്യുമ്പോൾ വിദേശികളൊക്കെ നമ്മളെ കളിയാക്കുന്ന ഒരവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ അവര് തന്നെ ചാർക്കോൾ യൂസ് ചെയ്യുന്നുണ്ട്. ചാർക്കോളിന് അത്രയും ക്ലീനൈസിങ് കപ്പാസിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കുറെ സമയമെടുത്തു എന്നതാണ്. നമ്മുടെ മണ്ണിൽ ലയിച്ചു ചേർന്ന വസ്തുക്കൾ ഉപയോഗിക്കുക, അത് റീയൂസ് ചെയ്യുക, വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. ഇപ്പം വരുന്ന കോട്ടൺ നാപ്കിൻസ് എല്ലാം തന്നെ ഇപ്പം റീയൂസ് ചെയ്യാൻ തക്ക വിധത്തിലുള്ളതാണ്.
1: വരുന്ന ഈ കാര്യത്തിൽ മനസ്സിലാവുന്ന വെച്ചാൽ, പ്രകൃതി ബോധം എന്ന് പറയുന്നത് വ്യക്തി എന്നതിനപ്പുറത്തേക്ക് സമൂഹത്തിന്റെ മൊത്തമായി ഉള്ളൊരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരികയും പ്രായോഗിക തലത്തിലേക്ക് അതിനെ വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഇത് നിൽക്കട്ടെ, നമ്മളിപ്പോഴത്തെ വളർന്നു വരുന്ന യുവതലമുറയോട് ഒരു പ്രകൃതി ശാസ്ത്രജ്ഞ എന്ന നിലയ്ക്ക് അഞ്ജുന് എന്താണ് പറയാനുള്ളത്?
0: നമ്മുടെ യുവാക്കളുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ് നമ്മുടെ പ്രകൃതി സംരക്ഷണം. നമ്മുടെ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഓരോ വീട്ടിൽ നിന്ന് തുടങ്ങേണ്ടതാണ് പ്രകൃതി സംരക്ഷണവും നമ്മുടെ മൂല്യബോധവും. മൂല്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു നല്ല വ്യക്തിയായിട്ട് വളർന്നു വരുള്ളൂ. അപ്പൊ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം, നമ്മുടെ അച്ഛനും അമ്മേനെയും സ്നേഹിക്കണം, നമ്മുടെ അധ്യാപകരെയും സ്നേഹിക്കണം, മുതിർന്നവരെയും സ്നേഹിക്കണം. അതുപോലെ ഏറ്റവും പ്രധാനം അപ്പം നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുക എന്നതാണ്. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളും ഓരോ യുവാക്കളും ഓരോ മുതിർന്ന ആൾക്കാരും പ്രകൃതി അമ്മയായി കണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. നമ്മൾ അമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നു, അമ്മയെ എങ്ങനെ സംരക്ഷിക്കുന്നു, അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു കരുണയും കടമയും നമ്മൾ പ്രകൃതിയോടും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളെ, ഒരു ഉറുമ്പ് മുതൽ ആനയെ വരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മനുഷ്യനാണ് അല്ലെ? മനുഷ്യനാണ് വിവേചന ശക്തിയുള്ള ജന്തു. ബാക്കിയുള്ള ജീവജാലങ്ങൾക്കെല്ലാം ബുദ്ധി ഉണ്ടെങ്കിലും വിവേചന ശക്തിയില്ല. അപ്പൊ വിവേചന ശക്തിയുടെ അതിന്റെ ഒരു ഫലമായിട്ടായിരിക്കും നമ്മൾ ഇത്രയും നമ്മുടെ വസ്തുക്കളെ, നമ്മുടെ പ്രകൃതിയിലെ വരുന്ന വസ്തുക്കളെ നമ്മളിങ്ങനെ ചൂഷണം ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ചു കൊണ്ടുവരിക. നമ്മൾ ആവശ്യമില്ലാതെ വസ്തുക്കൾ വാങ്ങി കൂട്ടാതിരിക്കുക. നമ്മുടെ ഒരു വസ്ത്രമാണെങ്കിൽ തന്നെ നമ്മൾ അത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു കടമയാണ് നമുക്ക് പ്രകൃതിയിൽ ചെയ്യുന്നത്. അതൊരു മോശം കാര്യമല്ല. നമ്മുടെ പ്രകൃതിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ്, നമ്മൾ ഒരു സാധനമുണ്ട് നമ്മുടെ കയ്യിൽ, ഒരു ഭക്ഷണമുണ്ട്, നമ്മൾ ഒരാൾക്ക് കൂടി പങ്കുവെക്കുകയാണെങ്കിൽ നമുക്ക് അത് അഭിമാനിക്കാം. കാരണം നമ്മുടെ ഭക്ഷണം വേറൊരാൾക്ക് കൂടി ഉള്ളതാണ്, നമുക്ക് മാത്രം ഉള്ളതല്ല, നമ്മൾ ആവശ്യത്തിന് മാത്രം കഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ഇല്ലാത്ത മനുഷ്യന് കൊടുക്കുക, ഇല്ലാത്ത ആൾക്കാർക്ക് അത് ദാനം ചെയ്യുക. അപ്പൊ നമ്മൾ ഒരു വസ്തു നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പ്രകൃതിയോട്, നമ്മുടെ അമ്മയോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ് പ്രകൃതി സംരക്ഷണം. അത് ഓരോ വ്യക്തിയും മനസ്സിലാക്കി നമ്മുടെ പ്രകൃതി ഏറ്റവും നല്ല രീതിയിൽ അതിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നാളെ നല്ലൊരു ജനതയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. നല്ലൊരു ജനത എന്ന് പറയുമ്പോൾ ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ സാധിക്കും.
2: മൂല്യമേറേണ്ട പ്രകൃതിബോധം എന്ന വിഷയത്തിൽ അധ്യാപികയും ഗവേഷകയുമായ ഡോക്ടർ അഞ്ജു പി എസുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. യുവവാണി സമാപിക്കുന്നു.

0: നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്കായുള്ള വായ്പാ പദ്ധതി PM സ്വനിധി, നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെ വെൻഡിംഗ് സർട്ടിഫിക്കറ്റോ തിരിച്ചറിയൽ കാർഡോ ഉണ്ടെങ്കിൽ ഉടൻ അപേക്ഷിക്കാം. PM സ്വനിധി .mohua.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ അടുത്തുള്ള കോമൺ സർവീസ് സെന്റർ വഴിയോ അപേക്ഷ നൽകൂ. മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിക്കാൻ മറക്കരുത്.
1: പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 11:00-2:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും അതിന്റെ സാധ്യതകളെയും സംബന്ധിച്ച ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ VP ജഗതി രാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495964321, 9495565321, 9495569321. ഓർക്കുക, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00-2:00. ആകാശവാണി
2: നാട്ടുചിന്ത. നാട്ടുചിന്തയിൽ ഇന്ന് ജി ബിജു ശാസ്താംകോട്ടയും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ കേൾക്കാം.
3: അത്തിന്തോ തിന്താരോ തക തിന്തകത്താരോ തക ദിവിതാര, അത്തിന്തോ തിന്താരോ തക തിന്തകത്താരോ തക ദിമിതാര, അത്തിന്തോ തിന്താരോ തക തിന്തകത്താരോ തക ദിമിതാര, അത്തിന്തോ തിന്താരോ

ജി ബിജു ശാസ്താംകോട്ടയും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ ശ്രീകുട്ടൻ ശാസ്താംകോട്ട, പ്രിൻസ് കടമ്പനാട്, സജീവ് ശൂരനാട്, ഹരീഷ് ശാസ്താംകോട്ട, സംഗീത് സാമ്പൻ.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുക്കുന്നു.
1: അന്ന് കെ എ ബിനെ ഞാനും ആയിരുന്നു അവിടെ എഡിറ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ രണ്ട് പെൺകുട്ടികൾ ഇരുന്നതിന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് പോയി കണ്ടുപഠിക്കണം അവര് എന്ന്. അപ്പം അത് ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയ അനുഭവമാണ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: മായാമുദ്രകൾ,
4: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
5: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
6: ആന്റൺ ചെക്കോവ് എഴുതിയ നോവൽ പെണ്ണിന്റെ സാമ്രാജ്യം, രചന ജേക്കബ് എബ്രഹാം.
3: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. ഇന്ത്യയുടെ ഊർജ ഭൂപടം മാറ്റിമറിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചരിത്രാത്മക പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനായി സബ്സിഡി നൽകുന്നു. സബ്സിഡിയോടെ മേൽക്കൂര സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ വീടുകളുടെ വൈദ്യുതി ചെലവുകളും അതുവഴി സർക്കാരിന്റെ വൈദ്യുതി ചെലവുകളും കുറയ്ക്കാൻ കഴിയുമെന്നും പദ്ധതി വിഭാവന ചെയ്യുന്നു. ഇങ്ങനെ രാജ്യത്ത് സോളാർ ഊർജത്തിന്റെ വ്യാപക ഉപഭോഗം പ്രോത്സാഹിപ്പിച്ച് ഏകദേശം 75,000 കോടി രൂപയുടെ ലാഭമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്ത് സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ ഊർജ്ജ മാർഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിനും പദ്ധതി സഹായിക്കുന്നു. സോളാർ ഊർജത്തിലേക്ക് മാറുന്നതിലൂടെ ഇന്ത്യയുടെ കാർബൺ പാദമുദ്ര കുറയ്ക്കാമെന്നും സർക്കാർ ലക്ഷ്യമിടുന്നു. 2026-27 സാമ്പത്തിക വർഷം വരെയാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിക്ക് മൊത്തം 75,021 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉള്ളത്. പദ്ധതി ദേശീയ തലത്തിൽ ദേശീയ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഏജൻസിയും സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ഇംപ്ലിമെന്റേഷൻ ഏജൻസികളും മുഖേന നടപ്പാക്കും. പദ്ധതി പ്രകാരം 2 കിലോവാട്ട് വരെ ശേഷിയുള്ള സിസ്റ്റങ്ങൾക്ക് യൂണിറ്റ് വിലയുടെ 60% സബ്സിഡിയും 2 കിലോവാട്ട് മുതൽ 3 കിലോവാട്ട് ശേഷിയുള്ള അധിക വിഭാഗത്തിന് 40% സബ്സിഡിയും ലഭിക്കും. 3 കിലോവാട്ട് വരെ ശേഷിയുള്ള റെസിഡൻഷ്യൽ റൂഫ് ടോപ്പ് സോളാർ RTS സംവിധാനം സ്ഥാപിക്കുന്നതിനായി വീടുകൾക്ക് ബാധ്യതാരഹിതവും കുറഞ്ഞ പലിശ നിരക്കിലുമായ വായ്പയും ലഭ്യമാകും. ഇവ വഴി പദ്ധതിയിൽ പങ്കെടുക്കുന്ന വീടുകൾക്ക് തുടക്കച്ചെലവിൽ വലിയ ആശ്വാസം ലഭിക്കും. സോളാർ സംവിധാനം എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനുമാകും. സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ പ്രയോജനം ലഭിക്കാൻ ഇനി പറയുന്ന നിബന്ധനകൾ ബാധകമാണ്. അപേക്ഷകൻ ഭാരതീയ പൌരനായിരിക്കണം. സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായ ടെറസ് അഥവാ റൂഫ് ഉള്ള വീട് ഉണ്ടായിരിക്കണം. വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം. മുൻപ് മറ്റേതെങ്കിലും സോളാർ സബ്സിഡി പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. പദ്ധതിയിൽ അപേക്ഷിക്കാൻ ഉപഭോക്താവ് PM സൂര്യഘർ.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതിൽ സംസ്ഥാനവും വൈദ്യുതി വിതരണ ഏജൻസി അഥവാ ഡിസ്കോം തിരഞ്ഞെടുക്കണം. ദേശീയ പോർട്ടലിലൂടെ ഉപഭോക്താക്കൾക്ക് ഉചിതമായ യൂണിറ്റ് വലിപ്പം, ആനുകൂല്യ കാൽക്കുലേറ്റർ, വെഞ്ചർ റേറ്റിംഗുകൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമാകും. ഉപഭോക്താവിന് തനിക്കിഷ്ടപ്പെട്ട വെൻഡറും സൌരോപാധിയും തെരഞ്ഞെടുക്കാം. അങ്ങനെ ദേശീയ പോർട്ടൽ വഴി സബ്സിഡിക്ക് അപേക്ഷിക്കാം. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പദ്ധതിയിലെ മോഡൽ സോളാർ വില്ലേജ് ഘടകത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ ഓരോ ജില്ലയിലും ഒന്നുവീതം മോഡൽ സോളാർ ഗ്രാമം സ്ഥാപിക്കുക എന്നതാണ്. ഈ പദ്ധതിയിലൂടെ ഗ്രാമസമൂഹങ്ങളെ സോളാർ ഊർജ്ജം സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ഊർജ്ജ സ്വയം പര്യാപ്തത നേടാൻ അവരെ ശക്തമാക്കുകയും ചെയ്യും. ഇതിനായി 800 കോടി വകയിരുത്തലോടെ ഓരോ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമത്തിനും 1 കോടി രൂപ വീതം ധനസഹായം നൽകും. മോഡൽ ഗ്രാമം അർഹതയാർജിക്കാൻ ജനസംഖ്യ 5,000-ൽ കൂടുതലായിരിക്കണം. പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഈ പരിധി 2,000 ആണ്. ഗ്രാമങ്ങൾ മത്സരാത്മകമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് ജില്ലാതല കമ്മിറ്റി അഥവാ DLC തിരിച്ചറിയുന്ന തീയതിയോട് അനുബന്ധിച്ച് ഗ്രാമത്തിന്റെ ആകെ പുനരുപയോഗയോഗ്യ ഊർജ്ജശേഷി അടിസ്ഥാനമാക്കി അവ പരിശോധിക്കുകയും റാങ്ക് ചെയ്യുകയും ചെയ്യും. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പുനരുപയോഗ ഊർജ്ജശേഷിയുള്ള ഗ്രാമത്തിനാണ് 1 കോടി രൂപ ധനസഹായം ലഭിക്കുക. ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പുനരുപയോഗ ഊർജ്ജ വികസന ഏജൻസികൾ വഴി ജില്ലാതല കമ്മിറ്റിയുടെ മേൽനോട്ടം നടക്കും. ഇങ്ങനെ മോഡൽ ഗ്രാമങ്ങൾ സ്വയം സോളാർ ഊർജ്ജ ഉൽപാദനത്തിലേക്ക് മാറുകയും രാജ്യത്തെ മറ്റ് ഗ്രാമങ്ങൾക്ക് മാതൃകയാവുകയും ചെയ്യുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ത്യയുടെ സുസ്ഥിര ഊർജ്ജത്തിന്റെയും സാമ്പത്തിക ശാക്തീകരണത്തിന്റെയും ദിശയിൽ ഒരു പരിവർത്തനാത്മക ചുവടുവെപ്പാണ്. മോഡൽ സോളാർ വില്ലേജുകളെ പോലുള്ള നൂതന ഘടകങ്ങൾക്കായി പ്രത്യേക ധനവിഹിതം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ ദൃഢമായ പ്രതിബദ്ധതയുടെയും ദീർഘകാല പ്രത്യാശകളുടെയും തെളിവാണ്. പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെക്കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
0: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. അടുത്ത മാസം 13 വരെ സമ്മേളനം തുടരും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിന്നി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് സാൻസിബാർ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ലോകം കാത്തിരുന്ന സ്വപ്ന ഫൈനലിന് മണിക്കൂറുകൾ മാത്രം. ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടത്തിൽ സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിലാണ് മത്സരം. ഫൈനൽ അർദ്ധരാത്രിയിലായതിനാൽ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ഫൈനൽ വലിയ സ്ക്രീനിൽ കാണാനും ആരാധകർക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. മണിപ്പൂർ, മേഘാലയ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലും അവധി പ്രഖ്യാപിച്ചു. ഫൈനൽ മത്സരത്തിനായി കാത്തിരിക്കുകയാണ് ലക്ഷദ്വീപിലെ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള ഫുട്ബോൾ ആരാധകർ. ലക്ഷദ്വീപിലെ ഫുട്ബോൾ ആവേശത്തെക്കുറിച്ച് ആകാശവാണി പ്രതിനിധി അബ്ദുൾ സലാം തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കൂറ്റൻ കട്ടൌട്ടുകളും മഴക്കാല മുൻകരുതലുകളുടെ ഭാഗമായി വലിയ സ്ക്രീനുകളിൽ കളികൾ പ്രദർശിപ്പിക്കാനായി വിശാലമായ പന്തലുകളും നേരത്തെ തന്നെ തയ്യാറായി കഴിഞ്ഞിരുന്നു. വേൾഡ് കപ്പ് ആരംഭിച്ചതു മുതൽ എല്ലാ ടർഫുകളും കവരത്തു ദ്വീപിലെ ഏക ഗ്രൗണ്ടായ സ്കൂൾ സ്റ്റേഡിയത്തിലും എല്ലാ പ്രായത്തിലുമുള്ള ഫുട്ബോൾ കളിക്കാരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ സാന്നിധ്യമാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങിയവരെക്കാളും പുറത്ത് തങ്ങളുടെ അവസരങ്ങൾ കാത്തു നിൽക്കുന്നവരാണ് കൂടുതലും. ഫുട്ബോൾ കളിയിൽ ആൺകുട്ടികളെക്കാളും ഒട്ടും മോശക്കാരല്ല തങ്ങളെന്ന് തെളിയിച്ചുകൊണ്ട് ഇന്റർനാഷണൽ വനിതാ സുബ്രതോ മുഖർജി ക്വാളിഫയിംഗ് മത്സരങ്ങൾ കളിക്കാനായി ലക്ഷദ്വീപിലെ പെൺകുട്ടികളുടെ ഫുട്ബോൾ ടീം അംഗങ്ങളും ഗ്രൗണ്ടിൽ പരിശീലനത്തിലാണ്. ലോക ഫുട്ബോളിന്റെ നിലവാരത്തിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ മേഖലയും ഉയരണമെന്നും അതിലേക്ക് ലക്ഷദ്വീപിൽ നിന്നും നല്ല കളിക്കാരെ സംഭാവന ചെയ്യാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലക്ഷദ്വീപിലെ ഫുട്ബോൾ ആരാധകർ.
2: ലോകകപ്പ് ആവേശം പങ്കിട്ട് ഫുട്ബോൾ പരിശീലകൻ ബിബി തോമസ്.
4: മത്സരങ്ങളുടെ രാജാവായ ഫുട്ബോൾ മത്സരത്തെ നെഞ്ചിലേറ്റി അതിനെ വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് വർഷങ്ങളോളമായിട്ട് പിന്തുടരുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും 2026 വേൾഡ് കപ്പ് ഫിഫ വരെ അംഗീകരിച്ച ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ഫാൻ ബേസ് വേൾഡ് കപ്പിനെയും ഫുട്ബോളിനെയും സപ്പോർട്ട് ചെയ്യുന്നത് മലയാളികളുടെ ആരാധകരുടെ ഒരു കൂട്ടായ്മ. ഇന്നത്തെ മത്സരം കണ്ടതിന് ശേഷം കുട്ടികൾക്ക് അവധി കൊടുത്തിരിക്കുന്നു. അതായത് ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. നിങ്ങൾ കളി കാണണം, കളിയെ ലഹരിയായി മാറ്റണം എന്നുള്ളൊരു പോസിറ്റീവ് മെസ്സേജ് ആണ് നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കൊടുക്കുന്നത്.
2: ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യക്ക് 388 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 387 റൺസ് നേടി. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 പേർ മരിച്ചു, നിരവധി പേരെ കാണാതായി. മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ വൈഷ്ണോദേവി തീർത്ഥയാത്ര നിർത്തിവച്ചിരിക്കുകയാണ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗവ് എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ആറന്മുളയിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വഴിപാട് വള്ളസദ്യ കാലത്തിന് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ തുടരും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: lifted their first trophy on home soil in 1978, followed by 1986 and 2022. For Argentina, Messi is the outright hero, leading by 8 goals and 4 assists, which also makes him the front runner for the Golden Boot. Lautaro Martinez with 3 goals and Enzo Fernandez with 2 have also played important role in Argentina's attacking masterclass. Mikel Oyarzabal has been Spain's top scorer at this World Cup with 5 goals, including 1 in their semi-final win over France. Rodri has dominated midfield with a tournament-high 648 completed passes, while Lamine Yamal, returning from injury, has yet to hit top form but remains a constant threat out wide. Shagun Chopra, Akashwani News.
1: Earlier, England secured bronze medal after defeating France 6-4 in a thrilling third-place match at Miami Stadium last night. French striker Kylian Mbappe has surpassed Lionel Messi's World Cup scoring record, taking his career tally to 22 goals and took the lead in the Golden Boot race. Meanwhile, several Indian cities, states including Kerala, Manipur, Mizoram and Meghalaya have declared holiday in schools and higher educational institutions for tomorrow after demands by students and political leaders. They cited the late night schedule of the finals and concerns over attendance and travel after the game. And in men's cricket, England have set a target of 388 runs for India in the series deciding third ODI at Lord's in London. Chasing the target, Shubman Gill led Indian side with 93 for no loss in 16 overs when reports last came in. Opting to bat, England scored 387 runs at the loss of 3 wickets in 50 overs. Players from both the team were wearing black armbands and observed a minute silence to honour the legendary West Indies all-rounder Sir Garfield Sobers, who recently passed away. And now before we end the bulletin, the headlines once again. Government holds all-party meeting on the eve of monsoon session of Parliament beginning tomorrow. Urges all political parties to ensure smooth functioning of the session. Centre to develop over 160-kilometre-long Rameshwar Paradeep Highway along Odisha coast to boost tourism and spiritual journeys. 11 people killed as torrential rain triggers landslides in Rajouri and Poonch districts of Jammu and Kashmir. Flash floods following heavy rain claims 9 lives in Nagaland. US military launches airstrikes targeting Iran's paramilitary Islamic Revolutionary Guard Corps in retaliation of killing of American troops in Jordan. And in sports, football frenzy grips world as Argentina and Spain prepare for the final battle of FIFA World Cup tonight. And in men's cricket, hosts England set 388 runs target for India in the third and the final ODI at Lord's. And that's all in the news at 9. Good night.
2: Agashwani. പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
3: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസതുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണുണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
4: കൂട്ടുകാരെ, സൈർസി എന്ന മഹാമന്ത്രവാദിനിയുടെ കൊട്ടാരത്തിലേക്ക് പോയ ഒഡീസിയൂസിന്റെ അനുചരന്മാരെ അവൾ പന്നികളാക്കി മാറ്റി പന്നിക്കൂട്ടിലടച്ചു. ഇതറിഞ്ഞ ഒഡീസിയൂസ് അവരെ മോചിപ്പിക്കാനായി ഹെർമസ് ദേവന്റെ സഹായത്തോടെ സൈർസിയുടെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ഇതുവരെ കഥ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഒഡീസിയൂസ് സൈർസിയുടെ കൊട്ടാരത്തിലെത്തി. അവൾ വസ്ത്രം നെയ്യുന്നതും മധുരമായി പാടുന്നതും കണ്ട് വിസ്മയിച്ചു. അദ്ദേഹം സൈർസിയെ വിളിച്ചു. അവൾ കടന്നുവന്ന് വാതിൽ തുറന്ന് ഒഡീസിയൂസിനെ സ്വീകരിച്ചു. വെള്ളികൊണ്ട് വിചിത്ര വേലകൾ ചെയ്തിട്ടുള്ള ദന്തനിർമ്മിതമായ ഇരിപ്പിടത്തിൽ ഒഡീസിയൂസിനെ അവൾ ഇരുത്തി. നറുതേനും വീഞ്ഞും അതോടൊപ്പം വിഷവും കലർത്തിയ പാനീയം അദ്ദേഹത്തിന് കൊടുത്തു. അത് ഒഡീസിയൂസിനെ ലഹരി പിടിപ്പിക്കുകയോ മയക്കുകയോ ചെയ്തില്ല. സൈർസി മാന്ത്രിക ദണ്ടുകൊണ്ട് ഒഡീസിയൂസിനെ തടവിക്കൊണ്ട് പറഞ്ഞു, കൊള്ളാം, നിങ്ങൾക്കുള്ള സമയമായി, ഇനി പന്നിക്കൂട്ടത്തിലേക്ക് പോയിക്കൊള്ളുക. ഇത് കേട്ട കോപാകുലനായ ഒഡീസിയൂസ് ചാടിയെണീറ്റു. മൂർച്ചയേറിയ വാൾ ഉറയിൽ നിന്നൂരി സൈർസിയെ കൊല്ലുവാനായി അവളുടെ നേരെ പാഞ്ഞു. ഭയപരവശയായി ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് സൾസി ഒഡീസിയസിന്റെ പാദങ്ങളിൽ വീണു. അവൾ ചോദിച്ചു, അങ്ങ് ആരാണ്? എവിടെ നിന്ന് വരുന്നു? ഞാൻ തന്ന മാന്ത്രിക ഔഷധം അങ്ങയ്ക്ക് യാതൊരു മാറ്റവും വരുത്തിയില്ലല്ലോ. ഒരിക്കലും കീഴടക്കാൻ കഴിയാത്ത ഉറച്ച മനസ്സുള്ള അങ്ങ് ആരാണെന്ന് പറയൂ. തീർച്ചയായും ശക്തനും മഹാനുമായ ഒഡീസിയസ് ആണ് അങ്ങെന്ന് ഞാൻ കരുതുന്നു. സ്വർണദണ്ഡധാരിയായ ഹെർമസ് ഒരിക്കൽ അങ്ങയെപ്പറ്റി പ്രവചിച്ചിരുന്നു, ട്രോയ് യുദ്ധം കഴിഞ്ഞ് അങ്ങ് ഇവിടെ വരുമെന്ന്. അങ്ങ് വാളുറയിലിടുക, നമുക്ക് ശയനമഞ്ചം പൂകി പരസ്പര വിശ്വാസത്തോടെ ആനന്ദിക്കാം. ഒഡീസിയസ് കോപത്തോടെ അവൾക്ക് മറുപടി കൊടുത്തു, സൾസി, നീ എന്റെ അനുചരന്മാരെ പന്നികളാക്കി രൂപാന്തരപ്പെടുത്തി കൂട്ടിലടച്ചിട്ട് ഇപ്പോ എന്നോട് സ്നേഹഭാവത്തിൽ പെരുമാറുന്നോ? എന്തിനാണ് നിന്നോടത്ത് ശയിക്കുവാൻ എന്നെ വിളിച്ചത്? എന്റെ വീര്യം കെടുത്താനും എന്നെ നികൃഷ്ടജീവിയായി രൂപാന്തരപ്പെടുത്തുവാനുമല്ലേ? കൊള്ളാം, നിന്റെ ആ സൂത്രമൊക്കെ മനസ്സിലിരിക്കട്ടെ. എനിക്കെതിരായി യാതൊരു ദ്രോഹവും ചെയ്യുകയില്ലെന്ന് അനശ്വര ദേവകളെ മുൻനിർത്തി സത്യം ചെയ്തു. സത്യം ചെയ്താലല്ലാതെ നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിക്കുകയില്ല. സൾസി ഒളിമ്പസിലെ ദേവകളെ മുൻനിർത്തി സത്യം ചെയ്തു. അതിനുശേഷം ഒഡീസിയസ് സൾസിയോടൊത്ത് ശയനമഞ്ചത്തിൽ പ്രവേശിച്ചു. അതേസമയം സൾസിയെ പരിചരിച്ചിരുന്ന തോഴിമാർ ഓരോ കൃത്യങ്ങൾ നിർവഹിക്കുകയായിരുന്നു. അവർ നാലു പേരാണ്. അരുവികളുടെയും വൃക്ഷങ്ങളുടെയും പുത്രിമാരായ അവർ സൗന്ദര്യവതികളായിരുന്നു. നാലുപേരിൽ ഒന്നാമത്തവൾ വിശിഷ്ടമായ ഇരിപ്പിടത്തിൽ സൂര്യപടവിരിപ്പ് വിരിച്ചു. മറ്റൊരുവൾ ഇരിപ്പിടങ്ങൾക്ക് മുൻപിലായി വെള്ളിമേശകൾ സജ്ജീകരിച്ച് അവയ്ക്ക് മുകളിൽ സ്വർണക്കട്ടകൾ വെച്ചു. മൂന്നാമത്തെ തോഴി സ്വർണക്കപ്പുകളിൽ തേനും വീഞ്ഞും കലർത്തിയ മധുരപാനീയം നിരത്തി. നാലാമത്തവൾ കുളിക്കുവാൻ വേണ്ടി ഇളം ചൂടുവെള്ളം തയ്യാറാക്കി. സൾസി ഒഡീസിയസിനെ സുഗന്ധതൈലം പൂശി. മനോഹരമായ ഉടയാടകൾ അവൾ ഒഡീസിയസിനെ ധരിപ്പിച്ചു. സൾസി വിഭവങ്ങളെല്ലാം ഒരുക്കിയ ശേഷം ഒഡീസിയസിനെ ഭക്ഷണം കഴിക്കുവാനായി ക്ഷണിച്ചു. അദ്ദേഹം ദന്തസിംഹാസനത്തിൽ ഇരിക്കുകയോ ഭക്ഷ്യപാനീയങ്ങളിൽ തൊടുകയോ ചെയ്തില്ല. സൾസി പറഞ്ഞു, എന്താണ് അങ്ങ് മരിച്ചവനെ പോലെ ഇരിക്കുന്നത്? ഞാൻ എന്തെങ്കിലും വഞ്ചന ഇതിൽ ചെയ്തിട്ടുണ്ടെന്ന് അവിടുന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒട്ടും ഭയപ്പെടേണ്ട, ഒരിക്കലും മാറ്റം വരാത്ത സത്യപ്രതിജ്ഞയാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. എന്നെ വിശ്വസിക്കൂ, ഒഡീസിയസ് മറുപടി പറഞ്ഞു. ഹാ സൾസി, എന്റെ ഉറ്റ അനുചരന്മാർ പന്നികളോടൊപ്പം രൂപം ധരിച്ച് പന്നികൾക്കുള്ള തവിടും പയറും തിന്നുന്നു. അപ്പോ ഞാൻ ഈ വിഭവങ്ങൾ ആശിക്കുന്നത് ഹൃദയശൂന്യതയല്ലേ? ഈ വിരുന്നിൽ ഞാൻ പങ്കുചേരണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ സ്വതന്ത്രരാക്കുക, അവരെ ഞാൻ കൺമുമ്പിൽ കാണട്ടെ. സൾസി ഉടനെ തന്നെ മാന്ത്രിക വടിയുമായി പുറത്തേക്ക് വന്നു. പന്നിക്കൂട് തുറന്നു. അവൾ ആ പന്നികളെ തലോടിയപ്പോ അവർക്ക് രൂപഭേദം വന്നു തുടങ്ങി. മറ്റൊരൌഷധം അവരുടെ ശരീരത്തിൽ അവൾ പൂശി. അടുത്ത നിമിഷത്തിൽ രോമവും തേറ്റയും അപ്രത്യക്ഷമായി അവർ മനുഷ്യജീവികളായി മാറി. പൂർവാധികം ആരോഗ്യവും സൗന്ദര്യവുമുള്ള യുവാക്കന്മാരായി അവർ വീണ്ടും മാറി. ഒഡീസിയസിനെ അനുചരന്മാർ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തെ അവർ കെട്ടിപ്പിടിച്ചു. സന്തോഷം കൊണ്ട് കണ്ണുനീർ പൊഴിച്ചു. അത് കണ്ടപ്പോ ആ മായാമോഹിനിയുടെ ഹൃദയവും തരളമായി. സൾസി ഒഡീസിയസിനെ സമീപിച്ചു പറഞ്ഞു, ലയാർട്ടീസസ് രാജകുമാരാ, ഒരിക്കലും തെറ്റുപറ്റാത്ത ഒഡീസിയസ്, അങ്ങ് ഉടനെ തന്നെ കപ്പൽ കിടക്കുന്ന സ്ഥലത്തേക്ക് പോവുക. അത് കരയോടടുപ്പിച്ച് അതിലുള്ള സർവ്വസാധനങ്ങളും ഏതെങ്കിലും ഒരു ഗുഹയിൽ ഒളിച്ചു വയ്ക്കുക. അതിനുശേഷം ഇവിടെ വരിക. ഒഡീസിയസ് കപ്പലിന്റെ സമീപത്തെത്തി. അവിടെ ഉണ്ടായിരുന്നവർ അദ്ദേഹത്തെ കണ്ട് സന്തോഷിച്ചു. കന്നുകാലികൾ മേച്ചിൽ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അത്യാർത്ഥിയോടെ പാഞ്ഞെത്തുന്ന കന്നുകുട്ടികളെപ്പോലെ ഒഡീസിയസിന്റെ അടുക്കിലേക്ക് അവർ പാഞ്ഞു ചെന്നു. ആനന്ദബാഷ്പം അവരുടെ കണ്ണുകളിൽ നിന്ന് അരുവി പോലെ ഒഴുകി. അവർ പറഞ്ഞു, ആരാധ്യനായ നേതാവേ, അങ്ങ് തിരിച്ചു വന്നല്ലോ. ഈ അവസരത്തിൽ ഞങ്ങൾക്കുള്ള സന്തോഷം വിവരിക്കുവാൻ പോലും കഴിയില്ല. ഇഥാഗയിൽ തിരിച്ചെത്തിയാലുള്ള ആനന്ദമാണ് ഞങ്ങൾക്കുള്ളത്. നമ്മുടെ മറ്റു കൂട്ടുകാരൊക്കെ രക്ഷപ്പെട്ടോ? അവരെവിടെയാണ്? ഒഡീസിയസ് പറഞ്ഞു, ആദ്യമായി നമുക്ക് നമ്മുടെ കപ്പലിലെ വസ്തുക്കളെല്ലാം ഏതെങ്കിലും ഒരു ഗുഹയിൽ ഒളിച്ചു വയ്ക്കാം. അതിനുശേഷം എല്ലാവരും എന്നോടൊപ്പം വരിക. നിങ്ങളുടെ കൂട്ടുകാരെല്ലാം സൾസിയുടെ ഭവനത്തിലിരുന്ന് യഥേഷ്ടം ഭക്ഷണപാനീയങ്ങൾ കഴിച്ച് സന്തോഷിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഉടനെ തന്നെ അനുചരന്മാർ ഒഡീസിയസിന്റെ നിർദ്ദേശമനുസരിച്ചു. പക്ഷേ ഇത് കണ്ടുകൊണ്ടുനിന്ന യൂറിലോക്കസ് അവരുടെ ഉദ്യമങ്ങളെ ബലം പ്രയോഗിച്ച് തടഞ്ഞു. അയാൾ തുറന്നു പറഞ്ഞു, മരമണ്ടന്മാരെ, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? സിംഹത്തിന്റെ ഗുഹയിൽ ചെന്ന് തലയിടാനോ? അവിടെ ചെന്നാ സൾസി നിങ്ങളെയെല്ലാം സിംഹമോ ചെന്നായോ ആക്കി രൂപാന്തരപ്പെടുത്തി വീട്ടുകാവലിന് നിർത്തും. സൈക്ലോപ്സിന്റെ ഗുഹയ്ക്കകത്ത് കയറി ചെന്ന് കുരു

വിലപിടിപ്പുള്ള പുതുവസ്ത്രങ്ങൾ അവരെ ധരിപ്പിച്ചു. സഴ്സി പറഞ്ഞു, വിലപിക്കാനുള്ള സമയമല്ല ഇത്. ഇഷ്ടം പോലെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക. സമുദ്രത്തിൽ എത്രയധികം അപകടങ്ങളും ക്ലേശങ്ങളും നിങ്ങൾ സഹിച്ചു എന്നത് എനിക്കറിയാം. ഇഥാക്കയിൽ നിന്നും പുറപ്പെട്ട അവസരത്തിൽ എന്നതുപോലെ സന്തോഷമുള്ളവരും ഉല്ലാസവാന്മാരുമായിരിക്കുക. അവളുടെ ഉപദേശം സ്വീകരിച്ച് ഒന്നാം തരം വീഞ്ഞും വിഭവങ്ങളും അനുഭവിച്ച് ഉല്ലാസവാന്മാരായി ഒരു കൊല്ലം അവർ അവിടെ കഴിഞ്ഞു. ആ കൊല്ലം അവസാനിക്കുകയും ഋതുക്കൾ മാറുകയും ചെയ്തപ്പോൾ കൂട്ടുകാർ ഒഡീസിയസിനോട് പറഞ്ഞു, പ്രിയങ്കരനായ നേതാവേ, അങ്ങ് നാടും വീടും മറന്നോ? അങ്ങയുടെ പ്രിയപ്പെട്ട ഭവനത്തിലേക്കും നാട്ടിലേക്കും പോകുവാൻ വിധി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും അക്കാര്യം ഓർമ്മിക്കുക. ഒഡീസിയസ് ഒരു ദിവസം തന്റെ ആഗ്രഹം സഴ്സിയോട് പറഞ്ഞു. ജന്മദേശത്തേക്ക് മടങ്ങിയെത്തുക എന്നതാണ് ലക്ഷ്യം. അതിനുവേണ്ടി തനിക്കും അനുയായികൾക്കും സഹായം ചെയ്തു തരണമെന്ന് അദ്ദേഹം സഴ്സിയോട് അഭ്യർത്ഥിച്ചു. സഴ്സി പറഞ്ഞു, ഒഡീസിയസേ, അങ്ങയുടെ ഇംഗിതം ഇഥാക്കയിലേക്ക് തിരിച്ചു പോകണമെന്നുള്ളതാണെങ്കിൽ അതിന് ഞാൻ തടസ്സമാകുന്നില്ല. മടക്കയാത്രയുടെ വിശദവിവരം നൽകുവാൻ കഴിവുള്ള ഒരാൾ മാത്രമേയുള്ളൂ. അന്ധനായ ടൈറിസിയാസ് എന്ന പ്രവാചകനാണ് അദ്ദേഹം. ഒഡീസിയസ് ചോദിച്ചു, ടൈറിസിയാസ് എവിടെയാണ്? ടൈറിസിയാസിനെ കാണണമെങ്കിൽ പ്രേതലോകത്ത് പെർസോഫോണിയയുടെ സമീപത്തെത്തണം. സൂര്യപ്രകാശം ഒട്ടും കടന്നു ചെല്ലാത്ത പ്രേതലോകമായ പാതാളത്തിൽ ഭയങ്കര രൂപിണിയായ പെർസോഫോണിയയുടെ പക്കലെത്തിയാലേ ടൈറിസിയാസിനെ കാണാൻ കഴിയൂ എന്ന വാക്കുകൾ ഒഡീസിയസിന്റെ മനസ്സിൽ വെള്ളിടി പോലെ പതിച്ചു. പ്രേതലോകത്തിലേക്കുള്ള യാത്രയെക്കുറിച്ച് ചിന്തിക്കുക കൂടി വയ്യ. പക്ഷേ അവിടെ എത്താതെ ടൈറിസിയാസിനെ കാണാനാവില്ല. അന്ധപ്രവാചകനായ ടൈറിസിയാസിന്റെ വാക്കുകളെ ആശ്രയിച്ചാണ് ഭാവി നിലകൊള്ളുന്നത്. ദുസ്സഹമായ ഹൃദയവേദനയാണ് ഈ കാര്യങ്ങൾ ചിന്തിക്കവേ ഒഡീസിയസിനുണ്ടായത്. സഴ്സി, ഭയങ്കരമായ പാതാള ലോകത്തിലേക്ക് ആരെന്നെ നയിക്കും? ഇന്ന് വരെ ഒരുത്തരും കപ്പലിൽ അവിടേക്ക് പോയിട്ടില്ലല്ലോ. മായാമോഹിനിയായ സഴ്സി മറുപടി പറഞ്ഞു, ഒഡീസിയസേ, അങ്ങ് ഭയപ്പെടേണ്ട. ആരോടും വഴി ചോദിക്കേണ്ടതുമില്ല. കപ്പലിന്റെ പായ്മരങ്ങളും പായകളും സജ്ജീകരിച്ച് അങ്ങ് കപ്പലിൽ ഉറച്ചിരുന്നു കൊള്ളുക. വടക്കൻ കാറ്റ് അങ്ങയെ നിർദ്ദിഷ്ട സ്ഥാനത്തെത്തിക്കും. മഹാസമുദ്രം തരണം ചെയ്തു കഴിയുമ്പോൾ താഴ്ന്ന ഒരു സമുദ്രതീരം കാണാം. അവിടെയാണ് പാതാളരാജ്ഞിയായ പെർസോഫോണിയയുടെ തോട്ടം. ഓഷ്യാനസിൽ അപ്പോൾ എത്തിച്ചേരും. വേദനയുടെ നദിയായ എക്രോണിലേക്ക് രണ്ട് പോഷക നദികൾ വരുന്നത് കാണാം. ഒന്ന് അഗ്നിനദിയാണ്, രണ്ടാമത്തേത് പ്രലാപനദിയും. മരണനദിയായ സ്റ്റിക്സിലേക്ക് പ്രലാപനദി ചേരുന്നു. അവിടെ കാണുന്ന ഒരു പാറയുടെ സമീപം നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കണം. സഴ്സി തുടർന്നു, അവിടെ അങ്ങ് ഒരടി സമചതുരത്തിൽ ഒരു കുഴിയുണ്ടാക്കുക. മരിച്ചവർക്ക് അർച്ചന നടത്തണം. മൂന്ന് പ്രാവശ്യം തേനും പാലും ശുദ്ധമായ വീഞ്ഞും ശുദ്ധമായ ജലവുമാണ് അർച്ചന ചെയ്യേണ്ടത്. അവയ്ക്കെല്ലാം മുകളിലായി ബാർലിമാവ് വിതറുക. മരിച്ചവരുടെ ശൂന്യ ജഡങ്ങളെ ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. പിന്നീട് ഒരു കറുത്ത ആണാടിനെയും കറുത്ത പെണ്ണാടിനെയും തലകീഴായി പിടിച്ചുകൊണ്ട് പുറംതിരിഞ്ഞ് സമുദ്രതീരം ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യുക. പാതാളത്തിലെ പ്രേതാത്മാക്കളെല്ലാം അങ്ങേ പിന്തുടരും. കൊന്ന മൃഗങ്ങളെയെല്ലാം അഗ്നിയിൽ പൊരിച്ചെടുക്കാൻ അനുചരന്മാരോട് പറയണം. പാതാള രാജാവായ ഹെയ്ഡസിനോടും പെർസോഫോണിയയോടും പ്രാർത്ഥിക്കുക. അങ്ങയുടെ പിന്നിൽ പ്രേതാത്മാക്കൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്നത് കാണാം. അങ്ങ് വാളൂരിപ്പിടിച്ച് നിലകൊള്ളണം. പരേതാത്മാക്കളെ ഓരോരുത്തരായി വരാൻ അനുവദിക്കുക. അങ്ങ് അനുവദിക്കുമ്പോൾ അവരുടെ പൊള്ളത്തലയോട്ടികൾ പിന്നാലെ പിന്നാലെ വരും. ആദ്യം എത്തുന്നത് ടൈറിസിയാസാണ്. അദ്ദേഹം ഭാവി കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തും. ഓരോരുത്തരോടും ചോദിച്ചറിയേണ്ട കാര്യം ചോദിച്ചറിഞ്ഞതിനു ശേഷമേ അവരെ ബലിമൃഗങ്ങളുടെ രക്തം കുടിക്കാൻ അനുവദിക്കാവൂ. വാളും ഉയർത്തിപ്പിടിച്ച് അങ്ങ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പരേതാത്മാക്കൾ ഉത്തരം നൽകും. എല്ലാം അറിഞ്ഞതിനു ശേഷം സമുദ്രം തരണം ചെയ്ത് അങ്ങയ്ക്ക് സസുഖം നാട്ടിലെത്താം. സഴ്സി ഇവയെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ പ്രഭാതമായി. സഴ്സി ഒഡീസിയസിന് മനോഹരമായ ഒരു കഞ്ചുകവും അംഗവസ്ത്രവും കൊടുത്തു. ഒഡീസിയസ് കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു, നിദ്ര മധുരമാണ്, പക്ഷേ ഇപ്പോൾ മധുരവിസ്മൃതിയിൽ ആണ്ടുകിടക്കേണ്ട സമയമല്ല. നമുക്ക് നാട്ടിലേക്ക് മടങ്ങാം. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വിശദമായി സഴ്സി എന്നെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷമായി. എത്രയും വേഗം ഇഥാക്കയിൽ തിരിച്ചെത്തുവാൻ അവരെല്ലാം ആഗ്രഹിച്ചു. യാത്രാരംഭത്തിൽ ഒരു ദുരന്ത അനുഭവം ഉണ്ടായി.

0: കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനായ എൽപിനോർ തണുപ്പ് കിട്ടുന്നതിനായി വീടിന്റെ മട്ടുപ്പാവിൽ കിടക്കുകയായിരുന്നു. അമിതമായി മദ്യം കുടിച്ചതുകൊണ്ട് അയാൾ ബോധം കെട്ടുകിടക്കുകയായിരുന്നു. ആളുകൾ പുറപ്പെടാൻ തയ്യാറാകുന്നതിന്റെ ബഹളം കേട്ട് അയാൾ മെല്ലെ ഉണർന്നു. ഗോവണി വഴി താഴേക്കിറങ്ങുമ്പോൾ കാൽ വഴുതി വീണ് താഴെ ശിരസ് വേർപെട്ട് കിടന്നു. അങ്ങനെ ഒഡീസിയോസിന് മുൻപ് തന്നെ അവൻ പാതാള ലോകത്തേക്ക് യാത്രയായി. അനുയായികൾ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ ഒഡീസിയോസ് അവരോട് പറഞ്ഞു, നേരെ ഇഥാക്കയിലേക്ക് നാം മടങ്ങുകയാണെന്ന് നിങ്ങൾ ധരിക്കരുത്. സഴ്സി മറ്റൊരു മാർഗമാണ് പറഞ്ഞിട്ടുള്ളത്. അതനുസരിക്കേ നിവർത്തിയുള്ളൂ. ആദ്യമായി പാതാള ലോകത്ത് നാം പോകണം. ഭാവി മാർഗങ്ങൾ എന്താണെന്നറിയാൻ ടൈറിസിയാസിന്റെ പ്രവചനം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പാതാള ലോകത്തേക്കുള്ള യാത്ര എന്ന് കേട്ടപ്പോൾ ഒഡീസിയസിന്റെ അനുചരന്മാർ നടുങ്ങി വിറച്ചു. കൊടും ഭീതിയും നിരാശയും മൂടൽ മഞ്ഞുപോലെ അവരെ പൊതിഞ്ഞു നിന്നു. അവർ നിശബ്ദമായി വിധിയെ പഴിക്കുകയും ദുഃഖം കൊണ്ട് തലമുടി വലിച്ചു പറിക്കുകയും ചെയ്തു. ദുഃഖവും സംഭ്രമവും നിറഞ്ഞവരായി അവർ കപ്പലിലെത്തി. നാവികർ ഊർജസ്വലരായി. യാതൊരു പ്രതിബന്ധവുമില്ലാതെ കപ്പൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു.
1: ഒഡീസിയോസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്

സമയം 9 മണി കഴിഞ്ഞ് 29:45. അല്പസമയത്തിനുള്ളിൽ ഇഷ്യൂസ് ബിഫോർ പാർലമെൻറ്, ഡൽഹി റിലേ.

സമയം 9 മണി കഴിഞ്ഞ് 59:40. അല്പസമയത്തിനുള്ളിൽ രവി വാസരിയ അഖിൽ ഭാരതീയ സംഗീത് സഭ

0: രവിവാസരി അഖിൽ ഭാരതീയ സംഗീത് സഭാ മേ ആജ് ആപ് സുൻ രഹേ തേ ശ്രീമതി ബാലാമണി ഈശ്വർ കാ ശാസ്ത്രീയ ഗായൻ ആപ്കേ സാത്ത് സംഗത് കർ രഹേ തേ വയലിൻ പർ ശ്രീമതി പരൂർ എം കെ അനന്തലക്ഷ്മി മൃദംഗം പർ ശ്രീ ബി ഗണപതി രാമൻ തഥാ കഞ്ചിര പർ ശ്രീ ഉഡുപ്പി എസ് ശ്രീകാന്ത് ഏ കാര്യക്രം ആകാശവാണി കെ മധുരൈ കേന്ദ്രമേ റിക്കാർഡ് കിയാ ഗയാ തഥാ ആകാശവാണി ദില്ലി സേ പ്രസാരിത് കിയാ ഗയാ
1: ഇന്ന് രവിവാസരി അഖിൽ ഭാരതീയ സംഗീത് സഭ യു ജസ്റ്റ് ഹേർഡ് എ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീമതി ബാലാമണി ഈശ്വർ ഷി വാസ് അക്കംപനീഡ് ബൈ പരൂർ ശ്രീ എം കെ അനന്തലക്ഷ്മി ഓൺ ദ വയലിൻ ശ്രീ ബി ഗണപതി രാമൻ ഓൺ ദ മൃദംഗം ആൻഡ് ഉഡുപ്പി ശ്രീ എസ് ശ്രീകാന്ത് ഓൺ ദ കഞ്ചിര Recorded in the studios of Akashvani Madurai, this broadcast came to you from the Delhi station of Akashvani.

0: ആകാശവാണി സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ്.
1: നിങ്ങൾക്ക് വേണ്ടാത്തത് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് ദാനമല്ല എന്ന ചൊല്ല് പ്രസിദ്ധമാണ്. പക്ഷേ അതിൽ അന്തർഭവിച്ചിരിക്കുന്ന ആശയം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവരും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരും പരിമിതമാണെന്ന് പറയാതെ വയ്യ. ദാനത്തിന് നിഖണ്ഡുവിൽ കൊടുത്തിട്ടുള്ള അർത്ഥം കൊടുക്കൽ എന്നാണ്. അപ്പോൾ പ്രതിഫലം വാങ്ങാതെ ആർക്കെന്തു കൊടുത്താലും അത് ദാനമാകുമെന്ന് അവർക്ക് വാദിക്കുകയും സമർത്ഥിക്കുകയും ചെയ്യാം. സമാനാർത്ഥങ്ങളായ ഇതര പദങ്ങളിൽ നിന്ന് ഉയർത്തി നിർത്തുന്ന ഒരു മഹത്വത്തിൻ്റെ പരിവേഷം ദാനത്തിനുണ്ട് എന്നറിയുന്നവർ ചുരുക്കമാണ്. ആ മഹത്വമാണ് ഈ ചൊല്ലിൻ്റെ പ്രതിപാദ്യം. മനുഷ്യർ പലതരക്കാരാണ്. ആവശ്യക്കാരൻ്റെ യാചനകൾക്കും അഭ്യർത്ഥനകൾക്കും നേർക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണ് നല്ലൊരു പങ്കും. അഭ്യർത്ഥന യാഥാർത്ഥ്യമോ വ്യാജമോ എന്നൊന്നും അന്വേഷിക്കാതെ തന്നെ അതിനെ നിരസിക്കുന്നവർ യഥാർത്ഥമാണെന്നറിഞ്ഞാലും അതിനോടവർ ആഭിമുഖ്യം പ്രദർശിപ്പിച്ചു എന്ന് വരില്ല. സ്നേഹവും ദയവും സഹതാപവും ഒന്നും അവരുടെ മനസ്സിൻ്റെ ഭാഗമല്ല എന്നർത്ഥം. അഭ്യർത്ഥന യഥാർത്ഥമാണെന്നറിയുകയും അതിൻ്റെ ഫലമായി സ്നേഹമോ സഹതാപമോ മനസ്സിൽ ഉദിക്കുകയും ചെയ്യുന്നവർ തന്നെ പലതരക്കാരായിരിക്കും. ക്ലേശവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരല്ലേ എന്തെങ്കിലും കൊടുത്തേക്കാം എന്ന് വിചാരിക്കുന്നവരിൽ തന്നെ നല്ലൊരു ശതമാനവും തങ്ങൾക്ക് ആവശ്യമില്ലാത്തതോ പ്രയോജനമില്ലാത്തതോ ആയതെന്തെങ്കിലും കൊടുക്കാം എന്ന് വിചാരിക്കുന്നവരാണ്. ഭൂമിയാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഫലഭൂയിഷ്ഠമായതോ ആദായമുള്ളതോ ആയിരിക്കുകയില്ല. പാറയോ ചെങ്കല്ലോ നിറഞ്ഞ തരിശുഭൂമിയോ ദുഷ്പ്രാപ്യമായ വിദൂരസ്ഥലത്തെവിടെയെങ്കിലും സ്ഥിതി ചെയ്യുന്ന ഭൂമിയോ ആവും അത്. ഉടുവസ്ത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ തുണിയും തയ്യലും തരം താണതായിരിക്കും. അതണിഞ്ഞുകൊണ്ട് ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പ്രയാസമായിരിക്കും. അന്നമാണ് കൊടുക്കുന്നതെങ്കിൽ അത് സ്വാദില്ലാത്തതോ ശരിക്ക് വേവാത്തതോ വളിച്ചതോ ആവും. തങ്ങൾക്കിഷ്ടമുള്ളതോ പ്രയോജനമുള്ളതോ ആയ എന്തെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ സ്നേഹവും സഹതാപവും തോന്നുന്നവർ പോലും സാധാരണഗതിയിൽ സന്നദ്ധരാവുകയില്ല. ഇതാണ് മനോഭാവമെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യക്കാർക്ക് എന്തെങ്കിലും നൽകുന്നതിനെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയല്ലെന്നാണ് പറഞ്ഞു വച്ചത്. കൊടുക്കൽ സ്നേഹസഹതാപങ്ങളാൽ പ്രേരിതനായി വിവേചനങ്ങളൊന്നും കാണിക്കാതെ ആത്മാർത്ഥമായി ചെയ്യുന്ന മഹത്തായ ഒരു കർമ്മമാകുമ്പോഴാണ് അത് ദാനം എന്ന പേരിന് അർഹമായി ഭവിക്കുന്നത്. നമുക്കിതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ, ഇതെടുത്ത് കൊടുത്തേക്കാം എന്ന് കണ്ണിറുക്കി പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊന്ന് എടുത്തു കൊടുക്കുമ്പോൾ അത് ആവശ്യക്കാരന് പ്രയോജനപ്രദമായി തോന്നിയാൽ തന്നെയും മഹത്തായ ഒരു കർമ്മമാകുന്നില്ല. നേരെ മറിച്ച് അത്യന്തം പ്രയോജനകരമെന്ന് തോന്നുന്ന ഒരു വസ്തു അന്യന് നൽകാനുള്ള വിശാല മനസ്കതയും ദയാദാക്ഷിണ്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കൊടുക്കൽ ദാനം എന്ന മഹത്തായ പേരിൽ അറിയപ്പെടും. സ്വധനം അന്യന് കൊടുക്കുക, അന്യൻ്റെ ധനസമ്പാദനത്തിൽ സന്തോഷം തോന്നുക, അപൂർവ വസ്തുക്കൾ അന്യന് കൊടുക്കുക എന്നിവയെല്ലാം ദാനത്തിൽ ഉൾപ്പെടുന്നുവെന്ന് നിഘണ്ടുകാരൻ പറയുന്നു. എന്നാൽ കൊടുക്കുന്നയാളിൻ്റെ മാനസികാവസ്ഥയാണ് കൊടുക്കലിൻ്റെ മഹത്വത്തെ അളക്കാനുള്ള മാനദണ്ഡമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആളിൻ്റെ മനസ്സിൽ നിന്ന് അത് വായിച്ചെടുക്കാൻ പ്രയാസമാണെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അത് ഏറെക്കുറെ നിർണയിക്കാൻ സാധിക്കും. പൂർണ്ണ മനസ്കനായാണ് യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെയാണ് കൊടുക്കുന്നതെന്നുകൂടി അറിഞ്ഞു കഴിയുമ്പോൾ ആ കർമ്മത്തിൻ്റെ വിശുദ്ധിയും മഹത്വവും തിരിച്ചറിയാനും അതിന് ദാനമെന്ന് പേരിടാനും കഴിയുന്നു. സൂക്ഷ്മമായ അർത്ഥമറിയാതെയാണ് നാം പലപ്പോഴും പദങ്ങൾ പ്രയോഗിക്കുന്നത്. അത്തരം പ്രയോഗങ്ങൾ വ്യാപകമാവുകയും മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ചെയ്തു കഴിയുമ്പോൾ അത് ശരിയാണ്, അതാണ് ശരി എന്നീ മട്ടിലുള്ള തോന്നലുകൾ നമ്മിൽ സുദൃഢമാകുന്നു. കൊടുക്കുന്നത് എന്തായാലും ഏത് മനോഭാവത്തോടെ ആയാലും അത് ദാനമാണെന്ന തോന്നൽ നമ്മിൽ വേരുറച്ചത് ഈ സാഹചര്യത്തിലാണ്.
0: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ്.

ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇതോടെ ഈ നിലയിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ ഡൽഹിയിൽ നിന്നുള്ള FM ഗോൾഡിലെ പരിപാടികൾ കേൾക്കാം. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.